മായാലോകം. നമ്മൾ പലപ്പോഴും ഒരു മായാലോകത്താണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അമിതമായ ആഹ്ലാദത്തിൻ്റെ ലോകത്ത് ആയിരിക്കുമ്പോൾ സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ അറിയാത്ത ഒരു മായാപ്രപഞ്ചത്തിൽ അകപ്പെടാറുണ്ട്. എന്തൊക്കെയോ ആരൊക്കെയോ നമുക്ക് അത്യാഹ്ലാദം പ്രദാനം ചെയ്യുന്നു. അവിടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സത്യമെന്നും അനശ്വരമെന്നും വിശ്വസിച്ചു പോകും. ചിന്തയും പ്രവർത്തനം പോലും ആഹ്ലാദിക്കാൻ വേണ്ടി മാത്രമാകും. എന്നാൽ ഈ മായാലോകം താൽക്കാലികമാണെന്നും യഥാർത്ഥ ലോകം പല വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന തിരിച്ചറിവ് പലപ്പോഴും മനോനില തെറ്റുന്ന അവസ്ഥയുണ്ടാക്കുന്നു. അമിത ആഹ്ലാദത്തിൻ്റെ മായിക ലോകത്തായിരിക്കുമ്പോൾ മതിമറക്കുന്ന നാം ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കാം. സന്തോഷമായാലും ദുഃഖമായാലും താൽക്കാലികമാണെന്ന പരമസത്യം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
2: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ വനജ്യോത്സ്ന എന്ന കവിത. ആലപിക്കുന്നു അനന്തു കൃഷ്ണ ചങ്ങരംകുളം. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. ഇതിൽ

കൂത്തുപറമ്പ് അന്നും ഇന്നും ഓർമ്മകൾ പങ്കുവെക്കുന്നു ശ്രീ കെ രാഘവൻ കാഞ്ഞിലേരി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചാരുകസേരയിൽ വ്യാസനെക്കുറിച്ച് കേൾക്കാം. 12:00 ചിരിനേരം, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിലെ ചിരിവിശേഷങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നിഗുംബില നാടകം 1-ാം ഭാഗം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം, ഉദയനാണ് താരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, അവതരണം രമിത രതീഷ്. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ
1: ഇന്ന് ജൂലൈ 8 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 8 വർഷത്തിലെ 189th ദിനമാണ്. ജൂലൈ 8 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1889 വാൾസ്ട്രീറ്റ് ജേണലിന്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങി. 1988 പെരുമൺ ദുരന്തം നടന്നു. കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലിൽ തീവണ്ടി മറിഞ്ഞുണ്ടായ അപകടമായിരുന്നു. 2003 സുഡാൻ എയർവേസ് 39 വിമാനം തകർന്നു. 2 വയസ്സുള്ള ഒരു കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1497 വാസ്കോഡഗാമ തന്റെ ആദ്യ യാത്ര ആരംഭിച്ചു. 1796 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യത്തെ US പാസ്പോർട്ട് പുറത്തിറക്കി. 1800 വസൂരി തടയാൻ ഡോക്ടർ ബെഞ്ചമിൻ വാട്ടർഹൗസ് തന്റെ മകന് US ആദ്യത്തെ കൗപോക്സ് വാക്സിനേഷൻ നൽകി. 1833 റഷ്യയും തുർക്കിയും തമ്മിൽ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചു. 1870 US കോൺഗ്രസ് വ്യാപാര മുദ്രകളുടെ രജിസ്ട്രേഷൻ അംഗീകരിച്ചു. 1913 ആൽഫ്രഡ് കാൾട്ടർ ഗിൽബർട്ട് എറക്ടർ സെറ്റ് വികസിപ്പിച്ചു. 1933 പൊതുമരാമത്ത് ഭരണം നിലവിൽ വന്നു. 1974 USSR ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തി. 1977 സബ്രസ്റ്റാർ റെക്കോർഡ് ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ ബെല്ലി ഡാൻസ് പൂർത്തിയാക്കി. 1978 പയനിയർ വീനസ് 2 മൾട്ടിപ്രോപ്പ് ശുക്രനിലേക്ക് വിക്ഷേപിച്ചു. 1979 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒരു പുതിയ ഭരണഘടന അംഗീകരിച്ചു. 1999 J.K. റൗളിങ്ങിന്റെ ഹാരി പോട്ടർ ആൻഡ് ദി പ്രിസണർ ഓഫ് അസ്കബാൻ എന്ന പരമ്പരയിലെ 3rd പുസ്തകം UK ബ്ലൂംസ്ബറി പ്രസിദ്ധീകരിച്ചു. 2011 US സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ അവസാന ദൌത്യത്തിൽ സ്പേസ് ഷട്ടിൽ അറ്റ്ലാന്റിസ് വിക്ഷേപിച്ചു.
0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: വചനാമൃതം പ്രതികാരം ചെയ്യാൻ കൂടുതൽ ആളുകൾക്കും സാധിക്കും. മാപ്പ് കൊടുക്കാൻ കഴിവുള്ളവർ ദുർബലമത്രേ. അവരാണ് യഥാർത്ഥ മഹാന്മാർ. സോക്രട്ടീസ്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് 3 തൊഴിലാളികൾ മരിച്ചു. കാണാതായ 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പരിക്കേറ്റ 8 പേരെ മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികളായ ജാർഖണ്ഡ് സ്വദേശി അൻമോൽ ദോദ്രായ്, ബീഹാർ സ്വദേശി വികാസ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രഭാൻ പാൽ എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മേപ്പാടി ചൂരൽമല പാതയിലെ കള്ളാടിയിൽ തുരങ്കപാത തുടങ്ങുന്ന മീനാക്ഷിപ്പാലത്തിന് സമീപം ഇന്നലെ പകൽ 11:15 കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞത്. പാതക്ക് മണ്ണെടുത്തതിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞത്. താഴെയുള്ള മൺതിട്ടകൾ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. മൺകൂനകൾ ഉൾപ്പെടെ മേപ്പാടി ചൂരൽമല റോഡിലേക്ക് ഒഴുകിയെത്തി. 18 തൊഴിലാളികൾ പ്രദേശത്തുണ്ടായിരുന്നു. ദുരന്തത്തിൽ സമീപത്തെ വീടും മീനാക്ഷിപ്പാലത്തിനരികിലെ താൽക്കാലിക നിസ്കാരപ്പള്ളിയും തകർന്നു. രാത്രിയോടെ മന്ത്രിമാരായ AP അനിൽകുമാറും TC സിദ്ദീഖും സ്ഥലത്തെത്തി. ഇടവിട്ട് കനത്ത മഴയുണ്ടെങ്കിലും രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്ന ശേഷം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപവൽക്കരിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ജനകീയ പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ 30,000-ത്തിലധികം ബസ്സുകളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 8,000-ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും സർക്കാരിനോ പ്രിയദർശിനി പദ്ധതിക്കോ അല്ലെന്ന് മന്ത്രി കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണം PSCയുടെ വിജിലൻസ് വിഭാഗം ഏറ്റെടുത്തു. പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളിൽ SP സിനി ഡെന്നിസ് പ്രാരംഭ പരിശോധന നടത്തി. രണ്ടാഴ്ചക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നാണ് തിങ്കളാഴ്ചത്തെ കമ്മീഷൻ യോഗം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓൺസ്ക്രീൻ മാർക്കിംഗിന് 2018 PSC നിശ്ചയിച്ച പ്രോട്ടോകോൾ ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് പൂർണ്ണമായി പാലിച്ചിട്ടില്ലെന്നാണ് വിവരം. അതിനാലാണ് 10 ഉത്തരങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് വിട്ടുപോയത് അറിയാതിരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസവും പ്രതീക്ഷകളും കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിക്കുമെന്ന് PSC സെക്രട്ടറി സാജു ജോർജ് അറിയിച്ചു. ആയിരക്കണക്കിന് തസ്തികകളിലേക്കുള്ള നിയമന നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അത്യപൂർവമായി സംഭവിക്കുന്ന പിശകുകൾ പർവ്വതീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയെങ്കിലും ഉച്ചയ്ക്ക് 12:15 കമ്മീഷണറായി ഒപ്പുവെച്ചത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവ് ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച് 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3,264 കോടി രൂപയാണ്. ഇതിൽ 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു. വഴിപാടെണ്ണുന്ന കേന്ദ്രത്തിൽ 40 ദിവസത്തിനിടെ 70 തവണ മോഷണം നടന്നതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവർ പദവികൾ ഒഴിഞ്ഞതായി ട്രസ്റ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇരുവരും രാജിവെച്ച ശേഷവും അംഗങ്ങളായി തുടരുന്നുണ്ടെന്ന പ്രചാരണങ്ങൾ ട്രസ്റ്റ് തള്ളി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് വിവരങ്ങൾ തിരക്കാൻ ED സംഘം പിണറായിയിൽ എത്തി. പാതിരിയാട് പിണറായി വില്ലേജ് പരിധിയിലുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ തിരക്കിയാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബ്ലോക്ക് ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് പുനഃസ്ഥാപിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് CJPയുടെ പഴയ എക്സ് അക്കൌണ്ട് സജീവമായി. June 21 നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ അങ്കലാപ്പും ആശങ്കയും ഉണ്ടാവാതിരിക്കാനാണ് അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തതെന്നും ഇനി തുറക്കുന്നതിന് വിരോധമില്ലെന്നും കേന്ദ്രം അറിയിച്ചു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ 38 പ്രതികൾക്ക് പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഇവരിൽ 3 പേർ മലയാളികളാണ്. ഒരു മലയാളി ഉൾപ്പെടെ 11 പേരുടെ ജീവപര്യന്തവും ഹൈക്കോടതി അംഗീകരിച്ചു. മഹാരാഷ്ട്ര ലോക്ഭവനിൽ ഡ്യൂട്ടിക്കിടെ SRPF കോൺസ്റ്റബിൾ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ച് കോടതി. കേസിലെ 13 പ്രതികൾ ചേർന്ന് സമർപ്പിച്ച 10 ജാമ്യഹർജികൾ തള്ളി. ജാമ്യം അനുവദിക്കുന്നതിനു മുൻപ് ആക്രമണ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S. നസീറയുടേതാണ് ഉത്തരവ്. അന്വേഷണം നടക്കുന്ന കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും ഇതിന് തെളിവാണ് തകർന്ന വാഹനം നന്നാക്കിത്തരാമെന്ന് ഡ്രൈവർക്ക് കൊടുത്ത വാഗ്ദാനമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണനാണയങ്ങൾ വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ ഇക്കണോമിക് ഫെൻസിംഗ് വിംഗ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കബളിപ്പിച്ച റോയപുരം ഓൾ വുമൺ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഷീല മേരിയാണ് അറസ്റ്റിലായത്. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ എഞ്ചിനീയർ ഡോക്ടർ ഗിരീഷ് ഭരദ്വാജ് അന്തരിച്ചു. ഇന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ ചെറിയ മുതൽമുടക്കിൽ പ്രകൃതിക്കിണങ്ങിയ 150ലേറെ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച് ഗ്രാമീണ ജനതയുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം നൽകിയ പ്രമുഖ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ സുള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം. ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം പരാതി ഉയർന്നതോടെ 4 മാസത്തിനു ശേഷം പുറത്തെടുത്ത് പരിശോധിച്ചു. ചക്കരക്കല്ല് മുതുകുറ്റി നൂറുൽ ഹുദ മദ്രസയ്ക്ക് സമീപം നസീറ മൻസിലിൽ CV ഷാനവാസിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഏതാനും ദിവസം മുൻപ് ഭാര്യ ബംഗളൂരുവിലെ ഷെർലിയും ബന്ധുക്കളും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ഉത്തരവിട്ടിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാതം ഭവനിൽ ബസന്തിയുടെയും മിനിയുടെയും മകൾ സാവരിയ ബസന്താണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ 20 കിഴക്കേത്തൊടി സദറുൽ അനമിനെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ 3000 സ്കൂളുകളിൽ പഴവർഗ പോഷകത്തോട്ടം ഒരുക്കുന്നു. ഒരുമിച്ച് 10 സെന്റെങ്കിലും സ്ഥലമുള്ള സ്കൂളുകളെയാണ് തിരഞ്ഞെടുത്തത്. കൃഷിവകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടികൾച്ചർ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 20% എഥനോൾ ചേർന്ന പെട്രോളിനെതിരെ പരാതികൾ കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ എഥനോൾ ചേർക്കുന്നതിനുള്ള നടപടികളുടെ വേഗം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. 25% എഥനോൾ ചേർന്ന E25 പെട്രോൾ വിപണിയിൽ എത്തിക്കും മുൻപ് വാഹന നിർമ്മാതാക്കൾക്കടക്കം തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം അനുവദിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്. കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് മൊത്തം 22,300 കോടി രൂപയുടെ കരാർ. 80 കപ്പലുകളുടെ നിർമ്മാണത്തിനാണ് നിലവിൽ ഓർഡറുകൾ ഉള്ളത്. ഇതിൽ 12,100 കോടി രൂപയും പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയുള്ള കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാറാണ്. മൊത്തം 12 കപ്പലുകളാണ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ജോലിയായതുകൊണ്ട് അഭിഭാഷകർ പഠന മികവിനപ്പുറത്തുള്ള ഗുണവിശേഷങ്ങൾ വളർത്തിയെടുക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ VIT സ്കൂൾ ഓഫ് ലോയിലെ നിയമബിരുദ കോഴ്സുകളിൽ ചേർന്നവർക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പുത്തൂർ കൊങ്ങൻപാറയിൽ കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ ഗുരുദേവ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ബദരിനാഥാണ് മരിച്ചത്. ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് 11 മണിക്ക് കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. കലക്ടറുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ ജില്ലാ ലേബർ ഓഫീസർ, ആശുപത്രി പ്രതിനിധികൾ, INA പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കുറുമാത്തൂർ ചൊറുക്കളയിൽ ബൈക്കിടിച്ച് 19-കാരൻ മരിച്ച കേസിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P നൂറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി KN പ്രശാന്താണ് ഉത്തരവിട്ടത്. P നൂറുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് തട്ടിയത്. കുറുമാത്തൂർ രാജീവ് ഗാന്ധി ലക്ഷം വീട് കോളനിയിലെ സെക്യൂരിറ്റി തൊഴിലാളി രമേശിന്റെ പരാതിയിലാണ് ഉത്തരവ്. മകൻ രാജേഷാണ് മരിച്ചത്. ചേവായൂർ സ്വദേശിനിയായ 16-കാരിയെ 1 മാസത്തോളം ഒളിവിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി മൈസൂരുവിൽ പിടിയിൽ. പുല്ലൂക്കരയിലെ കായത്തീന്റെ പറമ്പത്ത് സുഹയിലാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും കൊളവല്ലൂർ പോലീസും ചേർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത്. വിമാനം റാഞ്ചിയാലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കണ്ണൂർ വിമാനത്താവളത്തിൽ മോക് ഡ്രിൽ നടത്തി. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനം റാഞ്ചി കണ്ണൂർ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതാണ് അവതരിപ്പിച്ചത്. കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വൻ തിരക്ക്. ഇന്നും നാളെയും 10-ാം തീയതിയും പരിശോധന തുടരും. കണ്ണൂർ മുനിസിപ്പൽ GVHSSലാണ് പരിശോധന നടത്തുന്നത്. പാനൂർ സ്വദേശിയായ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് മനേക്കരയിലെ ശരണന്റെ ജാമ്യാപേക്ഷ ജില്ലാ ജഡ്ജി M മനോജ് തള്ളി. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 6 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ വിവിധ വകുപ്പുകൾ പ്രകാരം 9 വർഷം തടവിനും 30,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. തലശ്ശേരി MM റോഡ് പഞ്ചമഹലിൽ G സതീശനെയാണ് തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി S രശ്മി ശിക്ഷിച്ചത്. MDMA യുമായി ചേലോറ സ്വദേശികളായ 2 പേർ ചക്കരക്കല്ല് പോലീസിന്റെ പിടിയിലായി. ചേലോറ സ്വദേശികളായ P മുഹമ്മദ്, P P സൂരജ് എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചക്കരക്കല്ല് പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA യുമായി പിടിയിലായത്. പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ കോടതി സമുച്ചയം ജില്ലാ ജഡ്ജി M മനോജ് സന്ദർശിച്ചു. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കോടതി സമുച്ചയത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്ത പ്രശ്നം ചർച്ച ചെയ്തു. അവലോകന യോഗം ജില്ലാ ജഡ്ജി ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ 10-ാം തീയതി തുടങ്ങും. ജില്ലയിൽ 993 പേരാണ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയ 3 എണ്ണക്കപ്പലുകൾ

0: ൾക്കു നേരെ തിങ്കളാഴ്ച മിസൈൽ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട്. 3 പതിറ്റാണ്ട് നീണ്ട സേവന കാലയളവിനിടെ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ചൈനയിൽ മുൻ ഉദ്യോഗസ്ഥന് വധശിക്ഷ. ശ്രീലങ്കൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ തടവുകാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. പരിക്കേറ്റ 100 പേർ ആശുപത്രിയിലാണ്. പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അസ്ത്ര മിസൈലുകളും ഇന്തോനേഷ്യക്ക് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആറളം പഞ്ചായത്തിലെ ചതിരൂർ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ഇന്നലെ രാവിലെ 7 മണിയോടെ എത്തിയ കാട്ടാന പ്രദേശത്തെ പരിഭ്രാന്തി പരത്തി. ചതിരൂർ 110 സങ്കേതത്തിലേക്കുള്ള പ്രധാന റോഡിലാണ് ജനങ്ങൾ കാട്ടുകൊമ്പനെ കണ്ടത്. മട്ടന്നൂരിലെ അടിസ്ഥാന വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. മട്ടന്നൂരിന്റെ വികസനത്തിനു വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മട്ടന്നൂർ ഉരുവച്ചാലിൽ പാചകവാതക സിലിണ്ടർ കയറ്റിയ പിക്കപ്പ് വാനിന് പിന്നിൽ കാറിടിച്ച് അപകടം. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ഈജിപ്തിനെതിരെ 78th minute വരെ 2 പിന്നിൽ നിന്ന ശേഷം 3 തിരിച്ചടിച്ച് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ. ഇംഗ്ലണ്ടിനെതിരെ 3rd T20 ക്രിക്കറ്റിലും ഇന്ത്യക്ക് തോൽവി. ഇന്നലെ നടന്ന മത്സരത്തിൽ 125 runsനാണ് ഇന്ത്യയുടെ പരാജയം. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് മുന്നിലെത്തി. ലോകകപ്പിൽ ക്വാർട്ടർ ബർത്തുറപ്പിച്ച് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ തോൽപ്പിച്ചു. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര.

0: products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
1: Big exclusive studio Kannurov, Simbolo and Kolar. Other brands, Grandfos, Hutik, Vox Lanit.
0: Phone 9496-420-880.
1: 8111-933-600.
0: CM Vistara.
1: CM Vistara, Nilluni.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-9033-345. മറ്റൊരു നമ്പർ 9495-532-542.

ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാ ഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം 100 ആണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് യുപിഐ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിൽ ഉടനീളം സമാധാന പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79th വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസ് ലെവലിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ഇരമ്പി ആർസലോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ 1 തിരിച്ചടിച്ചു. 4 ശേഷം 83rd കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: एम आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा. अथ वार्ताः. भारत इण्डोनेशिया रणनीतिक सहभागित्वस्य सुदृढाह्वानं कुर्वन् प्रधानमन्त्री मोदी अवदत् यत् एतत् न केवलं द्वयोः देशयोः समृद्धौ अपितु क्षेत्रीय वैश्विक शान्ति स्थिरतासु च योगदानं प्रदास्यति इति. जकार्ता नगरे इण्डोनेशिया देशस्य संसदं सम्बोधयन् श्रीमोदी अवदत् यत् भारतं विकासस्य मार्गम् अनुसरति न तु विस्तारवादस्य.
4: भारत विस्तारवाद नहीं विकासवाद की नीति पर चलता है और इसलिए हम भारत में कहते हैं सबका साथ सबका विकास. आज मैं यही मंत्र यही भावना लेकर इंडोनेशिया के आप सभी सांसद सदस्यों के बीच आया हूँ. भारत और इंडोनेशिया के बीच समुद्र ताजा भविष्य का केंद्र है.
3: श्री मोदी द्वयोः देशयोः जनानां लाभाय यूपीआई आर्टिफिशियल इंटेलिजेंस स्टार्टअप इत्येतान् शिक्षां नवानवेषणं च समेत्य आंकिकीय सार्वजनिक अवसंरचनायां सहयोगस्य वर्धनाय अपि बलं प्रदत्तवान्. तत्पूर्वं प्रधानमन्त्री मोदी जकार्ता नगरे इण्डोनेशिया देशस्य राष्ट्रपतिना प्रबोवो सुबियान्तो इत्यनेन सह प्रतिनिधिमण्डलस्तरीय वार्तां कृतवान्. उभय नेतृभ्यां परस्पर हितस्य क्षेत्रेषु सहयोगं वर्धयितुं ज्ञापनपत्राणाम् आदान प्रदानमपि कृतम्. श्रीमोदी वर्याय एकस्मिन् समारोहे राष्ट्रपतिना प्रबोवो सुबियान्तो इत्यनेन इण्डोनेशिया गणराज्यस्य सर्वोच्च नागरिक पुरस्कारं बिन्ताङ्ग आदिपूर्णा इति प्रदत्ता. शिलातैल प्राकृतिक वातेन्धन मन्त्री हरदीप सिंह पुरी अवदत् यत् यदि अन्ताराष्ट्रिय स्तरे अशोधित तैलस्य मूल्यानि स्थिरानि उत वा न्यूनानि भवन्ति तर्हि आन्तरिक पेट्रोल डीजल इत्येतयोः मूल्यानि सकारात्मक दिशि प्रवर्धन्ते इति अपेक्षा अस्ति. मन्त्री विश्वासं प्रकटितवान् यत् उपभोक्तृभ्यः दृक्पथः अनुकूलः एव अस्ति यतः वैश्विक तैल वातेन्धनापूर्तिः निरन्तरं विस्तृता अस्ति इति. नवदिल्ल्याम् अस्य वर्षस्य विकसित भारत शिखर सम्मेलनं सम्बोधयन् श्रीपुरी अवदत् यत् भारतेन अद्यतनीयेषु दशकेषु वैश्विकोर्जा व्यवधानानां कूटनीतिक संवादस्य समायोजित नीतिगत हस्तक्षेपस्य देशीयोत्पादन वर्धनस्य आयातस्य विविधीकरणस्य च संयोजन माध्यमेन सफलतया समाधानम् अकरोत् इति. विदेशमन्त्री डॉ एस जयशंकरः अवदत् यत् भारत बहरीन सहभागित्वं निरन्तरं गहनं भवति. डॉ जयशंकरः ह्यः बहरीन देशस्य द्विदिवसीय यात्रायाः समापनम् अकरोत्. यात्रावधौ डॉ जयशंकरः बहरीन देशस्य राज्ञा हमद बिन ईसा अल खलीफा इत्यनेन सह मेलनं कृतवान्. असौ उपप्रधानमन्त्रिणा शेख खालिद बिन अब्दुल्ला अल खलीफा इत्यनेन सह अपि मेलनं कृतवान्. एतासु सभासु विदेशमन्त्री राष्ट्रपतिपदासीना द्रौपदी मुर्मू प्रधानमन्त्री नरेन्द्र मोदी चेत्येतयोः पक्षतः शुभकामनाः अपि प्रेषितवान्. प्रधानमन्त्री कार्यालयेन विविध क्षेत्रेषु एल नीनो इत्यस्य सम्भाव्य प्रभावानां सज्जतोपायानां च समीक्षार्थं प्रधानमन्त्री कार्यालये उच्चस्तरीय समीक्षा सभा आयोजिता. प्रधानमन्त्रिणः प्रधानसचिवस्य डॉ पीके मिश्रवर्यस्य अध्यक्षतायां सेवातीर्थे ह्यः इयं सभा आयोजिता. अस्यां सभायां पञ्चदशतोप्यधिकानां मन्त्रालयानां सचिवाः वरिष्ठाधिकारिणः च उपस्थिताः आसन्. फुटबॉल क्रीडायां स्विट्जरलैंड देशः वैंकूवर नगरे पेनल्टी शूट आउट इत्येतस्यां क्रीडायां कोलंबिया देशं 4-3 इत्यंकान्तरालेन पराजित्य 54.29 वर्षात् प्रथमवारं फीफा विश्वकप क्रीडायाः प्रागुपान्त्यचक्रे प्रविष्टवान् इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന 6-മാസ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. കണ്ണൂർ സർവകലാശാലയിലെ സെന്ററുകളിൽ വിവിധ സീറ്റുകളിൽ ഒഴിവുകൾ. പാലയാട് ഡോക്ടർ ജാനകി അമ്മൾ ക്യാമ്പസിൽ വിവിധ കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. MA ചരിത്ര വിഭാഗത്തിൽ HC, EWS, ST സീറ്റുകളിലാണ് ഒഴിവ്. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക്. ഫോൺ നമ്പർ 9595890176. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജികൾ ത്രിവത്സര ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. SSLC തത്തുല്യ പരീക്ഷയോ പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായം 15 വയസ്സിനും 23 വയസ്സിനും മധ്യേ. അപേക്ഷ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീസിലും ഓൺലൈനായും നൽകാം. അപേക്ഷയുടെ പ്രിന്റൌട്ട് ഈ മാസം 31-നകം സെന്ററിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.iihtkannur.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിലെ GST എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ 2026-27 വർഷത്തെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 15 രാവിലെ 10:30 കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അനക്സ് ബിൽഡിംഗിലെ ജോയിന്റ് കമ്മീഷണർ ടാക്സ് പേയർ സർവീസ് ഓഫീസിൽ. പാലയാട് ഡോക്ടർ ജാനകി അമ്മൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 പാലയാട് ഡോക്ടർ ജാനകി അമ്മൾ ക്യാമ്പസിലെ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി വകുപ്പിൽ. ഫോൺ നമ്പർ 9446870675. പാലയാട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് നിയമ പഠന വകുപ്പിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ പൊളിറ്റിക്സ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെ പകൽ 2:30 സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പാലയാട് ക്യാമ്പസിൽ. തലശ്ശേരി പൊയിലൂർ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ 5 ഒഴിവുണ്ട്. 3 പേരെ പൊതു അപേക്ഷകരിൽ നിന്നും 2 പേരെ ചൈതന്യ ട്രസ്റ്റിൽ നിന്നും നിയമിക്കുന്നതിന് ക്ഷേത്ര പരിസരവാസികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുൻപ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ അപേക്ഷ ലഭിക്കണം. അപേക്ഷാ ഫോറം ഓഫീസിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡ് വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. പാനൂർ കല്ലിക്കണ്ടി NIM കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്ക്. ഉദ്യോഗാർത്ഥികൾ കോഴിക്കോടുള്ള കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. ഇരിട്ടി പായം പഞ്ചായത്തിലെ വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് താൽക്കാലികമായി സായാൻ OP ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കലക്ട്രേറ്റ് ഓഫീസിൽ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ MCRC പദ്ധതിയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ. ഫോൺ നമ്പർ 9633651648. ആറളം പഞ്ചായത്ത് പദ്ധതിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോ ഹെൽപ്പർ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഈ മാസം 13 രാവിലെ 10 മണിക്ക് കീഴ്പള്ളി CHC കൂടിക്കാഴ്ച നടക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഇരിട്ടി പായം പഞ്ചായത്ത് കുടുംബശ്രീ CDSൽ അഗ്രികൾച്ചറൽ CRPമാരെ നിയമിക്കുന്നു. കുടുംബശ്രീ കുടുംബാംഗമായ 18-നും 45-നും മധ്യേ പ്രായമുള്ള വനിതകളായിരിക്കണം. പഞ്ചായത്ത് പരിധിയിലെ സ്ഥിരതാമസക്കാരായ ഉദ്യോഗാർത്ഥികൾ മറ്റന്നാൾ വൈകിട്ട് 5 മണിക്കകം പായം പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓഫീസിൽ മാടത്തിൽ ഇരിട്ടി PO 670703 എന്ന വിലാസത്തിലോ CDS ഓഫീസിൽ നേരിട്ടോ അപേക്ഷ നൽകണം. അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. യോഗിനി മാതാ കാനിച്ചേരി ആശ്രമം ഭക്തയോഗത്തിന്റെ നേതൃത്വത്തിൽ കൂടാളി യോഗിനി മാതാവിന്റെ തിരുനാൾ നാളെ ആഘോഷിക്കും. ഗ്രീൻലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിന്റെ സഹകരണത്തോടെ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ സംരക്ഷണവും ബഹിരാകാശവും എന്ന വിഷയത്തിൽ ഈ മാസം 20-ാം തീയതി രാവിലെ 9:45 ഇരിട്ടി MG കോളേജിൽ ഇന്റർ കോളേജിയേറ്റ് ഗ്രീൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിന്റെ 67-ാം വാർഷികാഘോഷം ഇന്ന് നടക്കും. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നുച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഇടക്കേപ്പുറം നവോദയ വായനശാലയിൽ കർഷക സദസ്സ് സംഘടിപ്പിക്കുന്നു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി വീട്ടിലേക്കൊരു ഓട്ടോ പദ്ധതി മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ വിഷ്ണുരാജ് പി ലോഞ്ച് ചെയ്യും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം.

മേക്ക് ഓവർ. അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നഗരം അന്നും ഇന്നും തന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു ശ്രീ കെ കെ രാഘവൻ കാഞ്ഞിലേരി.
1: പണ്ടുകാലത്ത് 1958 മുതൽ കൂത്തുപറമ്പിനെ കുറിച്ചുള്ള ചെറിയ എൻ്റെ ഒരു അഭിപ്രായം പറയുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് കൂടുതൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും അംബാസിഡർ കാറുകളും ഒന്നോ രണ്ടോ ബസ്സുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അന്ന് എനിക്കറിയാൻ കഴിഞ്ഞ ബസ് കൈതേരി ബസ്സും MRS എം ബി സിയും മാത്രമായിരുന്നു. അന്നത്തെ കാലത്ത് ഡീസലും പെട്രോളും അല്ല ഓടിച്ചത് എന്നതാണ് എൻ്റെ ഓർമ്മ. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചാണ് വാഹനം, ബസ് മുതലായവ ഓടിച്ചത്. വെള്ളം സംഭരിക്കുവാൻ റേഡിയേറ്റർ ഉണ്ടായിരുന്നു. ബസ്സും കാറും സ്റ്റാർട്ട് ആക്കുന്നത് ഒരു തരം ലിവർ ഉപയോഗിച്ചാണ്. എൽ ആകൃതിയിലുള്ള കമ്പി ഉപയോഗിച്ച് ബസ്സിൻ്റെ മുൻവശത്ത് റേഡിയേറ്ററിന് താഴെ എഞ്ചിനിൽ തള്ളി അത് മുൻപോട്ട് തിരിച്ചാണ് സ്റ്റാർട്ടാക്കിയിരുന്നത്. ബസ്സിൻ്റെ സീറ്റ് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ബസ്സിൻ്റെ രണ്ട് വശത്തും നീളത്തിലായിരുന്നു. അത് ഇപ്പോൾ ട്രെയിനിലുള്ളതുപോലെ മുഖത്തോട് മുഖം കാണും പ്രകാരം ആക്കി മാറ്റി. അത് പരിഷ്കരിച്ചാണ് ഇന്നത്തെ രീതിയിലേക്ക് മാറി. എൻ്റെ അറിവിലെ പഴയ കൂത്തുപറമ്പ് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. ബസ് കാത്തിരിക്കാൻ ഒരു ഉയർന്ന തറയിൽ ആയിരുന്നു ഇരിപ്പിടം. അതിന് മേൽക്കൂര ഉണ്ടായിരുന്നു. അതിനടുത്തായി വലിയ രണ്ട് ചുമടു താങ്ങി, അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. ദൂരെ നിന്നും കൂത്തുപറമ്പിലേക്ക് തലച്ചു

0: ായി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയാണ് അത് നിർമ്മിച്ചത്. ഇപ്പോഴത്തെ മാർക്കറ്റ് കോംപ്ലക്സ് നിന്ന സ്ഥലത്താണത്. തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിൽ എത്തുമ്പോൾ വലതുവശത്താണ് മാർക്കറ്റ് ഉണ്ടായത്. റോഡിന് ഇടത് വശത്ത് റോഡിനോട് ചേർന്ന് വലിയ കുറേ ആൽമരമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോഴത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചും ഓഫീസും ഉള്ളത്. ആൽമരം എന്ന് പറഞ്ഞാൽ വലിയ വേരുകൾ താഴേക്കിറങ്ങി മണ്ണിൽ ഉറച്ച് മരം പോലെ ആയിരുന്നു. ആൽമരത്തിൽ നിന്നും ഊർന്ന് ഇറങ്ങിയ വേരുകൾ പിടിച്ച് ഊഞ്ഞാലാടിയിരുന്നു. അതിൻ്റെ വലിയ വേരുകളിലാണ് കാലിച്ചന്ത ദിവസം കാലികളെ കെട്ടിയിരുന്നത്. വീരാജിപ്പേട്ടയിൽ നിന്നും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തിച്ച് കാലികളെ അവിടെ കെട്ടുമായിരുന്നു. ഇപ്പോൾ ഉള്ള പയ്യൻ ലോട്ടറിയുടെ സ്ഥലത്തിനടുത്ത് കൂടി മുകളിലേക്ക് പോയാൽ അവിടെ പണ്ട് കാലത്ത് ആളുകൾ ആത്മഹത്യ ചെയ്താലും തൂങ്ങി മരിച്ചാലും മറ്റും കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലം അഥവാ മോർച്ചറി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് കോംപ്ലക്സ് ഉള്ളിടത്ത് അന്ന് മത്സ്യമാർക്കറ്റാണ്. റോഡിൽ നിന്ന് താഴേക്ക് പടവുകൾ ഇറങ്ങുമ്പോൾ രണ്ട് വശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങൾ ആയിരുന്നു. ഇന്നത്തെ രീതിയിൽ അല്ല അന്ന്. ഓല കൊണ്ട് മേൽക്കൂരയും ഭിത്തിക്ക് പകരം മരത്തടികൾ വെച്ചും ചണകൊണ്ടുമായിരുന്നു ഭിത്തികൾ. ഇന്നത്തെ ഷട്ടറിന് പകരം ചണച്ചാക്കുകൾ കൊണ്ട് തുന്നിക്കെട്ടി അതിന് താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഓരോ മരക്കഷണങ്ങൾ തുന്നിക്കെട്ടി അത് മുകളിലേക്ക് കയറ്റിയാണ് കടകൾ തുറന്നിരുന്നത്. എട്ടോളം വലിയ തൂണുകൾ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് അതിനടിയിലാണ് മത്സ്യം കച്ചവടം. നിലത്ത് വലിയ പലകകൾ കൂട്ടിയടിച്ച് അതിനു മുകളിൽ നിരത്തിയാണ് മത്സ്യം വച്ചിരുന്നത്. ഒരു ഭാഗത്ത് അനാദി കച്ചവടം ആലക്കണ്ടിയുടേതും മറ്റും, മറുഭാഗത്ത് പച്ചക്കറി സാധനങ്ങളും ചരക്കു സാധനങ്ങളും പപ്പടം എന്നിവ പലതും കാണാം. ഇന്ന് ഇതെല്ലാം കാണാതായി. മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് തൊട്ട് വലതുഭാഗത്ത് ഒരു ചെറിയ റോഡ് അല്ലെങ്കിൽ ഇടവഴി, അതിലെ പോയാൽ എരുമകളെ വളർത്തുന്ന സ്ഥലം, എരുമത്തെരു എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അവിടെ തന്നെ ഒരു കുമ്മായച്ചൂളയുണ്ടായിരുന്നു, ജാപ്പാൻ ഗോവിന്ദൻ്റേത്. പിന്നെ അവിടെ വളകൾ വിൽക്കുന്ന വളച്ചട്ടിയുടെയും കടയും ഉണ്ടായിരുന്നു. പീടികയ്ക്ക് മുകളിൽ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ജ്യോതി സ്റ്റുഡിയോ. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് ഇന്നും ഉള്ള സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനു മുൻപിൽ ഒരു അരയാൽ മരം, അത് ഇപ്പോഴും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോകുന്ന സ്ഥലത്ത് റോഡിൽ നാലഞ്ച് മരക്കാലുകൾക്കിടയിൽ ഒരു തുണിയിൽ ഹസ്തരേഖാശാസ്ത്രം എന്ന് എഴുതി സുരേന്ദ്രൻ എന്നയാൾ ഇരിപ്പുണ്ടായിരുന്നു. അതിന് കുറച്ചകലെ തത്തയെ ഉപയോഗിച്ച് പക്ഷിശാസ്ത്രം നോക്കുന്നവരും ഉണ്ടായിരുന്നു. തൊട്ട് താഴെയായി ചെരുപ്പ് കുത്തുകാരും മിഠായി വിൽപ്പനക്കാരും ഉണ്ടായിരുന്നു. ചില്ലു ഗ്ലാസുകളിൽ ഓലിച്ച മിഠായിയുണ്ട്, പണ്ടത്തെ സിഗരറ്റിൻ്റെ രൂപത്തിൽ. പിന്നെ നാരങ്ങ മിഠായി, ഇഞ്ചി മിഠായി എന്നിവയും കാണാം. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ ഇപ്പോഴത്തെ അതല്ല അന്നത്തെ ഒരു പൊട്ടക്കുളം, അതാണ് ഇപ്പോഴത്തെ മാറോളി മാർക്കറ്റ്. എൻ്റെ അറിവിൽ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ടായിരുന്നു. ഇന്നത്തെ 12 നില കെട്ടിടത്തിനടു അതേ സ്ഥലത്ത് ആശുപത്രി ഉണ്ടായിരുന്നു. ഒരു ചെറിയ വീട്, അതിൽ 3-4 മുറികൾ. അതിന് തെക്കിനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2-3 മുറികളും കൂടാതെ 3 കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് പ്രസവ വാർഡ്, വേറൊന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ഉള്ളത്, മറ്റേത് പ്രസവ വാർഡും പ്രസവാനന്തരം കിടത്തുന്ന മുറി. ആദ്യത്തെ കെട്ടിടത്തിൽ ഒ പി വിഭാഗം വച്ചിരുന്നു. അതിൽ തെക്കേ മുറിയിൽ ഒരു വലിയ മരപ്പത്തായം, അതിന് മുകളിൽ കിടത്തിയാണ് മരുന്ന് വെച്ച് കെട്ടുന്നതും പരിശോധിക്കുന്നതും. അക്കാലത്ത് രോഗികൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും പാലും റൊട്ടിയും കിട്ടിയിരുന്നു. അവിടെ നിന്ന് മാറി മെയിൻ റോഡിൽ കയറിയാൽ അതിനടുത്തായി ഒരു പീടിക മുകളിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പൽപ്പൻ ഡോക്ടർ എന്നാണ് പേര്, കൊമ്പോഡർ ഷോപ്പ് എന്നും പറയും. എൻ്റെ നാട്ടുകാരനായ ഒരു ആൾ കുഞ്ഞിരാമൻ എന്നാണ് അറിയപ്പെട്ടത്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. കൊമ്പോഡർ കുഞ്ഞിരാമൻ എന്ന് വെച്ചാൽ നാട്ടിലുള്ളവർക്കെല്ലാം വളരെ പരിചിതനാണ്. അന്നത്തെ കാലത്ത് വഴിവിളക്കുകൾ ഉണ്ടായിരുന്നില്ല. റോഡ് സൈഡിലെല്ലാം മരത്തടികൾ നാട്ടി അതിനു മുകളിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് അതിനകത്ത് മണ്ണെണ്ണ വിളക്കൊഴിച്ച് വെച്ചാണ് രാത്രികാലങ്ങൾ കത്തിച്ചിരുന്നത്. അതിന് പ്രത്യേക ആൾക്കാരെ നിയമിച്ചോ എന്നെനിക്കറിയില്ല. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും 6 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും സൈറൺ മുഴങ്ങുമായിരുന്നു. ഒരു സിനിമാ കൊട്ടകം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ശ്രീവത്സം എന്നായിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. അവിടെ ബെഞ്ചിലും നിലത്തും ഇരുന്നാണ് സിനിമകൾ കണ്ടിരുന്നത്. ആദ്യത്തെ സിനിമ സീത ഞാൻ കണ്ടതാണ്. പൂത്തുപറമ്പ് ടൗണിൽ ഒരു മാറവിളി കെട്ടിനടുത്ത് ഒരു യാചകനെ പോലെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാക്കാണ്ടി കുഞ്ഞിരാമൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹവും ഇപ്പോഴില്ല. ഇത്രയുമാണ് എൻ്റെ അറിവ്.
1: കൂത്തുപറമ്പ് നഗരം അന്നും ഇന്നും തൻ്റെ ഓർമ്മകൾ ഇതുവരെ പങ്കുവച്ചത് ശ്രീ കെ രാഘവൻ കാഞ്ഞിലേരി. ജനകീയം സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
1: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0 4 9 3 6 2 8 8 7 5 0 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ LPGയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15 മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
5: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. USന്റെ നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കാക്കനാടിന്റെ അലാദിൻ എന്ന കഥ കേൾക്കാം. അവതരണം രമ്യ സന്തോഷ് പെർലശ്ശേരി.
3: അപരാഹ്ന ജ്വാലയിൽ കത്തിനിന്ന നഗരത്തിന്റെ മാറത്തെ തെരുവീഥിയുടെ ഓരത്തെ പാദപാതയിലൂടെ പൊള്ളുന്ന നഗ്നപാദങ്ങളൂന്നി നടക്കവേ പാർശ്വങ്ങളിലെ ഊക്കൻ സൗധങ്ങളിൽ വിശ്രമിക്കുന്ന നഗരസമൃദ്ധികൾ കാണാനോ അവയെക്കുറിച്ച് ഓർക്കാൻ പോലുമോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അലാദി. അവന്റെ തലക്കു പിന്നിൽ ഉഗ്രമായ വെയിൽ വന്നടിച്ചു. അവന്റെ മുന്നിൽ പാതയിൽ അമർന്നു കിടന്ന അവന്റെ കുറിയ നിഴൽ ചൂട് സഹിക്കാനാവാതെ മൗനമായൊരു തേങ്ങലോടെ ഇഴഞ്ഞു. അവന്റെ വയറ്റിൽ എലികൾ ഓടി നടന്നു. ഓടി നടന്ന എലികൾ കുടലിന്റെ ചുമരുകൾ മാന്തിപ്പൊളിച്ചു. കാലത്ത് വട്ടച്ചട്ടിയിൽ തള്ള പകർന്നുകൊടുത്ത കഞ്ഞിയിലെ അപൂർവം വറ്റുകളും കഞ്ഞിവെള്ളത്തിന്റെ സത്തും എലികൾ നേരത്തെ തന്നെ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അലാദീൻ പാദപക്കത്തെ വാട്ടർ ടാപ്പിനടുത്ത് നടത്തം നിർത്തി. കാതുകൾ ചുരുണ്ടു പൊങ്ങിയ പഴയ പുസ്തകങ്ങൾ നിലത്തുവച്ചു. ടാപ്പ് തുറന്ന് ആർത്തിയോടെ വെള്ളം കുടിച്ചു. കൈകാലുകളും മുഖവും കഴുകി. പിന്നിയ ഹാഫ് ട്രൗസറിലും കുപ്പായത്തിലും വെള്ളം വീണത് കൂട്ടാക്കിയില്ല. വെള്ളം വയറിൽ നിറഞ്ഞു. വയറിൽ കിടന്ന് ഓളമടിച്ചു. പുസ്തകങ്ങളെടുത്ത് വീണ്ടും നടന്നപ്പോൾ താനൊരു പച്ച തേങ്ങ മാതിരി കുലുങ്ങുന്ന ശബ്ദം അവൻ കേട്ടു. നിരത്തിൽ വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. വാഹനങ്ങളിൽ വർണ്ണശബളമായ വിലപിടിച്ച വസ്ത്രങ്ങളണിഞ്ഞ നഗരം സഞ്ചരിച്ചു. അവൻ നടത്തം കുറെ കൂടി വേഗത്തിലാക്കി. എത്രയും വേഗം വീട്ടിലെത്തണം. അമ്മ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിരിക്കും. കപ്പയോ ചോറോ എന്തെങ്കിലും. വാരി തിന്നണം, വാരി വാരി തിന്നണം. വയറ് നിറയുവോളം തിന്നണം. വീട്ടിലെത്തുമ്പോൾ ഒന്നുമില്ലെങ്കിലോ എന്ന ആശങ്ക പെട്ടെന്ന് അവനിൽ ഒരു ഭയമായി ഉണർന്നു. പക്ഷേ എന്തെങ്കിലും കാണാതിരിക്കില്ല എന്ന അയുക്തികവും അന്ധവുമായൊരു വിശ്വാസത്തിൽ അവൻ ആശങ്കയുണർത്തിയ ഭയത്തെ ചാലിച്ചു കളഞ്ഞു. നേരത്തെ സ്കൂളിൽ നിന്നൊളിച്ചു പോന്നതിന് അടുത്ത ദിവസം ടീച്ചർ തന്നെ തല്ലുമെന്നോർത്തിട്ടും അവൻ കൂട്ടാക്കിയില്ല. എത്രയും നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നതാണ് കാര്യം. തല്ല് നാളെയല്ലേ, അപ്പോൾ കാണാം. ഉച്ചയ്ക്ക് മറ്റു കുട്ടികളൊക്കെ ഊണ് കഴിക്കാൻ പോയപ്പോൾ ടീച്ചേഴ്സ് റൂമിന്റെ വാതിൽക്കലെ കലത്തിൽ നിന്ന് വെള്ളം മുക്കി കുടിച്ചിട്ട് അവൻ ക്ലാസ് മുറിയിലെ ഒരു ബെഞ്ചിന്മേൽ വന്ന് കിടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മണിയടിച്ചപ്പോഴാണ് എണീറ്റിരുന്നത്. മണിയടി കേട്ട് കളി നിർത്തി കൂട്ടം കൂടി ഓടി വന്ന കൂട്ടുകാരുടെ ബഹളം ടീച്ചർ വന്നപ്പോഴേക്കും നിലച്ചു. ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അലാദീന് ഒന്നും മനസ്സിലായില്ല. അവന്റെ കണ്ണുകളിൽ ഇരുട്ടായിരുന്നു. അവന്റെ തലച്ചോറ് ഉരുക്കി ഒലിച്ചു പോയിരുന്നു. ടീച്ചർ എന്തോ ചോദിച്ചു. അവൻ എണീറ്റില്ല, മിണ്ടിയുമില്ല. അടുത്തിരുന്ന കൂട്ടുകാരൻ കുത്തി ഉണർത്തിയപ്പോഴാണ് അവൻ പെട്ടെന്ന് പകച്ചെണീറ്റു നിന്നത്. പകലുറക്കമോ, എന്താടോ ഇത്? ചുണ്ടത്തെ ലിപ്സ്റ്റിക് പടരാതിരിക്കാനാവണം. ചുണ്ടുകൾ വളരെ ശ്രദ്ധയോടെ ചലിപ്പിച്ച് ടീച്ചർ ദേഷ്യപ്പെട്ടു. അലാദീൻ ഒന്നും പറഞ്ഞില്ല. എന്തെടോ നാവിറങ്ങിപ്പോയോ? കുട്ടികൾ ചിരിച്ചു. തന്റെ തമാശ അവരൊക്കെ ആസ്വദിച്ചതിലുള്ള സംതൃപ്തി ഉണ്ടായിരുന്നു ടീച്ചറുടെ മുഖത്ത്. അലാദീൻ ചിരിച്ചില്ല, കരഞ്ഞില്ല, മിണ്ടിയുമില്ല. നാവിറങ്ങിപ്പോവുക എന്നൊരപകടമുണ്ടെങ്കിൽ തനിക്കത് പിണഞ്ഞിരിക്കുന്നു എന്ന് അവൻ കരുതി. ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി നിൽക്കാൻ ടീച്ചർ അവനോട് ആജ്ഞാപിച്ചു. അവൻ ആജ്ഞ അനുസരിച്ച് കുട്ടികൾ കൂവി വിളിക്കുന്ന ഇരമ്പത്തിന്റെ ഇരുട്ടിലൂടെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത്, പുസ്തകം എടുത്തിരുന്നെങ്കിൽ നേരെ വീട്ടിലേക്ക് പോവാമായിരുന്നു. പുസ്തകമില്ലാതെ ചെന്നാൽ അമ്മ തല്ലും, തെറി വിളിക്കും. അതുകൊണ്ട് ആ പിരീഡ് തീരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വന്നു. പിരീഡ് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ കടന്നു, പുസ്തകമെടുത്തു, ഇറങ്ങി ഒരൊറ്റ നടത്തം. കൂട്ടുകാർ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ നടന്നു. ടീച്ചേഴ്സോ പ്യൂണോ കാണാതിരിക്കാൻ ശ്രദ്ധിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സ്കൂളിൽ പോക്ക് മഹാബോറാണെന്ന് അലാദീൻ മനസ്സിലാക്കിയിരുന്നു. പോകുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയും, അമ്മയ്ക്കത് മനസ്സിലാവില്ല. സ്കൂളിൽ പോയി പഠിച്ച് പാസ്സായെങ്കിലേ വലിയ ഉദ്യോഗം നോക്കി പൈസയുണ്ടാക്കി പ്രതാപത്തിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. പഠിച്ച് പാസ്സാകുന്നവരാണോ പ്രതാപത്തിൽ ജീവിക്കുന്നത്? നഗരത്തിലെ ഒന്നാം കിട പണക്കാരനായ ഒന്നരക്കണ്ണൻ കൊച്ചാപ്പു മുതലാളി പള്ളിക്കൂടത്തിൻ്റെ തിണ്ണ കണ്ടിട്ടില്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ കപ്പലണ്ടി തട്ടം തലയിലേറ്റി കച്ചവടം നടത്തിപ്പോന്നത് കണ്ടവർ പലരുമുണ്ടത്രേ. പള്ളിക്കൂടത്തിൽ പോവാതെയും പണമുണ്ടാക്കാം എന്നതിന് തെളിവല്ലേ ഒന്നരക്കണ്ണൻ? വലിയ പരീക്ഷ പാസ്സായ പലരും പണി കിട്ടാതെ അലഞ്ഞു തിരഞ്ഞ് നടക്കുന്നുണ്ടെന്നും അലാദീൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ശൗര്യാർ മൂപ്പൻ വള്ളമൂന്നി ബദ്ധപ്പെട്ട് മകനെ പഠിപ്പിച്ചു. അന്തോണിച്ചേട്ടൻ പഠിക്കാനും സമർത്ഥനായിരുന്നു. അയാൾ പഠിച്ചു, പാസ്സായി, പണി തേടി അലഞ്ഞു, പണി കിട്ടിയില്ല. ശൗര്യാർ മൂപ്പന് വാദം, വള്ളമൂന്നാൻ വയ്യ, വീട്ടിൽ പഷ്ണി. ഡിഗ്രിക്കാരൻ അന്തോണിച്ചേട്ടൻ വീട്ടിൻ്റെ ഉമ്മറത്ത് കയ്യും കെട്ടിയിരുന്നു. അയാൾക്ക് വള്ളമൂന്ന് വശമില്ല. അയാൾ വീട്ടിൽ നിന്നിറങ്ങി നഗരത്തിൽ പണി തേടി അലഞ്ഞു. പണി കിട്ടാതെ തലയും താഴ്ത്തി തിരിച്ചു വന്ന് വീണ്ടും ഉമ്മറത്ത് കുന്തിച്ചിരുന്നു. മരുന്നും മന്ത്രവും ഇല്ലാതെ, കഞ്ഞി പോലും ഇല്ലാതെ, കുടിനീരിറക്കാൻ ശേഷി പോലും ഇല്ലാതെ കിടന്ന തന്തയുടെ പിരാക്ക് കേട്ടുകേട്ട് ഒടുവിൽ സഹിക്കെട്ടപ്പോൾ അന്തോണിച്ചേട്ടൻ തൂങ്ങിച്ചെത്തു. തൂങ്ങിച്ചെത്തവനെ അലാദീൻ നേരിട്ട് കണ്ടതാണ്. ഓർത്താൽ ഇപ്പോഴും ഭയം തോന്നുന്ന രൂപം. തുറിച്ച കണ്ണുകൾ, പുറത്തേക്ക് ചാടിയ തടിച്ച നാക്ക്, ആ രൂപം മറക്കാൻ അലാദീൻ ശ്രമിച്ചു. പഠിച്ചവൻ്റെ ഗതി അത്. എന്നിട്ടും അമ്മ പറയുന്നു പഠിച്ചു മിടുക്കനാവണമെന്ന്. അമ്മയ്ക്കുണ്ടോ വിവരം? ഇനി പഠിച്ചാൽ മിടുക്കനാവും എന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എങ്ങനെ പഠിക്കും? കീറിപ്പറഞ്ഞ നിക്കറും ഷർട്ടുമായി സ്കൂളിൽ ചെന്നാൽ കൂടെയുള്ള കുട്ടികൾ പരിഹസിക്കും. അടുത്തിരുത്തുക പോലുമില്ല. അതുപോട്ടെ, വയറ്റിൽ കാറ്റുപോലുമില്ലാതെ കുത്തിയിരിക്കുമ്പോൾ ടീച്ചർ പറയുന്നത് വല്ലതും തലയിൽ കയറുമോ? തലച്ചോറിനെ പിടിച്ചു നിർത്തണമെങ്കിൽ വയറു നിറക്കാനുള്ള ചോറ് വേണം. ടീച്ചറുടെ ശകാരവും തല്ലും സഹിക്കണം. മരത്തലയനെന്ന വിളി കേൾക്കണം. അവർക്കറിയാമോ വയറു കത്തുന്നവന് തലയേ ഇല്ലെന്ന കാര്യം? പിന്നെ ഈ നടപ്പ്. വയറ്റിൽ എലികളും കാൽച്ചുവട്ടിലും ചുറ്റിലും ഉഗ്രമായ വേനലും ജ്വലിച്ചു നിൽക്കുന്ന ഈ നടത്തം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം അമ്മയുടെ മകൻ ഈ പാതവക്കത്ത് എവിടെയെങ്കിലും വീണ് ചത്തുകൊള്ളും. പള്ളിക്കൂടവും പഠിത്തവുമൊക്കെ അമ്മ പണക്കാർക്കുള്ളതാണ്. അടുത്ത നിമിഷത്തിൽ അമ്മ സമീപത്തില്ലെന്നും താനൊരു തെരുവീഥിയുടെ ഓരത്താണെന്നും ഓർത്ത് അലാദീൻ ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ സമീപത്ത് ഒരു വലിയ കാറ് ഇരമ്പിപ്പാഞ്ഞു വന്ന് നിന്നത്. ഒറ്റ നോട്ടത്തിൽ ഉഗ്രപ്രതാപിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ കാറിൽ നിന്നിറങ്ങി. കറുത്ത കണ്ണട, കറുത്ത ഷൂസ്, കറുത്ത കാൽസറായി, കറുത്ത ടൈ, കറുത്ത കോട്ട്, കറുത്ത മീശ, ഷർട്ടും പല്ലുകളും മാത്രം വെള്ളം. അയാൾ തൻ്റെ നേരെ നടക്കുന്നത് കണ്ടപ്പോൾ അലാദീന് ഭയത്തേക്കാളേറെ അത്ഭുതവും അവിശ്വാസവുമാണുണ്ടായത്. അലാദീന് അപരിചിതനായ ആഗതനോട് ബഹുമാനവും അസൂയയും തോന്നി. അയാളുടെ കോട്ടിൻ്റെ തുമ്പത്ത് ഒന്ന് തൊടാൻ അവൻ കൊതിച്ചു. സ്നേഹവും വാത്സല്യവും കിനിയുന്ന ശബ്ദത്തിൽ അയാൾ അവനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താ? അത്ഭുതത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ബദ്ധപ്പെട്ട് സ്വയം വിമോചിപ്പിച്ച് അവൻ മറുപടി പറഞ്ഞു, അലാദീൻ. ഓ അലാദീൻ, അപരിചിതന്റെ ശബ്ദം ഇടറിയിരുന്നു. അയാൾ കണ്ണടയെടുത്തപ്പോൾ കണ്ണുകളിൽ നനവുണ്ടെന്ന് അലാദീൻ കണ്ടു. അടുത്ത വിസ്മയസ്തബ്ധമായ നിമിഷത്തിൽ അയാൾ അവനെ വാരിപ്പുണർന്നു. അവൻ്റെ കവളത്തും കഴുത്തിലുമൊക്കെ ചുംബിച്ചുകൊണ്ട് അയാൾ ഇടറി. എൻ്റെ പൊന്നുമോനെ, നിന്നെ ദൈവമാണ് എനിക്ക് കാണിച്ചു തന്നത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. എത്ര വർഷമായി കണ്ടിട്ട്? ഞാൻ നാട് വിട്ടു പോകുമ്പോൾ നിനക്കൊന്നര വയസ്സാ. മോൻ്റെ ഷർട്ടും നിക്കറും കീറിയിരിക്കുന്നുവല്ലോ. കഷ്ടം. ഞാൻ പേർഷ്യയിലും കുവൈറ്റിലും പണിയെടുത്ത് ലക്ഷക്കണക്കിനുണ്ടാക്കി. എന്നിട്ട് എൻ്റെ സ്വന്തം അനന്തരവൻ ഈ പേക്കോലത്തിൽ. എൻ്റെ പണത്തിന് എന്തു വില? കഷ്ടം. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? അയാൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അലാദീൻ ഓർമ്മയുടെ വഴിത്താരകളിൽ തിരഞ്ഞു നടന്നു. ഇല്ല, ഇങ്ങനെയൊരു അമ്മാവനെക്കുറിച്ച് അമ്മ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. എങ്കിലും അവന് സന്തോഷം തോന്നി. എത്ര നല്ലൊരു അമ്മാവനെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മാവൻ പണക്കാരനാണ്. അയാൾ തനിക്ക് നല്ല നിക്കറും ഷർട്ടും വാങ്ങിത്തരും, ചെരുപ്പ് വാങ്ങിത്തരും. അതൊക്കെ അണിഞ്ഞ് സ്കൂളിലേക്കൊന്ന് ചെല്ലണം. ഇന്നുവരെ കളിയാക്കിയിരുന്ന കൂട്ടുകാരുടെ മുൻപിൽ തല പൊക്കി പിടിച്ചൊന്ന് നടക്കണം. അവനൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കും, കണ്ണു മിഴിക്കും, അമ്മാവിൻ്റെ കാറ് കാണുമ്പോൾ അന്തം വിടും. അവൻ സ്വപ്നങ്ങളുടെ വിദൂരാകാശങ്ങളിൽ ഒരു മേഘശകലം പോലെ ഒഴുകി നടക്കവേ അമ്മാവിൻ്റെ ശബ്ദം, "നിന്റെ അമ്മയാണെടാ മോനെ ഈ പാപിയായ അബ്ദുള്ളയെയും വളർത്തിയത്. എന്നിട്ട് നന്ദി കേട്ട ഞാൻ ഇതുവരെ നിങ്ങളെ തിരക്കി വന്നില്ല. നിങ്ങളുടെ ഈ കഷ്ടപ്പാടിൽ ഏതായാലും ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടിയല്ലോ പടച്ചവന്റെ കൃപ. അമ്മയ്ക്ക് സുഖമാണോ?" അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഒരു ചോദ്യത്തിൽ നിർത്തി. "അതെ," അലാദീൻ കഷ്ടിച്ച് പറഞ്ഞൊപ്പിച്ചു. വാക്കുകളെ പോലും അവനിൽ വിസ്മയം തടഞ്ഞു വെച്ചിരുന്നു. "വാ വാ, കാറിൽ കയറ്," അയാൾ അവനെ സ്നേഹപൂർവം കെട്ടിപ്പിടിച്ച് കാറിൽ കയറ്റി. ആ കാറിലിരുന്നപ്പോൾ താൻ വല്ലാതെ ചെറുതാവുന്നതായി അലാദീന് തോന്നി. അബ്ദുള്ള എന്ന അമ്മാവൻ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രത്തിൽ കാർ നിർത്താൻ അമ്മാവൻ ഡ്രൈവറോട് ആജ്ഞാപിച്ചു. വണ്ടി നിന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു വലിയ കടയിലേക്ക് അമ്മാവൻ അവനെ നയിച്ചു. അവന് പറ്റുന്ന രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തു. അതാ പീടികയിലെ ഏറ്റവും വിലപിടിച്ച ജോഡികളായിരുന്നു. അമ്മാവൻ അവന് ഒരു ജോഡി ഷൂസും നോക്കി വാങ്ങി. അവർ വീണ്ടും കാറിൽ കയറി. കാറ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിന്റെ പോർച്ചിൽ ചെന്നു നിന്നു. അമ്മാവനോടൊപ്പം ഹോട്ടൽ മുറിയിലേക്ക് നടന്നപ്പോൾ ഹോട്ടൽ ജോലിക്കാരൊക്കെ അമ്മാവനെ ബഹുമാനപൂർവം അഭിവാദ്യം ചെയ്യുന്നത് അലാദീൻ ശ്രദ്ധിച്ചു. അവന് അഭിമാനം തോന്നി. ഹോട്ടൽ മുറി അലാദീൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരവും ആഡംബരപൂർവവുമായ ഇടമായിരുന്നു. അമ്മാവൻ കുളിമുറി കാട്ടിക്കൊടുത്ത് കുളിച്ച് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. അവൻ കുളിച്ച് ഡ്രസ്സ് മാറി. നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്നപ്പോൾ കണ്ണാടിയിൽ കണ്ട സുമുഖനും പ്രത്യക്ഷത്തിൽ ധനികനും അപരിചിതനുമായ ബാലനോട് അലാദീന് അസൂയ തോന്നി. തിരികെ മുറിയിൽ വന്നപ്പോൾ അമ്മാവൻ എന്തോ ഒരു ദ്രാവകം കുപ്പിയിൽ നിന്ന് ഗ്ലാസിൽ പകർന്ന് കുടിക്കുകയായിരുന്നു. അലാദീൻ കൗതുകത്തോടെ കുപ്പിയുടെ അടുത്ത് ചെന്ന് വായിച്ചു, "വാറ്റ് 69 സ്കോച്ച് വിസ്കി." അമ്മാവൻ ചിരിച്ചു. "അത് കുട്ടികൾക്കുള്ളതല്ല, ഇതാണ് കുട്ടികൾക്ക്." അമ്മാവൻ അലമാര തുറന്ന് ഒരു ടിന്നിൽ നിന്ന് ചോക്ലേറ്റുകൾ എടുത്ത് അവന് കൊടുത്തു. അമ്മാവൻ തന്നെയാണ് സോക്സും ഷൂസും അണിയിച്ചത്. അവൻ പിന്നെയും നിലക്കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്നു. അവിടെ നിന്ന് മാറാൻ അവന് മനസ്സ് വന്നില്ല. അമ്മാവൻ വിസ്കി കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ അവനോട് സംസാരിച്ചു. അപ്പോഴാണ് ഹോട്ടലിലെ വെയിറ്റർ ഭക്ഷണം കൊണ്ടുവന്നത്. കോഴിയിറച്ചിയും റൊട്ടി. അതെല്ലാം ഒന്നിച്ച് വാരി തിന്നാനുള്ള ആർത്തി അവനിൽ ആളിയിരുന്നെങ്കിലും അമ്മാവന്റെ മുൻപിൽ മോശക്കാരനാവരുതെന്ന് കരുതി ആർത്തി പുറത്ത് പ്രകടിപ്പിക്കാതെ തികഞ്ഞ സംയമനത്തോടെ അലാദീൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മാവൻ നേരത്തെ ഊണ് കഴിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ അടുത്തിരുന്ന് അവന് വിളമ്പിക്കൊടുത്തു, കൂടുതൽ കഴിക്കാൻ പ്രേരിപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി കണ്ണാടി നോക്കി വന്നപ്പോൾ അമ്മാവൻ കോട്ടും സൂട്ടുമൊക്കെ അഴിച്ച് ലുങ്കിയുടുത്ത് കിടക്കേന്മേൽ കിടക്കുന്നത് കണ്ടു. "ഇത്തിരി വിശ്രമിക്കാം," അമ്മാവൻ പറഞ്ഞു. "നീയും കിടന്നോളൂ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാൽ ശരി, ഞാനൊന്ന് മയങ്ങാം." അലാദീൻ മേശപ്പുറത്ത് കിടന്ന ഇംഗ്ലീഷ് മാസികകളുടെ ചിത്രപേജുകൾ മറിച്ചുകൊണ്ട് സന്തുഷ്ടനായി ഇരുന്നു. അമ്മാവൻ ഉണർന്നു, കുളിച്ചു. അവരൊന്നിച്ച് ചായ കഴിച്ചു. ഡ്രസ്സ് ചെയ്തിട്ട് അമ്മാവൻ പറഞ്ഞു, "ഇനി നമുക്കൊരു സവാരി പോവാം." അവരൊന്നിച്ചിറങ്ങി, കാറിൽ കയറി. കാറ് നീങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരാരെങ്കിലും തന്നെ വഴിക്ക് കണ്ടിരുന്നെങ്കിൽ എന്ന് അലാദീൻ കൊതിച്ചു. കാറ് നഗരം വിട്ട് നീങ്ങിയപ്പോൾ മയങ്ങുന്ന സന്ധ്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി വരുന്ന അലാദീൻ പെട്ടെന്ന് അമ്മയെ ഓർത്തു. "നമ്മൾ എവിടെ പോവാം അമ്മാവാ?" "ചുമ്മാ ഒരു സർക്കിട്ട്." "അമ്മ എന്നെ കാണാതെ വിഷമിക്കും." "സാരമില്ല, നമുക്ക് താമസിയാതെ തിരിച്ചു പോരാം. ഇത്തിരി ഇരുട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ ഒന്നിച്ചല്ലേ ചെല്ലുന്നത്. അതുകൊണ്ട് അമ്മ മോനെ വഴക്കൊന്നും പറയില്ല, അതോർത്ത് വിഷമിക്കേണ്ട." അമ്മാവൻ അലാദീന് ധൈര്യം പകർന്നുകൊടുത്തു. യാത്ര തുടർന്നു. പടിഞ്ഞാറ് ഇരമ്പുന്ന കടൽത്തിരകൾക്കുമേൽ അന്തിത്തുടുപ്പാർന്ന ആകാശം, അന്തിക്കുളിരേന്തുന്ന സുഖദമായ കാറ്റ്. യാത്ര വളരെ സുഖകരമായ ഒരു അപൂർവ അനുഭവമായിരുന്നു അലാദീനെ സംബന്ധിച്ചിടത്തോളം. അന്തിച്ചുവപ്പ് മങ്ങി. ആകാശം രാത്രിയുടെ നേർത്ത ആദ്യ നിഴലുകളിൽ മുങ്ങി. വിജനമായ നിരത്തും നിരത്തിനിരുപുറവുമുള്ള താരതമ്യേന ഒഴിഞ്ഞ പരപ്പുകളും ഇരുട്ടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചിത്രം മാതിരി ഉണ്ടായിരുന്നു. വിജനപ്രദേശത്ത് നിരത്ത് കടലിനോടടുത്ത് നീങ്ങുന്ന ഒരിടത്ത് കാർ നിർത്തുവാൻ അബ്ദുള്ള അമ്മാവൻ കൽപ്പിച്ചു. കാർ നിന്നു. അവിടെ കാർ നിർത്തിയത് എന്തിനാണെന്ന് അതിശയിച്ചിരിക്കുകയായിരുന്നു അലാദീൻ. വരൂ, അമ്മാവൻ അവന്റെ കൈ പിടിച്ചു. അവരൊന്നിച്ച് പുറത്തിറങ്ങി. നമുക്ക് ഈ കടൽ തീരത്ത് ഇത്തിരി നടക്കാം, നല്ല സുഖമായിരിക്കും. നേർത്ത വെളിച്ചമുള്ള രാത്രിയുടെ പ്രാരംഭയാമങ്ങളിൽ വിജനമായ തീരത്ത് കുളിർക്കാറ്റ് കുടിച്ചു നടക്കുക എന്ന സുഖകരമായ അനുഭവം അലാദീനിൽ ഉണർന്ന ശംഖകളെ അമർത്തിവെച്ചു. ഇരുവരും കൈകോർത്ത് മണപ്പുറത്ത് നടക്കവേ അമ്മാവൻ അവരുടെ സമൃദ്ധമായ ഭാവി ജീവിതത്തെക്കുറിച്ചും അലാദീന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ നിറപ്പകിട്ടുള്ള വാങ്മയ ചിത്രങ്ങൾ വരക്കുകയായിരുന്നു. അയാളുടെ വാക്കുകളുടെ ലഹരി അലാദീനെ പൂർണമായി കീഴ്പ്പെടുത്തിയിരുന്നു. കുറെ നടന്നിട്ട് മണൽപ്പുറം വിട്ടൊരു തെങ്ങിൻ തോപ്പിലേക്ക് അവർ കടന്നു. ഉയരം കുറഞ്ഞ തൈത്തെങ്ങുകളുടെ ഓലകൾ കാറ്റിൽ സംഗീതമുതിർത്തിരുന്നു. മണൽപ്പരപ്പിന്റെ തെളിച്ചത്തിൽ നിന്ന് തെങ്ങിൻ തോപ്പിന്റെ ഇരുട്ടിലേക്ക് കടന്നപ്പോൾ അലാദീൻ അമ്മാവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മാവന്റെ ലക്ഷ്യം എന്താണെന്ന് സംശയപൂർവ്വം ആലോചിച്ചു നിൽക്കവേ അലാദീന്റെ കാതുകളിൽ അമ്മാവന്റെ ശബ്ദം വന്നു പതിച്ചു. മോനെ, നമ്മൾ ഇവിടെ വന്നത് വെറുതെയല്ല, നമുക്ക് വലിയ ഭാഗ്യം കൈവരാൻ പോകുന്നു. അപ്പോഴേക്കും അവർ തെങ്ങിൻ തോപ്പിന് നടുവിലെത്തിയിരുന്നു. അമ്മാവൻ നിന്നു. അയാൾ തീപ്പെട്ടി ഉരച്ചു, സ്ഥല പരിശോധന നടത്തി. തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചത്തിൽ അപ്പോൾ കാണായി ഒരു ചെറിയ കോൺക്രീറ്റ് സ്ലാബ്. തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചത്തിൽ അമ്മാവന്റെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് തിളങ്ങുന്നത് അലാദീൻ കണ്ടു. മോനി, തീപ്പെട്ടി ഉരക്ക്, അയാൾ പറഞ്ഞു. അലാദീൻ സംശയത്തോടെ ലേശം ഭയത്തോടെയും തീപ്പെട്ടി ഉരച്ചു. ആ വെളിച്ചത്തിൽ അമ്മാവൻ സ്ലാബിന്മേലുള്ള ഒരു കൊളുത്തിന്മേൽ ഊക്കോടെ പിടിച്ചു വലിച്ച് സ്ലാബ് മാറ്റി. അവിടെ ചതുരാകൃതിയുള്ള ഒരു കിണർ പ്രത്യക്ഷപ്പെട്ടു. അമ്മാവൻ പറഞ്ഞു, നീ ഇതിനുള്ളിൽ ഇറങ്ങണം, താഴോട്ട് പടികളാണ്, എനിക്കിറങ്ങാൻ പറ്റില്ല, അത്ര ചെറിയ പടികളാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു മുറിയിലെത്തും, അവിടെ ഒരു ചെറിയ നിലവിളക്ക് ഇരിക്കുന്നുണ്ടാവും, അതെടുത്തു കൊണ്ടുവരണം. അത് കയ്യിൽ കിട്ടിയാൽ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ധനികരാവാം, പ്രതാപത്തിൽ ജീവിക്കാം. അലാദീൻ ശ്രദ്ധിച്ചു കേട്ടു. അവനിൽ ആഹ്ലാദത്തോടൊപ്പം ഭയവും ഉണർന്നു. അമ്മാവൻ തുടർന്നു, പേടിക്കാനൊന്നുമില്ല, ഇതാ ഒരു മോതിരം. അമ്മാവൻ പോക്കറ്റിൽ നിന്ന് ഒരു ഡപ്പി എടുത്തു. ഈ ഡപ്പിയിലുണ്ട് മോതിരം, നീ ഇറങ്ങിയിട്ടേ ഡപ്പി തുറക്കാവൂ. മോതിരം ഇരുട്ടത്ത് പുറത്തെടുത്താൽ ഉഗ്രമായി പ്രകാശിക്കും. അതൊരു കൊച്ചു ടോർച്ച് പോലെ ഉപയോഗിച്ച് പടികളിറങ്ങാം, വിളക്കെടുത്ത് തിരികെ വരാം. ഈ മോതിരം അത്ഭുത സിദ്ധികളുള്ളതാണ്, അതിൽ തിരുമിയാൽ വിചാരിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും. ഇനി ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. വാ, ഞാൻ നിന്നെ എടുത്തിറക്കാം. ആദ്യം പടി തുടങ്ങുന്നിടം 4 അടി താഴെയാണ്, വാ. ഭയവും ആശങ്കയും അമർത്തിക്കൊണ്ട് അലാദീൻ അടുത്തു ചെന്നു. അമ്മാവൻ അവനെ എടുത്തിറക്കി. 4 അടി താഴ്ചയിൽ സിമെന്റിന്മേൽ കാല് പതിഞ്ഞു. അമ്മാവന്റെ ശബ്ദം മുകളിൽ നിന്ന് വന്നു. ഞാനീ സ്ലാബ് മുക്കാലും മൂടുകയാണ്, അല്ലെങ്കിൽ മോതിരത്തിന്റെ വെളിച്ചം വല്ലാതെ പുറത്തേക്ക് വരും. അവന്റെ മുകളിൽ സ്ലാബ് മൂടപ്പെട്ടു. അലാദീൻ ഇരുട്ടിലായി. പക്ഷേ ഒരു മൂലക്കൽ ത്രികോണാകൃതിയിൽ അവൻ നിശാവ്യോമം കണ്ടു. പേടിക്കണ്ട, ഡപ്പി തുറന്ന് മോതിരം കയ്യിലിട്ടോളൂ, എന്നിട്ട് നടന്നിറങ്ങിക്കോളൂ. അലാദീൻ ഡപ്പി തുറന്നപ്പോൾ ചുറ്റിലും പ്രകാശം നിറഞ്ഞു. അവന് അത്ഭുതം തോന്നി. ആ പ്രകാശത്തിൽ താഴേക്കിറങ്ങുന്ന പടികൾ കണ്ട് അവൻ പടിയിറങ്ങി. അമ്മാവൻ പറഞ്ഞ മാതിരി ഒരറയിൽ ചെന്നു. കൽച്ചുമരുകളുള്ള ഒരു ചെറിയ അറ. അറയിൽ നിലവിളക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വിളക്കെടുത്തു, തിരികെ പടികൾ കയറി. അമ്മാവ, അവൻ വിളിച്ചു. കിട്ടിയോ വിളക്ക്? പുറത്തു നിന്ന് ചോദ്യം. ഉവ്വ്. പെട്ടെന്ന് അമ്മാവന്റെ ശബ്ദം ഉത്കണ്ഠാകുലമായി. മോനെ, ആ വിളക്ക് ഇങ്ങോട്ട് തന്നിട്ട് മോതിരം പെട്ടെന്ന് ഡപ്പിയിലാക്കിക്കോളൂ, ദൂരനെന്ന് ആരോ വരുന്നത് പോലെ തോന്നുന്നു. ഇതാ അലാദീൻ വിളക്ക് നീട്ടി. അമ്മാവന്റെ കൈ വിളക്ക് വാങ്ങി. മോതിരം ഡപ്പിയിലാക്കൂ, എന്നിട്ട് വേണം സ്ലാബ് നീക്കി നിന്നെ കയറ്റാൻ, അമ്മാവന്റെ ശബ്ദം. അലാദീൻ മോതിരം ഡപ്പിയിലാക്കി. പൂർണമായ ഇരുട്ട്. സ്ലാബ് ചലിക്കുന്നത് കേട്ട് അവൻ മുകളിലേക്ക് നോക്കി. മൂലയിലൂടെ നേരത്തെ ലഭിച്ചിരുന്ന ത്രികോണാകൃതിയിലുള്ള നിശാവ്യോമ ദൃശ്യം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി അലാദീൻ അറിഞ്ഞു. താൻ ഇരുട്ടറയിലാണ്. മുകളിൽ സ്ലാബ് മൂടി നിന്നിരുന്നു. സ്ലാബ് തലകൊണ്ടും കൈകൾ കൊണ്ടും തള്ളി അനങ്ങുന്നില്ല. അമ്മാവാ, അമ്മാവാ, അവൻ വിളിച്ചു. മറുപടിയില്ല. അവൻ ഉച്ചത്തിൽ അലറി, നിലവിളിച്ചു, കൂക്കി വിളിച്ചു. മറുപടിയില്ല. അവൻ ഡപ്പി തുറന്നു, മോതിരം പുറത്തെടുത്തു. അറയിൽ വെളിച്ചം നിറഞ്ഞു. അവൻ നോക്കി. മുകളിൽ കോൺക്രീറ്റ് സ്ലാബ്, 3 വശം കരിങ്കൽ ചുമരുകൾ, 1 വശം കൽപ്പടവുകൾ. ഇറങ്ങിച്ചെന്നപ്പോൾ നേരത്തെ കണ്ട അറ. കൽച്ചുമരുകളുള്ള ഏകാന്തമായ, ഭീതിതമായ, നിശൂന്യമായ അറ. അലാദീൻ പടികയറി മുകളിൽ വന്നു, പിന്നെ ഇറങ്ങി. ഭ്രാന്തി പിടിച്ച മാതിരി അവൻ അലറിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ ഓർത്തു, മോതിരം തിരുമ്മി ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്നത് നടക്കും. അവൻ മോതിരം തിരുമ്മി ആഗ്രഹിച്ചു, എനിക്ക് വീട്ടിലെത്തണം. ഒന്നും സംഭവിച്ചില്ല. അവൻ ഭയന്ന് വിറച്ചു. തനിക്ക് അപകടം പിണഞ്ഞിരിക്കുന്നുവെന്നും താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ തനിക്കാവില്ലെന്നും അറിഞ്ഞു. ആ അറിവുണർത്തിയ ഉത്കടമായ ഭയത്തിലമർന്ന് അവൻ ധരിച്ചിരുന്നു. ക്രമേണ മോതിരക്കല്ലിന്റെ വെളിച്ചം കുറഞ്ഞു. കുറഞ്ഞു കുറഞ്ഞ് അതില്ലാതായപ്പോഴേക്കും കൽച്ചുമരികൾക്കിടയിൽ അറയുടെ നിത്യനിശയിൽ കരഞ്ഞു തളർന്ന്, അലറിത്തളർന്ന്, കൽച്ചുമരികളിൽ തല്ലിത്തളർന്ന് അലാദീൻ വീണു കഴിഞ്ഞിരുന്നു. അറയ്ക്കുള്ളിലെ ശബ്ദരഹിതമായ അന്ധകാരം അവന്റെ മേൽ ചൂഴ്ന്നു നിന്നു. അബോധങ്ങളിൽ തന്നെ രക്ഷപ്പെടുത്താനെത്തുന്ന വിദൂര വിസ്മയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി ഇരുട്ടറയിൽ അലാദീൻ കിടക്കുന്നു.
2: ഇപ്പോൾ കേട്ടത് കാക്കനാടന്റെ അലാദീൻ എന്ന കഥ. അവതരണം രമ്യ സന്തോഷ് പെർലശ്ശേരി.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99961 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മധുര ഗീതങ്ങൾ,
0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. കണ്ണുകൾ സംസാരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? മലയാളത്തിൽ അതിന് ഏറ്റവും മനോഹരമായ പദം മിഴി. പ്രണയവും വിരഹവും സന്തോഷവും നൊമ്പരവും പ്രതീക്ഷയും മനുഷ്യഹൃദയത്തിലെ എല്ലാ വികാരങ്ങളും ആദ്യം തെളിയുന്നത് മിഴികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ മിഴി എന്ന പദം അനവധി തവണ മധുരമായി മുഴങ്ങിക്കേട്ടിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങൾ എന്ന പരിപാടിയിൽ മിഴി എന്ന പദം ഉൾക്കൊള്ളുന്ന മനോഹരമായ ചില മലയാള സിനിമാ ഗാനങ്ങളാണ് നിങ്ങൾക്കായി കോർത്തിണക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. പെൺമക്കൾ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് കമുകറ പുരുഷോത്തമൻ, പി ലീല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. 1966 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KP കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, ഷീല, TK ബാലചന്ദ്രൻ, SP പിള്ള, കുഞ്ചൻ, മണവാളൻ ജോസഫ്, കടുവാക്കുളം ആന്റണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം പുള്ളിമാൻ മിഴി എന്ന് തുടങ്ങുന്ന ഗാനം.

1967 പുറത്തിറങ്ങിയ അരക്കിലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി ലീലയാണ് പാടിയിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ആനന്ദഭൈരവി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കാതരമിഴി കാതരമിഴി, ചൊല്ലു ചൊല്ലു നിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് MO ജോസഫാണ്. സത്യൻ, പ്രേംനസീർ, ഷീല, ജയഭാരതി, KP ഉമ്മർ, മുതുകുളം രാഘവൻ പിള്ള, ബഹദൂർ, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് G ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. പാരിജാതം, തിരുമേഴി

എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് എം രാജുമാത്തൻ നിർമ്മിച്ച ചിത്രമാണ് അനാച്ഛാദനം. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ഷീല, പി ജെ ആന്റണി, റാണി ചന്ദ്ര എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് പി സുശീല. മീൻ മീൻ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. കെ ജെ യേശുദാസ്, എസ് ജാനകി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സത്യൻ, ശ്രീവിദ്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച ചിത്രമാണ് ചട്ടമ്പിക്കവല. അതിൽ നമുക്ക് കേൾക്കാം മയിൽപീലി മിഴികളിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. പ്രേം നസീർ, ഷീല എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ലോട്ടറി ടിക്കറ്റ്. 1970 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പൂമിഴിയാൽ പുഷ്പാഭിഷേകം എന്ന് തുടങ്ങുന്ന ഗാനം

എം കെ രാമു സംവിധാനം ചെയ്ത് പി എസ് വീരപ്പ നിർമ്മിച്ച ചിത്രമാണ് സുമംഗലി. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ബഹദൂർ, ശങ്കരാടി, ഷീല, പ്രസാദ്, എം എൽ സരസ്വതി, പോൾ വെങ്ങോല എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ആർ കെ ശേഖറാണ് ഈണം നൽകിയത്. മാൻമിഴികൾ അടഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Foss, Hootic, Vox Lanet.
1: Phone 9496-420-880.
0: 8111-933-600.
1: CM Vistara.
0: CM Vistara, Nilluni. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1971 പുറത്തിറങ്ങിയ അച്ഛന്റെ ഭാര്യ എന്ന ചിത്രത്തിലേതാണ്. തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KS ശബരിനാഥനാണ്. അടൂർ ഭാസി, KP ഉമ്മർ, രാഗിണി, വിജയശ്രീ, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തിക്കുറിശി സുകുമാരൻ നായരുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് S ജാനകി. ആരിരാരോ താമര പൂമിഴി പൂട്ടി എന്ന് തുടങ്ങുന്ന ഗാനം

ഗാനം പി മാധുരിയും സംഘവും പാടിയത് ചിത്രം ആരോമലുണ്ണി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വിജയശ്രീ, ഷീല, അടൂർ പങ്കജം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ആരോമലുണ്ണി. മറിമാൻ മിഴി, മല്ലിക തേൻമൊഴി എന്ന് തുടങ്ങുന്ന ഗാനം

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1974 പുറത്തിറങ്ങിയ പാതിരാവും പകൽ വെളിച്ചവും എന്ന ചിത്രത്തിലേത്. എം ആസാദ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തയ്യൽ കുഞ്ഞിക്കണ്ഠനാണ്. പ്രേംനസീർ, രാഘവൻ, ജയഭാരതി, ബഹദൂർ, ശങ്കരാടി, എസ് പി പിള്ള, ബാലൻ കെ നായർ, അരുണ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. മറിമാൻ മിഴിയുടെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം തച്ചോളി മരുമകൻ ചന്തു എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. കെ ജെ യേശുദാസ്, എസ് ജാനകി എന്നിവരാണ് പാടിയിരിക്കുന്നത്. 1974 ഈ

ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, ജയഭാരതി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് തച്ചോളി മരുമകൻ ചന്തു. അതിൽ നമുക്ക് കേൾക്കാം കന്നൽ മീഴി കണിമലരെ എന്ന് തുടങ്ങുന്ന ഗാനം.

അരക്കളൻ മുക്കാൽക്കളൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. പി ഭാസ്കർ മാഷയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. കീരവാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. നിന്റെ മിഴയിൽ നീലോൽപ്പലം എന്ന് തുടങ്ങുന്ന ഗാനം

1975 പുറത്തിറങ്ങിയ അഭിമാനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമ്മർ ആണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആർ എസ് പ്രഭു. പ്രേം നസീർ, എം ജി സോമൻ, ശാരദ, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നീല താരകമിഴികൾ എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം ദീപ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അല്ലിത്താമരമേഴിയാളെ എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം കെ ജെ യേശുദാസ് പാടിയതാണ്. ചിത്രം ഈ മനോഹര തീരം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1978. ഹരിഹരൻ, മധു, ജയൻ, സീമ, രാജഗോകുല എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കടമേഴി ഇതളാൽ കളിയും ബെറിയും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: മിഴികൾക്ക് പറയാൻ കഴിയുന്ന കഥകൾക്ക് വാക്കുകളേക്കാൾ ശക്തിയുണ്ട് അല്ലേ? ഇങ്ങനെ മിഴികളുടെ ഭാഷ സംഗീതമായി മാറുമ്പോൾ ഓരോ ഗാനവും നമ്മുടെ ഓർമ്മകളിൽ പുതിയൊരു നിറം പകരുന്നുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ തീരുകയാണ്. ഈ ഗാനങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു മനോഹരമായ വിഷയവുമായി അടുത്ത മധുരഗീതങ്ങളിൽ കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ
2: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
6: ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചാരുകസേരയിൽ വ്യാസനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ചിരിനേരം, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിലെ ചിരിവിശേഷങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നിഗുംബില നാടകം 1-ാം ഭാഗം. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം, ഉദയനാണ് താരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, അവതരണം രമിത രതീഷ്. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് 3 തൊഴിലാളികൾ മരിച്ചു. കാണാതായ 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പരിക്കേറ്റ 8 മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികളായ ജാർഖണ്ഡ് സ്വദേശി അൻമോൽ ദോദ്രായ്, ബീഹാർ സ്വദേശി വികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രഭാൻ പാൽ എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മേപ്പാടി ചൂരൽമല പാതയിലെ കള്ളാടിയിൽ തുരങ്കപാത തുടങ്ങുന്ന മീനാക്ഷിപ്പാലത്തിന് സമീപം ഇന്നലെ പകൽ 11:15 കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞത്. പാതയ്ക്ക് മണ്ണെടുത്തതിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞത്. താഴെയുള്ള മൺതിട്ടകൾ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. മൺകൂനകൾ ഉൾപ്പെടെ മേപ്പാടി ചൂരൽമല റോഡിലേക്ക് ഒഴുകിയെത്തി. 18 തൊഴിലാളികൾ പ്രദേശത്തുണ്ടായിരുന്നു. ദുരന്തത്തിൽ സമീപത്തെ വീടും മീനാക്ഷിപ്പാലത്തിനരികിലെ താൽക്കാലിക നിസ്കാരപ്പള്ളിയും തകർന്നു. രാത്രിയോടെ മന്ത്രിമാരായ AP അനിൽകുമാറും TC സിദ്ദീഖും സ്ഥലത്തെത്തി. ഇടവിട്ട് കനത്ത മഴയുണ്ടെങ്കിലും രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്ന ശേഷം

യുടെ വിജിലൻസ് വിഭാഗം ഏറ്റെടുത്തു. പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളിൽ എസ് പി സിനി ഡെന്നിസ് പ്രാരംഭ പരിശോധന നടത്തി. രണ്ടാഴ്ചക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നാണ് തിങ്കളാഴ്ചത്തെ കമ്മീഷൻ യോഗം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓൺസ്ക്രീൻ മാർക്കിങ്ങിന് 2018 പി എസ് സി നിശ്ചയിച്ച പ്രോട്ടോകോൾ ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് പൂർണ്ണമായി പാലിച്ചിട്ടില്ലെന്നാണ് വിവരം. അതിനാലാണ് 10 ഉത്തരങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് വിട്ടുപോയത് അറിയാതിരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസവും പ്രതീക്ഷകളും കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിക്കുമെന്ന് പി എസ് സി സെക്രട്ടറി സാജു ജോർജ് അറിയിച്ചു. ആയിരക്കണക്കിന് തസ്തികകളിലേക്കുള്ള നിയമന നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അത്യപൂർവമായി സംഭവിക്കുന്ന പിശകുകൾ പർവ്വതീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തെ കമ്മീഷൻ ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയെങ്കിലും ഉച്ചയ്ക്ക് 12:15 കമ്മീഷണറായി ഒപ്പുവെച്ചത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവ് ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച് 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3,264 കോടി രൂപയാണ്. ഇതിൽ 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു. വഴിപാടെണ്ണുന്ന കേന്ദ്രത്തിൽ 40 ദിവസത്തിനിടെ 70 തവണ മോഷണം നടന്നതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവർ പദവികൾ ഒഴിഞ്ഞതായി ട്രസ്റ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇരുവരും രാജിവെച്ച ശേഷവും അംഗങ്ങളായി തുടരുന്നുണ്ടെന്ന പ്രചാരണങ്ങൾ ട്രസ്റ്റ് തള്ളി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് വിവരങ്ങൾ തിരക്കാൻ ഇഡി സംഘം പിണറായിയിൽ എത്തി. പാതിരിയാട് പിണറായി വില്ലേജ് പരിധിയിലുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ തിരക്കിയാണ് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബ്ലോക്ക് ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് പുനഃസ്ഥാപിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് സി ജെ പിയുടെ പഴയ എക്സ് അക്കൌണ്ട് സജീവമായി. ജൂൺ 21 നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ അങ്കലാപ്പും ആശങ്കയും ഉണ്ടാവാതിരിക്കാനാണ് അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തതെന്നും ഇനി തുറക്കുന്നതിന് വിരോധമില്ലെന്നും കേന്ദ്രം അറിയിച്ചു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ 38 പ്രതികൾക്ക് പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഇവരിൽ 3 പേർ മലയാളികളാണ്. ഒരു മലയാളി ഉൾപ്പെടെ 11 പേരുടെ ജീവപര്യന്തവും ഹൈക്കോടതി അംഗീകരിച്ചു. മഹാരാഷ്ട്ര ലോക്ഭവനിൽ ഡ്യൂട്ടിക്കിടെ SRPF കോൺസ്റ്റബിൾ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ച് കോടതി. കേസിലെ 13 പ്രതികൾ ചേർന്ന് സമർപ്പിച്ച 10 ജാമ്യഹർജികൾ തള്ളി. ജാമ്യം അനുവദിക്കുന്നതിനു മുൻപ് ആക്രമണ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസീറയുടേതാണ് ഉത്തരവ്. അന്വേഷണം നടക്കുന്ന കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും ഇതിന് തെളിവാണ് തകർന്ന വാഹനം നന്നാക്കിത്തരാമെന്ന് ഡ്രൈവർക്ക് കൊടുത്ത വാഗ്ദാനമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സന്തോഷ് കുമാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണനാണയങ്ങൾ വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ ഇക്കണോമിക് ഫെൻസിംഗ് വിംഗ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കബളിപ്പിച്ച റോയപുരം ഓൾ വുമൺ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഷീല മേരിയാണ് അറസ്റ്റിലായത്. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ എഞ്ചിനീയർ ഡോക്ടർ ഗിരീഷ് ഭരദ്വാജ് അന്തരിച്ചു. ഇന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ ചെറിയ മുതൽമുടക്കിൽ പ്രകൃതിക്കിണങ്ങിയ 150-ലേറെ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച് ഗ്രാമീണ ജനതയുടെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം നൽകിയ പ്രമുഖ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ സുള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം. ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം പരാതി ഉയർന്നതോടെ 4 മാസത്തിനു ശേഷം പുറത്തെടുത്ത് പരിശോധിച്ചു. ചക്കരക്കല്ല് മുതുകുറ്റി നൂറുൽ ഹുദ മദ്രസയ്ക്ക് സമീപം നസീറ മൻസിലിൽ CV ഷാനവാസിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഏതാനും ദിവസം മുൻപ് ഭാര്യ ബംഗളൂരുവിലെ ഷെർലിയും ബന്ധുക്കളും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ഉത്തരവിട്ടിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാതം ഭവനിൽ ബസന്തിയുടെയും മിനിയുടെയും മകൾ സാവരിയ ബസന്താണ് മരിച്ചത്.
സംഭവവുമായി ബന്ധപ്പെട്ട് സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ 20 കിഴക്കേത്തൊടി സദറുൽ അനമിനെ

0: അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ 3000 സ്കൂളുകളിൽ പഴവർഗ പോഷകത്തോട്ടം ഒരുക്കുന്നു. ഒരുമിച്ച് 10 സെന്റെങ്കിലും സ്ഥലമുള്ള സ്കൂളുകളെയാണ് തിരഞ്ഞെടുത്തത്. കൃഷിവകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 20% എഥനോൾ ചേർന്ന പെട്രോളിനെതിരെ പരാതികൾ കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ എഥനോൾ ചേർക്കുന്നതിനുള്ള നടപടികളുടെ വേഗം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. 25% എഥനോൾ ചേർന്ന E25 പെട്രോൾ വിപണിയിൽ എത്തിക്കും മുൻപ് വാഹന നിർമ്മാതാക്കൾക്കടക്കം തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം അനുവദിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്. കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് മൊത്തം 22,300 കോടി രൂപയുടെ കരാർ. 80 കപ്പലുകളുടെ നിർമ്മാണത്തിനാണ് നിലവിൽ ഓർഡറുകൾ ഉള്ളത്. ഇതിൽ 12,100 കോടി രൂപയും പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയുള്ള കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാറാണ്. മൊത്തം 12 കപ്പലുകളാണ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ജോലിയായതുകൊണ്ട് അഭിഭാഷകർ പഠന മികവിനപ്പുറത്തുള്ള ഗുണവിശേഷങ്ങൾ വളർത്തിയെടുക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ VIT സ്കൂൾ ഓഫ് ലോയിലെ നിയമബിരുദ കോഴ്സുകളിൽ ചേർന്നവർക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പുത്തൂർ കൊങ്ങൻപാറയിൽ കൂട്ടുകാരോടൊത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ ഗുരുദേവ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി ബദരിനാഥാണ് മരിച്ചത്. ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് 11 മണിക്ക് കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. കലക്ടറുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ ജില്ലാ ലേബർ ഓഫീസർ, ആശുപത്രി പ്രതിനിധികൾ, INA പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കുറുമാത്തൂർ ചൊറുക്കളയിൽ ബൈക്കിടിച്ച് 19-കാരൻ മരിച്ച കേസിൽ ശ്രീകണ്ഠപുരം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P നൂറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി KN പ്രശാന്താണ് ഉത്തരവിട്ടത്. P നൂറുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് തട്ടിയത്. കുറുമാത്തൂർ രാജീവ് ഗാന്ധി ലക്ഷം വീട് കോളനിയിലെ സെക്യൂരിറ്റി തൊഴിലാളി രമേശിന്റെ പരാതിയിലാണ് ഉത്തരവ്. മകൻ രാജേഷാണ് മരിച്ചത്. ചേവായൂർ സ്വദേശിനിയായ 16-കാരിയെ 1 മാസത്തോളം ഒളിവിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി മൈസൂരുവിൽ പിടിയിൽ. പുല്ലൂക്കരയിലെ കായത്തീന്റെ പറമ്പത്ത് സുഹയിലാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും കൊളവല്ലൂർ പോലീസും ചേർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത്. വിമാനം റാഞ്ചിയാലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കണ്ണൂർ വിമാനത്താവളത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനം റാഞ്ചി കണ്ണൂർ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതാണ് അവതരിപ്പിച്ചത്. കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വൻ തിരക്ക്. ഇന്നും നാളെയും 10-ാം തീയതിയും പരിശോധന തുടരും. കണ്ണൂർ മുനിസിപ്പൽ GVHSSലാണ് പരിശോധന നടത്തുന്നത്. പാനൂർ സ്വദേശിയായ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് മനേക്കരയിലെ ശരണന്റെ ജാമ്യാപേക്ഷ ജില്ലാ ജഡ്ജി M മനോജ് തള്ളി. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 6 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ വിവിധ വകുപ്പുകൾ പ്രകാരം 9 വർഷം തടവിനും 30,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. തലശ്ശേരി MM റോഡ് പഞ്ചമഹലിൽ G സതീശനെയാണ് തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി S രശ്മി ശിക്ഷിച്ചത്. MDMA യുമായി ചേലോറ സ്വദേശികളായ 2 പേർ ചക്കരക്കല്ല് പോലീസിന്റെ പിടിയിലായി. ചേലോറ സ്വദേശികളായ P മുഹമ്മദ്, P P സൂരജ് എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചക്കരക്കല്ല് പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA യുമായി പിടിയിലായത്. പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ കോടതി സമുച്ചയം ജില്ലാ ജഡ്ജി M മനോജ് സന്ദർശിച്ചു. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കോടതി സമുച്ചയത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്ത പ്രശ്നം ചർച്ച ചെയ്തു. അവലോകന യോഗം ജില്ലാ ജഡ്ജി ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ 10-ാം തീയതി തുടങ്ങും. ജില്ലയിൽ 993 പേരാണ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയ 3 എണ്ണക്കപ്പലുകൾക്കു നേരെ തിങ്കളാഴ്ച മിസൈൽ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട്. 3 പതിറ്റാണ്ട് നീണ്ട സേവന കാലയളവിനിടെ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ചൈനയിൽ മുൻ ഉദ്യോഗസ്ഥന് വധശിക്ഷ. ശ്രീലങ്കൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ തടവുകാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. പരിക്കേറ്റ 100 പേർ ആശുപത്രിയിലാണ്. പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അസ്ത്ര മിസൈലുകളും ഇന്തോനേഷ്യക്ക് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ആറളം പഞ്ചായത്തിലെ ചതിരൂർ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ഇന്നലെ രാവിലെ 7 മണിയോടെ എത്തിയ കാട്ടാന പ്രദേശത്തെ പരിഭ്രാന്തി പരത്തി. ചതിരൂർ 110 സങ്കേതത്തിലേക്കുള്ള പ്രധാന റോഡിലാണ് ജനങ്ങൾ കാട്ടുകൊമ്പനെ കണ്ടത്. മട്ടന്നൂരിലെ അടിസ്ഥാന വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. മട്ടന്നൂരിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മട്ടന്നൂർ ഉരുവച്ചാലിൽ പാചകവാതക സിലിണ്ടർ കയറ്റിയ പിക്കപ്പ് വാനിന് പിന്നിൽ കാറിടിച്ച് അപകടം. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ഈജിപ്തിനെതിരെ 78th minute വരെ 2 goals പിന്നിൽ നിന്ന ശേഷം 3 goals തിരിച്ചടിച്ച് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ. ഇംഗ്ലണ്ടിനെതിരെ 3rd T20 ക്രിക്കറ്റിലും ഇന്ത്യക്ക് തോൽവി. ഇന്നലെ നടന്ന മത്സരത്തിൽ 125 runs ഇന്ത്യയുടെ പരാജയം. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് മുന്നിലെത്തി. ലോകകപ്പിൽ ക്വാർട്ടർ ബർത്തുറപ്പിച്ച് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ തോൽപ്പിച്ചു. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരു കസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ മാഷെടുത്ത് പോവണ്ടേ?
1: അല്ല, ഇന്ന് സമയമായി എന്ന് പറയുന്നില്ലേ?
0: സമയമായി എന്ന് പറയുന്നില്ല, അഥവാ പറഞ്ഞിട്ടുണ്ടെ തന്നെ എനിക്ക് പാട്ട് പാടേണ്ടി വരും.
1: അയ്യ, എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ പറയേ വേണ്ട.
0: അപ്പൊ നമുക്ക് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പ്രതികരണം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ?
1: ഇഷ്ടപ്പെടാതെ ഒരു മടുപ്പാണ്ടാന്ന് വെച്ചിട്ട്.
0: എന്റെ പാട്ടിന് എത്ര ആരാധകരാന്നുള്ളത് അല്ലേ?
1: അപ്പൊ കഥ
0: കേൾക്ക. മാഷേ,
2: ആ കഥാനേരമാണല്ലേ?
0: അതെ.
2: ഏതാണ് കഥ?
1: സൂര്യച്ചി, നമ്മൾ ഒരുപാട് നാടകങ്ങൾ ചെയ്തല്ലോ.
0: അതെ,
1: മഹാറാണി, ഭാനുമതി, അസുരഗോത്രം.
0: അതെന്തേ നികുംബില ചെയ്തിട്ടില്ലേ?
1: അത് പറയാനായില്ല, അതടുക്കട്ടെ. അപ്പോ ഇത്രൊക്കെ പറയുമ്പോ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കഥയില്ലേ?
0: എല്ലശ്വിനി, നമ്മളിവിടുത്തെ അവതാരകർ മാത്രമല്ലേ അതിൽ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല, അതെങ്ങനെ ഇപ്പൊ മാഷിയും കൂട്ടിട്ട് എങ്ങനെ കഥ പറയാ? എന്നാ പിന്നെ ലേഖേച്ചിനെയും കൂടി വിളിക്ക്, നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ കഥ പറയാം.
1: ആ കഥയല്ല ഈ കഥ.
0: പിന്നെ
1: നമ്മളിങ്ങനെ അഭിനയിക്കണ്ടെങ്കില് തീർച്ചയായിട്ടും ഒരാളുടെ കഥ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ.
0: അതല്ലേ നമ്മളെ മാഷ എഴുതി തരുന്നേ.
1: മാഷ അങ്ങനെ എഴുതണ്ടെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായല്ലേ പറ്റൂ.
0: അല്ല, മാഷ കഥ പറയാനാന്നോ പറഞ്ഞു വരുന്നേ?
1: മാഷ കഥയല്ല.
0: പിന്നെ
1: അതായത് ഈ കഥ ഉണ്ടാവണ്ടെങ്കില് ഒരാൾ വേണല്ലോ.
0: അതെ, അതാണല്ലോ മാഷ എഴുതിയത്.
1: അല്ല, മാഷ അത് എഴുതണ്ടെങ്കിലും ഒരാൾ വേണല്ലോ.
0: അതെ, വേണം.
1: അപ്പൊ അയാളെ പറ്റി നമ്മൾ പറയണ്ടേ?
0: അല്ല, നേരെ ചുവ പറ.
1: വ്യാസനെ കുറിച്ച്.
0: ഓ, വ്യാസനാ?
1: ഓർ ഇനീഷ്യൽ ഒന്നും എനിക്കറിയില്ല. ഓക്കേ, അതൊന്നും എനിക്കറിയില്ല.
0: അതന്നെയാ ഞാൻ പറഞ്ഞത്, വ്യാസനാണോന്ന്.
1: ആ അതന്നെ.
0: ഓ എന്ന് പറയുന്നത് വ്യാസന്റെ ഇനീഷ്യൽ അല്ല. ഓ, വ്യാസനോ?
1: ഓ, അത്ഭുതം.
0: ആ
1: ആ വ്യാസം തന്നെ. വ്യാസന്റെ കഥ പറയുന്നില്ലേ നല്ലത് മാഷേ?
2: അപ്പൊ നമ്മള് തർക്കങ്ങളൊടുവിൽ എത്തി അല്ലേ, കഥയിലേക്ക് എത്തി. വ്യാസന്റെ കഥ പറയണം,
1: അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഔചിത്യല്ലേ?
0: അതെ മാഷേ,
2: തീർച്ചയായിട്ടും. നമുക്ക് കഥകളുടെ ഒരു ഒരു വലിയ അക്ഷയഖനിയാണ് വ്യാസ ഭഗവാൻ തന്നത്. മാത്രമല്ല, ചരികസേല വളരെ വളരെ 100 കഴിഞ്ഞു, 120 കഴിഞ്ഞു, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പകുതിയിലധികം കഥകളും നമ്മൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നെടുത്താണ്?
0: മഹാഭാരതം.
2: മഹാഭാരതത്തിൽ നിന്ന്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ വ്യാസ മഹാഭാരതം, വ്യാസനാൽ വിരചിതമായ ഗ്രന്ഥമാണ്. അപ്പൊ ആ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത് ഔചിത്യം തന്നെയാണ്, അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം, നമ്മള് വ്യാസനെ കുറിച്ച് അറിയാത്തവരല്ല നമ്മുടെ ശ്രോതാക്കൾ. ചാരകശൈലിൽ തന്നെ നമ്മൾ ഇരുന്ന് ഒരുപാട് തവണ വ്യാസന്റെ പേരും കഥകളും പരാമർശിച്ചിട്ടുണ്ട്.
1: അല്ല, എന്നാലും നമ്മളൊരു അടുക്കും ചുറ്റിയോടൊക്കെ കൂടെ പറയണ്ടേ?
0: അല്ല, വ്യാസന് വേണ്ടിയിട്ട് മാത്രം ഒരു ചാരുകസേര മാറ്റി വെക്കണ്ടേ?
1: എടോ, ഇവിടെ ഒറ്റൊരു ചാരുകസേരയല്ലേയുള്ളൂ, അതിലാണെങ്കിൽ മാഷി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോ വ്യാസനും കൂടെ ഒന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാല്?
0: അങ്ങനെയല്ല, ചാരുകസേര പറയുന്ന കഥകള്, അതായത് വ്യാസന് മാറ്റി വെക്കണ്ടേന്ന്.
1: അങ്ങനെ
0: ആ
1: പറയാ, മാറ്റി വെക്കാം.
0: നിന്നെ പോലെ വേവ് കുറഞ്ഞ കൂട്ടത്തിലായിപ്പോയല്ലേ അശ്വിനി ഞാൻ. അതാ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തെല്ലോ ആവുന്നേ. എവിടെ എത്തേണ്ടതായിരുന്നു ഞാൻ?
1: അല്ല, അത് നന്നായി സൂര്യേച്ചി. അഥവാ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ചൊവ്വയും ശുക്രനും അവിടെ ഉണ്ടാവില്ല. മാഷ നമുക്ക് കഥ പറഞ്ഞൂടെ?
2: കഥയിലേക്ക് പോവാം. വ്യാസൻ വേദവ്യാസൻ അല്ലേ?
1: അതെ,
2: വേദങ്ങളെ വിന്യസിച്ചവൻ വ്യാസൻ. നമുക്ക് വ്യാസന്റെ ജീവിതം 3 ഭാഗങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം, മറ്റൊന്ന് ആധ്യാത്മിക ജീവിതം, 3-ാമത്തത് കാവ്യ ജീവിതം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. ആദ്യം നമുക്ക് വ്യക്തി ജീവിതത്തിലേക്ക് പോകാം അല്ലേ? അപ്പൊ എന്ത് പറയണം ആദ്യം?
1: അച്ഛൻ അമ്മ
2: ആരാണ്? അച്ഛൻ ആരാണ്? അമ്മ ആരാണ്?
0: അമ്മ സത്യവതി,
1: അച്ഛൻ പരാശരൻ.
2: പരാശരമുനി. അപ്പൊ വ്യാസ ഭഗവാൻ ജനിച്ച കഥ അറിയാലോ, എങ്ങനെയാണ്?
1: പോകുന്ന സമയത്ത്.
2: അതെ, ആരാണ് സത്യവതി? ആരാണ് സത്യവതിയുടെ പേര്? എന്തായിരുന്നു? കാളി. ആ, രണ്ട് ശരിയാണ്, കാളിയും മത്സ്യഗന്ധിയും ശരിയാണ് അല്ലേ. കാളി എന്ന മത്സ്യഗന്ധി, മത്സ്യഗന്ധി അല്ലല്ലോ പേര്, മത്സ്യത്തിന്റെ മണമുള്ളത് കൊണ്ട് അവരെന്ത് വിളിച്ചു?
1: മത്സ്യഗന്ധി.
2: ഇനി മണം മറ്റെന്ത് ഗന്ധി ഉണ്ടാവും?
1: കസ്തൂരി.
2: കസ്തൂരി ഗന്ധി ഉണ്ടാവും. എന്താ കാര്യം?
1: അതിനുശേഷം അവർക്ക്
2: കസ്തൂരി ഗന്ധം ഉണ്ടെങ്കിൽ അതിന് കസ്തൂരി ഗന്ധി. ശരിയായ പേര് കാളി എന്നാണ്. കാളി, കാളിയുടെ അച്ഛനമ്മമാരാരാണ്? അതായത് വ്യാസന്റെ മുത്തച്ഛനും മുത്തശ്ശിക്ക് ആരാണ് അറിയാം?
0: പക്ഷെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
2: നേരത്തെ ഒരു കഥയിൽ പറഞ്ഞിരുന്നു. നമ്മള് ആദ്യത്തെ ഒരു 3-4 കഥകൾക്കുള്ളിൽ അത് പറഞ്ഞിരുന്നു.
1: പക്ഷെ അന്നത്തെ ആളുകളിൽ നിന്നും ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതൊന്നും കൂടെ ചുരുക്കി പറയുന്നത് നല്ലതായിരിക്കൂലേ
0: പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടല്ലേ?
2: തീർച്ചയായിട്ടും. നമ്മളത് ഒരു വട്ടം കൂടിയിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഉപരിചര വസു എന്നുള്ള കഥയിൽ അത് പറയുന്നുണ്ട്. ചേതി രാജാവായ വസു അദ്ദേഹം ഇന്ദ്രനിൽ നിന്ന് ഒരു വരം വാങ്ങിച്ചു. എന്താണ് വാങ്ങിച്ചെന്നറിയോ? വിമാനം. ഇന്ദ്രനിൽ നിന്ന് ഒരു വിമാനം സ്വന്തമാക്കി വാങ്ങിച്ചു ഈ ചേതി രാജാവായ വസു. പിന്നെ അദ്ദേഹത്തിന്റെ യാത്ര മുഴുവനും ഏതിലൂടെയാണ്?
0: വിമാനത്തിലൂടെ.
2: വിമാനം ഏതിലൂടെയാണ് പോവുക?
0: ആകാശത്തൂടെ.
2: ആകാശത്തൂടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേര് വന്നു. എന്താണ്? ഉപരിചര വസു എന്ന് പേര് വന്നു. ഉപരിയിലൂടെ, ഉപരി എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ ചരിക്കുന്ന സഞ്ചരിക്കുന്ന ആളെന്ന രീതിയിൽ ഉപരിചര വസു എന്ന് പേര് വന്നു. അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും യാത്ര വിമാനത്തിലാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാജ്യത്തിലൊരു നദിയുണ്ട്, ആ നദിയുടെ പേര് ശുക്തിമതി നദി എന്നാണ്. ശുക്തിമതി നദി ഉണ്ടായിരുന്നു. നദിയുടെ ഒരു ആരാധനാമൂർത്തിയാണ് ശുക്തിമതി ദേവി. ഈ ശുക്തിമതി ദേവിയോട് ഒരു പർവ്വതത്തിന് കലശലായ പ്രണയം. പർവ്വതത്തിന്റെ പേരെന്താണ്? കോലാഹല പർവ്വതം. ഓർമ്മയില്ലേ? കോലാഹല പർവ്വതം. അപ്പൊ കോലാഹല പർവ്വതം പ്രണയാതുരമായിട്ട് ഈ ശുക്തിമതി നദിയെ ആലിംഗനം ചെയ്യുകയാണ്. അതായത് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട്. ഇപ്പൊ രാജാവ് ആകാശത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നദി ഒഴുക്ക് അവസാനിച്ച് കാണുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒഴുകുന്നില്ല, നേരെ അവിടെ ലാൻഡ് ചെയ്തു. നോക്കുമ്പോ എന്താണ്, നദി ഒഴുക്ക് നിൽക്കാൻ കാരണം എന്താണ്? ഒരു വലിയ മലയാണ്, പർവ്വതമാണ്. പർവ്വതത്തോട് ചോദിച്ചു, കഥയിൽ ചോദ്യമില്ല, തൽക്കാലം പർവ്വതത്തോട് നമുക്ക് ചോദിക്കാം. പർവ്വതം അനങ്ങില്ല, എനിക്ക് നദിയെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടു പോവില്ലെന്ന് പറഞ്ഞു. നദിയാണെങ്കിലും എന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും. നദിക്ക് സ്വച്ഛന്തമായിട്ട് ഒഴുകിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു വിമ്മിഷ്ടം ഉണ്ടാവല്ലോ, അതുകൊണ്ട് എന്നെ സ്വച്ഛന്തമായി ഒഴുകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഒരു ചവിട്ട് വെച്ചു കൊടുത്തു
1: പർവ്വതത്തിൽ.
2: കോലാഹല പർവ്വതം പൊടിഞ്ഞുപോയി, ശിഥിലമായി പോയി. നദിയുടെ ഒഴുക്ക് അങ്ങനെ സുഗമമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ദീർഘകാലം നദിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചിരുന്നു?
1: ഒരു കുട്ടി ഉണ്ടായിരുന്നു.
2: ഒന്നല്ല, രണ്ട്. നദിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. ആൺകുഞ്ഞിനെ രാജാവ് തന്റെ കൊട്ടാരത്തില് മുതിർന്നപ്പോൾ ഉപദേഷ്ടകനായിട്ട് നിയമിച്ചു. പെൺകുഞ്ഞിനെ എന്ത് ചെയ്തു? ഭാര്യയാക്കി. ആ കുട്ടിയുടെ പേര് ഓർമ്മയില്ലേ? ഗിരിക. ഗിരിയിൽ നിന്ന് ഉണ്ടായ, ഗിരിജയല്ല, ഗിരിക. അപ്പൊ ഗിരിക അതിസുന്ദരിയാണ്, അത്ഭുത ജന്മമാണല്ലോ അല്ലേ. രാജാവ് വലിയ സമ്പന്നനാണ്, വലിയ സ്ഥാനമൊക്കെ ഉള്ള ആളാണ്, സ്വന്തമായിട്ട് വിമാനമുള്ള ഒരേ ഒരു രാജാവാണ്. രാവണനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അതിനേക്കാൾ മുമ്പായിരിക്കും ഈ കഥ. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഭാര്യയെ കാണണമെന്ന് ഓർമ്മ വന്നു. കാട്ടിലൂടെയാണ്, നല്ല പൂക്കളും ഒരുപാട് കിളികളും ഒക്കെയുള്ള നല്ല മധുരമായ ഉള്ളിൽ ഒരു ഈ ലോലവികാരങ്ങൾ ഉണർത്തുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ആ സമയത്ത് അരികിൽ അരികിൽ ആര്? ഗിരിക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി. പക്ഷേ ഗിരികയുടെ അന്തപുരത്തിലേക്ക് പോയി പ്രണയ സല്ലാപത്തിനൊന്നും അദ്ദേഹത്തിന് സമയമില്ല. ധൃതി പിടിച്ച് പോകുന്ന ഒരു പാർസൽ അയച്ചു കൊടുത്തു. പാർസൽ നമുക്കറിയാം എന്ന് പറഞ്ഞല്ലേ. അദ്ദേഹത്തിന്റെ ഒരു വിശിഷ്ടമായ ഒരു സമ്മാനം ഗിരികക്ക്. ആരാണ് അന്നത്തെ പാർസൽ സർവീസ്? പക്ഷികളാണ്. പക്ഷികൾക്കൂട്ടത്തിൽ പരുന്ത് അല്ലേ, ഗരുഡൻ. ഒരു പരുന്തിന്റെ ചുണ്ടിൽ ഒരു ഇലക്കുമ്പിളിൽ അയച്ചു കൊടുത്തു കൊട്ടാരത്തിലേക്ക്. പരുന്ത് ആ പാർസലുമായിട്ട് പോവാം. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ എതിരെ വരുന്ന മറ്റ് പക്ഷികൾ. അപ്പൊ ഒരു പക്ഷിയുടെ കൊക്കിൽ എന്തോ കണ്ടാൽ എന്ത് ചെയ്യും? ഭക്ഷണമാണെന്ന് കരുതിയിട്ട് അത് ഷെയർ ചെയ്യാൻ നോക്കും, കൊത്തിപ്പറിക്കാൻ നോക്കും. എന്താണ് കൊക്കിൽ എന്ന് ചോദിച്ചപ്പോ ഈ പരുന്തിന് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞില്ല എന്ത് സംഭവിക്കും? താഴെ വീഴും. പറഞ്ഞില്ല. അപ്പൊ കുറച്ച് എനിക്കും താന്ന് മറ്റേ പരുന്ത് പറഞ്ഞു. ഒടുവിൽ അവര് അടിപിടിയായി. എന്തിനധികം പറയുന്നു? കൊക്കിൽ സൂക്ഷിച്ച ആ പാർസൽ താഴത്തേക്ക് വീണു. താഴെ എന്താണ്? നദിയാണ് അല്ലെ. ഏതാ നദി? യമുനാ നദി. യമുനാ നദിയിലേക്കാണ് നേരെ ആ ഇലക്കുമ്പിളില് ദിവ്യ ചൈതന്യം പതിച്ചത്. ഇലക്കുമ്പിൾ നദിയിൽ വീണ ഉടനെ അത് മത്സ്യം എന്ത് ചെയ്യും? അതിന് വിഴുങ്ങും. ഒരു ഭക്ഷണമാണെന്ന് കരുതി അതങ്ങോട്ട് വിഴുങ്ങി. പിന്നെ എന്താണ് സംഭവിച്ചത്? ഒരു മുക്കുവൻ വലവീശും, വലയിൽ മത്സ്യത്തിന് കിട്ടും. മത്സ്യത്തിന് അഭൂതപൂർവമായ ഒരു വലിപ്പം തോന്നും. മത്സ്യത്തിനെ മുറിച്ചപ്പോള് മത്സ്യത്തിന്റെ വയറിനുള്ളിൽ കുഞ്ഞുങ്ങൾ, രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പം വസ്തു കൊടുത്തു വെച്ച പാർസൽ എന്താന്നിപ്പോ ബോധ്യമായല്ലോ. അപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കിട്ടി. ആൺകുഞ്ഞും പെൺകുഞ്ഞുമാണ്. ആൺകുട്ടിയാണ് മത്സ്യരാജ്യത്തിലെ രാജാവായ വിരാടനായിട്ട് മാറുന്നത്. പെൺകുട്ടിയാണ് കാളി. ആ മുക്കുവൻ ആ കാളിയെ വളർത്തുന്നു. വളർത്തച്ഛൻ പ്രായമായപ്പോ അദ്ദേഹത്തിന് മീൻ പിടിക്കൽ മാത്രമല്ല ജോലി, കടത്ത് ജോലി കൂടിയുണ്ട് അല്ലെ, തോണി കടത്തുന്ന ജോലി കൂടിയുണ്ട്. അങ്ങനെ വളരെ വാർദ്ധക്യം ബാധിച്ചപ്പോ കാളിയും സഹായിക്കാൻ തുടങ്ങി അച്ഛനെ. ഒരു ദിവസം രാത്രി നേരം ഒരാള് തോണി കടക്കാൻ അക്കരെ കടക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനെ വിളിച്ചു, മുക്കുവനെ വിളിച്ചു. അദ്ദേഹം അപ്പോഴത്തേക്കും കിടന്നിട്ടുണ്ടായിരുന്നു, പ്രായമായല്ലോ, തളർന്ന് കിടന്നു. അപ്പം മോളോട് പറഞ്ഞു, മോളെ ആരാണ്? ഒരു സന്യാസിയാണ് അച്ഛൻ എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ നീ എടുത്തുള്ളൂ തോണി, നീ കടത്തിക്കൊള്ളു എന്ന് പറഞ്ഞു. വൃദ്ധനായൊരു നരച്ച താടിയും മുടിയൊക്കെ ഉള്ളൊരു സന്യാസിയാണ്, മുനിയാണ്, അപകടം ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ മകളാണ് തോണി ഇറക്കിയത്. അങ്ങനെ തോണിയിൽ ഒരു കുതുമ്പിൽ കാളിയും മറ്റേ കുതുമ്പിൽ വൃദ്ധനായ താപസനും കൂടി നദി കടക്കുകയാണ്. നദി ഏതാണ്ട് കാണുന്നില്ല, നിങ്ങൾ നദി കിടക്കുന്നത് കാണുന്നില്ലേ? നദിയുടെ മധ്യഭാഗത്തെത്തിയപ്പം ഈ വൃദ്ധൻ നിർനിമേഷനായിട്ട് നോക്കുകയാണ് കാളിയുടെ സൗന്ദര്യത്തിൽ. കറുത്തിട്ടാണെങ്കിലും അതിസുന്ദരിയാണ്. തുഴ വെള്ളത്തിലേക്ക് തുഴയെറിയുന്ന അവളുടെ ശരീര വടിവുകളോ അല്ലാതെ നോക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യമൊക്കെ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുകയാണ്. മുനിയുടെ ഒരു സാത്വിക ഭാവമെല്ലാം മാറി കാമാതുരനായിട്ട് കാളിയെ പ്രാപിക്കുകയാണ്. അപ്പോൾ കാളി തടയുന്നുണ്ട്, പക്ഷേ അപ്പോഴത്തേക്കെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ. പിന്നെ നമ്മൾ കേൾക്കുന്നത്
1: ഒരു
2: കുഞ്ഞിന്റെ കരച്ചിലാണ്.
1: ഒടുവിൽ അതാണല്ലോ സംഭവിക്കുക.
2: ഒരു മഞ്ഞ് മറി അവിടെ ഉണ്ടാക്കി. പിന്നെ കാളി സങ്കടം പറഞ്ഞു, എന്തോ ചെയ്യാം,
1: കുഞ്ഞിനെയും കൊണ്ട്
2: കുടിൽ നിന്ന് മുക്കുവക്കുടിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒന്നും സംഭവിച്ചിരുന്നില്ല. ഞാൻ തിരിച്ചെങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തിരിച്ചു പോകും? നാട്ടുകാർ അറിഞ്ഞാൽ എന്താണ്? എൻ്റെ അച്ഛന് എന്തൊക്കെ അപമാനം ഉണ്ടാവും, എനിക്ക് നല്ല ജീവിതം ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മുനി എന്ത് പറഞ്ഞു? അക്ഷോഭ്യനായിട്ട് പറഞ്ഞു, ശാന്തനായിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ആരാണ്?
1: പരാശരൻ.
2: പരാശരൻ, ദിവ്യനായ പരാശര മുനിയാണ് ഞാൻ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ വളരെ പെട്ടെന്ന് യൗവനത്തിലെത്തി അമ്മയോട് അനുഗ്രഹം വാങ്ങി പോവുകയാണ്. എന്താണ്, അമ്മ എന്ന് എന്നെ ഓർക്കുന്നുവോ അന്ന് ഞാൻ വരും, എന്നിട്ട് പാട് പോലാം. പരാശരൻ പറഞ്ഞു, ഈ കുഞ്ഞ് നിനക്ക് സഹായമേ ചെയ്യുള്ളൂ. കുഞ്ഞ് ജനിച്ചതുകൊണ്ട് നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല. മാത്രമല്ല ഇത്രയും ദിവസം നിന്നെ മത്സ്യഗന്ധിയായ കാളിയായിരുന്നു നീ. ഇന്നു മുതൽ എന്നെ പ്രാപിച്ചതുകൊണ്ട്, ഈ ദിവ്യമായ പുത്രന് ജന്മം നൽകിയതുകൊണ്ട് നീ ആരായിട്ട് മാറും? കസ്തൂരിഗന്ധിയായിട്ട് മാറും. മാത്രമല്ല നിനക്ക് വലിയ ഉന്നത നിലയിലെത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി. അങ്ങനെ പരാശരമുനി അങ്ങോട്ട് പോയി. കാളി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്കും കാളിയുടെ മണം മാറി കസ്തൂരി മണം. അതാണ് ശന്തനു മഹാരാജാവിനെ ആകർഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ജനിച്ച കുഞ്ഞാണ് ആര്?
1: വ്യാസൻ.
2: വ്യാസന്റെ ജനനത്തിന്റെ കഥയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. വ്യാസന്റെ പേര് വ്യാസൻ എന്നായിരുന്നില്ല. വേദങ്ങളെ വിന്യസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വ്യാസൻ എന്ന പേര് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ദീർഘിപ്പിച്ച് പറഞ്ഞാൽ കൃഷ്ണദ്വൈപായനൻ. എന്താണ് കൃഷ്ണൻ എന്ന പേര് വരാൻ കാരണം?
1: കറുത്തവൻ.
2: കൃഷ്ണനിറം കറുപ്പാണല്ലോ. ദ്വൈപായനൻ എന്ന പേര് വരാൻ കാരണം ദ്വീപിൽ നിന്നുണ്ടായവനാണ്. അതായത് നദിയുടെ മധ്യത്തിൽ പരാശര മുനിയുടെ തപശക്തി കൊണ്ടൊരു കൃത്രിമ ദ്വീപുണ്ടാക്കി. ആ ദ്വീപിൽ വെച്ചാണ് ഈ കുഞ്ഞു ജനിക്കുന്നത്. അപ്പോൾ ദ്വീപിൽ ജനിച്ച കറുത്ത നിറമുള്ളവൻ എന്ന അർത്ഥം വരുന്ന കൃഷ്ണദ്വൈപായനൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അങ്ങനെ വ്യാസൻ അവിടുന്ന് പോവുകയാണ്. പിന്നെ പല സമയങ്ങളിലായിട്ട് അമ്മയെ കാണാൻ വരുന്നുണ്ട്. നമുക്ക് സത്യവതിയുടെ പിന്നീടുള്ള കഥകൾ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. കാരണം നമുക്ക് മഹാഭാരതത്തെക്കുറിച്ച് കൂടി പറയണം. വ്യാസനെ കുറിച്ച് മാത്രം പോരല്ലോ, ആ സമയത്ത് ശന്തനുവിനെ കുറിച്ചൊക്കെ പറയാം. തൽക്കാലം നമുക്ക് വ്യാസന്റെ പിന്നാലെ പോവാം. നമ്മൾ പറഞ്ഞ വ്യാസന് മൂന്ന് തരത്തിലാണ് നമ്മൾ കഥകൾ പറയുന്നത്. ഒന്ന് കുടുംബം, വ്യക്തിജീവിതം, അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മഹാഭാരത കഥയിൽ ഒരു കഥാപാത്രവുമാണ് ഗ്രന്ഥകാരനുമാണ്. ആരെ പോലെ?
1: വാൽമീകിയെ പോലെ.
2: വാൽമീകി രാമായണം എഴുതിയ ആളാണ്. മാത്രമല്ല വാൽമീകി രാമായണത്തിലുണ്ടല്ലേ. എവിടെയുണ്ട്?
1: വാൽമീകിയുടെ ആശ്രമത്തിലെ സീത ഉണ്ടായിരുന്നല്ലോ.
2: വാൽമീകിയുടെ ആശ്രമത്തിലാണ് സീതയുടെയും രാമന്റെയും മക്കളായ
1: ലവനും കുശനും
2: വളരുന്നത്. വാൽമീകിയുടെ ആശ്രമത്തിലാണ് അവരെ രാമായണം പഠിപ്പിക്കുന്നത്. വാൽമീകിയാണ് അപ്പോൾ രചയിതാക്കൾ കഥാപാത്രങ്ങളാവുന്ന ഒരു രീതിയാണ് പണ്ടുള്ളത്. വ്യാസനും മഹാഭാരതത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പല സമയങ്ങളിലും വ്യാസൻ മഹാഭാരത കഥയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? വളരെ ചുരുങ്ങി പറഞ്ഞാലോ.
1: ഒന്ന് സത്യവതി തന്നെ വിളിച്ചിട്ട്.
2: ആ എന്താണ് വിളിക്കാൻ? അതായത് സത്യവതി പിന്നീട് ശന്തനുവിന്റെ ഭാര്യയാകുന്നു. ശന്തനുവിന് നേരത്തെ ദേവവ്രതൻ എന്നൊരു മകനുണ്ടായിരുന്നു. പിന്നീട് ഭീഷ്മനായി, ഭീഷ്മശപഥം. അതിനുശേഷം സത്യവതി ശന്തനുവില് രണ്ട് കുട്ടികൾ ജനിക്കുന്നു, വിചിത്രവീരനും ചിത്രാംഗദനും. അവരുടെ കല്യാണം ഭീഷ്മരാണ് കഴിച്ചു കൊടുക്കുന്നത്. ആർക്ക്? അംബികയും
1: അംബാലികയും.
2: ചിത്രാംഗദൻ നേരത്തെ മരിക്കുന്നു, വിചിത്രവീരൻ മാത്രമേ ഉള്ളൂ. വിചിത്രവീരന് മക്കളുണ്ടാകുന്നതിന് മുൻപ് വിചിത്രവീരനും മരിക്കുന്നു. അപ്പോൾ ഹസ്തനപുരത്തിൽ മക്കളില്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായി. പുത്രവധുക്കളായിട്ട് സത്യവതിക്ക് ആരൊക്കെയുണ്ട്?
1: അംബികയുണ്ട്,
2: അംബാലികയുണ്ട്. പക്ഷെ രണ്ടുപേർക്കും മക്കളില്ല. മക്കളുണ്ടാകും മുമ്പ് ആര് മരിച്ചു? മകനായ അല്ല അവരുടെ ഭർത്താവായ വിചിത്രവീരൻ മരിച്ചു. അപ്പൊ ഇനി എന്താ? ഭീഷ്മരോട് ആവശ്യപ്പെട്ടപ്പോ ഭീഷ്മർ തയ്യാറായില്ല. കാരണം അദ്ദേഹം
1: ബ്രഹ്മചാരി
2: ആയിരിക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു. പിന്നെ ആരാണ് വിളിക്കാൻ? തന്റെ ആദ്യത്തെ മകനടല്ലോ. മകനെ വിളിച്ചു. മകനോടെ എത്തി. അമ്മ ഓർക്കുന്ന മാത്രയിൽ അവിടെ എത്തുന്നതാണ് വാക്ക്. മകനാണ് വ്യാസൻ. വ്യാസരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, ഹസ്തനാപുരം അനാഥമായി പോകും, അതുകൊണ്ട് അംബികയും അംബാലികയും മക്കളില്ലാതിരിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അമ്മ ചോദിച്ചു, നീ അവരിൽ പുത്രരെ ജനിപ്പിക്കുക. സഹോദര പത്നിമാരാണ് അല്ലേ. നമ്മുടെ ഭാനുമതിയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെയൊക്കെ പ്രസക്തമാണ്. ഹസ്തനപുരത്തിൻ്റെ ഈ അകത്തളങ്ങളിലെ ബന്ധങ്ങൾ ആർക്കും പിടികിട്ടാത്തതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം മുതുമുത്തശ്ശനായ ശന്തനുവിൻ്റെ മക്കൾ അല്ലെങ്കിൽ മുതുമുത്തശ്ശിമാരായ അംബികയും അമ്പാലികയും അവരുടെ മക്കൾ സ്വീകരിക്കുന്നത് ഭർത്തൃ സഹോദരനിൽ നിന്നാണ്, ഭർത്താവിൻ്റെ മൂത്ത ജ്യേഷ്ഠനായ വ്യാസനിൽ നിന്നാണ്. കാരണം വിചിത്രവീരൻ്റെ അമ്മയായ സത്യവതിയുടെ മകനാണ് അത്. ഒരമ്മയുടെ രണ്ട് മക്കളല്ലേ വ്യാസനും വിചിത്രവീരനും. വ്യാസൻ വിചിത്രവീരൻ്റെ ഭാര്യമാരായ അംബികയും അമ്പാലികയും മക്കളുണ്ടാകുന്നു. അതാണ് ധൃതരാഷ്ട്രരും
1: പാണ്ഡു.
2: അതാണ് ഒരു സന്ദർഭം. പിന്നെ എപ്പോഴാണ് വരുന്നത്?
0: ഗാന്ധാരിക്ക് മക്കളില്ലാത്തപ്പോ.
2: അതെ, കുന്തിദേവി പ്രസവിച്ചു. അതിനു മുൻപേ ഗർഭിണിയായ ഗാന്ധാരി പ്രസവിച്ചില്ല അല്ലേ. അങ്ങനെ രണ്ട് വർഷക്കാലം ഗർഭം നീണ്ടുനിന്നിട്ടും പ്രസവിക്കാത്തപ്പോ ദേഷ്യവും സങ്കടം കൊണ്ടെന്താ ഗാന്ധാരി ചെയ്തത്?
1: വയറിലിടിച്ചു
2: അല്ലേ. അങ്ങനെ പുറത്തു വന്നത് എന്താണ്?
1: മാംസപിണ്ഡമാണ്,
2: മാംസഖണ്ഡമാണ്. ഉടലും തലയും തിരിച്ചറിയാത്ത, കൈകാലുകളില്ലാത്ത, കണ്ണുകളും കാതുകളും ഒക്കൊന്നും ഇല്ലാത്ത ഒരു മാംസപിണ്ഡം. എന്ത് ചെയ്യണം? അവിടെയാണ് സത്യവതി വീണ്ടും ആരെ വിളിക്കുന്നത്? വ്യാസനെ വിളിക്കുന്നത്. വ്യാസൻ അവിടെ വരുന്നു. അവിടെ ഡോക്ടറാണ് അല്ലേ. എന്ത് ചെയ്തു? മകളോട് പറഞ്ഞു, മകളെ നീ കരയരുത്, മകൾ ഗാന്ധാരിയാണ്, മകന്റെ ഭാര്യയാണ് അല്ലേ, ഞാനുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് 100 മക്കൾ വേണം. ശരി, 100 മൺകുടങ്ങൾ എടുത്തോളൂ പറഞ്ഞു. 100 മൺകുടങ്ങൾ എടുത്ത് എന്തൊക്കെയോ ചെയ്യുമെന്ന് തോന്നിയപ്പോഴാണ് ഗാന്ധാരി പറഞ്ഞു, ഒരാൾ കൂടി വേണം, ഒരു മകൾ കൂടി വേണം. ഓക്കെ, അങ്ങനെ 101 മൺകുടങ്ങൾ എടുത്തു. അതിൽ മാംസഖണ്ഡങ്ങൾ കൃത്യമായി ഓരോന്നിലും നിക്ഷേപിച്ചു. പിന്നെ മറ്റെന്തൊക്കെയോ വസ്തുക്കൾ അതിൽ ചേരുവകളൊക്കെ ചേർത്തു. അങ്ങനെ അടച്ചു വെച്ച മൺപാത്രങ്ങളാണ് ഒരു നിശ്ചിത ദിവസത്തിന് ശേഷം മൺകുടങ്ങൾ ഉടഞ്ഞ് ഓരോ കുഞ്ഞുങ്ങൾ
1: പുറത്തു
2: വരാൻ തുടങ്ങി. നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ പ്രാഥമിക രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ആ സാങ്കേതിക വിദ്യയാണ്. അങ്ങനെ വന്ന മക്കളാണ് 101. ദുര്യോധനൻ മുതൽ ദുശ്ശല വരെയുള്ള 101 മക്കൾ. ഇപ്പൊ ഗാന്ധാരിയുടെ പുത്രദുഃഖം മാറ്റിക്കൊടുത്തത് വ്യാസ ഭഗവാനാണ്. പിന്നെ വരുന്നത് മഹാഭാരത യുദ്ധ സമയത്താണ്. ധൃതരാഷ്ട്രരോട് ചോദിക്കുന്നുണ്ട് വ്യാസൻ, അങ്ങേക്ക് യുദ്ധം കാണണോ എന്ന്. കാണാൻ പറ്റില്ലല്ലോ, എന്തുകൊണ്ട്? അന്ധനാണല്ലോ. അങ്ങേക്ക് യുദ്ധം കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. പക്ഷേ ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് കാണണ്ട. ശരി, എന്നാൽ നിങ്ങൾക്ക് യുദ്ധത്തിലെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരാൻ ഞാൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് സഞ്ജയന്, ധൃതരാഷ്ട്രയുടെ മന്ത്രിയായ സഹായിയായ സഞ്ജയനോട് പറഞ്ഞു, കൊട്ടാരത്തിൽ ഇരുന്നാൽ മതി, നീ ഷോർട്ട് സർക്യൂട്ട് ക്യാമറ പോലെ എല്ലാം കാണാൻ പറ്റും. ആ ഒരു ദിവ്യശക്തി സഞ്ജയന് നൽകുന്നത് ആരാണ്? വ്യാസ ഭഗവാനാണ്. അങ്ങനെ അവിടെ വരുന്നുണ്ട്. മാത്രമല്ല, ഈ ഭഗവത് സന്ധ്യയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്ധി സംഭാഷണം നടത്തുമ്പോൾ അവിടെ വ്യാസൻ വരുന്നുണ്ട്. പലപ്പോഴും ദുര്യോധനനെ നേർവഴിക്ക് നടത്താൻ വ്യാസന്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഹസ്തിനാപുരത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. പിന്നെ മഹാഭാരത യുദ്ധം അവസാനിച്ച സമയത്തും വ്യാസന്റെ സാന്നിധ്യം കാണാം. എവിടെയാണ് അവസാനിക്കുന്നത്? ദുര്യോധനന്റെ വധം അല്ലെ. അതിനുശേഷം പാണ്ഡവായ മന്ത്രം ജപിച്ച് അശ്വത്ഥമാവ് പാണ്ഡവ കൂടാരത്തിലെ ദുഷ്ടദ്യുമ്നനെ ഉൾപ്പെടെ പാണ്ഡവരുടെ മക്കളെല്ലാം കൊന്നു. അശ്വത്ഥമാവ് സാരഥിയായിക്കൊണ്ട്, സർവ്വസൈന്യാധിപനാണ് കൃപാചാര്യനും കൃതവർമാവ് മാത്രമേ ഉള്ളൂ. രാത്രിയിലാണ് കൊല്ലുന്നത്. അങ്ങനെ തന്റെ മക്കളെല്ലാം മരിച്ച പാഞ്ചാലി വിലപിക്കുകയാണ്. ആ കൊല ചെയ്ത കൊലയാളിയായ അശ്വത്ഥമാവിന്റെ ശിരോരത്നം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഭീമസേനൻ അതിനായി ഇറങ്ങിപ്പുറപ്പെടുകയും അങ്ങനെ അശ്വത്ഥമാവും അർജുനനും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ബ്രഹ്മാസ്ത്രമാണ് പരസ്പരം പ്രയോഗിച്ചത്. ആ ബ്രഹ്മാസ്ത്രം അന്തരീക്ഷത്തിൽ അധികം നേരം നിന്നാൽ എല്ലാ ജീവജാലങ്ങളും അഗ്നിപർവ്വതം പോലെ കരിഞ്ഞില്ലാണ്ടായി പോകും. അവിടെ വ്യാസൻ ഓടിയെത്തുന്നു. വ്യാസൻ അത് ഉപസംഹരിക്കാൻ ആവശ്യപ്പെടുന്നു. ആരോട്? അർജുനനോട്. അർജുനൻ വ്യാസൻ പറഞ്ഞ ഉടനെ തന്നെ അത് പിൻവലിക്കുന്നു, ഉപസംഹരിക്കുന്നു. പക്ഷേ അശ്വത്ഥമാവ് ഉപസംഹരിച്ചില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിനത് അറിയില്ലായിരുന്നു. ഈ സമയത്താണ് എന്താണ് ഇതിന് സൊല്യൂഷൻ? അപ്പോൾ തൊടുത്തുവിട്ട അസ്ത്രം അശ്വത്ഥമാവിൻ്റെ നേരെ തന്നെ തിരിഞ്ഞു. അസ്ത്രത്തിന് മുന്നിൽ അശ്വത്ഥമാവ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചിരഞ്ജീവിയായിട്ടാണെന്ന വിശ്വാസം. ഈ സമയത്ത് മഹാഭാരത യുദ്ധാവസാനത്തിലും വ്യാസന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ ഭീഷ്മരെ ശരശയിൽ കിടക്കുമ്പോൾ വ്യാസൻ വരുന്നുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും യുദ്ധത്തിനും അതിനു മുമ്പൊക്കെ വ്യാസന്റെ സ്ഥിരമായ സാന്നിധ്യമുണ്ട്. യുദ്ധത്തിന് ശേഷം ധർമ്മപുത്ര രാജാവായി 36 വർഷക്കാലം. പിന്നീട് വനവാസത്തിന് പോവുകയാണ് ഗാന്ധാരിയും കുന്തിദേവിയും ധൃതരാഷ്ട്രരും വിദുരരെല്ലാം. അതുപോലെ യുധിഷ്ഠിരനും കാട്ടിൽ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയത്ത് വ്യാസൻ എല്ലാവർക്കും വേണ്ടി ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗംഗാനദിയുടെ മുകൾ പരപ്പിൽ യുദ്ധത്തിൽ മരിച്ചവരെല്ലാവരും തിരിച്ചു വന്നു, എല്ലാവർക്കും കാണാൻ വേണ്ടി. കർണനും ദുര്യോധനും ദുശാസനും ഭീഷ്മരും ദ്രോണനും എല്ലാം. നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബന്ധുജനങ്ങളെല്ലാം അവിടെ കാണാം. കാട്ടിൽ വെച്ച്, ഗംഗാതീരത്ത് വെച്ച്, വ്യാസന്റെ ദിവ്യദൃഷ്ടിയിൽ, ദിവ്യശക്തിയിൽ, ഗംഗാതടത്തിന് മുകൾ പരപ്പിൽ മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച എല്ലാവരും അവിടെ പുനർജനിച്ചു. ക്ഷണനേരം കൊണ്ട് മാത്രമാണ്, പിന്നീട് അത് അപ്രത്യക്ഷമാവും. തൽക്കാലം നമുക്ക് അദ്ദേഹത്തിന്റെ കുടുംബ കഥ അവിടെ നിർത്താം അല്ലേ.
1: വ്യാസന് ഭാര്യയും മക്കളോ ഒന്നുമില്ലേ?
2: വ്യാസന്റെ ആധ്യാത്മിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യമാണത്. കുടുംബജീവിതമുണ്ട്, ആധ്യാത്മിക ജീവിതത്തിന്റെ കൂടെ അദ്ദേഹം കുടുംബജീവിതം കൂടി കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാലോ, വ്യാസൻ ജനിച്ച ഉടനെ തന്നെ ഒരു മുതിർന്ന ആളായി മാറുകയും അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്മരണ മാത്രയിൽ ഞാൻ എത്തുമെന്ന് പറഞ്ഞ് പോവുകയാണ്. അദ്ദേഹം ഹിമാലയ സാനുക്കളിലാണ് തപസ്സിരിക്കാനാണ് പോകുന്നത്. അവിടെ ആശ്രമം കെട്ടിക്കഴിയുകയാണ്. ഒരു ദിവസം സരസ്വതി തീരത്ത് ശിഷ്യന്മാരുമായിട്ട് അദ്ദേഹം ഒരു ആശ്രമത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരണികടയാണ്, അരണികടയെന്ന് പറയല്ലേ, നമ്മളിപ്പോൾ യാഗാഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടി കണ്ടിട്ടില്ലേ, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു തൈലൊക്കെ കടയുന്നത് പോലെ അരണി ഒരു തരം മരമാണ്. അതൊരു കല്ലിലിങ്ങനെ സ്പീഡിൽ തിരിക്കുമ്പോൾ സ്പാർക്കുണ്ട്, കനലുകൾ ഉണ്ടാവും.
1: മറ്റേ പഴശ്ശിരാജാലെ പാട്ടിനകത്ത് അരണിക്കോൽ കടഞ്ഞെടുത്തു,
2: അതന്നെ അഗ്നി പകരുന്ന കോലുകളാണത്. പണ്ടുകാലത്ത് നമ്മൾ തീപ്പെട്ടിയും സിഗർ ലൈറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇതാണ്. കല്ലിന്മേൽ കല്ലുരച്ചിട്ടും അതിന്നും ജ്വലിപ്പിക്കാൻ പറ്റും. കനല്, ചില ചെറിയ കനലുകളിലൂടെ, സ്പാർക്കുകളിലൂടെ ഈ വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഉണക്ക പുല്ലുകൾ, ദർഭപ്പുല്ലുകളൊക്കെ അവർക്ക് അഗ്നി പകരാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശ്രമമുറ്റത്ത് കുറേ കിളികൾ വന്നു, നല്ല മനോഹരമായ കിളികൾ. രണ്ട് കിളികളാണ്, ഇണക്കിളികളാണ്, ആൺകിളിയും
1: പെൺകിളിയും.
2: ഈ കിളികളെയാണ് ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേ ആണ് ഇത് അരണി കടയുന്നത്. അപ്പം കിളികളുടെ സ്നേഹപ്രകടനവും പ്രണയ സല്ലാപമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആധ്യാത്മികമല്ലാത്തൊരു വികാരം ഉണർന്നു. ഒരു മനുഷ്യൻ്റെ കേവലം മാനുഷികമായ കാൽപ്പനികമായ പ്രണയവികാരം ഇങ്ങനെ ഉണർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു തേജസ് അവിടെ അരണിയുടെ അഗ്നിയിലേക്ക് പതിച്ചു അത്രേ. ആ അഗ്നിയിൽ നിന്നൊരു കുഞ്ഞു ജനിച്ചു. കഥയാണിത്. അപ്പോൾ സുഖങ്ങളെ, സുഖമെന്ന് പറഞ്ഞാൽ കിളികൾ, പക്ഷികൾ, ഈ പക്ഷികളെ, കിളികളെ അല്ല അഥവാ തത്തകളെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ജനിച്ച കുട്ടിക്ക് കിട്ടിയ പേരെന്താണ്? സുഖൻ, സുഖബ്രഹ്മശ്രീ, ശ്രീ സുഖബ്രഹ്മശ്രീ. അതാണ് അമ്മയല്ലാത്ത, അച്ഛന് മാത്രം ഉണ്ടായ വ്യാസന്റെ മകൻ. അങ്ങനെ വ്യാസന്റെ മകനും വ്യാസനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കേമനായി തപസ് ആരംഭിക്കുന്നു, പഠനം ആരംഭിക്കുന്നു. വ്യാസന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് തൻ്റെ സ്വന്തം മകൻ സുഖൻ. വൈശംപായനൻ എന്ന് കേട്ടില്ലേ, നമ്മളിപ്പോൾ മഹാഭാരതത്തിൽ വൈശംപായനോ വാച കേട്ടിട്ടുണ്ടാവും. വൈശംപായനൻ പറയുന്ന രീതിയിലാണ്, പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരൊന്ന് യഥാർത്ഥ ശിഷ്യനായ വൈശംപായനും മറ്റൊന്ന് തൻ്റെ സ്വന്തം മകനായ സുഖനുമാണ്. സുഖനാണ് നമ്മുടെ സർപ്പസത്രത്തിൽ വെച്ച്, ജനമേജിൻ്റെ സർപ്പസത്രത്തിൽ വെച്ച് സപ്താഹം ഭാഗവതം പറയുന്നത്, കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഈ സുഖൻ വിവാഹിതനാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട്. അത് മറ്റൊരു കഥ, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കഥകൾ ലഭ്യമല്ല. അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്ന് സുഖൻ തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണ്, തെറ്റിപ്പിരിഞ്ഞോ അല്ലെങ്കിൽ കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടിയോ പോവുകയാണ്. എന്തായാലും തൽക്കാലം മകനെ വിട പറയേണ്ടി വന്നു, മകനിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്നു. അത് വ്യാസന് വലിയ ദുഃഖം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കൈലാസപർവ്വതത്തിൽ പോയി അവിടെ നിന്നാണ് മോക്ഷം പ്രാപിക്കുന്നു എന്നൊക്കെയാണ് കഥ. അദ്ദേഹത്തിൻ്റെ ഈ ആധ്യാത്മിക വ്യക്തി ജീവിതത്തിൻ്റെ കഥ ഇതാണ്. ഇനി നമുക്കൊരു ഭാഗം എന്താണ്, അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതമാണ്. കാവ്യം മഹാഭാരതമാണ് അല്ലേ. മഹാഭാരതത്തിൻ്റെ അതിൻ്റെ ഒരു കഥാപാത്രം കൂടിയാണ് വ്യാസൻ. കൗരവ പാണ്ഡവ കലഹങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് സാക്ഷിയാണ്. അവസാന ദിവസം വരെ, യുദ്ധത്തിൻ്റെ അവസാന നാൾ വരെ, യുദ്ധാനന്തരം നടന്ന സംഭവങ്ങളും ധൃതരാഷ്ട്രരുടെയും അല്ലെങ്കിൽ വിദുരൻ്റെയും കുന്തിയുടെയും ഗാന്ധാരിയുടെയും വാനപ്രസ്ഥം, അതുപോലെ യുധിഷ്ഠിരൻ്റെ സ്ഥാനാരോഹണം, പരീക്ഷത്തിൻ്റെ സ്ഥാനാരോഹണം, ഇതെല്ലാം സാക്ഷിയായ ഒരാളാണ് അവർ. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മഹാഭാരതം രചിക്കുന്നത്. മാത്രമല്ല യുധിഷ്ഠിരന് രാജ്യഭരണം എങ്ങനെയാണ് നടത്തേണ്ടത്, അശ്വമേധയാഗം നടത്താനുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നത് വ്യാസനാണ്. അധികാരം ഏറ്റെടുത്തപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. അങ്ങനെയാണല്ലോ നമ്മൾ, അല്ലെ, പുതിയ ഭരണാധികാരികൾ എപ്പോഴും പറയാ കച്ചനാവിൽ പണമില്ല പണമില്ല എന്നാണ് പറയാ. അതുപോലെ പുതുതായിട്ട് അധികാരമേറ്റ യുധിഷ്ഠിരനും അത് തന്നെയാണ് പറഞ്ഞത്. അവിടെയും പരിഹാരമായിട്ട് ആരാണ് വന്നത്? വ്യാസൻ. എവിടെ പോവാൻ വേണ്ടി പറഞ്ഞു? മരുത്വാമലയിൽ മരുത്തൻ എന്ന രാജാവ് ഭൂമിക്കുള്ളിൽ കുഴിച്ചിട്ട നിധി ശേഖരമുണ്ട്, അതെടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടാണ് യാഗം നടത്തുകയും പിന്നീട് രാജഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഉത്തര, നമുക്കറിയാം അഭിമന്യു മരിച്ചപ്പോൾ ഉത്തരയെ സമാധാനിപ്പിക്കുന്നു, അവിടെയൊക്കെ വ്യാസന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. മഹാഭാരത രചനയിൽ ചില രസകരമായ ചില സംഭവങ്ങളുണ്ട്.
1: അത് ഗണപതി അല്ലേ മാഷി എഴുതിയത്?
0: ഗണപതി വെറും എഴുത്തുകാരൻ മാത്രാ, പറഞ്ഞു കൊടുക്കുന്നതാരാ? വ്യാസൻ.
2: ശരിയാണ്, മഹാഭാരതം എഴുതാൻ തീരുമാനിക്കുകയും ബ്രഹ്മാവാണ് അതിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതാം, പക്ഷെ എന്ത് വേണം, നിർത്താതെ എഴുതാൻ ഒരാളെനിക്ക് വേണം, എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം പക്ഷേ നിർത്താതെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കണം, വിശ്രമമില്ലാതെ എഴുതിക്കൊണ്ടിരിക്കണം. അതിന് ബ്രഹ്മാവ് ഗണപതി നിശ്ചയിക്കുന്നു. ഗണപതി അങ്ങോട്ടൊരു കരാർ വെച്ചു, എന്താണ്, തൂലികക്ക് വിശ്രമം ഉണ്ടാവരുത്. തൂലിക എന്ന് പറഞ്ഞാൽ തൂവൽ തണ്ടാണല്ലോ, അതിന് വിശ്രമമില്ലാത്ത തരത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അടുത്ത അധ്യായം ഞാൻ ആലോചിക്കട്ടെ, അടുത്ത കഥ ആലോചിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല, അവിടെ നിർത്തും. അങ്ങ് അനർഘളമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും, ഇനി പറച്ചിൽ നിർത്തിയാൽ നിർത്തും. അപ്പോൾ തിരിച്ചൊരു കണ്ടീഷനല്ലേ. വ്യാസൻ അവസാനമായിട്ട് ഒരു നിബന്ധന കൂടി ഇങ്ങോട്ട് വെച്ചു, ശരി ഞാൻ നിർത്താതെ പറഞ്ഞുകൊള്ളാം, പക്ഷേ എഴുതുന്ന ഓരോ വരിയും എങ്ങനെയായിരിക്കണം, അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. വെറുതെ യാന്ത്രികമായിട്ട് എഴുതിപ്പോയാൽ പോരാ, എല്ലാ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് എഴുതാൻ പാടുള്ളൂ. അങ്ങനെ രണ്ടുപേരും പരസ്പരം കരാറിലായി എഴുതാൻ തുടങ്ങി. ഏതാണ്ട് രണ്ടര വർഷം കൊണ്ടാണ് ആ കാവ്യം എഴുതി തീർത്തത്. എന്താണ് മഹാഭാരതത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാവ്യമാണ്, ഗ്രന്ഥമാണ് മഹാഭാരതം. അതിലെ ശ്ലോകങ്ങൾ 24,000 ശ്ലോകമെന്നും 100,000-ൽ പരം ശ്ലോകമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 24,000 അല്ല, അതിനേക്കാൾ കൂടുതൽ ശ്ലോകമുണ്ട്.
0: ഈ മഹാഭാരതം ഒരാൾ തന്നെയല്ലല്ലോ മാഷി എഴുതിയത് എന്നൊക്കെ പറയുന്നു.
2: അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് വേദങ്ങളെ വിന്യസിച്ചവൻ, ഒരു എഡിറ്ററുടെ ജോലിയാണ് വ്യാസൻ ചെയ്തത്. അതിൻ്റെ എല്ലാം ഒരു ഏകോപിപ്പിച്ചു, പല പല കഥകൾ ഏകോപിപ്പിച്ച ഒരാളാണ് വ്യാസൻ എന്ന് പറയാം. കാരണം മഹാഭാരതം വായിച്ചാലുമ്പോൾ ഭഗവത്ഗീത അത് വേറിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മളതിൽ കുരുക്ഷേത്ര യുദ്ധസമയത്ത് നടന്നതായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്കറിയാം, യുദ്ധത്തിന് മുഖാമുഖം നിൽക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം ആവശ്യമുള്ള ഒരു കഥാകഥനത്തിന് സാധ്യത ഉണ്ട് അവിടെ?
0: ഇല്ല,
2: ഏത് നിമിഷം വെടിപൊട്ടും അല്ലേ, ആ സമയത്ത് യുദ്ധം നടക്കുക തന്നെ വേണം. അപ്പോൾ അത് മറ്റ് ആരെങ്കിലും മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ എഴുതിയ ഒരു കഥയായിരിക്കും അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ പല കഥകളും ഉപകഥകളും ചേർത്തിട്ട് അതിനൊരു എഡിറ്റിംഗ്, വ്യക്തമായൊരു എഡിറ്റിംഗ് നടത്തി എന്നുള്ളതാണ് വ്യാസൻ്റെ മികവ് എന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രകാരന്മാർക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ പറഞ്ഞ് 2.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 18 പുസ്തകങ്ങളായിരുന്നു, അല്ലെങ്കിൽ 18 പർവ്വങ്ങൾ എന്നാണ് പറയാം അല്ലേ. ഭീഷ്മപർവ്വം, ദ്രോണപർവ്വം, ശല്യപർവ്വം, അനുശാസന പർവ്വം, അങ്ങനെ കുറേ പർവ്വങ്ങളുണ്ട്. ഇത് 18 പർവ്വങ്ങളും 18 വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അത് ഏകോപിപ്പിച്ചു. അങ്ങനെ 18 പർവ്വങ്ങളിലൂടെയാണ് മഹാഭാരതം രചിക്കപ്പെട്ടത്. അത് ഗദ്യമല്ല, പദ്യത്തിലാണ്.
1: ഇതൊക്കെ ഏത് കാലത്തായിരിക്കും? വ്യാസനൊക്കെ ശരിക്കും ഉണ്ടായതാണോ?
2: നമ്മളേതായാലും മഹാഭാരതം ഉള്ളത് തന്നെയാണല്ലോ, നമുക്ക് സംശയമില്ല. വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ 10 വോളിങ്ങളിലായിട്ട് വ്യാസ മഹാഭാരതത്തിൻ്റെ ഗദ്യ വിവർത്തനം നമുക്ക് ലഭ്യമാണ്. നാഷണൽ ബുക്ക് സ്റ്റാൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാഭാരത കഥകൾ ലോകത്തെവിടെയും ഉണ്ട്. രാമായണ കഥ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കഥയാണ് ഭീമനും ദുര്യോധനനും അർജുനൊക്കെ. അതാരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ വ്യാസൻ അതുപോലെ അതിൽ മറ്റ് കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരുന്നവരാണോ അല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തെ ചോദ്യമാണ്. അത് രണ്ട് തരക്കാരുണ്ട്, അത് ജീവിച്ചിരുന്നവരാണെന്നും അല്ലാത്ത ഒരു ഗ്രന്ഥകാരൻ്റെ ഭാവനയാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഏതായാലും മഹാഭാരതത്തിൻ്റെ രചനാകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് BC 180 മുതൽ BC 1500 ടൂടുവൽ BC 2 നൂറ്റാണ്ടിനും പിൻപാണ് ഈ ഇതിൻ്റെ രചനാകാലം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രന്ഥം രചിക്കപ്പെട്ടത് BC 3042 കാരണം കലിയുഗത്തിൻ്റെ ആരംഭം BC 3102 കാരണം BC 3102 ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ്റെ വധത്തോടുകൂടിയാണ് യുഗം അവസാനിച്ച് അല്ലേ, ദ്വാപരയുഗം അവസാനിച്ച് കലിയുഗം ആരംഭിക്കുന്നത്. ശ്രീകൃഷ്ണൻ മരിക്കുന്ന എപ്പോഴാണ്? യുദ്ധം കഴിഞ്ഞ 36 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തുകൊണ്ട്? യുദ്ധത്തിൻ്റെ അവസാന ദിനത്തിലാണ് കുരുക്ഷേത്രത്തിൽ മക്കളുടെ കബന്ധങ്ങളൊക്കെ കണ്ട് ഗാന്ധാരി
1: ശപിക്കുന്നത്.
2: 3 പന്തീരാണ്ട്, 36 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ യുദ്ധം കഴിഞ്ഞ 36 വർഷത്തിന് ശേഷമാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത്. ശ്രീകൃഷ്ണൻ മരിച്ചത് 3102 പ്ലസ് 36, 3138 വർഷത്തിലാണ് മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. BC എന്ന് പറഞ്ഞാൽ പിറകോട്ട് പിറകോട്ടല്ലേ കൂട്ടുക, രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഏതാണ്ട് BC 30 BC 3000 വർഷവും AD ഇപ്പം നമുക്കറിയാം 2020 വർഷം, 5000 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാദത്തിനെ എതിർക്കുന്ന ഒരുപാട് നിരീക്ഷകരുണ്ട്. കാര്യം എന്താണ്? 5000 വർഷം മുൻപ് ഇതുപോലൊരു ഭാഷ രചന ഉണ്ടായിരുന്നില്ല. അതിന് മറുപടിയുണ്ട്. എന്തുകൊണ്ട്? എഴുത്ത്, അച്ചടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആധുനിക ലോകത്തിൻ്റെ സംഭാവനയാണ്. പണ്ടുകാലത്ത് എന്തായിരുന്നു? ഉപനിഷത്താണ്, അതായത് വാമൊഴിയാണ് അല്ലേ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ താഴെയിരിക്കുക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഒരു ഗുരുനാഥൻ, ആചാര്യൻ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു ആൽത്തറയിലോ ഇരിക്കും, ശിഷ്യന്മാർ ചുറ്റും താഴെയിരിക്കും, ഡെസ്കും ബെഞ്ചും മേശയും കസേലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
1: അപ്പൊ
2: ഗുരു പറഞ്ഞു കൊടുക്കും, പാടിക്കൊടുക്കും, എന്ത് കവിതകളിലെ രൂപത്തിലല്ലെല്ലാം ശ്ലോകങ്ങൾ ഒരുവിടും. അത് ഹൃദിസ്ഥമാകുമാര് ശിഷ്യന്മാര്. ഈ ശിഷ്യന്മാര് നാളെ ആരാവും?
0: ഗുരുക്കന്മാരാവും.
2: അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ശിഷ്യന്മാർക്ക് അത്
0: പറഞ്ഞു
2: കൊടുക്കും. അതിനാണ് നമ്മൾ വാമൊഴി എന്നല്ല പറയാ, വരമൊഴിയില്ല. എഴുതണമെങ്കിൽ അക്ഷരങ്ങളില്ല, എഴുതാനുള്ള ഭാഷയില്ല, ഉപകരണങ്ങളില്ല, ഉപാധികളൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ തോറ്റം പാട്ടിൻ്റെ കാര്യങ്ങൾ ഫോക്ലോർ അങ്ങനെയല്ലേ, വാമൊഴിയായിട്ട് കിട്ടുന്ന വിജ്ഞാനമാണതെല്ലാം. അത് വന്ന് വന്ന് വന്ന് ഒരു രചനയുടെ കല്ലുകളിലും മരത്തോലിലും മരത്തിൻ്റെ ഇലകളിലും എഴുതാൻ തുടങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ലോഹത്ത് ഗിടുക്കളിൽ എഴുതാൻ തുടങ്ങി. പിന്നീടാണ് ഏറ്റവും കൂടുതൽ കടലാസുകളിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ അങ്ങനെ കേട്ടത് പകർത്തി എഴുതിയെന്ന് മാത്രം. അപ്പോൾ വാമൊഴിയിലൂടെ വന്ന കാര്യങ്ങൾ പകർത്തി എഴുതുന്ന അക്ഷരമൊഴിയിലേക്ക് വരമൊഴിയിലേക്ക് വരുമ്പോഴേക്കും അടിമുടി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഏതാണ്ട് 10th century ശേഷമായിരിക്കും മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്ന് വാദമുണ്ട്. ഒരുപാട് വാദമുഖങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. നമ്മൾ വ്യാസ മഹാഭാരതം അതിൽ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണോ അല്ലയോ എന്നുള്ളതല്ലോ നമ്മളെ തർക്കം ചർച്ച. ജീവിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ചാരുകസേലൊക്കെ അവർ വിഷയം തന്നെയാണ് അല്ലേ. ജീവിച്ചിരുന്നവരെ മാത്രമേ വിഷയാക്കൂന്നുള്ള നിർബന്ധം നമുക്കില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് വ്യാസൻ എന്ന മഹാമുനി രചിക്കപ്പെട്ടു എന്നാണ് എല്ലാവരും ഇന്നും കരുതുന്നതും മഹാഭാരതത്തെ കുറിച്ച്. അപ്പം നമ്മൾ ഒരുപാട് ചാരകശേലകളെ സമ്പന്നമാക്കുന്നത് വ്യാസ ഭഗവാന്റെ രചനാ വൈഭവം കൊണ്ട് മാത്രമാണ്. ആ ഒരു കൃതജ്ഞത നമ്മൾ അല്പം വൈകിയെങ്കിൽ കൂടി ഇന്ന് നമുക്ക് നിറവേറ്റാം. വ്യാസന്റെ രചനകളുടെ കഥാകഥനങ്ങൾ നമുക്ക് ഇനിയും
1: തുടർന്നുകൊണ്ടേയിരിക്കും.
0: അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാലം
1: നിർത്താം.
0: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1999 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: Imposition.
4: Football.
3: 150 times.
4: Yes, sir.
3: Okay, next.
5: Football. 500 times.
3: Not edible. Poor handwriting. Right, 1,000 times. Bullshit. How, Benz?
4: Sir, football. 3 times.
3: Why 3 times?
4: No time.
3: No times? Shitball. What are they in? What is this? 100 sit-ups.
6: Sir, signature, please.
3: How many times?
6: സാർ, കൊറിയർ.
3: കൊറിയർ?
6: സാറിന്റെ സാധനം ഉറപ്പിച്ചിട്ടുണ്ട്.
3: എന്റെ സാധനം? അതങ്ങനെ തന്റെ വന്നു.
2: ബാബുജി നായർ, ഡോക്ടർ സി ജി രാജേന്ദ്ര ബാബു, ഭദ്രൻ എന്നിവർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി ഭദ്രന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒളിമ്പ്യൻ അന്തോണി ആദം. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, സീമ, മീന ദൊരൈരാജ്, ക്യാപ്റ്റൻ രാജു, മാസ്റ്റർ അരുൺ, വത്സല മേനോൻ, ഗണേഷ് കുമാർ, സുകുമാരി, മേജർ രവി, നാസർ, സ്ഫടികം ജോർജ്, രാജാ കൃഷ്ണമൂർത്തി, റാണി എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
7: ആരാ? മനസ്സിലായില്ല.
8: എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇവിടെ ആദ്യമല്ലേ.
7: പേരെന്താ പറഞ്ഞേ?
8: അതിന് പേര് ഞാൻ പറഞ്ഞില്ലല്ലോ.
7: Tell me your name.
8: Adam, the first man on earth. Olympian Anthony Adam.
7: മൂന്നുപേരും വന്നിട്ടുണ്ടോ?
8: ഇല്ല, 3-in-1. സവോയ് സ്കൂളിന്റെ പുതിയ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ.
7: സോ എന്താടാ? I am Martin.
8: Hi Martin. Principal room eda mane.
7: Please come sir. Ah. One minute. Sir, ibide ibide. Thank you sir. Njangal aa poodapiriyan enna resho ittu.
8: Poodapiriyan?
7: Adhe sir. Poodapiriyan vattoli porinju.
9: Ammachi.
7: Appachi. Enda
8: poodapiriyan?
7: Huh? സോറി മാഡം, ഇപ്പൊ ഇറങ്ങിപ്പോയ ഗ്ലൗസ് ആരാ?
10: ഹി ഈസ് ദ ഫിസിക്കൽ ഡയറക്ടർ ഓഫ് ദിസ് സ്കൂൾ.
7: ഓ, ഹി ഈസ് അണ്ടർ മീ.
10: നോ, യു ആർ അണ്ടർ ഹിം.
7: ഏ, ഞാൻ അയാളുടെ താഴെയാ. അപ്പൊ എന്റെ സീനിയോറിറ്റി?
10: മിസ്റ്റർ വട്ടോളി, തിങ്ക് ബിഫോർ യു ടോക്ക്. ആ ഗേറ്റിലിരിക്കുന്ന വാച്ച്മാൻ എന്നെക്കാൾ സീനിയറാ. എന്ന് വെച്ച് അയാൾ എവിടത്തെ പ്രിൻസിപ്പൾ ആക്കാൻ പറ്റുമോ?
7: മാഡം പ്ലീസ്, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്നെ ഫിസിക്കൽ ഡയറക്ടർ ആക്കൂ, അയാൾ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ.
10: നോ, സ്കൂൾ വളരുന്നതനുസരിച്ച് പുതിയ സെറ്റപ്പുകൾ ഉണ്ടാവും.
7: ഓഹോ, മാഡം പുതിയ സ്കൂൾ തുടങ്ങുന്നുണ്ടോ? സവായ് പാർട്ട് 2. പാർട്ട് 3 ശാശി. ഉറപ്പായി ഒളിമ്പ്യൻ എനിക്ക് പാരയാവും.
8: പട്ടോളി,
7: യെസ്,
8: ഇത് നമ്മുടെ സ്കൂളിന്റെ.
7: അറിയാം.
8: ഇദ്ദേഹത്തിന് വട്ടുകളുടെ അടുത്ത മുറിയൊന്ന്
7: കാണിച്ചോട്ടെ.
8: ഈ തുമ്പോളി, പയ്യോളി, തച്ചോളി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ആണോ ഈ വട്ടോളി?
7: അതെന്റെ കുടുംബ പേരാണ്. ഞങ്ങൾ പുരുഷന്മാരെയൊക്കെ കുടുംബ പേരിലാണ് അറിയപ്പെടുന്നത്.
8: അപ്പൊ ഒറിജിനൽ പേര്
7: വട്ടോളി കുമ്പ്.
8: കുമ്പോ?
7: ആ, കുമ്പനാട് യൂണിവേഴ്സിറ്റി.
8: അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി
7: ഉണ്ടെന്ന് വെച്ചോ. എനിക്കൊരു സംശയം.
8: യെസ്.
7: ഈ ഒളിമ്പ്യ എന്നുള്ളത് എന്റെ കുടുംബ പേരാണോ?
8: എന്റെ അപ്പന്റെ പേരാണ്.

0: കുടുംബപ്പേര്
1: ഔസേപ്പച്ചൻ.
0: ഔസേപ്പിന്റെ ഇടവക മൊത്തം ഇങ്ങി പോന്നു.
1: ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണല്ല.
0: പെട്ടികളുടെ എണ്ണം കണ്ട് ചോദിച്ചതാ.
1: മിസ്റ്റർ വട്ടോളി സാറിന്റെ റൂം ഏതാണ്?
0: അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ മുറി. അവിടെ
1: അപ്പൊ ഞാൻ.
0: യു ആർ ഓൺലി എ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ അണ്ടർ മീ. അണ്ടർവെയർ?
1: ഈ പറ്റി മുഴുവൻ അണ്ടർവെയർ.
0: Don't make me a fool.
1: Don't ask foolish questions, okay?
0: Olympia, Olympia. Arrangements ഒക്കെ കഴിഞ്ഞോടോ?
1: ആ ഹായി വരുന്നു.
0: ഒളിമ്പിക്സിന് കപ്പൊന്നും കിട്ടിയില്ല, കൊളാമ്പിയ കിട്ടിയുള്ളൂ. ഈ കോപ്പ തലകുത്തി എന്നാണ് അറിയുന്നത്?
1: അല്ല, തലകുത്തി വെച്ചിരിക്കുക.
0: സോറി, ഞാൻ ഫ്ലൂട്ടിന്റെ ആളാ.
1: എനിക്ക് കണ്ടപ്പോഴേ തോന്നി
0: ഇത് വൈഫാ.
1: ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല.
0: പിന്നെ
1: ഷൈനി അബ്രഹാം.
0: ഓ, നമ്മുടെ ഐറ്റം അല്ലേ?
1: മനസ്സിലായില്ല.
0: ഓട്ടം? എന്റേത് ഫുട്ബോൾ. സ്മാൾ. സോറി. ആഹാ, കൊള്ളാമല്ലോ. ഇതെന്നാ പശയാ?
1: ഇത് കോക്സ് ഫെഡ.
0: ഫോറിനാണോ?
1: ഏ, ഫ്രാൻസ്.
0: വേറെന്തിനൊക്കെ കൊള്ളാം?
1: പല്ല് തേക്കാൻ കൊള്ളാം.
0: ഒന്നാക്കി. ഇതെന്താ? സ്മിർനോഫ്.
1: സ്മിർനോഫ് തീ തൈലം, റഷ്യൻ വോഡ്ക. എന്താ അത് പഠിപ്പിക്കുന്നോ?
0: നിർബന്ധിക്കണം.
1: ശരി, നിർബന്ധിച്ചിരിക്കുന്നു. കൂടുതലാവും.
0: പടയപ്പാ.
1: എന്താ വട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ?
0: എന്തോ ഞാനിപ്പോ പറയാം. വരുത്ത പന്തി പരട്ട നായേ, എന്തുവാണ് നിന്റെ വീഞ്ഞപ്പെട്ടിയിൽ അഞ്ചുണ്ട വളയ? നിന്റെ അപ്പ സർക്കസിലായിരുന്നു, അയക്ക് വളയത്തിൽ കൂടെ ചാട്ടമായിരുന്നു.
1: എന്താ വട്ടോളി?
0: ഉണ്ട ബാൾ നിന്റെ മുതുകത്യം തെങ്ങേറും.
1: വട്ടോളി, ഞാൻ വാക്ക് തരുന്നു, നാളെ വെട്ടം വീഴുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടോളാം.
0: അടുപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പറയോ?
2: ഒളിമ്പി പറ്റിച്ചോ. വട്ടോളി ഒന്ന് വിട്ടാ മതി, തുണി പറിക്കും. പിന്നെ കൊടുത്തവനിട്ട് അടുത്ത നിമിഷം തെറിയാ.
3: നാളെ തന്നെ അവനെ തുരത്തി കളയാം. കേട്ടോ?
4: ക്ലാസ് ചേർത്താൻ കയറിയോ?
5: ഡിസ്കസ് ത്രോ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ ഒളിമ്പ്യനും പോലീസ് ഉദ്യോഗസ്ഥനുമായ ആന്റണി വർഗീസ് സർക്കാരിന്റെ ശുപാർശ പ്രകാരം രഹസ്യ ഓപ്പറേഷനായി ഒരു സ്കൂളിൽ ഫിസിക്കൽ ഡയറക്ടറായി എത്തുകയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
6: ഈ തിരിച്ചു വന്നതിന്റെ ടെക്നിക് എന്താണ് സർ?
0: ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്, ക്യാപ്റ്റൻ സേവ.
1: ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് മാർച്ച് ചെയ്ത് പോവാറില്ലേ?
0: ഉണ്ടല്ലോ.
1: എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ.
0: അവർ മാർച്ച് ചെയ്യാറുണ്ടല്ലോ, ആനുവൽ ഡേക്കും റിപ്പബ്ലിക് ഡേക്കും.
1: അത് പോരല്ലോ.
0: അത് മതിയല്ലോ.
1: ഇതുവരെ പോയില്ലല്ലോ.
0: ഇല്ലല്ലോ.
1: പോയല്ലോ.
0: Look boys, how to hit a goal. From center forward to right to left to center, cross the opponent backy and hit goal. So simple. What is this? Physical director ku photography. Adendrada
7: udiye paare irikum.
0: Correct da.
6: Mr. Vattoli, വട്ടോളി മാഷ് ഇങ്ങോട്ട് വരൂ.
0: സോറി മാഡം, ഐ ആം കമിങ്. ഗുഡ് മോർണിംഗ് മാഡം.
6: എന്തുപറ്റി വരലില്?
0: ഞാൻ

0: സ്പൈനൽ കോർഡ് ഊർജ്ജസ്വലമാകും.
1: പിന്നെ എന്തിനാ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നത്?
0: സ്പൈനൽ കോർഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡല്ലാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഇത് ബുദ്ധിയുടെ കാര്യം. ഇനി ബോഡിയുടെ കാര്യം. ബാക്ക് ബോൺ നിവർന്നിരുന്നാൽ മാത്രമേ നെഞ്ചു വിരിഞ്ഞ് ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഫ്ലോ ഉണ്ടാവൂ, അങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കൂ. ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളും ഉള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. എ ജനറേഷൻ ഓഫ് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്.
2: യു ആർ റൈറ്റ്.
3: ഇതൊന്നും സ്വന്തമല്ല മാഡം, സ്ഥിരമായി ടി ബി വരുന്ന ടയറിന്റെ പരസ്യമാണ്. ദൃഢ പേശിയുള്ള ടയർ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയൂ ഒളിമ്പ്യ.
4: കാര്യങ്ങളുടെ പോക്കിന് നല്ലൊരു ടേക്ക് ഓഫ്. നമ്മുടെ ക്യാഷ് ദ മെങ് പാക്കേജ് ഇട്ടു. പ്രിൻസിപ്പൽ തലയും കുത്തി താഴെ. ഇപ്പൊ ഒളിമ്പ്യനെ പിള്ളേരുടെ കക്കൂസി വരെ കയറാം ഫോർ ഒബ്സർവേഷൻ.
3: കോളാമ്പിയുടെ പരിഷ്കാരം കൊള്ളാം. ഈ ആമ്പിള്ളേരെയും പെമ്പിള്ളേരെയും മുട്ടിപ്പിച്ചോണ്ടുള്ള പരിപാടി സവായ് സ്കൂളിന് മുലക്കുപ്പിയുടെ ഏജൻസി കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കൂ.
4: മുലക്കുപ്പിയേക്കാൾ നല്ലത് മുലപ്പാല വട്ടോളി. അത് കുടിച്ച് വളരാൻ കുടുംബത്തിൽ പറക്കണം. വട്ടോളിക്കൊന്ന് കുളിക്കണം.
3: വേണ്ട.
5: പന്നക്കഴിവുകളുടെ മോനെ, ഡാ പോത്തെ, നീ എന്നെ പറ്റിച്ച് എവിടെ കടാ പോന്നേ? എടാ നിന്നോട് എന്നാ ചോദിച്ചേ? നീ ആ കാട്ടുകളെ മീരപ്പനെ പിടിക്കാൻ പറ്റി ഒരു മാസം ആയില്ലടാ. നിനക്ക് എന്നടായി പള്ളിക്കൂടത്തി കാര്യം?
6: പാട്ടി ആരെ പറ്റി പേശാങ്ക?
5: നിന്റെ അപ്പൻ ചത്തുപോയ ചക്കുമുട്ടി തൊമ്മിക്കുഞ്ഞിനെ പറ്റി.
6: അമ്മച്ചിയെ, ഈ കൊപ്പ ഏതോ പാണ്ഡ്യന്നാ തോന്നുന്നേ.
5: ഇത് നിന്റെ വണ്ടിയാണെങ്കിൽ നീ എന്റെ കൊച്ചുമകൻ ചക്കുമുട്ടിൽ വർഗീസ് തന്നെയാ. കെ എൽ ഒ 1674. ആരുടെ വണ്ടിയാടാ? ഇത്തോട് പോലീസ് തന്നെ നോർത്തിരം കാണിക്കരുത്.
6: എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? എവിടുന്ന് കിട്ടി ഈ ബുദ്ധി?
5: ഇതിന് ബുദ്ധിയൊന്നും വേണ്ട, വിവരം മതി. നിന്റെ കെ എൽ ഒ 1674 കുടുകുടു എടുത്തുകൊണ്ട് നീ ഇങ്ങ് വന്നില്ലേ? ഊട്ടിയിലിറങ്ങി ഞാൻ പെട്രോൾ ബങ്കിലൊക്കെ ചോദിച്ചു. ബങ്കുകാര് പറഞ്ഞു സവായ് സ്കൂളിലെ സാറിന്റേതാണെന്ന്.
6: ആ കന്നം തിരിഞ്ഞ ബുദ്ധി കണ്ടില്ലേ? വെറുതെ അല്ല നാട്ടുകാര് 5 horsepower തള്ളയെന്ന് വിളിക്കുന്നത്.
5: എനിക്കൊരു കുത്തുന്നുണ്ടല്ലോ.
6: സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ആ വായിലെ നാക്കെടുത്ത് ഇവിടെങ്ങാനും കാച്ചേക്കരുത്. ഞാൻ പോലീസുകാരനാണെന്ന്.
5: അതിന് നീ എന്തിനാണ് വാദ്യാന്വേഷം കിട്ടി നടക്കുന്നത്?
6: ഈരപ്പന്റെ ഒരു കൊച്ചു സുന്ദരി കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ അവനിവിടെ വരും. അവന്റെ അടുത്ത വരവിന് ഞാൻ കാത്തിരിക്കുക.
5: നീ പോന്നെ പിന്നെ ഞാൻ മൈക്കി അതൊക്കെ ഉറങ്ങിയിട്ടില്ല. ഇരുട്ട് വീഴുമ്പോ തുടങ്ങും വയറ്റിലൊരു ഉരുണ്ട് കയറ്റം, നെഞ്ചിലൊരാതി. നീ ഇല്ലാണ്ട് ഒരു രസവും ഇല്ലടാ.
6: രസത്തിന് ഒരു ചിരി തീ തരട്ടെ. തീ
5: മുട്ടണ്ടടാ.
6: ഇല്ല, ഇടിപ്പിക്കാം.
3: ആഹാ, അമ്മച്ചേ തണുപ്പ് മാറ്റിയായിരിക്കും. ഞങ്ങൾ ഗോളിക്സ് ആണ്.
5: ഗോളിക്സ് അല്ല, ഗോളിക്സ്. ഞാൻ പഴയ 10th class.
3: ഞങ്ങള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്.
5: ആണോ?
3: ഞാൻ വട്ടോളി പൊറിഞ്ചു, ഇവിടുത്തെ ഫിസിക്കൽ ഡയറക്ടറാണ്.
5: എന്നാ നിന്റെ കയ്യിൽ ഒരു ഉണ്ടാ?
3: ഏയ് ഉണ്ടല്ല, ഫിംഗർ ബോൾസ് ഫോർ ഫിംഗർ എക്സസൈസ്.
5: ഇയാള് കൊള്ളാമല്ലോ, അവട്ടാളല്ലേ.
3: പടയപ്പാ,
5: നിന്റെ അപ്പൻ എന്നാണോ?

0: പരട്ട കിളവി
1: ചൊറിനായ മുതുമുതുക്കി ചിരിക്കുന്ന മുരണക്കിളവി കിളവി നിന്റെ മോന്റെ വീക്കപ്പെട്ടി എന്തുവാ അഞ്ച് ഉണ്ട വളയം വരച്ചു വെച്ചിരിക്കുന്നത്. അവന്റെ അപ്പൻ എന്നെ സർക്കസിലായിരുന്നോ പണി വളയത്തിൽ കൂടെ ചാടാൻ. എനിക്കാ തന്നെ വാടി കൃമി അടിക്കുന്നു.
2: എങ്ങനെയുണ്ടോ എന്റെ പിരി ചക്കുമുട്ടി തെറുതിയോട് നീ തറുതല പറയല്ലടാ.
3: കർത്താവേ അമ്മച്ചി പെരട്ടി കുത്തിയ
2: അമ്മച്ചി ഇനി അവന്റെ ഇക്കിള് മാറണമെങ്കിൽ ഒരു കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിക്കണം.
3: വേണമായിരുന്നു അമ്മച്ചി.

0: കൊളാമ്പി കമോട്ട് കമോട്ട്.
1: എന്താ,
0: 24 മണിക്കൂറിനകം നീ എന്റെ ഇക്കിള് മാറ്റി തന്നില്ലെങ്കിൽ നിന്റെ ആ വട്ട് തള്ളയുടെ ആമാശയത്തിൽ ഗർഭം കലക്കി അമുട്ട് കത്തിക്കും ഞാൻ.
1: മാറ്റിത്തരാ, ആരോട് പറയരുത്.
0: പോയല്ല.
1: എന്ത്,
0: എന്റെ ഇക്കിള്
1: 24 മണിക്കൂറിനകം ഞാൻ മാറ്റി.
0: താങ്ക് യു. ഡു ഇറ്റ്. സാർ, ഇവിടെ ഇപ്പൊ നടന്നത് നമ്മളല്ലാതെ മറ്റാരും അറിയരുത് സർ. ഓക്കെ, താങ്ക് യു.
2: നഗരത്തിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലുള്ള അന്താരാഷ്ട്ര കുറ്റവാളിയായ റോയ് മാമൻ എന്ന ലോറൻസ് ലൂഥറിനെ പിടികൂടുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം സ്കൂളിൽ ഫിസിക്കൽ ഡയറക്ടറായി എത്തുന്നത്. നേരത്തെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഫിസിക്കൽ ട്രെയിനറായ വട്ടോളി പൊറിഞ്ചുവായി എത്തിയിരിക്കുന്നത് ജഗതി ശ്രീകുമാറാണ്. മോഹൻലാലും ജഗതി ശ്രീകുമാറും ചേർന്നിരിക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കൂടാതെ വത്സല മേനോൻ അവതരിപ്പിച്ച തിരുതിച്ചേട്ടത്തിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു.
3: പിന്നെ വെള്ളത്തിന് ചൂടില്ലല്ലോ.
4: ഇപ്പൊ ചൂടാക്കാൻ പറ്റി.
5: നീ ചൂടാക്കൊന്നും വേണ്ടടി, അമ്മച്ചിരെ വെള്ളം ദാ ഇപ്പൊ തന്നെ റെഡി. എന്റെ അമ്മച്ചി എന്നെ വഴക്ക് പറയല്ലേ.
3: നിനക്കൊന്നും വെച്ചോണ്ടല്ലോ, വഴക്ക് പറയരുതെന്നോ.
4: ദാ അമ്മച്ചിരെ കറുപ്പ്.
3: എന്താടാ, നീയൊക്കെ എപ്പ വന്നു?
6: ഞങ്ങള് രാവിലെ എത്തിയതാണേ.
3: എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോടാ.
6: അമ്മച്ചിയുടെ ധൃതിപ്പാടൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു.
3: ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ ഇല്ലത്ത് പറമ്പ് ഒന്ന് അന്വേഷിക്കാൻ കയറിയതാ. നിന്റെ ഒക്കെ ഏമാന എവിടുന്നാടാ ഇതിനൊക്കെ നേരം?
6: അമ്മച്ചി പറഞ്ഞതാ ശരി.
3: ഇക്കണ്ട പറമ്പിലെ റബ്ബറിന്റെ മണ്ടയിലൊക്കെ ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ വേണ്ട വലിഞ്ഞു കയറാൻ.
6: അതിനമ്മച്ചിക്ക് നല്ല ഓട്സ് പവർ ആണല്ലോ.
3: നിന്റെ പൂനിക്ക് ഞാൻ ഒരു കുത്തുന്നല്ല. പോയിക്കോ പോയിക്കോ.
6: അമ്മച്ചിയെ, വർഗീസ് സാർ ഉടൻ തന്നെ ഐ ജി അദ്ദേഹത്തെ കാണുമെന്ന്, ഇപ്പൊ എവിടെയാണെന്നൊന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു.
3: ഇപ്പൊ പോയി വിളിച്ച നിനക്കിട്ടും കിട്ടും, നിന്റെ ഐജിക്കും കിട്ടും.
2: 7 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. KJ യേശുദാസ്, MG ശ്രീകുമാർ, KS ചിത്ര, സുജാത മോഹൻ, മോഹൻലാൽ, ഔസേപ്പച്ചൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയിരിക്കുന്നത്.
0: ഈ വട്ടോളിക്ക് 2 ദിവസമായി അടിവയറ്റിലൊരു ബന്ധം. നിന്റെ ആ പടയപ്പ കുറച്ച് ചോട്ടൊഴിക്കേ തീ തൈലം.
1: ഏ, അത് ശരിയാവോ?
0: ഇല്ലില്ല, പേടിക്കണ്ട, ഞാൻ എന്റെ മുറി കൊണ്ടു കഴിച്ചോളാം. ഒരെണ്ണം അടിക്കട്ടടാ കോളാമ്പി, അടി കാണിച്ചേനവടാ. പടയപ്പ
1: പഴമപ്പ പാളയംകോടൻ ബന്ധത്തിന്റെ പഷ്ട നാളെ രാവിലെ നല്ല കിട്ടും. ഇരട്ട പഴമാണ് വട്ടോളി, ഉരിച്ചേ കഴിക്കാവൂ.
0: ഒളിമ്പിയ ഒളിമ്പിയ.
1: വട്ടോളി, എന്താ ഈ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ എസ് എന്ന് ചുട്ടികുത്തിയിരിക്കുന്നത്?
0: എസ് ഫോർ സവായ്, സ്കൂളിനോടുള്ള പ്രതിബദ്ധത. തന്റെ ഈ പരിപ്പുവട ഏറല്ല ഫുട്ബോൾ. തനിക്ക് ഫുട്ബോളിന്റെ ഉത്ഭവത്തെ കുറിച്ച് അറിയില്ല.
1: പറയൂ,
0: ആ വന്നിട്ട് പറഞ്ഞുതരാം.
1: ഈ കുട്ടികളെ ഇങ്ങനെ മൊട്ടയടിച്ച് കോമാളി വേഷം കെട്ടിക്കണോ?
0: ഒളാമ്പി, തനിക്ക് ബ്രസീലിലെ റൊണാൾഡോയെ കുറിച്ച് അറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ഇതാ വടിച്ചിരിക്കുന്നോ.
1: ഇത് റൊണാൾഡോ അല്ലേ?
0: അതയാൾക്ക് പള്ളിയിലിട്ട പേരാണ്, ഫീൽഡിലെ പേര് റൊണാൾഡോ. തിരിച്ചത് മതി. റൊണാൾഡോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ, ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പം ആഹാ. തിങ്കളാഴ്ച ഗോവയിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ വാർത്തെടുത്ത എന്റെ കുട്ടികളെ കളിക്കളത്തിൽ ഇറക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഗെറ്റ് ഇൻ. യെസ്,
1: ബെസ്റ്റ് ഓഫ് ലക്ക്.
0: താങ്ക് യു.
1: തിരിച്ചു വരുമ്പോ
0: കപ്പുമായി വരും,
1: ഇല്ലെങ്കിൽ
0: അത് വരുമ്പോ കാണാം.
7: സവായ് സ്കൂൾ ഫുട്ബോൾ ടീം റിപ്പോർട്ടിംഗ്. നിലം തൊടിയിച്ചില്ല, 8 നിലയെ പൊട്ടി.
1: എത്ര ഗോള്?
7: 8.
1: തിരിച്ചോ?
7: 0.
1: ആ വട്ടോളി അവിടെ. വട്ടോളി, അപ്പൊ നമ്മുടെ വാക്കോ.
0: ഇറ്റ്സ് ഹിയർ. വി
8: is for victory in future. Good luck.
2: കോമഡിക്കും ത്രില്ലറിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഭദ്രൻ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. പ്രണവം മൂവീസിന്റെ ബാനറിൽ ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സജീവ് ശങ്കറാണ്. ചിത്രസംയോജനം എ ശ്രീകർ പ്രസാദ്. മുത്തുരാജാണ് കലാസംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ചമയം പട്ടണം റഷീദ്. 1999 ഒക്ടോബർ 15 ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ഇനി വീണ്ടും കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
9: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.

മന്ത്രി അമിത്ഷാ. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു.

0: ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും BJP എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപ്പറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന, സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പുലർച്ചെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ആപ്പ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കെഎസ്ആർടിസി പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി നാടക നേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നികുംബില്ല നാടകം 1-ാം ഭാഗം. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. ഉദയനാണ് താരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതരണം രമിത രതീഷ്. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവവുമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കും.
1: ഭാരത് ഇന്തോനേഷ്യ മിത്രത മജബൂത് കരനെ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയെ പരമാത്മാ സെ പ്രാർത്ഥന കീ ഹൈ ഓർ ആജ് ഉനോനെ മുസ്സെ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പെഹലെ ഇസ് കാം കോ ഹം കർ ലെങ്കെ ഓർ ആപ്കോ ദുബാര ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജറൂർ യഹാ ആഉംഗാ.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8 മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് യുഎസ് അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFഉം സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്തു നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നത്തെ നമ്പർ പറയുകയാണ്, 0494029702896. ആദ്യത്തെ കോളർ ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
3: ഹലോ, ഞാൻ
2: വിജയേഷാണ്. എന്തൊക്കെയുണ്ട് വിശേഷം?
3: വിശേഷം ഇപ്പൊ നല്ല മഴയല്ലേ,
2: കുറച്ച് ദിവസമായിട്ട് നല്ല മഴ കിട്ടി തുടങ്ങി അല്ലേ?
3: അതെ.
2: ഇനി മഴയില്ല എന്നാരും പറയില്ലല്ലോ. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്? പാട്ട് പാടുന്നോ? രണ്ടു വരി പാടുന്നില്ല. ഇന്ന് പോയിട്ടില്ലേ, ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല? ഓക്കെ, നൈറ്റ് ആണല്ലേ. വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം നെല്ലോനിയില്? മഴ മാത്രേ ഉള്ളൂ, വിശേഷം പറയാൻ മാത്രല്ലേ. ഓക്കെ, ഹലോ കേൾക്കുന്നില്ലേ? റേഡിയോ കേൾക്കുന്ന ആളാണ്. ഓക്കെ, അവരോടൊക്കെ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഒരു ദിവസം വിജയേഷേട്ടൻ കൂട്ടിയിട്ട് ലൈവിലേക്ക് വിളിക്കാനും പറയട്ടോ. ഓക്കെ, അവരോട് കുറച്ച് പത്ത് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, താങ്ക് യു കേട്ടാ. ഓക്കെ ശരി എന്നാ.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് കൃഷ്ണൻ കരിപ്പാൽ.
1: കൃഷ്ണൻ കരിപ്പാൽ?
2: അതെ.
1: ആദ്യമായിട്ട് വിളിക്കുന്നതാണോ കൃഷ്ണേട്ടൻ?
2: ഓ,
1: അത് ശരി. കരിപ്പാൽ എന്ന് പറയുമ്പോൾ തളിപ്പറമ്പ് ഭാഗത്താണോ?
2: ഓക്കേ.
1: അതിനടുത്താണ്? ഓ, അത് ശരി. വീട്ടിൽ ആർക്കില്ലത് കൃഷ്ണേട്ടാ?
2: വീട്ടില് ഭാര്യ, പിന്നെ 3 മക്കള്, അവരെല്ലാം വേറെ വേറെ താമസം.
1: കല്യാണം കഴിഞ്ഞു പോയോ?
2: ഞാൻ അവളെ മകന്റെ കൂട്ടത്തിലാ താമസിക്കുന്നത്.
1: എന്താ ചെയ്യുന്നേ?
2: ഇപ്പം ചെയ്യുന്നില്ല, പക്ഷേ കാഴ്ച വരുമ്പോഴത്തില്ല. അതാണ്
1: സീനറാണ്.
2: മകന്റെ കൂട്ടത്തിലാ താമസിക്കുന്നത്. അവന്റെ രണ്ട് കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. അപ്പൊ അവരും ആലോചിച്ചോണ്ട് അങ്ങനെ ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ.
1: അവരുടെ പേരെന്താ?
2: അവരുടെ പേര്
1: ആ
2: ഓമലത്തരം അങ്ങനെ വിളിക്കുന്നതാണ്.

0: ഓക്കേ.
1: അപ്പൊ ഈ പാട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട്
0: രാഗപൂത്തൂര്.
1: അത് നമ്മള് പിന്നെ കണ്ണൂർ അഴക്കാറിൽ നിന്നൊരു സംഘടന മുംബൈ നമുക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ
0: അതിലെപ്പെട്ടിട്ടുണ്ട്.
1: പുള്ളിക്കാരും വല്ല ഗാനരചയും സംഗീത സംവിധായകൻ പോലെ തന്നെ നിങ്ങളെ മലബാറിലെ മധുരഗീതത്തിന്റെ വിണ്ണാവല്ലേ.
0: അതന്നെ. അപ്പൊ നമ്മളെ റേഡിയോ
1: സ്ഥിരമായിട്ട്
0: അങ്ങനെയാണ് സൗഹൃദം പോയത് അല്ലേ. ഓക്കെ. നമ്മുടെ റേഡിയോയിലെ നാടകമൊക്കെ കേൾക്കുന്നില്ലേ? കേൾക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. ഓക്കെ, ഭാര്യയുടെ പേരെന്താണ്? ഭവാനി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ? അതോ രാഗക്ക് തന്നെയാണോ ഡെഡിക്കേഷൻ? ഇല്ല, രാഗക്ക് മാത്രമേ ഡെഡിക്കേഷൻ ഉള്ളൂ
1: അല്ലേ.
0: ഓക്കെ, അപ്പൊ നമുക്ക് രാഗാ പൂവത്തോറിന് വേണ്ടിട്ട് ഈ പാട്ടങ്ങ് കേൾപ്പിച്ചേക്കാം.
1: ഓക്കെ,
0: ശരി എന്നാ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanet.
1: Phone 9496-420-880.
0: 8111-933-600.
1: CM Vistara.
0: CM Vistara, Nilluni.
2: Sureshetta, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
3: വിജയ മാഷ ഏത്?
2: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
3: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
2: നിങ്ങളൊരു കാര്യം,
3: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
2: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
3: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
2: സുരേഷേട്ടാ,
4: ഓർമ്മയില്ലേ സുരേഷിനെയും ഗായത്രിയെയും?
5: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
4: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
6: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന, സമാധാനായി?
4: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
7: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ, അത് നികത്തിയില്ലേ അവള്?
5: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടത്തിലാണ്
7: ജയദേവ.
4: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
2: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
7: ഗായത്രി,
8: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
4: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
9: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
9: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
10: നമസ്കാരം. ഇതാരാണ്?
11: ജയരാജൻ പി.
10: ജയരാജൻ പി വി, ആദ്യമായിട്ട് വിളിക്കുന്നോ?
11: അതെ അതെ അതെ.
10: ഓക്കേ, എവിടെ വീട്?
11: ഉളിയിൽ. ഇപ്പോ നമ്മൾ ജോലി ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റ് നെല്ലടി എന്ന സ്ഥലത്താണ്.
10: കർണാടക സ്റ്റേറ്റ്? എന്താ അവിടെ ചെയ്യുന്നേ?
11: നെല്ലടി, ഇവിടെ ബേക്കറി.
10: ബേക്കറി. ഓക്കേ, കുറെ വർഷമായോ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
11: ഇല്ല, ഇപ്പൊ ഇവിടെ പോയിട്ട് കുറച്ചായിട്ടു, 5-6 മാസമായിട്ടു.
10: ഓക്കേ, ഇതിനു മുന്നേ എന്താ ചെയ്തിരുന്നേ?

0: നാട്ടില് ഉള്ളിയിൽ തന്നെയായിരുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത് ചേട്ടാ?
1: വീട്ടില് ഭാര്യയും രണ്ട് മക്കളുണ്ട്, പെൺകുട്ടികള്.
0: അവർക്ക് പഠിക്കുകയാണോ?
1: കല്യാണം കഴിഞ്ഞു.
0: അനുഷ സ്മൃതി. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ? അവരെ വീട്ടിലുള്ളത്.
1: രണ്ട് മക്കള്, അവർക്ക് ഭാര്യ അജിത. ഇല്ല, അത് തൊഴിലുറപ്പായിരിക്കും, മോള് പ്രസവിച്ചോണ്ട് വീട്ടിൽ തന്നെ.
0: ഓക്കെ, എന്താ വാവ? എന്താ
1: വാവ? പെൺകുട്ടി, ആൺകുട്ടിയാണ്.
0: ഓക്കെ, പേരൊക്കെ വിളിച്ചോ?
1: ആ, പേര് ആഷ്വിൻ.
0: ആഷ്വിൻ.
1: ആ,
0: ഓക്കെ. ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് കേൾക്കേണ്ടത്?
1: പാട്ട് മെല്ലെ മെല്ലെ മുഖം മുഖപടം
0: തെല്ലുതുക്കി.
1: ആ, അതന്നെ അതന്നെ. ഓക്കെ, പിന്നെ നമ്മളൊരു മാസ്റ്റർ കൊടുക്കാം.
0: ആ, കൊടുത്തോളൂ. ഹലോ ഹലോ
1: ഹലോ അവര് കുറച്ച് ബിസിയാണ്.
0: ഓ, അത് ശരി. മാസ്റ്റർ പേരെന്താ?
1: മാസ്റ്റർ കരുണൻ.
0: കരുണൻ. അവര് അവിടെ തന്നെയാണോ, കർണാടകയിൽ തന്നെയാണോ?
1: അല്ല, അവര് അണ്ടിക്കമ്പനി.
0: അണ്ടിക്കമ്പനിയിൽ. ഓക്കെ.
1: ഇവിടുത്തെ ഒരു ദേവി ഉണ്ട്, ശ്രീദേവി.
0: ശ്രീദേവി.
1: ഓക്കെ
0: ഓക്കെ. കർണാടകയിൽ തന്നെ അല്ലേ?
1: ഒരുപാട്
0: ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് കിട്ടി.
1: കൊറേ
0: പേരുണ്ട്.
1: പത്തൊമ്പതാം
0: മൈലാണ്.
1: മുനീർ.
0: ഓക്കെ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ചേട്ടൻ എങ്ങനെ നാട്ടിലേക്ക്?
1: നമ്മളിങ്ങനെ ഒരു മാസം ഒന്നര മാസം കൂടുമ്പോ അങ്ങനെ വന്നു കൊടുക്കും.
0: അങ്ങനെ
1: അങ്ങനെ എടുക്കാം.
0: ഓക്കെ, എന്നേരം എത്ര ദിവസം നിൽക്കും? ബേക്കറിൽ നല്ല തിരക്കാണോ?
1: അത്യാവശ്യം.
0: നമുക്ക് ഇവിടെ നല്ല മഴയാണ്.
1: കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, തന്നെയാണ് ഇവിടെയും തുടർന്ന് പോകുന്നത്.
1: എല്ലാവരും പറയും കർണാടക സംസ്ഥാനം ഭയങ്കര കറണ്ടിന് സൂപ്പർ ആണെന്ന് പറയും, പക്ഷെ ഇവിടെ 24 മണിക്കൂർ കറണ്ട് പോകുന്നു.
0: എല്ലാവരോടും അന്വേഷണം പറയാം. നമ്മളെ
1: നമ്മളിപ്പോ ഒരു രണ്ടു മാസമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടു.
0: സ്ഥിരായിട്ട് കേൾക്കുക നമ്മുടെ
1: അവരൊക്കെ
0: നമ്മുടെ നാട്ടുകാരനെയാണോ?
1: ഞാനും കരണം പറഞ്ഞവരെയല്ലോ, രണ്ട് മൂന്നാല് മണിക്കാറുള്ളൂ.
0: ഓ, അത് ശരി.
1: ദേവി എന്ന് പറഞ്ഞവര് വീട്ടിലേക്ക് പോകും.
0: എങ്ങനെ ബേക്കറി നമ്മള് തന്നെ ഫുഡ്
1: കാര്യങ്ങളൊക്കെ?
0: അപ്പൊ എങ്ങനെ ഫുഡ്, ചേട്ടന്റെ ഫുഡ് ഉച്ചക്ക് സ്വയം വെച്ച് കഴിക്കുന്നതാണോ?
1: ഓക്കെ,
0: അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചേട്ടാ നമുക്ക് അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.
0: ഡെഡിക്കേഷൻ കർണാട്ടിന് വേണ്ടിട്ട്.
1: ഡെഡിക്കേഷൻ നമ്മളെ ഉളി പ്രദേശത്തുള്ളവർക്കും അണ്ടിക്കമ്പനി
0: എല്ലാ ശ്രോതാക്കൾക്കും. നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, പാട്ട് കേൾപ്പിക്കട്ടെ.
1: ഓക്കെ ഓക്കെ.
0: താങ്ക് യു.
1: താങ്ക് യു.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ റിനീഷ് ആണ്.
0: റിനീഷ്,
1: അതെ,
0: എവിടുന്ന വിളിക്കുന്നേ?
1: ഞാൻ മൂന്നാം പിടിക.
0: മൂന്നാം പിടിക, എന്താ ചെയ്യുന്ന റിനീഷ്?
1: ഞാന് പ്രവാസിയാണ്.
0: ഇപ്പൊ നാട്ടില് എത്ര ദിവസമായി?
1: നാട്ടിലിപ്പോ വന്നിട്ട് ഒരു 10-15 ദിവസം.
0: 10-15 ദിവസം ആയല്ലോ.
1: അതെ അതെ, ഞാൻ ആഫ്രിക്ക വർക്ക് ചെയ്യുന്നത്.
0: ആഫ്രിക്കയിൽ എന്താ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ മൈനിങ്ങിലാ.
0: ഓക്കേ, ഇനി എപ്പോഴാണ് തിരിച്ചു പോകേണ്ടത്?
1: തിരിച്ചു പോകുന്നത് നെക്സ്റ്റ് മന്ത്.
0: നെക്സ്റ്റ് മന്ത്, ഓക്കേ.
1: ഫസ്റ്റ് വീക്ക്.
0: അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്?
1: സഹാറ ഡിസേർട്ട് കേട്ടില്ലേ?
0: ഓ,
1: ഞാൻ അതിന്റെ ഒരു പാർട്ട് ഓഫ് സഹാറ ഡിസേർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കേ.
1: ഇപ്പോ 8 വർഷമായി. മുന്നേ ദുബായിൽ ഉണ്ടായിരുന്നു, മസ്കറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ പ്രത്യേക ഒരു വിശേഷം, വൈഫും മോനും ഇന്ന് വന്നിട്ടുണ്ട്
0: നാട്ടിലേക്ക്.
1: അവര് ഷാർജല.
0: അല്ല,
1: അവര് ഷാർജല. സ്കൂൾ അടച്ചു, ഇന്നലെ സ്കൂൾ അടച്ചു, അതുകൊണ്ട് അവരിവിടെ വന്നിട്ടുണ്ട് നാട്ടില്. ഞാനിപ്പോ അവരെ പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തിയതേ.
0: ഓക്കേ, അവരുടെ പേര് പറഞ്ഞോളൂ.
1: വൈഫിന്റെ പേര് കൃഷ്ണേന്ദു, മോന്റെ പേര് ജഗത് കൃഷ്ണ.
0: ജഗത് കൃഷ്ണ.
1: കൃഷ്ണേന്ദു റിനീഷ് ആൻഡ് ജഗത് കൃഷ്ണ റിനീഷ്.
0: ഓ, റിനീഷ് ഇല്ലാത്ത പരിപാടിയില്ല.
1: ഒരു പരിപാടിയില്ല.
0: ഓക്കേ, അവരൊക്കെ എന്താ ചെയ്യുന്നേ? കൃഷ്ണേന്ദു എന്താ ചെയ്യുന്നേ?
1: വൈഫ് ടീച്ചറാണ് ഷാർജയില്. പിന്നെ മോൻ അവിടെ തന്നെ സ്കൂളിൽ പഠിക്കുക. രണ്ടാളും ഒരേ സ്കൂളിലായിരുന്നു ആദ്യം. ഇപ്പൊ വൈഫ് വേറൊരു സ്കൂളിലേക്ക് മാറി, അതുകൊണ്ട് മോനിപ്പം അവിടെ തന്നെ ആദ്യം പഠിച്ചെടുക്കാറ്.
0: എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നേ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, പെങ്ങള്, രണ്ട് മക്കള്, അങ്ങനെയുള്ള കുടുംബം. അതെ അതെ.
0: നമ്മളെ മഴയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ എന്താ രസം തോന്നില്ലേ?
1: പിന്നെ ഞാനിപ്പോ വന്ന മുതല് മഴ കൊള്ളുവാ. ഇന്നലെ രാത്രി ഇവിടുന്ന് ഫുള്ള് മഴയായിരുന്നു കാലിക്കറ്റ് വരെ. എയർപോർട്ട് പോകുമ്പോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇപ്പാണ് ഒന്ന് കുറച്ച് ചെറിയൊരു ശമനം ഉണ്ടായ.
0: നല്ലൊരു മഴ കണ്ടു.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: പാട്ട് എനിക്ക് രണ്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഉയരേ പാർവതിയുടെ പടത്തിലെ ആസിഫ് അലി, ആ ഒരു പാട്ട്, ആ അത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖർ സൽമാന്റെ ഒരു ഡിഫറെന്റ് വോയിസിലെ ഒരു പാട്ടുണ്ട്, അതെ പാട്ട് എനിക്ക് ഓർമ്മയില്ല.
0: അപ്പൊ നമുക്ക് ഉയരേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.
1: ആയിക്കോട്ടെ, തീർച്ചയായിട്ടും.
0: രണ്ടുപേരും പാടുന്നോ?
1: പാടാൻ എനിക്ക് അറിയില്ല.
0: അറിയില്ല. എന്താണ് ഹോബി? എന്താണ് വാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്?
1: എനിക്ക് 12 മണിക്കൂർ ജോബാ. അപ്പൊ പിന്നെ അതിന് ഹോബിക്കുള്ള ടൈമൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ജിമ്മിന് പോകും, ജസ്റ്റ് പിന്നെ വാക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് ഹോബിയായിട്ട് പറയാൻ പറ്റില്ല.
0: അത്
1: നമ്മുടെ, അതെ അതെ അതേ ഉള്ളൂ.
0: പിന്നെ
1: ഭക്ഷണത്തിനോട് അങ്ങനെ വലിയ ഇതില്ല. ഇവിടെ വന്നു കഴിഞ്ഞാ തട്ടുകടയിൽ നിന്ന് ബീഫും പുട്ടും കഴിക്കും, അതെന്റെ ഫേവറേറ്റാ.
0: ഓക്കേ. കൃഷ്ണേന്ദു വെക്കുന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്?
1: കൃഷ്ണേന്ദു സാമ്പാർ.
0: സാമ്പാർ,
1: അതെ അതെ,
0: പെട്ടെന്ന് തന്നെ പറഞ്ഞു. സാമ്പാർ,
1: പിന്നെ ഇഡ്ഡലി, ഇഡ്ഡലിന്റെ കൂടെയുള്ള ചട്നി,
0: അത് ഭയങ്കര ടേസ്റ്റ് ആണ്.
1: അത് ഫോർ മീ.
0: ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഈ പാട്ട് എന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടിട്ട്. ചേട്ടൻ എവിടെ പഠിച്ചതൊക്കെ?
1: ഞാൻ പഠിച്ചത് മട്ടന്നൂർ JTSലായിരുന്നു. പിന്നെ നിർമ്മലി കോളേജിൽ പഠിച്ചു.
0: ഓക്കെ.
1: പിന്നെ കണ്ണൂർ പഠിച്ചു.
0: പിന്നെ
1: ബോംബെയില് ഒരു 6 മന്ത് വേറൊരു കോഴ്സ് ചെയ്തു.
0: ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ അത്ര നിന്നിട്ടില്ല അല്ലേ?
1: ഇല്ല, ഞാൻ ഇവിടുന്ന് 2000 ഞാൻ ഗുജറാത്തിൽ പോയി. അവിടെ ഒരു 5 വർഷത്തിന് ശേഷം 2 വർഷത്തേക്ക് ഒമാനിൽ പോയി. പിന്നെ ഒരു 12 ദുബായ്. ഇപ്പൊ 7 വർഷമായിട്ട് ആഫ്രിക്കയിൽ. ഇനി നെക്സ്റ്റ് ഇങ്ങനെ അടുത്ത
0: എങ്ങോട്ട് ചാടണം, ഇനി ഏത് ചാടിയാലാന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കായിരിക്കും അല്ലേ? ബെറ്റർ ആവുമെന്ന്. ഈ പോയതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ്?
1: ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായ് തന്നെയാണ്. ഞാൻ 12 ഞാനിപ്പോ സ്റ്റില് ദുബായ് തന്നെ താമസിക്കുന്നത്, മീൻസ് ഷാർജയിൽ തന്നെ താമസിക്കുന്നത്. ദുബായ് ഭയങ്കര ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും.
0: ഓക്കെ.
1: ഞങ്ങൾ അവിടെ താമസിക്കുന്നോണ്ടും പിന്നെ എന്താ പറയാ, നല്ലൊരു സ്ഥലം, എല്ലാം കൊണ്ടും ഒരു ഹാപ്പിനെസ് എപ്പോഴും കിട്ടുന്ന ഒരു സ്ഥലം. പിന്നെ ആഫ്രിക്ക ഒക്കെ നമ്മുടെ ജോലി ഭാഗമായിട്ട് പോകുന്നതാണ്. അത് എന്താ വെച്ചാൽ എനിക്ക് ഒന്നര മാസേ ജോലി ഉള്ളൂ, പിന്നെ ഒന്നര മാസം ഓഫാണ്. അപ്പൊ എനിക്ക് ട്രാവലിംഗ് ഡിഫറെന്റ് കൺട്രീസ് ട്രാവൽ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി ഈ 7 വർഷത്തിനിടയിൽ. ഒരുപാട്
0: സ്ഥലം
1: കണ്ടു. ദുബായ് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്. അതിലൊരു മാറ്റമില്ല. പിന്നെ നമ്മുടെ സ്വന്തം കേരളം, നമ്മുടെ സ്വന്തം കേരളം ആണ് ഫസ്റ്റ്, നെക്സ്റ്റ് ദുബായ്.
0: ഓക്കെ, നമ്മുടെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ടൂറൊക്കെ പോവാറുണ്ടോ ഫാമിലി ആയിട്ട്?
1: ആക്ച്വലി വെക്കേഷൻ എന്റെ ഫാമിലിക്ക് ഒരു ഇയർലി വൺസ് മാത്രമേ വരാൻ പറ്റൂ. എന്താ വെച്ചാൽ അവര് സ്കൂൾ വെക്കേ, പിന്നെ വരുന്നത് ഒരു 10-15 ദിവസത്തേക്കാളിലും അങ്ങനെ വരേണ്ടി വരും. അത് പിന്നെ വലിയ കോസ്റ്റ്ലി ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ വരാറില്ല, ചിലപ്പം വരും എന്തെങ്കിലും ആവശ്യമുണ്ട്. പക്ഷെ ഇയർലി വൺസ് അവര് തീർച്ചയായിട്ടും 1.5-2 മാസത്തേക്ക്
0: വരാറുണ്ട്.
1: അത് ഇന്ന് രാവിലെ അവരെത്തി.
0: കൃഷ്ണേന്ദുവിന്റെ വീട് എവിടെയാപ്പോ?
1: കൃഷ്ണേന്ദുവിന്റെ വീട്
0: മാഹിക്ക്. ഓക്കെ ഓക്കെ.
1: 2012 ഞങ്ങളെ കല്യാണം കഴിഞ്ഞു, 12 തന്നെ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അവിടുന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നു, ബി എഡ് ചെയ്തു, പിന്നെ ടീച്ചറായി അവിടെ തന്നെ. അങ്ങനെ
0: ബി എഡ് ഒക്കെ കഴിഞ്ഞത്?
1: അല്ല, ബി എഡ് ഇവിടുന്ന് ചെയ്തു, ഇരിട്ടി.
0: ഇരിട്ടി പേരാവൂർ മലബാറിനല്ലേ?
1: മലബാർ, അത് അതിന്റെ കറക്റ്റ് നെയിം എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ അവിടെ ആയിരുന്നു, ദുബായിലായിരുന്നു. പക്ഷെങ്കിൽ എന്ത് മലബാറല്ല, പേരാവൂര്, എന്റെ ഓർമ്മയിൽ വരുന്നില്ല
0: കേട്ടോ. അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ വേണ്ടിട്ട് നല്ലൊരു പാട്ടാ ചോദിച്ചിരിക്കുന്നത്. ഉയരെ എന്ന ചിത്രത്തിലെ വിജയ് യേശുദാസും സിത്താരയും പാടിയത്, നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.
1: പിന്നെ ഒരു കാര്യം കൂടി, എല്ലാവർക്കും നല്ലത് വരട്ടെ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലത്.
1: ഇങ്ങനെ ഒരു ദിവസം തന്നതിന് ദൈവത്തിനൊരു പ്രത്യേക നന്ദി
0: എല്ലാവർക്കും. റേഡിയോ കേൾക്കുക.
1: താങ്ക് യു വെരി മച്ച്. താങ്ക് യു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം.
4: ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. പാണലാടുന്ന സരോജിനേച്ചി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: ഭക്ഷണം കഴിച്ചില്ല.
4: ഭക്ഷണമൊക്കെ എന്ത്?
5: ഇപ്പൊ അടിച്ചു നോക്കി, അപ്പാട് കിട്ടി.
4: കിട്ടിയ? ഓക്കെ. ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചോ?
5: ആ, ഒരുക്കി.
4: ഓക്കെ, ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്?
5: കറി, പിന്നെ സാമ്പു വറവ്, പിന്നെ മസാലക്കറി, ഉരുളക്കിഴങ്ങി
4: മസാലക്കറി. ആരൊക്കെ ഉള്ളത് വീട്ടില്?
5: വീട്ടിലിപ്പോ ഞാനുണ്ട്.
4: ഇന്ന് ഏത് പാട്ട് സരോജിനേച്ചിക്ക് കേൾക്കേണ്ടത്?
5: അനക്ക് അങ്ങാടിയിലെ
4: ആ പാട്ടാണ് കേൾക്കേണ്ടത്? എന്താ ഇത്ര ഇഷ്ടം ആ പാട്ടോട്?
5: പഴയ പാട്ട് നല്ല ഇഷ്ടമാണ്.
4: പഴയ പാട്ട് ഭയങ്കര ഇഷ്ടാണല്ലേ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
5: സിനിമ കണ്ടിട്ടില്ല.
4: കണ്ടിട്ടില്ല, പാട്ട്
5: കേട്ടിട്ടുണ്ട്.
4: ഓക്കെ, ജയന്റെ സിനിമയല്ലേ അങ്ങാടി?
5: അങ്ങാടി സിനിമ.
4: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
5: പൊന്നപ്പുറത്തെഴുന്നെല്ലും ഏറ്റുമാനൂരപ്പൊഴുന്നേ തൊഴുന്നേ ഞാൻ

0: നന്നായിട്ട് പാടി. പെട്ടെന്ന് നിന്നിട്ട് എനി വെച്ചോന്ന്. നന്നായിട്ട് പാടി ചേച്ചി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം. എന്റെ പേര് ഫൈസൽ. ഫൈസൽ ഖാൻ എന്ന് പറയും.
2: ഫൈസൽ ഖാൻ. ഓക്കെ, ആദ്യമായിട്ടല്ലേ ഫൈസൽ ഖാൻ വിളിക്കുന്നേ?
3: അതെ.
2: ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ ഇത് മട്ടന്നൂരിൽ നിന്നാണ്. മട്ടന്നൂർ കോടതി.
2: കോടതിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ അടുത്താണ്.
3: റേഡിയോ സ്റ്റേഷന്റെ അടുത്താണ്. നിങ്ങളുടെ അടുത്തുള്ള ബൈജു സുന്ദരന്റെ അടുത്താണ്.
2: ബൈജുവിന്റെ അടുത്ത ആളാണ്, സുഹൃത്താണ്. ഓക്കെ, എങ്ങനെയാണ്, രണ്ടാളും ഒരുമിച്ച് പഠിച്ചാണോ?
3: നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. മട്ടന്നൂർ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് വളർന്നു, ഒന്നിച്ച് കളിച്ചു,
2: ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു.
3: അയൽവക്കക്കാരാണ്.
2: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നേ?
3: ഞാൻ ദുബായിലാണ്, അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുന്നു.
2: ഓക്കെ, അപ്പൊ ഇന്ന് ലീവിന് നാട്ടിൽ വന്നിട്ടാണുള്ളത്?
3: ആ, ലീവിന് നാട്ടിൽ വന്നതാണ്. ഇപ്പൊ വീട്ടിന് പണിയൊക്കെ നടക്കുന്നുണ്ട്.
2: ഓക്കെ, കൊറേ ആയോ വന്നിട്ട്? കൊറേ ദിവസമായോ?
3: ആ, യുദ്ധത്തിന് ആദ്യ വിസയില് വന്നേരം ഞാൻ ഇങ്ങോട്ട് വന്നതാ.
2: ഓ, അത് ശരി. ഇനി
3: എപ്പോഴാണ് തിരിച്ചുപോകുന്നുണ്ട്?
2: ഓക്കെ, വീട്ടിന്റെ പണിയൊക്കെ എങ്ങനെയായി? എന്നിട്ട്
3: നല്ല ഉഷാറായിട്ട് പോകുന്നു.
2: മഴയല്ലേ, നടക്കുന്നുണ്ടോ വന്നിട്ടും പണി?
3: ഓ, അടുത്തുള്ള പണിയാണ്, ഇന്ത്യയിലെ പണിയാണ്.
2: അപ്പൊ അത് പ്രശ്നമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ മട്ടന്നൂർ തന്നെയാണോ വീട് വെച്ചിരിക്കുന്നത്?
3: മട്ടന്നൂർ തന്നെ, മട്ടന്നൂർ കോടതിയുടെ മുമ്പിൽ, വീട്ടിന്റെ അടുത്ത് തന്നെയാണ് പുതിയ വീട്.
2: ഓക്കെ ഓക്കെ. വീട്ടിലാണെങ്കിൽ ഉള്ളത്?
3: വീട്ടില് ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, വൈഫുണ്ട്, മൂന്ന് പെൺകുട്ടികളുണ്ട്. അവരതെ മട്ടന്നൂര്, നമ്മള് വി എം എമ്മില് ഫെല്ലാ ഫൈസല്, ശിവപുരം റൊമാന ഫൈസൽ, വേറൊരാള് വാനിയ ഫൈസൽ.
2: ഓക്കെ, പാട്ട് പാടുന്ന
3: റൈഹാനത്ത് ഭയങ്കര പാട്ട്
2: പാടി. അടുത്തുണ്ടോ എന്നിട്ട് റൈഹാനത്ത്?
3: ഇല്ല.
2: ചേട്ടൻ പാടുവോ?
3: ഞാൻ പാടും. എനിക്ക് ആ കഴിവ് മാത്രമേ,
2: ബാക്കി എല്ലാ കഴിവും തന്നിട്ടുണ്ട്, പക്ഷെ പാട്ട് പാടാനുള്ള കഴിവില്ല.
3: ബൈജുന് പാട്ട് പാടാനുള്ള ഫെസിലിറ്റി അങ്ങോട്ട് കൊടുത്തു കോളേജിന്. മിമിക്രി മോണായിട്ടുള്ള ഞാൻ ഏറ്റെടുത്ത്.
2: ഓ, എന്നിട്ട് നമുക്ക് ഒരു മിമിക്രി കേൾപ്പിച്ച് ചേർന്നോ?
3: അതൊന്നും വേണ്ട,
2: അതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: നമ്മളെ ഫ്രണ്ട്സിലുള്ള കടൽ കാറ്റിൽ നെഞ്ചെന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട്.
2: ഫ്രണ്ട്സുകാർക്ക് വേണ്ടിട്ടാണോ ഇത് ഡെഡിക്കേഷൻ?
3: ചേട്ടൻ
2: വിളിക്കാൻ ശ്രമിക്കാറുണ്ടോ?
3: കാണും, പറ്റുന്ന ആളുകളും കാണും.
2: ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ആ, ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. നല്ല മഴയുണ്ടല്ലോ ഇവിടെ.
2: ആ അതെ, നല്ല മഴയാണ്.
3: ദേവിടത്തില്ലേ?
2: ഹലോ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ചേട്ടാ, നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്.
3: ഓക്കെ,
2: സ്ഥിരമായിട്ട് കേൾക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പ്രതികരണത്തിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുക.
3: നമ്മളെ പഠിപ്പിച്ച മാഷേ
2: അപ്പൊ ഞാൻ മാഷയോട് പറഞ്ഞേക്കെ എന്തായാലും.
3: ഓക്കെ,
2: താങ്ക് യു.
3: താങ്ക് യു.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവേന. സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

രാമരാവണ യുദ്ധം കഴിഞ്ഞു. ലങ്കയിൽ വിഭീഷണനും അയോധ്യയിൽ ശ്രീരാമനും അഭിഷിക്തരായി. യുദ്ധാനന്തര ലങ്കയിൽ വിധവകളുടെ വിരഹവിലാപം. ധ്യാനനികുഞ്ചമായ നികുംബലയിൽ രാവണന്റെയും മേഘനാഥന്റെയും ഹോമഭംഗങ്ങളരങ്ങേറിയ അഭിശപ്ത നിമിഷങ്ങളെ അയവിറക്കിക്കൊണ്ട് മണ്ഡോദരിയും സുലോചനയും, പിന്നെ കുംഭകർണപത്നി വജ്രജ്വാലയും. അയോധ്യയിൽ രാമാഭിഷേകത്തിന് പങ്കെടുത്ത് വിഭീഷണൻ ലങ്കയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവണന്റെ പിൻഗാമിയായി ലങ്കേശനായി വിഭീഷണൻ ഭരണഭാരമേൽക്കുന്നു. നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും വിചാരണ അരങ്ങേറുകയാണ് ലങ്കയിൽ. ആദികാവ്യമായ രാമായണത്തിന്റെ ഉത്തരകാണ്ഡത്തിൽ ഉയർന്നുകേട്ട ഉത്തരങ്ങൾ തേടിയുള്ള ചോദ്യങ്ങൾക്ക് ശ്രവ്യഭാഷ ചമയ്ക്കുകയാണ് ഇവിടെ. നികുംബില നാടകം ആദ്യ ഭാഗം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: രാവണപത്നി മണ്ഡോദരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, വിഭീഷണപത്നി സരമ, സൂര്യ എടവന, കുംഭകർണപത്നി വജ്രജ്വാല, രാജശ്രീ നാരായണൻ, മേഘനാഥപത്നി സുലോചന, അശ്വിനി കവണിശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.

0: നികുംബില. പുലസ്ത്യ വംശത്തിന്റെ കുലദേവത കുടികൊള്ളുന്ന പുണ്യ നികുഞ്ചം. ദേവി, ഈ കരിങ്കൽ ചുവരുകൾ തകർത്ത് പുറത്തു വരാത്തതെന്തേ? രക്തപാനത്തിന്റെ രുധിരാലസ്യത്തിൽ മയങ്ങുകയാണോ രുദ്രേ? അങ്ങനെ ആവാതിരിക്കാൻ വഴിയില്ലല്ലോ. പക്ഷേ മതിവരുവോളം കുടിച്ചു തീർത്തത് നിന്റെ ഭക്തരുടെ ചുടുചോര തന്നെയല്ലേ മഹാകാളി? ഇഷ്ടജന വിരഹത്തിന്റെ തീരാവേദനയിൽ നിപതിച്ചു പോയ ചിലരുകൂടിയുണ്ടിവിടെ. കരഞ്ഞ് തളർന്ന് വിളറി വിവശരായെങ്കിലും സിരകളിലൂടെ ഒഴുകുന്നത് ചുടുരക്തം തന്നെ. അതുകൂടി പാനം ചെയ്യരുതോ ദേവി? ആരാണത്? ആ സമയത്ത് ഈ കാളിക്ഷേത്ര പരിസര തലഞ്ഞു നടക്കുന്ന ആത്മാക്കളോ? ആരാണെങ്കിലും ഈ കൽവിളക്കിന്റെ ഇത്തിരി വെട്ടത്തിലേക്ക് വരിക. സുലോചനയ്ക്ക് ഭയമില്ല. ഏത് ഭീകര വേഷത്തിലെത്തിയാലും മേഘനാഥ പത്നി സുലോചനയെ ഭയപ്പെടുത്താനാവില്ല. വരിക.
1: അസമയെ തലഞ്ഞു നടക്കുന്ന ആത്മാവല്ല ഞാൻ.
0: ഊഹിച്ചു. പ്രേതങ്ങളുടെ പദചലനം കേൾക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവർ ഗഗനചാരികളാണല്ലോ.
1: സുലോചന, നീ ഇവിടെ ഈ സമയത്ത് ഒറ്റയ്ക്ക്?
0: ഒറ്റക്കായിരുന്നില്ല, ദേവിയുമുണ്ട്. ഞാൻ ദേവിയുമായി സംസാരിക്കുകയായിരുന്നു.
1: ദേവി?
0: അതെ, പുലസ്ത്യകുലത്തിൻ്റെ പരദേവത മഹാ

0: സുലോചനെ, അർദ്ധരാത്രിയുടെ അടുത്ത സമയത്ത് കാളി സവിധത്തിൽ വരാൻ പാടുണ്ടോ?
1: അർദ്ധരാത്രിയും അസമയവും അപായ സാധ്യതകളൊന്നും ഭയപ്പെടുത്തുന്നില്ല ഇളയമ്മേ ഈ സുലോചനയെ.
0: മോളെ,
1: ഇളയമ്മക്കറിയോ, നിദ്രാദേവി പിണങ്ങിപ്പോയിട്ട് ദിവസങ്ങളായി.
0: ലങ്കാപുരത്തിലെ നാരീപുരങ്ങളിൽ എവിടെയും ഇപ്പോ ഇല്ല നിദ്രാദേവി.
1: ഉറക്കമില്ലാത്ത ലങ്കാപുരി. ഉണർന്നിരിക്കട്ടെ, അതാണ് നല്ലത്.
0: ഉറക്കമുണ്ടായിരുന്നില്ലല്ലോ. ആഘോഷമൊഴിഞ്ഞ രാവുകൾ ലങ്കാപുരത്തിന് അന്യമായിരുന്നു. വൈരോചനന്റെ ജാമാതാവായി രാവണസോദരൻ കുംഭകർണൻ, ഈ വജ്രജ്വാലയുടെ പ്രിയതമൻ, ലങ്കയുടെ പുത്രവധുവായി എത്തിയ ആ കാലത്തും ഉറക്കമില്ലാത്ത ഉത്സവരാവുകളായിരുന്നു.

0: മൂന്ന് ലോകങ്ങളിലും കേൾവി കേട്ട നഗരം, അളകാപുരിയെ വെല്ലുന്ന അഭിനവ സ്വർഗം, ഇപ്പോ അതൊക്കെ കേവലം പൂർവകാല ലങ്കയുടെ പര്യായ പദങ്ങൾ മാത്രം.
1: സുലോചനെ, പ്രത്യങ്കിരാദേവിയുടെ പ്രതിഷ്ഠയാണിവിടെ. പൗലസ്ത്യ പുരുഷന്മാർ മാത്രം പ്രാർത്ഥനാനിരതരാകുന്ന നികുംഭില. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. ഇവിടെ ഇരിക്കുന്നത് ഉചിതമല്ല, സുരക്ഷിതവുമല്ല.
0: എന്ത് സുരക്ഷ ഇളയമ്മേ? പ്രത്യങ്കിരാദേവിയെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കാൻ പൗലസ്ത്യ കുലത്തിൽ പുരുഷപുങ്കവരെവിടെ? മതിയാവോളം ചുടുചോര നൽകി ബലിതർപ്പണം ചെയ്തിട്ടും പ്രസാദിച്ചോ ദേവി? പതിവ് പൂജകൾ മുടങ്ങാതിരിക്കാൻ കൈകസ കുലത്തിൽ ഒരാണിനെയെങ്കിലും അവശേഷിപ്പിച്ചോ? പിന്നെ എന്ത് ഔചിത്യം!
1: സുലോചനെ,
0: പിന്നെ സുരക്ഷ? ഏറെ സുരക്ഷിതരാണല്ലോ നാം ഇന്ന്. ലങ്കാപുരിയുടെ സ്വർണ ഗോപുരങ്ങൾ മാത്രമല്ല, സമസ്തവും സമസ്ത ജീവജാലങ്ങളെയും കാത്തുരക്ഷിച്ച മറ്റൊരു ദേവി കൂടി ഉണ്ടായിരുന്നല്ലോ, ലങ്കാലക്ഷ്മി. മാസങ്ങൾക്ക് മുൻപൊരു വാനരൻ വന്ന് തല്ലിക്കെടുത്തിയില്ലേ ലങ്കയുടെ ആ ലക്ഷ്മിയെയും?
1: തല്ലിക്കെടുത്തിയ അതേ വാനരനും സംഘവും പുനഃപ്രതിഷ്ഠിച്ചില്ലേ മറ്റൊരു ലങ്കാലക്ഷ്മിയെ?
0: ഇളയമ്മ ഉദ്ദേശിക്കുന്നത്
2: മറ്റാരെ? സാക്ഷാൽ സരമയെ തന്നെ.
0: കേൾക്കണ്ട, ആ പേര് കേൾക്കണ്ടെനിക്ക്.
1: കേട്ടേ പറ്റൂ. വിഭീഷണ മഹാരാജാവ് നാടുവാഴുമ്പോ പട്ടമഹിഷിയായി സരമ ചക്രവർത്തിനിയായിരിക്കുമ്പോ കേട്ടേ പറ്റൂ ആ വാക്കുകളും അവരുടെ വാക്കുകളും.
0: ഓ, നികുംബിലയിൽ നിവസിക്കുന്ന ദേവി അപേക്ഷിക്കുന്നത് രക്ഷയല്ല, ശിക്ഷയാണ്, മരണശിക്ഷ. ആ കുലദ്രോഹിയുടെ കുത്തുവാക്കുകൾ കേൾക്കും മുൻപേ ഈ സുലോചനയുടെ ചോര കുടിക്കൂ, മരണം അനുഗ്രഹിക്കൂ ദേവി.
1: മകളെ സുലോ

0: കർത്താവിന്റെ ശരമേറ്റ് വീണ ലക്ഷ്മണനെയും രാമസേനയെയും അവതാര പുരുഷൻ എന്ന് ഉദ്ഘോഷിക്കുന്ന രാമനും രക്ഷിക്കാനായില്ല. പക്ഷേ ആ ജയവും നിഷ്ഫലമാക്കിയത് സരമയുടെ പതി വിഭീഷണൻ. നികുംഭിലയിലെ ഈ മണ്ഡപത്തിൽ യജ്ഞോപവാസം ചെയ്യുന്ന ഇന്ദ്രജിത്തിനെ കാണിച്ചു കൊടുത്തതും ആ വിഭീഷണൻ. ഇളയച്ചൻ എന്ന് വിളിക്കില്ല സുലോചന.
1: രഹസ്യവഴി കാണിച്ചു കൊടുക്കുക മാത്രമല്ലല്ലോ, ഇവിടെ വെച്ച് തന്നെ വധിക്കാനും നിർദ്ദേശിച്ചില്ലേ അദ്ദേഹം?
0: അതെ, നിരായുധരോട് യുദ്ധമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞ ശ്രീരാമനോട് ചില ന്യായവാദങ്ങളും നിരത്തിയെന്ന് കേട്ടു.
1: എന്ത് ന്യായവാദം?
0: കിഷ്കിന്ധയിലെ ബാലിവധ വൃത്താന്തം ഓർമ്മിപ്പിച്ചു. ബാലിയെ കൊന്നത് ന്യായമാർഗത്തിലായിരുന്നോ എന്ന്.
1: പക്ഷേ ബാലി വൃത്താന്തം ശത്രുവായ ശ്രീരാമനും അനുസരിച്ചില്ലല്ലോ.
2: ആര് പറഞ്ഞു അനുസരിച്ചില്ലെന്ന്?
1: അമ്മേ,
2: അനുസരിച്ചു സുലോചനെ. ഒളിയം പെയ്തു വീഴ്ത്താൻ അഭിമാനബോധം തടസ്സമായില്ല ആ അവതാര പുരുഷന്.
1: ജ്യേഷ്ഠത്തെ,
3: വജ്രജ്വാലയ്ക്കും മനസ്സിലായില്ലേ? അത് പക്ഷേ മണ്ഡോദരിക്ക് മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു വരികയാ ബാലിവധചരിതം.
1: അമ്മ പറയുന്നത്?
2: അതെ മകളെ, ജ്യേഷ്ഠനായ ബാലിയെ കൊന്ന് സാമ്രാജ്യമായ കിഷ്കിന്ധയുടെ ചക്രവർത്തിയായി അനുജൻ സുഗ്രീവനെ വാഴിച്ചില്ലേ ശ്രീരാമചന്ദ്രൻ? ഈ ലങ്കാപുരിയിലും ആ രഘുകുലോത്തമൻ ചെയ്യുന്നത് എന്താണ്?
1: അതെ, ജ്യേഷ്ഠനെ കൊന്ന് അനുജന് രാജ്യം നൽകുക.
2: അവിടെയും നിമിത്തമായത് പെണ്ണ് തന്നെ. അവിടെ അനുജന്റെ ഭാര്യ, ഇവിടെ അന്യന്റെ ഭാര്യ. വ്യത്യാസം അത്രമാത്രം.
0: വ്യത്യാസം അത്രമാത്രം അല്ലമ്മേ, അനുജന്റെ ഭാര്യയെ പ്രാപിച്ച അധമൻ. അതായിരുന്നു ബാലിവധത്തിന് രാമന്റെ ന്യായം. പക്ഷെ ഇവിടെയോ രാമപത്നിയുടെ സമ്മതത്തിന് കാത്തിരുന്നില്ലേ പിതാവ്?
2: അതിന് പക്ഷേ ശാപഭീതികളുടെ ചമൽക്കാര കഥകൾ ഉണ്ടല്ലോ അദ്ദേഹത്തിനെതിരെ.
1: രംഭയുടെ ശാപം.
0: അതെ, നളകുബേരന്റെ പ്രണയിനെ രംഭയുടെ ശാപം.
2: ശാപഭീതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഗാർഹസ്ഥ്യമില്ലാത്ത അപ്സര സ്ത്രീകളുടെ കുലധർമ്മം, അത് ജ്യേഷ്ഠപുത്രനായാലും തനിക്കായാലും നിർവിഘ്നം നിർവഹിക്കുക എന്നതായിരുന്നു രാവണാജ്ഞ.
0: കുബേരന്റെ പുത്രവധുവായി സമ്പത്തിൽ ആറാടാനുള്ള രംഭയുടെ മോഹം,
1: മോഹഭംഗം, അതാണ് ശാപമായി വർഷിച്ചത്.
2: ശാപകഥകൾ പുതുമയല്ലോ അദ്ദേഹത്തിന്.
0: വേദവതിയും ശപിച്ചു, മരണത്തിന് കാരണമാകുമെന്ന് പറഞ്ഞ അഗ്നിപ്രവേശം ചെയ്തത്.
2: ആഗ്രഹപൂരണത്തിന് ശേഷമേ ആ സൗന്ദര്യധാമത്തെ അഗ്നിക്ക് വിട്ടുകൊടുത്തുള്ളൂ അദ്ദേഹം. ഭർത്താവിന്റെ പരകളത്ര പ്രണയത്തിൽ അഭിമാനം കൊള്ളുന്നോ എന്ന് അല്ലേ വജ്രജ്വാലെ?
1: ഞാൻ പിന്നെ അതല്ല.
2: അഭിമാനമാണ് അന്നും എന്നും. ലങ്കാധിപതി രാവണന്റെ പത്നി എന്നത് അലങ്കാരവും അഹങ്കാരവുമാണ് മണ്ഡോദരിക്ക്.
1: അമ്മേ,
2: വേദവതിയുടെ പുനർജന്മം, രാമപത്നി സീത. അതെ, അദ്ദേഹം അത് ഉറച്ചു വിശ്വസിച്ചിരുന്നു. പുനർജനിച്ച വേദവതി സന്തോഷിക്കട്ടെ, ശാപസാഫല്യത്തിന്റെ നിർവൃതിയിൽ ഏറെ സന്തോഷിക്കട്ടെ. പക്ഷേ നിന്റെ പൂർവജന്മമായ ത്രിലോക സുന്ദരി എന്ന വശ്യമലർമാലയം ചൂടിയതും എന്റെ ഭർത്താവ് രാവണൻ തന്നെയാ.
0: അമ്മേ, നിങ്ങൾ നന്നായി കിടക്കുന്നുണ്ട്.
1: ജ്യേഷ്ഠത്തെ, എന്തിനാണ് ഈ സമയത്ത് ഇവിടെ?
2: സുലോചനെ, പ്രിയപുത്രി, നിന്നെ ഏറെ നേരം കാണാതായപ്പോ അമ്മയ്ക്ക് സങ്കടായി. അന്വേഷിച്ചു ആളൊഴിഞ്ഞ കൊട്ടാര വഴികളിൽ ഏറെ നേരം. പിന്നെ പരിചാരികമാർ പറഞ്ഞു നിഗുംബിലയിലാണെന്ന്. പക്ഷേ വജ്രജ്വാലയെ പ്രതീക്ഷിച്ചില്ല.
0: അമ്മേ, അമ്മയുടെ മകന് കരുത്തു പകർന്ന കാളി വിഗ്രഹമല്ലേ ഇത്? ഈ നിഗുംബിലയിലെ കൽമണ്ഡപത്തിൽ ഉപവസിക്കുന്ന അങ്ങയുടെ മകനരികിൽ എത്ര നാൾ ഞാനും.
1: അത് മാത്രമല്ല ജ്യേഷ്ഠത്തി, നിഗുംഭിലാദേവിക്ക് രക്തതർപ്പണം ചെയ്യാനും ഒരുങ്ങി സുലോചന.
0: നീയും ഈ അമ്മ. ഇല്ലമ്മേ, ദുരന്ത ചിത്രം മതിക്കുന്ന മനസ്സൊന്നു പതറിപ്പോയി. നാമെല്ലാം സമാന ദുഃഖിതർ, ലങ്കേശപുരത്തെ വിധവകൾ. നമ്മൾ മാത്രമല്ലല്ലോ, എത്ര പേർ. അപ്പൊ ഞാൻ മാത്രം എന്തിന് ഭർത്തൃവിയോഗത്തിൽ ദുഃഖിക്കണം അല്ലേ അമ്മേ?
2: സുലോചന, ഇവിടെ ഇവിടെ ആർ

0: കൈ ആശ്വസിപ്പിക്കും.
1: എഴുതി സഹിക്കണം, എല്ലാം സഹിക്കണം.
2: അനുജത്തെ, അച്ഛനുണർന്ന ആഹ്ലാദത്തിലായിരുന്നു നിന്റെ മക്കൾ കുംഭനും നികുംഭനും. ചെറുബാല്യം വിട്ടുമാറാത്ത ആ കുംഭകർണപുത്രരുടെ പോരാട്ട വീര്യവും ശൗര്യവും ചരിത്രമാണ് വജ്രജ്വാല.
1: വീര്യവും ശൗര്യവും മാത്രമല്ല, മക്കളും ചരിത്രമായില്ലേ.
3: അമ്മേ, അമ്മേ വരൂ, നമുക്ക് പോകാം.
2: സുലോചനെ, നിനക്ക് മഹാരാജാവിനോട് വെറുപ്പുണ്ടോ മോളെ?
3: അയ്യോ, എന്തിന്?
2: അംഗദിന് ലഭിച്ച മഹാഭാഗ്യം ഇന്ദ്രജിത്തിന് നിഷേധിക്കപ്പെട്ടതിന്?
3: അമ്മേ, അങ്ങനെ പറയരുതൊരിക്കലും, അദ്ദേഹത്തിന് അപമാനമാണത്. വീരനായ പിതാവിന്റെ ധീരനായ പുത്രനല്ലേ അമ്മയുടെ മകൻ മേഘനാഥൻ. യുവരാജാധിപത്യത്തെക്കാൾ ആ പദവിയാണമ്മേ സുലോചനയ്ക്ക് വലുത്.
2: അമ്മയും അച്ഛനുമൊക്കെ കുറേ ജീവിച്ചു, അനുഭവിച്ചു. പക്ഷേ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
1: ഒരു രാജ്യത്തിന് വേണ്ടിയല്ലേ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ ജീവത്യാഗം.
3: അമ്മേ, രണഭൂമിയിൽ വീരചരിതം രചിച്ച യോദ്ധാക്കളാ മഹാരാജ രാവണനും മക്കളും അനുജനുമെല്ലാം. അവർ ഇനിയും ജീവിക്കും സഹസ്രാബ്ദങ്ങളോളം.
2: ആശ്വസിക്കാൻ ആശ്രയിക്കാവുന്ന ആശയങ്ങൾ. മരണവും വിയോഗവും യാഥാർത്ഥ്യമാണ് മക്കളെ.
1: ഒരു പെണ്ണ് നിമിത്തം കലഹം, കുലനാശം.
3: അങ്ങനെയല്ല ഇളയമ്മേ, ഒരു നിലപാട് നിമിത്തം. അതാണ് ശരി.
2: അങ്ങനെയല്ലെങ്കിലും സ്ത്രീശക്തി ചെറുതല്ല മക്കളെ. പാതിവൃത്യം, സ്വാഭിമാനം, അത് മഹായുദ്ധങ്ങളെക്കാൾ മേലെയാണ്.
1: പക്ഷെ ആ സത്യം എല്ലാവരും അംഗീകരിക്കുന്നില്ലല്ലോ ജ്യേഷ്ഠത്തെ.
2: ആരാണ് അംഗീകരിക്കാത്തത്? ലങ്കാധിപതി രാവണനോ? പരഭാര്യാപഹരണത്തിന്റെ പാപഭാരം പേറുന്ന പൗലസ്ത്യ പ്രജാപതിയോ?
3: അമ്മേ,
2: മഹായുദ്ധത്തെക്കാൾ മേലെയുള്ള സ്വാഭിമാനം അംഗീകരിക്കാതെ സീതയെ കൊണ്ടുവന്ന രാവണനെയാണ് വജ്രജ്വാല ഉദ്ദേശിച്ചതല്ലേ?
1: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല.
2: ആരെന്ത് കരുതിയാലും രാവണപത്നി മണ്ഡോദരി അത് അംഗീകരിക്കില്ല. നികുംബലയിലെ കൽത്തൂണുകൾക്കറിയാം സത്യങ്ങൾ.
3: സത്യങ്ങൾ?
2: അതെ, പ്രിയ പത്നിയുടെ പാതിവൃത്യത്തിന് ചക്രവർത്തി പദത്തിന്റെ പൊലിമയേക്കാൾ വിലയുണ്ടെന്ന സത്യം. രാവണനത് അംഗീകരിക്കുന്നു എന്ന സത്യം.
1: ജ്യേഷ്ഠത്തി,
3: അമ്മ അമ്മ വീണ്ടും കിതയ്ക്കുന്നു.
2: സുലോചന, ഇന്ദ്രനെ ജയിച്ച നിന്റെ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഇന്ദ്രജിത്ത്, ലക്ഷ്മണ സായകമേറ്റ് അടർക്കളത്തിൽ വീണതറിഞ്ഞ് അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. പുത്രവിയോഗത്തിൽ വിഷാദിച്ചിരുന്ന അദ്ദേഹത്തിന് ഊർജം പകർന്നത് ഈ അമ്മയാ. മക്കളെല്ലാം നഷ്ടപ്പെട്ട് നെഞ്ചു തകർന്ന മണ്ഡോദരി വേദന ഉള്ളിലൊതുക്കി അദ്ദേഹത്തോട് പറഞ്ഞു നികുംബലയിലേക്ക് പോകാൻ.
1: നികുംബലയിൽ?
2: അതെ, ആചാര്യ ശുക്രമുനിയുടെ ഉപദേശമുണ്ടായിരുന്നു പതലഹോമം നടത്താൻ. ശേഷിക്കുന്ന രക്ഷോസൈന്യത്തെ കാവൽ നിർത്തി ഈ നികുംബലയിലെ കൽമണ്ഡപത്തിൽ യജ്ഞം തുടങ്ങി. യജ്ഞപരിസമാപ്തിയിൽ അജയ്യതിയും അവധ്യതിയുമായിരുന്നു കിട്ടേണ്ടിയിരുന്ന വരങ്ങൾ. പക്ഷേ
3: വാനരപ്പട തകർത്തില്ലേ എല്ലാം.
2: വാനരവിക്രിയകൾ കൊണ്ട് ദേഹമാസകലം മുറിവേറ്റ് രക്തം വാർന്നൊലിക്കുമ്പോഴും അദ്ദേഹം യജ്ഞവിഘ്നം വരുത്തിയിരുന്നില്ല.
1: പിന്നെ?
2: പിന്നെ അംഗദനെ ആക്രമിച്ചു തുടങ്ങിയപ്പോ, എന്റെ വസ്ത്രമഴിക്കാൻ തുടങ്ങിയപ്പോ എന്റെ നിലവിളിയാണ് അദ്ദേഹത്തെ ഉണർത്തിയത്. കുരങ്ങന്മാർ നഖം കൊണ്ടും പല്ലുകൊണ്ടും മുറിവേൽപ്പിച്ച വേദന ഉണർത്തിയിരുന്നില്ല അദ്ദേഹത്തെ. ഉണരുന്നത് പരാജയത്തിലേക്കാണ്, മരണത്തിലേക്കാണ്, ഒരു മഹാസാമ്രാജ്യത്തിന്റെ പതനത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണു തുറന്നു. മാനഭംഗത്തിന് തുനിയുന്ന അംഗദനെ ഓടിച്ചു.
3: അമ്മേ,
2: അതെ, ഇന്ദ്രനെ ജയിച്ചവൻ, ദേവകളെ ജയിച്ചവൻ, വിശ്വവിജയിയായ രാവണന് സ്വന്തം ജീവനേക്കാൾ വലുതായിരുന്നു പ്രിയപത്നിയുടെ പാതിവൃത്യം. സ്വന്തം ഭാര്യയുടെ മടിക്കുത്തഴിക്കുന്നവന്റെ കൈവെട്ടിയെടുക്കാൻ തപോബലം കൊണ്ട് നേടാവുന്ന വരലബ്ധികളെല്ലാം ഉപേക്ഷിച്ചു ഈ മണ്ഡോദരിക്ക് വേണ്ടി.
1: ജ്യേഷ്ഠത്തി,
2: ഇനിയെങ്കിലും പറയൂ അനിയത്തി, സ്ത്രീത്വത്തെ ഹനിക്കുന്നവൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ചേരുന്നുവോ?
3: അമ്മേ,
1: സുലോചനെ,
3: ലങ്കാപുരത്തെ നിഗൂഢ കേന്ദ്രമായ നിഗുംബിലയിലേക്കുള്ള ഗുഹാകവാടങ്ങൾ ആ വാനര പരിശകൾക്ക് കാട്ടിക്കൊടുത്തതാരാണ്?
2: സുലോചനെ.
3: പദലഹോമത്തിന്റെ പരിസമാപ്തിയിൽ അവധ്യനാകും രാവണനെന്ന് രാമലക്ഷ്മണന്മാരെ ഉദ്ബോധിപ്പിച്ചതാരാണ്?
2: മോളെ,
3: പറയാൻ അറപ്പുണ്ട്. ആ പേര് വിഭീഷണൻ.
2: വിഭീഷണൻ
1: മതി മതി, നമുക്ക് പോകാം, നേരെ ഏറെയായി.
3: ഓ, മഹാരാജ്ഞി അന്വേഷിക്കും
1: അല്ലേ? അറിയാൻ വഴിയില്ല. ഹംസതൂലികാ തൽപ്പത്തിൽ പള്ളിയുറക്കമാകും. സുഖസുഷുപ്തി.
3: പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് ക്ഷണിച്ചല്ലോ സരമയെയും. പക്ഷെ പോയില്ല,
1: പോവില്ല.
3: മഹാരാജാവില്ലാതെ രാജ്യത്ത് മഹാറാണി വേണ്ടേ?
2: മക്കളെ, വിഭീഷണനാണ് ലങ്കാധിപതി, സരമയാണ് ചക്രവർത്തിയുടെ പട്ടമഹിഷി. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നാം അത് അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം.
3: പക്ഷേ ഈ സുലോചനയ്ക്ക് ചിലത് ചോദിക്കാനുണ്ട്. രാജഭക്തിക്ക് പകരം അധിക്ഷേപം നടത്തിയാൽ വധശിക്ഷ വിധിക്കുമായിരിക്കും അല്ലേ? എങ്കിലും ചോദിക്കും സുലോചന. വരൂ അമ്മേ.

0: എടത്തി
1: സരമിയോ?
0: അതെ.
1: ഓ, ക്ഷമിക്കണം, അങ്ങനെ വിളിക്കാമോ? ചക്രവർത്തിനിയെ പേര് ചൊല്ലി വിളിക്കുന്നത് തെറ്റല്ലേ?
0: എടത്തി,
1: മഹാരാജാവിൻ്റെ കൂടെ അയോധ്യയിലേക്ക് പോയില്ല അല്ലേ?
0: ഇല്ല.
1: ശ്രീരാമ പട്ടാഭിഷേകം കാണാമായിരുന്നില്ലേ? സീതയെ വീണ്ടെടുക്കാൻ സഹായിച്ചതിന് ഉപഹാരങ്ങൾ ലഭിക്കുമായിരുന്നല്ലോ.
0: ഏട്ടത്തി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്?
1: രാവണവധത്തിനും രാക്ഷസകുലനാശത്തിനും ശ്രീരാമനെ സാധ്യമാക്കിയതിന് വിഭീഷണ രാജാവിൻ്റെ കൂടെ പട്ടമഹിഷി സരമയ്ക്കും വരവേൽപ്പ് ലഭിക്കുമായിരുന്നില്ലേ?
0: ഏട്ടത്തി, ഇങ്ങനെയൊന്നും പറയരുത്.
1: എന്തേ, ക്ഷണമുണ്ടായിരുന്നില്ലേ?
0: ഉണ്ടായിരുന്നു.
1: ആകാശയാനത്തിൽ ആശ്ചര്യ കാഴ്ചകൾ പിന്നെ എന്തേ വേണ്ടെന്ന് വെച്ചു? ഇഷ്ടത്തോഴി സീതയോടൊപ്പം ഒരു വിജയയാത്ര എന്തിനു നിഷേധിച്ചു?
2: സ്വന്തമാക്കിയ ലങ്കാപുരിയിൽ അധികാരപ്പെട്ടവരില്ലാതെ പോയാൽ പ്രശ്നമാവില്ലേ അമ്മേ?
0: സുലോചന,
2: ആളൊഴിഞ്ഞ സിംഹാസനത്തെ കുറിച്ച് ആലോചിക്കാൻ വയ്യല്ലോ. രാജാവോ രാജപത്നിയോ ആരെങ്കിലും ഒരാൾ വേണ്ടേ ഇവിടെ?
1: സുലോചന, നീ സംസാരിക്കുന്നത് ലങ്കയുടെ മഹാറാണിയോടാ. മറക്കണ്ട.
2: മറക്കില്ല, ഒന്നും മറക്കില്ല സുലോചന, മറക്കാനാവില്ല.
0: നിങ്ങൾ എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത്?
2: പരിഹാസമോ? പരമസത്യമല്ലേ വിഭീഷണ അഭിഷേകം? സത്യമല്ലേ?
0: അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതൊന്നുമല്ലല്ലോ. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. എന്നിട്ടും
1: കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും സരമേ, നിന്റെ നിലപാടെന്താണ്? നിന്റെ വിഭീഷണന്റെ നിലപാടെന്താണ്?
0: നിലപാടുകൾ നേരത്തെ തുറന്നു പറഞ്ഞതല്ലേ? വരാനിരിക്കുന്ന വിനാശത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലേ? ആരും അനുസരിച്ചില്ല. ഇനിയിപ്പോ
2: വിലപിച്ചിട്ടെന്ത് കാര്യമെന്ന് അല്ലേ?
0: സുലോചന, സീതാന്വേഷണാർത്ഥം ഹനുമാൻ വന്നപ്പോ, രാമസൈന്യം വരുമെന്നറിഞ്ഞപ്പോ, ഒടുവിൽ ലങ്കാനഗരം വാനരപ്പട വളഞ്ഞപ്പോ ജ്യേഷ്ഠൻ രാവണനോട് ആവർത്തിച്ചു പറഞ്ഞില്ലേ അദ്ദേഹം സീതയെ വിട്ടുകൊടുക്കാൻ?
1: സീതാപഹരണം സ്വബോധത്തോടെയാണ് അദ്ദേഹം ചെയ്തത്. ഭയപ്പെടുത്തിയോ യുദ്ധം ചെയ്തോ തീരുമാനങ്ങൾ മാറ്റാറില്ല. പ്രലോഭനങ്ങൾക്ക് മുന്നിലും നിലപാടുകളിൽ ഇളവ് നൽകാറില്ല.
2: അറിയില്ലേ സരമിക്ക്?
0: അറിയാം. ശക്തിയിലും സമ്പത്തിലും അഹങ്കരിച്ചാൽ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് സമാധാനിക്കണം.
2: രാജ്യവും ജീവനും നഷ്ടമാകുമെന്ന് വിചാരിച്ച് വ്യക്തിത്വത്തിന് വിള്ളൽ വീഴ്ത്താറില്ല ധീരന്മാർ.
0: വേണ്ട, വ്യക്തിത്വം അചഞ്ചലമായി തന്നെ നിൽക്കട്ടെ. പക്ഷേ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് വന്നു ചേർന്ന വിനാശങ്ങളെന്നറിഞ്ഞ് സമാധാനിക്കുക ധീരന്മാർ.
1: സരമേ,
0: പിന്നെ ഉപദേശങ്ങളും മുന്നറിയിപ്പും നൽകിയ വിഭീഷണൻ തെറ്റുകാരനാണെന്നോ?
3: അതെ, തീർച്ചയായും തെറ്റുകാരൻ തന്നെ.
1: വജ്രജ്വാല,
3: പാപങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഉപദേശിച്ച മറ്റൊരു അനുജൻ കൂടി ഉണ്ടായിരുന്നു രാവണന്, എന്റെ ഭർത്താവ് കുംഭകർണൻ. പക്ഷെ ജ്യേഷ്ഠന്റെ തീരുമാനമൊന്നും മാറ്റില്ലെന്നറിഞ്ഞപ്പോ ശത്രുപക്ഷത്തേക്ക് രക്ഷ തേടി പോയില്ല അദ്ദേഹം. വളർത്തി വലുതാക്കിയ ജ്യേഷ്ഠനോടൊപ്പം വംശവിശ്രുതിയുടെ തണലു പകർന്ന ലങ്കയോടൊപ്പം നിലകൊണ്ടു, ഒറ്റുകാരനാകാതെ നിന്നു.
0: എന്നിട്ടോ ആ അനുജൻ ഇന്നെവിടെ? ജ്യേഷ്ഠന്റെ പിറകിൽ അചഞ്ചലമായി നിന്ന നിലപാടിന്റെ ഫലവും പ്രതിഫലവുമാണ് വജ്രജ്വാലെ നിന്റെ ഈ വൈധവ്യം.
2: ഇളയമ്മേ, രാവണനും കുംഭകർണനും ഇന്ദ്രജിത്തും ഒക്കെ ഒരിക്കലേ മരിച്ചുള്ളൂ, വീരോചിതമായ മരണം. പക്ഷേ അഭിമാനിയെന്ന് അഭിരമിക്കുന്ന സരമാപതി വിഭീഷണൻ 100 തവണ മരിച്ചുകൊണ്ടിരിക്കുകയാ.
0: മരണം, ത്രികുടാജലത്തിന്റെ ആകാശമേറ്റു വാങ്ങിയ കരിമ്പുകകൾ നീ പറഞ്ഞവരുടെ ചിതാഗ്നിയിൽ നിന്നുയർന്നതാണ് സുലോചനെ. ലങ്കാപുര നരേശനായി സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിക്കുന്നത് 100 തവണ മരിച്ചെന്ന് നീ പറഞ്ഞ എന്റെ പതിയാണെന്നതും സത്യം.
1: മതി, അധികാരം ധിക്കാരം പറയാനുള്ള പദവിയല്ല മഹാറാണി പദത്തിൽ ഏറെക്കാലം ഇരുന്നവളുടെ അനുഭവ പാഠമായി കാണുക. വാക്കുകൾ സൂക്ഷിക്കുക.
3: അധികാരം സിംഹാസനങ്ങളല്ല ജ്യേഷ്ഠത്തി, അതിലുപവിഷ്ടരാകുന്നവരുടെ മനസ്സാണ്.
0: മനസ്സിലാകുന്നുണ്ട് വജ്രജ്വാലെ, പരാജയത്തിന് നിമിത്തമായവർ ആരെന്ന് മനസ്സെടുത്ത് ചിന്തിക്കുക.
1: ചിന്തിക്കാനൊന്നുമില്ല, രാമപക്ഷത്തിന്റെ വിജയത്തിന് നിമിത്തമായത് എന്താണെന്ന് ഓർത്താ മതി. ഇവിടെ ഇല്ലാത്തത് അവിടെ ഉണ്ടായിരുന്നു. സാഹോദര്യം, സഹോദരർ തമ്മിലുള്ള ദൃഢ സൗഹൃദം. ജ്യേഷ്ഠനെ അനുസരിക്കാൻ മത്സരിക്കുന്ന 3 അനുജന്മാർ രാമനുണ്ട്. അതാണ് രാമന്റെ വിജയമന്ത്രം. ഏട്ടനെ അനുസരിക്കാത്ത അനുജൻ, അത് രാവണന്റെ പരാജയം.
0: അനുസരണക്കേടിന് രാമൻ കാരണമുണ്ടാക്കിയിരുന്നില്ല. ഇവിടെയോ മറ്റൊരാളുടെ ഭാര്യയെ അയാൾ അറിയാതെ തട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിലും പരതാരങ്ങളോടായിരുന്നല്ലോ രാക്ഷസരാജന് കമ്പം. വിഷ്ണു പത്നിയാവാൻ മോഹിച്ച വേദവതി, നളകുബേരപത്നി രംഭ, പിന്നെ രാമപത്നി സീത, പതിവ്രതകൾക്കൊപ്പം ശാപങ്ങളും നേടി ലങ്കേശ്വരൻ.
3: ശരമ നിർത്താൻ. എല്ലാം നഷ്ടപ്പെട്ട് ഹൃദയം തകർന്നു നിൽക്കുന്ന വിധവകളാ ഞങ്ങൾ മൂവരും. ഭർത്താക്കന്മാരില്ലാത്ത ജീവിതം മോഹിക്കുന്നുമില്ല. അതുകൊണ്ട് ചക്രവർത്തിനിയുടെ അധികാര ചക്രവാളങ്ങൾ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അധിക്ഷേപം അതിരു കടന്നാൽ
0: എന്തേ നിർത്തിയത്? എന്ത് ചെയ്യും നിങ്ങൾ?
3: കാണണോ കാണണോ നിങ്ങൾക്ക്?
1: മതി മതി, മാറി നിൽക്ക് സുലോചന. സരമേ അനീസി, സരമേ, പൂർവ്വ വൃത്താന്തങ്ങൾ സൗകര്യപൂർവം പാതിവഴിക്ക് തുടങ്ങല്ലേ. മഹാപതനത്തിന്റെ നിമിത്തമായും ശാപമായും നീ പറയുന്ന ആ നീചകൃത്യം ശരി തന്നെ, പക്ഷേ അതിനും ഒരു കാരണമുണ്ടായിരുന്നു. അത് മാത്രം ബോധപൂർവം നീ വിസ്മരിച്ചു.
0: എന്ത് കാരണം?
3: ഓർമ്മ കാണില്ല. രാവണപക്ഷത്തല്ലോ മനസ്സും പ്രവൃത്തിയും.
1: രാവണനും കുംഭകർണനും വിഭീഷണനും ഒരു സഹോദരി ഉണ്ടായിരുന്നു, ശൂർപ്പണഖ. അതും ഓർമ്മയിലില്ലേ മഹാരാജ്ഞിക്ക്? പ്രണയാഭ്യർത്ഥനയുമായി ചെന്ന അവളെ മത്സരിച്ച് കളിയാക്കി വിട്ടു. രാക്ഷസകുലത്തിലോ മനുഷ്യകുലത്തിലോ കേട്ട കേൾവിയില്ലാത്ത ശിക്ഷ. മൂക്കും മുലയും അരിഞ്ഞിട്ട് ആ കുമാരന്മാർക്ക് എന്ത് വിശേഷണമാണ് നൽകേണ്ടത്? പറ. രക്തം വാർന്ന് വേദനയും കോപവും കൊണ്ട് പുളയുന്ന ഒരു സഹോദരിയുടെ രൂപം മനസ്സിൽ തെളിയുന്ന ഒരു ഏട്ടൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സരമ? ഹേ, അവതാര കഥകളുടെ ചമൽക്കാരങ്ങളും രാവണവധത്തിന്റെ അത്ഭുത സിദ്ധിയും അവകാശപ്പെടുന്ന നിന്റെ കാണപ്പെട്ട ദൈവങ്ങൾ കാട്ടിയ ക്രൂരതയൊന്നും ജാനകിയോട് ചെയ്തിട്ടില്ല അദ്ദേഹം. ചെയ്തിട്ടില്ല.
4: ഇഷ്ടജനവിരഹത്തിൽ തകർന്ന മനസ്സിൽ നിന്നുയരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും, ധർമാധർമ്മങ്ങളുടെ അതിർവരമ്പുകൾ നിർണയിക്കാനാവാതെ സംശയങ്ങൾ, ലങ്കാപുരിയിലെ അന്തപുര നാരിമാരുടെ ആത്മസംഘർഷങ്ങൾ തുടരുകയാണ് നിഗുംഭിലയുടെ അടുത്ത ഭാഗത്തും. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും അഭിനേതാക്കളും: രാവണപത്നി മണ്ഡോദരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, വിഭീഷണപത്നി സരമ, സൂര്യ എടവന, കുംഭകർണപത്നി വജ്രജ്വാല, രാജശ്രീ നാരായണൻ, മേഘനാഥപത്നി സുലോചന, അശ്വിനി കവണിശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.
5: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്ര പാടിയത് ചിത്രം വൈശാലി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നഗരം അന്നും ഇന്നും തന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു ശ്രീ കെ കെ രാഘവൻ കാഞ്ഞിലേരി.
3: പണ്ടുകാലത്ത് 1958 മുതൽ കൂത്തുപറമ്പിനെ കുറിച്ചുള്ള ചെറിയ എൻ്റെ ഒരു അഭിപ്രായം പറയുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് കൂടുതൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും അംബാസിഡർ കാറുകളും ഒന്നോ രണ്ടോ ബസ്സുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അന്ന് എനിക്കറിയാൻ കഴിഞ്ഞ ബസ് കൈതേരി ബസ്സും MRS MBC മാത്രമായിരുന്നു. അന്നത്തെ കാലത്ത് ഡീസലും പെട്രോളും അല്ല ഓടിച്ചത് എന്നതാണ് എൻ്റെ ഓർമ്മ. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചാണ് വാഹനം, ബസ് മുതലായവ ഓടിച്ചത്. വെള്ളം സംഭരിക്കുവാൻ റേഡിയേറ്റർ ഉണ്ടായിരുന്നു. ബസ്സും കാറും സ്റ്റാർട്ട് ആക്കുന്നത് ഒരുതരം ലിവർ ഉപയോഗിച്ചാണ്. എൽ ആകൃതിയിലുള്ള കമ്പി ഉപയോഗിച്ച് ബസ്സിൻ്റെ മുൻവശത്ത് റേഡിയേറ്ററിന് താഴെ എഞ്ചിനിൽ തള്ളി അത് മുൻപോട്ട് തിരിച്ചാണ് സ്റ്റാർട്ടാക്കിയിരുന്നത്. ബസ്സിൻ്റെ സീറ്റ് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ബസ്സിൻ്റെ രണ്ട് വശത്തും നീളത്തിലായിരുന്നു. അത് ഇപ്പോൾ ട്രെയിനിലുള്ളതുപോലെ മുഖത്തോട് മുഖം കാണും പ്രകാരം ആക്കി മാറ്റി അത് പരിഷ്കരിച്ചാണ് ഇന്നത്തെ രീതിയിലേക്ക് മാറിയത്. എൻ്റെ അറിവിലെ പഴയ കൂത്തുപറമ്പ് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. ബസ് കാത്തിരിക്കാൻ ഒരു ഉയർന്ന തറയിൽ ആയിരുന്നു ഇരിപ്പിടം. അതിന് മേൽക്കൂര ഉണ്ടായിരുന്നു. അതിനടുത്തായി വലിയ രണ്ട് ചുമടു താങ്ങി, അതായത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ദൂരെ നിന്നും കൂത്തുപറമ്പിലേക്ക് തലച്ചുമടായി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയാണ് അത് നിർമ്മിച്ചത്. ഇപ്പോഴത്തെ മാർക്കറ്റ് കോംപ്ലക്സ് നിന്ന സ്ഥലത്താണത്. തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിൽ എത്തുമ്പോൾ വലതുവശത്താണ് മാർക്കറ്റ് ഉണ്ടായത്. റോഡിന് ഇടത് വശത്ത് റോഡിനോട് ചേർന്ന് വലിയ കുറേ ആൽമരമുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോഴത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചും ഓഫീസും ഉള്ളത്. ആൽമരം എന്ന് പറഞ്ഞാൽ വലിയ വേരുകൾ താഴേക്കിറങ്ങി മണ്ണിൽ ഉറച്ച് മരം പോലെ ആയിരുന്നു. ആൽമരത്തിൽ നിന്നും ഊർന്ന് ഇറങ്ങിയ വേരുകൾ പിടിച്ച് ഊഞ്ഞാലാടിയിരുന്നു. അതിൻ്റെ വലിയ വേരുകളിലാണ് കാലിച്ചന്ത ദിവസം കാലികളെ കെട്ടിയിരുന്നത്. വീരാജിപ്പേട്ടയിൽ നിന്നും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തിച്ച് കാലികളെ അവിടെ കെട്ടുമായിരുന്നു. ഇപ്പോൾ ഉള്ള പയ്യൻ ലോട്ടറിയുടെ സ്ഥലത്തിനടുത്ത് കൂടി മുകളിലേക്ക് പോയാൽ അവിടെ പണ്ട് കാലത്ത് ആളുകൾ ആത്മഹത്യ ചെയ്താലും തൂങ്ങി മരിച്ചാലും മറ്റും കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലം അഥവാ മോർച്ചറി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് കോംപ്ലക്സ് ഉള്ളിടത്ത് അന്ന് മത്സ്യ മാർക്കറ്റാണ്. റോഡിൽ നിന്ന് താഴേക്ക് പടവുകൾ ഇറങ്ങുമ്പോൾ രണ്ട് വശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങൾ ആയിരുന്നു. ഇന്നത്തെ രീതിയിൽ അല്ല അന്ന്. ഓല കൊണ്ട് മേൽക്കൂരയും ഭിത്തിക്ക് പകരം മരത്തടികൾ വെച്ചും ചണകൊണ്ടുമായിരുന്നു ഭിത്തികൾ. ഇന്നത്തെ ഷട്ടറിന് പകരം ചണച്ചാക്കുകൾ കൊണ്ട് തുന്നിക്കെട്ടി അതിന് താഴ്ഭാഗത്തും മുകൾഭാഗത്തും ഓരോ മരക്കഷണങ്ങൾ തുന്നിക്കെട്ടി അത് മുകളിലേക്ക് കയറ്റിയാണ് കടകൾ തുറന്നിരുന്നത്. 8 വലിയ തൂണുകൾ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് അതിനടിയിലാണ് മത്സ്യം കച്ചവടം. നിലത്ത് വലിയ പലകകൾ കൂട്ടിയടിച്ച് അതിനു മുകളിൽ നിരത്തിയാണ് മത്സ്യം വച്ചിരുന്നത്. ഒരു ഭാഗത്ത് അനാദി കച്ചവടം ആലക്കണ്ടിയുടേതും മറ്റും, മറുഭാഗത്ത് പച്ചക്കറി സാധനങ്ങളും ചരക്കു സാധനങ്ങളും പപ്പടം എന്നിവ പലതും കാണാം. ഇന്ന് ഇതെല്ലാം കാണാതായി. മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് തൊട്ട് വലതു ഭാഗത്ത് ഒരു ചെറിയ റോഡ് അല്ലെങ്കിൽ ഇടവഴി, അതിലെ പോയാൽ എരുമകളെ വളർത്തുന്ന സ്ഥലം എരുമത്തെരു എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അവിടെ തന്നെ ഒരു കുമ്മായ ചൂളയുണ്ടായിരുന്നു, ജാപ്പാൻ ഗോവിന്ദൻ്റേത്. പിന്നെ അവിടെ വളകൾ വിൽക്കുന്ന വളച്ചട്ടിയുടെയും കടയും ഉണ്ടായിരുന്നു. പീടികയ്ക്ക് മുകളിൽ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ജ്യോതി സ്റ്റുഡിയോ. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് ഇന്നും ഉള്ള സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനു മുൻപിൽ ഒരു അരയാൽ മരം, അത് ഇപ്പോഴും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോകുന്ന സ്ഥലത്ത് റോഡിൽ 4-5 മരക്കാലുകൾക്കിടയിൽ ഒരു തുണിയിൽ ഹസ്തരേഖാശാസ്ത്രം എന്ന് എഴുതി സുരേന്ദ്രൻ എന്നയാൾ ഇരിപ്പുണ്ടായിരുന്നു. അതിന് കുറച്ചകലെ തത്തയെ ഉപയോഗിച്ച് പക്ഷിശാസ്ത്രം നോക്കുന്നവരും ഉണ്ടായിരുന്നു. തൊട്ട് താഴെയായി ചെരുപ്പ് കുത്തുകാരും മിഠായി വിൽപ്പനക്കാരും ഉണ്ടായിരുന്നു. ചില്ലു ഗ്ലാസുകളിൽ ഓലിച്ച മിഠായിയുണ്ട്. പണ്ടത്തെ സിഗരറ്റിൻ്റെ രൂപത്തിൽ പിന്നെ നാരങ്ങ മിഠായി, ഇഞ്ചി മിഠായി എന്നിവയും കാണാം. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ ഇപ്പോഴത്തേതല്ല അന്നത്തെ ഒരു പൊട്ടക്കുളം, അതാണ് ഇപ്പോഴത്തെ മാറോളി മാർക്കറ്റ്. എൻ്റെ അറിവിൽ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ടായിരുന്നു. ഇന്നത്തെ 12 നില കെട്ടിടത്തിനടു അതേ സ്ഥലത്ത് ആശുപത്രി ഉണ്ടായിരുന്നു. ഒരു ചെറിയ വീട്, അതിൽ 3-4 മുറികൾ. അതിന് തെക്കിനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2-3 മുറികളും കൂടാതെ 3 കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് പ്രസവ വാർഡ്, വേറൊന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ഉള്ളത്, മറ്റേത് പ്രസവ വാർഡും പ്രസവാനന്തരം കിടത്തുന്ന മുറി. ആദ്യത്തെ കെട്ടിടത്തിൽ OP വിഭാഗം വച്ചിരുന്നു. അതിൽ തെക്കേ മുറിയിൽ ഒരു വലിയ മരപ്പത്തായം, അതിന് മുകളിൽ കിടത്തിയാണ് മരുന്ന് വെച്ച് കെട്ടുന്നതും പരിശോധിക്കുന്നതും. അക്കാലത്ത് രോഗികൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും പാലും റൊട്ടിയും കിട്ടിയിരുന്നു. അവിടെ നിന്ന് മാറി മെയിൻ റോഡിൽ കയറിയാൽ അതിനടുത്തായി ഒരു പീടിക മുകളിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. വൽപ്പൻ ഡോക്ടർ എന്നാണ് പേര്. കൊമ്പോഡർ ഷോപ്പ് എന്നും പറയും. എൻ്റെ നാട്ടുകാരനായ ഒരു ആൾ കുഞ്ഞിരാമൻ എന്നാണ് അറിയപ്പെട്ടത്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. കൊമ്പോഡർ കുഞ്ഞിരാമൻ എന്ന് വെച്ചാൽ നാട്ടിലുള്ളവർക്കെല്ലാം വളരെ പരിചിതനാണ്. അന്നത്തെ കാലത്ത് വഴിവിളക്കുകൾ ഉണ്ടായിരുന്നില്ല. റോഡ് സൈഡിലെല്ലാം മരത്തടികൾ നാട്ടി അതിന് മുകളിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് അതിനകത്ത് മണ്ണെണ്ണ വിളക്കൊഴിച്ച് വെച്ചാണ് രാത്രികാലങ്ങൾ കത്തിച്ചിരുന്നത്. അതിന് പ്രത്യേക ആൾക്കാരെ നിയമിച്ചോ എന്നെനിക്കറിയില്ല. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും 6 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും സൈറൻ മുഴങ്ങുമായിരുന്നു. ഒരു സിനിമാ കൊട്ടകം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ശ്രീവത്സം എന്നായിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. അവിടെ ബെഞ്ചിലും നിലത്തും ഇരുന്നാണ് സിനിമകൾ കണ്ടിരുന്നത്. ആദ്യത്തെ സിനിമ സീത ഞാൻ കണ്ടതാണ്. പൂത്തുപറമ്പ് ടൗണിൽ ഒരു മാറോളി കെട്ടിനടുത്ത് ഒരു യാചകനെ പോലെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാക്കാണ്ടി കുഞ്ഞിരാമൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹവും ഇപ്പോഴില്ല. ഇത്രയുമാണ് എൻ്റെ അറിവ്.
2: കൂത്തുപറമ്പ് നഗരം അന്നും ഇന്നും തൻ്റെ ഓർമ്മകൾ ഇതുവരെ പങ്കുവച്ചത് ശ്രീ KK രാഘവൻ കാഞ്ഞിലേരി. ജനകീയം.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കാക്കനാടിന്റെ അലാദിൻ എന്ന കഥ കേൾക്കാം. അവതരണം രമ്യ സന്തോഷ് പെർലശ്ശേരി.
2: അപരാഹ്ന ജ്വാലയിൽ കത്തിനിന്ന നഗരത്തിന്റെ മാറത്തെ തെരുവീഥിയുടെ ഓരത്തെ പാദപാതയിലൂടെ പൊള്ളുന്ന നഗ്നപാദങ്ങളൂന്നി നടക്കവേ പാർശ്വങ്ങളിലെ ഊക്കൻ സൗധങ്ങളിൽ വിശ്രമിക്കുന്ന നഗരസമൃദ്ധികൾ കാണാനോ അവയെക്കുറിച്ച് ഓർക്കാൻ പോലുമോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അലാദി. അവന്റെ തലക്കു പിന്നിൽ ഉഗ്രമായ വെയിൽ വന്നടിച്ചു. അവന്റെ മുന്നിൽ പാതയിൽ അമർന്നു കിടന്ന അവന്റെ കുറിയ നിഴൽ ചൂട് സഹിക്കാനാവാതെ മൗനമായൊരു തേങ്ങലോടെ ഇഴഞ്ഞു. അവന്റെ വയറ്റിൽ എലികൾ ഓടി നടന്നു. ഓടി നടന്ന എലികൾ കുടലിന്റെ ചുമരുകൾ മാന്തിപ്പൊളിച്ചു. കാലത്ത് വട്ടച്ചട്ടിയിൽ തള്ള പകർന്നുകൊടുത്ത കഞ്ഞിയിലെ അപൂർവം വറ്റുകളും കഞ്ഞിവെള്ളത്തിന്റെ സത്തും എലികൾ നേരത്തെ തന്നെ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അലാദീൻ പാദവക്കത്തെ വാട്ടർ ടാപ്പിനടുത്ത് നടത്തം നിർത്തി. കാതുകൾ ചുരണ്ടു പൊങ്ങിയ പഴയ പുസ്തകങ്ങൾ നിലത്തുവച്ചു. ടാപ്പ് തുറന്ന് ആർത്തിയോടെ വെള്ളം കുടിച്ചു. കൈകാലുകളും മുഖവും കഴുകി. പിന്നിയ ഹാഫ് ട്രൗസറിലും കുപ്പായത്തിലും വെള്ളം വീണത് കൂട്ടാക്കിയില്ല. വെള്ളം വയറിൽ നിറഞ്ഞു. വയറിൽ കിടന്ന് ഓളമടിച്ചു. പുസ്തകങ്ങളെടുത്ത് വീണ്ടും നടന്നപ്പോൾ താനൊരു പച്ച തേങ്ങ മാതിരി കുലുങ്ങുന്ന ശബ്ദം അവൻ കേട്ടു. നിരത്തിൽ വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. വാഹനങ്ങളിൽ വർണ്ണശബളമായ വിലപിടിച്ച വസ്ത്രങ്ങളണിഞ്ഞ നഗരം സഞ്ചരിച്ചു. അവൻ നടത്തം കുറെ കൂടി വേഗത്തിലാക്കി. എത്രയും വേഗം വീട്ടിലെത്തണം. അമ്മ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിരിക്കും. കപ്പയോ ചോറോ എന്തെങ്കിലും. വാരി തിന്നണം, വാരി വാരി തിന്നണം. വയറു നിറയുവോളം തിന്നണം. വീട്ടിലെത്തുമ്പോൾ ഒന്നുമില്ലെങ്കിലോ എന്ന ആശങ്ക പെട്ടെന്ന് അവനിൽ ഒരു ഭയമായി ഉണർന്നു. പക്ഷേ എന്തെങ്കിലും കാണാതിരിക്കില്ല എന്ന അയുക്തികവും അന്ധവുമായൊരു വിശ്വാസത്തിൽ അവൻ ആശങ്കയുണർത്തിയ ഭയത്തെ ചാലിച്ചു കളഞ്ഞു. നേരത്തെ സ്കൂളിൽ നിന്ന് ഒളിച്ചു പോന്നതിന് അടുത്ത ദിവസം ടീച്ചർ തന്നെ തല്ലുമെന്നോർത്തിട്ടും അവൻ കൂട്ടാക്കിയില്ല. എത്രയും നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നതാണ് കാര്യം. തല്ല് നാളെയല്ലേ, അപ്പോൾ കാണാം. ഉച്ചയ്ക്ക് മറ്റു കുട്ടികളൊക്കെ ഊണ് കഴിക്കാൻ പോയപ്പോൾ ടീച്ചേഴ്സ് റൂമിന്റെ വാതിൽക്കലെ കലത്തിൽ നിന്ന് വെള്ളം മുക്കി കുടിച്ചിട്ട് അവൻ ക്ലാസ് മുറിയിലെ ഒരു ബെഞ്ചിന്മേൽ വന്ന് കിടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മണിയടിച്ചപ്പോഴാണ് എണീറ്റിരുന്നത്. മണിയടി കേട്ട് കളി നിർത്തി കൂട്ടം കൂടി ഓടി വന്ന കൂട്ടുകാരുടെ ബഹളം ടീച്ചർ വന്നപ്പോഴേക്കും നിലച്ചു. ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അലാദ്ദീന് ഒന്നും മനസ്സിലായില്ല. അവന്റെ കണ്ണുകളിൽ ഇരുട്ടായിരുന്നു. അവന്റെ തലച്ചോറ് ഉരുക്കി ഒലിച്ചു പോയിരുന്നു. ടീച്ചർ എന്തോ ചോദിച്ചു. അവൻ എണീറ്റില്ല, മിണ്ടിയുമില്ല. അടുത്തിരുന്ന കൂട്ടുകാരൻ കുത്തിയുണർത്തിയപ്പോഴാണ് അവൻ പെട്ടെന്ന് പകച്ചെണീറ്റു നിന്നത്. പകലുറക്കമോ, എന്താടോ ഇത്? ചുണ്ടത്തെ ലിപ്സ്റ്റിക് പടരാതിരിക്കാനാവണം. ചുണ്ടുകൾ വളരെ ശ്രദ്ധയോടെ ചലിപ്പിച്ച് ടീച്ചർ ദേഷ്യപ്പെട്ടു. അലാദ്ദീൻ ഒന്നും പറഞ്ഞില്ല. എന്തിടോ നാവിറങ്ങിപ്പോയോ? കുട്ടികൾ ചിരിച്ചു. തന്റെ തമാശ അവരൊക്കെ ആസ്വദിച്ചതിലുള്ള സംതൃപ്തി ഉണ്ടായിരുന്നു ടീച്ചറുടെ മുഖത്ത്. അലാദ്ദീൻ ചിരിച്ചില്ല, കരഞ്ഞില്ല, മിണ്ടിയുമില്ല. നാവിറങ്ങിപ്പോവുക എന്നൊരപകടമുണ്ടെങ്കിൽ തനിക്കത് പിണഞ്ഞിരിക്കുന്നു എന്ന് അവൻ കരുതി. ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി നിൽക്കാൻ ടീച്ചർ അവനോട് ആജ്ഞാപിച്ചു. അവൻ ആജ്ഞ അനുസരിച്ച് കുട്ടികൾ കൂവി വിളിക്കുന്ന ഇരമ്പത്തിന്റെ ഇരുട്ടിലൂടെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത്, പുസ്തകം എടുത്തിരുന്നെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകാമായിരുന്നു. പുസ്തകമില്ലാതെ ചെന്നാൽ അമ്മ തല്ലും, തെറി വിളിക്കും. അതുകൊണ്ട് ആ പിരീഡ് തീരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വന്നു. പിരീഡ് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ കടന്നു, പുസ്തകമെടുത്തു, ഇറങ്ങി ഒരൊറ്റ നടത്തം. കൂട്ടുകാർ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ നടന്നു. ടീച്ചേഴ്സോ പ്യൂണോ കാണാതിരിക്കാൻ ശ്രദ്ധിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സ്കൂളിൽ പോക്ക് മഹാബോറാണെന്ന് അലാദീൻ മനസ്സിലാക്കിയിരുന്നു. പോകുന്നവർക്കെ അതിൻ്റെ ബുദ്ധിമുട്ടറിയും, അമ്മയ്ക്കത് മനസ്സിലാവില്ല. സ്കൂളിൽ പോയി പഠിച്ച് പാസ്സായെങ്കിലേ വലിയ ഉദ്യോഗം നോക്കി പൈസയുണ്ടാക്കി പ്രതാപത്തിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. പഠിച്ച് പാസ്സാകുന്നവരാണോ പ്രതാപത്തിൽ ജീവിക്കുന്നത്? നഗരത്തിലെ ഒന്നാം കിട പണക്കാരനായ ഒന്നരക്കണ്ണൻ കൊച്ചാപ്പു മുതലാളി പള്ളിക്കൂടത്തിൻ്റെ തിണ്ണ കണ്ടിട്ടില്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ കപ്പലണ്ടി തട്ടം തലയിലേറ്റി കച്ചവടം നടത്തിപ്പോന്നത് കണ്ടവർ പലരുമുണ്ടത്രേ. പള്ളിക്കൂടത്തിൽ പോവാതെയും പണമുണ്ടാക്കാം എന്നതിന് തെളിവല്ലേ ഒന്നരക്കണ്ണൻ? വലിയ പരീക്ഷ പാസ്സായ പലരും പണി കിട്ടാതെ അലഞ്ഞു തിരഞ്ഞ് നടക്കുന്നുണ്ടെന്നും അലാദീൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. ശൗര്യാർ മൂപ്പൻ വള്ളമൂന്നി ബദ്ധപ്പെട്ട് മകനെ പഠിപ്പിച്ചു. അന്തോണിച്ചേട്ടൻ പഠിക്കാനും സമർത്ഥനായിരുന്നു. അയാൾ പഠിച്ചു, പാസ്സായി, പണി തേടി അലഞ്ഞു, പണി കിട്ടിയില്ല. ശൗര്യാർ മൂപ്പന് വാദം, വള്ളമൂന്നാൻ വയ്യ, വീട്ടിൽ പഷ്ണി. ഡിഗ്രിക്കാരൻ അന്തോണിച്ചേട്ടൻ വീട്ടിൻ്റെ ഉമ്മറത്ത് കയ്യും കെട്ടിയിരുന്നു. അയാൾക്ക് വള്ളമൂന്ന് വശമില്ല. അയാൾ വീട്ടിൽ നിന്നിറങ്ങി നഗരത്തിൽ പണി തേടി അലഞ്ഞു. പണി കിട്ടാതെ തലയും താഴ്ത്തി തിരിച്ചു വന്ന് വീണ്ടും ഉമ്മറത്ത് കുന്തിച്ചിരുന്നു. മരുന്നും മന്ത്രവും ഇല്ലാതെ, കഞ്ഞി പോലും ഇല്ലാതെ, കുടിനീരിറക്കാൻ ശേഷി പോലും ഇല്ലാതെ കിടന്ന തന്തയുടെ പിരാക്ക് കേട്ടുകേട്ട് ഒടുവിൽ സഹിക്കെട്ടപ്പോൾ അന്തോണിച്ചേട്ടൻ തൂങ്ങിച്ചെത്തു. തൂങ്ങിച്ചെത്തവനെ അലാദീൻ നേരിട്ട് കണ്ടതാണ്. ഓർത്താൽ ഇപ്പോഴും ഭയം തോന്നുന്ന രൂപം. തുറിച്ച കണ്ണുകൾ, പുറത്തേക്ക് ചാടിയ തടിച്ച നാക്ക്, ആ രൂപം മറക്കാൻ അലാദീൻ ശ്രമിച്ചു. പഠിച്ചവൻ്റെ ഗതി അത്. എന്നിട്ടും അമ്മ പറയുന്നു പഠിച്ചു മിടുക്കനാവണമെന്ന്. അമ്മയ്ക്കുണ്ടോ വിവരം? ഇനി പഠിച്ചാൽ മിടുക്കനാവും എന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എങ്ങനെ പഠിക്കും? കീറിപ്പറഞ്ഞ നിക്കറും ഷർട്ടുമായി സ്കൂളിൽ ചെന്നാൽ കൂടെയുള്ള കുട്ടികൾ പരിഹസിക്കും. അടുത്തിരുത്തുക പോലുമില്ല. അതുപോട്ടെ, വയറ്റിൽ കാറ്റ് പോലുമില്ലാതെ കുത്തിയിരിക്കുമ്പോൾ ടീച്ചർ പറയുന്നത് വല്ലതും തലയിൽ കയറുമോ? തലച്ചോറിനെ പിടിച്ചു നിർത്തണമെങ്കിൽ വയറ് നിറക്കാനുള്ള ചോറ് വേണം. ടീച്ചറുടെ ശകാരവും തല്ലും സഹിക്കണം. മരത്തലയനെന്ന വിളി കേൾക്കണം. അവർക്കറിയാമോ വയറ് കത്തുന്നവന് തലയേ ഇല്ലെന്ന കാര്യം? പിന്നെ ഈ നടപ്പ്. വയറ്റിൽ എലികളും കാൽച്ചുവട്ടിലും ചുറ്റിലും ഉഗ്രമായ വേനലും ജ്വലിച്ചു നിൽക്കുന്ന ഈ നടത്തം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം അമ്മയുടെ മകൻ ഈ പാതവക്കത്തെവിടെയെങ്കിലും വീണ് ചത്തുകൊള്ളും. പള്ളിക്കൂടവും പഠിത്തവുമൊക്കെ അമ്മേ പണക്കാർക്കുള്ളതാണ്. അടുത്ത നിമിഷത്തിൽ അമ്മ സമീപത്തില്ലെന്നും താനൊരു തെരുവീഥിയുടെ ഓരത്താണെന്നും ഓർത്ത് അലാദീൻ ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ സമീപത്ത് ഒരു വലിയ കാറ് ഇരമ്പിപ്പാഞ്ഞു വന്ന് നിന്നത്. ഒറ്റ നോട്ടത്തിൽ ഉഗ്രപ്രതാപി എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ കാറിൽ നിന്നിറങ്ങി. കറുത്ത കണ്ണട, കറുത്ത ഷൂസ്, കറുത്ത കാൽസറായി, കറുത്ത ടൈ, കറുത്ത കോട്ട്, കറുത്ത മീശ, ഷർട്ടും പല്ലുകളും മാത്രം വെള്ള. അയാൾ തൻ്റെ നേരെ നടക്കുന്നത് കണ്ടപ്പോൾ അലാദീന് ഭയത്തേക്കാളേറെ അത്ഭുതവും അവിശ്വാസവുമാണ് ഉണ്ടായത്. അലാദീന് അപരിചിതനായ ആഗതനോട് ബഹുമാനവും അസൂയയും തോന്നി. അയാളുടെ കോട്ടിന്റെ തുമ്പത്ത് ഒന്ന് തൊടാൻ അവൻ കൊതിച്ചു. സ്നേഹവും വാത്സല്യവും കിനിയുന്ന ശബ്ദത്തിൽ അയാൾ അവനോട് ചോദിച്ചു, മോന്റെ പേരെന്താ? അത്ഭുതത്തിന്റെ ഞെട്ടലിൽ നിന്ന് ബദ്ധപ്പെട്ട് സ്വയം വിമോചിപ്പിച്ച് അവൻ മറുപടി പറഞ്ഞു, അലാദീൻ. ഓ അലാദീൻ, അപരിചിതന്റെ ശബ്ദം ഇടറിയിരുന്നു. അയാൾ കണ്ണട എടുത്തപ്പോൾ കണ്ണുകളിൽ നനവുണ്ടെന്ന് അലാദീൻ കണ്ടു. അടുത്ത വിസ്മയസ്തബ്ധമായ നിമിഷത്തിൽ അയാൾ അവനെ വാരിപ്പുണർന്നു. അവൻ്റെ കവളത്തും കഴുത്തിലുമൊക്കെ ചുംബിച്ചുകൊണ്ട് അയാൾ ഇടറി. എൻ്റെ പൊന്നു മോനെ, നിന്നെ ദൈവമാണ് എനിക്ക് കാണിച്ചു തന്നത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. എത്ര വർഷമായി കണ്ടിട്ട്? ഞാൻ നാട് വിട്ടു പോകുമ്പോൾ നിനക്കൊന്നര വയസ്സാ. മോൻ്റെ ഷർട്ടും നിക്കറും കീറിയിരിക്കുന്നുവല്ലോ. കഷ്ടം. ഞാൻ പേർഷ്യയിലും കുവൈറ്റിലും പണിയെടുത്ത് ലക്ഷക്കണക്കിനുണ്ടാക്കി. എന്നിട്ട് എൻ്റെ സ്വന്തം അനന്തരവൻ ഈ പേക്കോലത്തിൽ. എൻ്റെ പണത്തിന് എന്ത് വില? കഷ്ടം. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? അയാൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അലാദീൻ ഓർമ്മയുടെ വഴിത്താരകളിൽ തിരഞ്ഞു നടന്നു. ഇല്ല, ഇങ്ങനെയൊരു അമ്മാവനെക്കുറിച്ച് അമ്മ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. എങ്കിലും അവന് സന്തോഷം തോന്നി. എത്ര നല്ലൊരു അമ്മാവനെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മാവൻ പണക്കാരനാണ്. അയാൾ തനിക്ക് നല്ല നിക്കറും ഷർട്ടും വാങ്ങിത്തരും, ചെരുപ്പ് വാങ്ങിത്തരും. അതൊക്കെ അണിഞ്ഞ് സ്കൂളിലേക്കൊന്ന് ചെല്ലണം. ഇന്നുവരെ കളിയാക്കിയിരുന്ന കൂട്ടുകാരുടെ മുൻപിൽ തല പൊക്കിപ്പിടിച്ചൊന്ന് നടക്കണം. അവനൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കും. വരണ്ടു മെഴിക്കും. അമ്മാവിന്റെ കാറ് കാണുമ്പോൾ അന്തം വിടും. അവൻ സ്വപ്നങ്ങളുടെ വിദൂരാകാശങ്ങളിൽ ഒരു മേഘശകലം പോലെ ഒഴുകി നടക്കവേ അമ്മാവിന്റെ ശബ്ദം, "നിന്റെ അമ്മയാണെടാ മോനെ ഈ പാപിയായ അബ്ദുള്ളയെയും വളർത്തിയത്. എന്നിട്ട് നന്ദി കേട്ട ഞാൻ ഇതുവരെ നിങ്ങളെ തിരക്കി വന്നില്ല. നിങ്ങളുടെ ഈ കഷ്ടപ്പാടിൽ ഏതായാലും ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടിയല്ലോ പടച്ചവന്റെ കൃപ. അമ്മയ്ക്ക് സുഖമാണോ?" അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഒരു ചോദ്യത്തിൽ നിർത്തി. "അതെ," അലാദീൻ കഷ്ടിച്ച് പറഞ്ഞൊപ്പിച്ചു. വാക്കുകളെ പോലും അവനിൽ വിസ്മയം തടഞ്ഞു വെച്ചിരുന്നു. "വാ വാ, കാറിൽ കയറ്," അയാൾ അവനെ സ്നേഹപൂർവം കെട്ടിപ്പിടിച്ച് കാറിൽ കയറ്റി. ആ കാറിലിരുന്നപ്പോൾ താൻ വല്ലാതെ ചെറുതാവുന്നതായി അലാദീന് തോന്നി. അബ്ദുള്ള എന്ന അമ്മാവൻ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രത്തിൽ കാറ് നിർത്താൻ അമ്മാവൻ ഡ്രൈവറോട് ആജ്ഞാപിച്ചു. വണ്ടി നിന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു വലിയ കടയിലേക്ക് അമ്മാവൻ അവനെ നയിച്ചു. അവന് പറ്റുന്ന രണ്ട് ജോഡി ഡ്രസ് എടുത്തു. അതാ പീടികയിലെ ഏറ്റവും വിലപിടിച്ച ജോഡികളായിരുന്നു. അമ്മാവൻ അവന് ഒരു ജോഡി ഷൂസും നോക്കി വാങ്ങി. അവർ വീണ്ടും കാറിൽ കയറി. കാറ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിന്റെ പോർച്ചിൽ ചെന്നു നിന്നു. അമ്മാവനോടൊപ്പം ഹോട്ടൽ മുറിയിലേക്ക് നടന്നപ്പോൾ ഹോട്ടൽ ജോലിക്കാരൊക്കെ അമ്മാവനെ ബഹുമാനപൂർവം അഭിവാദ്യം ചെയ്യുന്നത് അലാദീൻ ശ്രദ്ധിച്ചു. അവന് അഭിമാനം തോന്നി. ഹോട്ടൽ മുറി അലാദീൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരവും ആഡംബരപൂർവവുമായ ഇടമായിരുന്നു. അമ്മാവൻ കുളിമുറി കാട്ടിക്കൊടുത്ത് കുളിച്ച് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. അവൻ കുളിച്ച് ഡ്രസ്സ് മാറി. നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്നപ്പോൾ കണ്ണാടിയിൽ കണ്ട സുമുഖനും പ്രത്യക്ഷത്തിൽ ധനികനും അപരിചിതനുമായ ബാലനോട് അലാദീന് അസൂയ തോന്നി. തിരികെ മുറിയിൽ വന്നപ്പോൾ അമ്മാവൻ എന്തോ ഒരു ദ്രാവകം കുപ്പിയിൽ നിന്ന് ഗ്ലാസിൽ പകർന്ന് കുടിക്കുകയായിരുന്നു. അലാദീൻ കൗതുകത്തോടെ കുപ്പിയുടെ അടുത്ത് ചെന്ന് വായിച്ചു, "വാറ്റ് 69 സ്കോച്ച് വിസ്കി." അമ്മാവൻ ചിരിച്ചു. "അത് കുട്ടികൾക്കുള്ളതല്ല, ഇതാണ് കുട്ടികൾക്ക്." അമ്മാവൻ അലമാര തുറന്ന് ഒരു ടിന്നിൽ നിന്ന് ചോക്ലേറ്റുകൾ എടുത്ത് അവന് കൊടുത്തു. അമ്മാവൻ തന്നെയാണ് സോക്സും ഷൂസും അണിയിച്ചത്. അവൻ പിന്നെയും നിലക്കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്നു. അവിടെ നിന്ന് മാറാൻ അവന് മനസ്സ് വന്നില്ല. അമ്മാവൻ വിസ്കി കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ അവനോട് സംസാരിച്ചു. അപ്പോഴാണ് ഹോട്ടലിലെ വെയിറ്റർ ഭക്ഷണം കൊണ്ടുവന്നത്. കോഴിയിറച്ചിയും റൊട്ടി. അതെല്ലാം ഒന്നിച്ച് വാരി തിന്നാനുള്ള ആർത്തി അവനിൽ ആളിയിരുന്നെങ്കിലും അമ്മാവിന്റെ മുൻപിൽ മോശക്കാരനാവരുതെന്ന് കരുതി ആർത്തി പുറത്ത് പ്രകടിപ്പിക്കാതെ തികഞ്ഞ സംയമനത്തോടെ അലാദീൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മാവൻ നേരത്തെ ഊണ് കഴിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ അടുത്തിരുന്ന് അവന് വിളമ്പിക്കൊടുത്തു, കൂടുതൽ കഴിക്കാൻ പ്രേരിപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി കണ്ണാടി നോക്കി വന്നപ്പോൾ അമ്മാവൻ കോട്ടും സൂട്ടുമൊക്കെ അഴിച്ച് ലുങ്കി ഉടുത്ത് കിടക്കേന്മേൽ കിടക്കുന്നത് കണ്ടു. "ഇത്തിരി വിശ്രമിക്കാം," അമ്മാവൻ പറഞ്ഞു. "നീയും കിടന്നോളൂ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാൽ ശരി, ഞാനൊന്ന് മയങ്ങാം." അലാദീൻ മേശപ്പുറത്ത് കിടന്ന ഇംഗ്ലീഷ് മാസികകളുടെ ചിത്രപേജുകൾ മറിച്ചുകൊണ്ട് സന്തുഷ്ടനായി ഇരുന്നു. അമ്മാവൻ ഉണർന്നു, കുളിച്ചു. അവരൊന്നിച്ച് ചായ കഴിച്ചു. ഡ്രസ്സ് ചെയ്തിട്ട് അമ്മാവൻ പറഞ്ഞു, "ഇനി നമുക്കൊരു സവാരി പോവാം." അവരൊന്നിച്ചിറങ്ങി കാറിൽ കയറി. കാറ് നീങ്ങിയപ്പോൾ തന്റെ കൂട്ടുകാരാരെങ്കിലും തന്നെ വഴിക്ക് കണ്ടിരുന്നെങ്കിൽ എന്ന് അലാദീൻ കൊതിച്ചു. കാറ് നഗരം വിട്ട് നീങ്ങിയപ്പോൾ മയങ്ങുന്ന സന്ധ്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി വരുന്ന അലാദീൻ പെട്ടെന്ന് അമ്മയെ ഓർത്തു. "നമ്മൾ എവിടെ പോവാം അമ്മാവാ?" "ചുമ്മാ ഒരു സർക്കിട്ട്." "അമ്മ എന്നെ കാണാതെ വിഷമിക്കും." "സാരമില്ല, നമുക്ക് താമസിയാതെ തിരിച്ചു പോരാം. ഇത്തിരി ഇരുട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ ഒന്നിച്ചല്ലേ ചെല്ലുന്നത്. അതുകൊണ്ട് അമ്മ മോനെ വഴക്കൊന്നും പറയില്ല. അത് ഓർത്ത് വിഷമിക്കേണ്ട." അമ്മാവൻ അലാദീന് ധൈര്യം പകർന്നുകൊടുത്തു. യാത്ര തുടർന്നു. പടിഞ്ഞാറ് ഇരമ്പുന്ന കടൽ തിരകൾക്കുമേൽ അന്തിത്തുടുപ്പാർന്ന ആകാശം, അന്തിക്കുളിരേന്തുന്ന സുഖദമായ കാറ്റ്. യാത്ര വളരെ സുഖകരമായ ഒരു അപൂർവാനുഭവമായിരുന്നു അലാദീനെ സംബന്ധിച്ചിടത്തോളം. അന്തിച്ചുവപ്പ് മങ്ങി. ആകാശം രാത്രിയുടെ നേർത്ത ആദ്യ നിഴലുകളിൽ മുങ്ങി. വിജനമായ നിരത്തും നിരത്തിനിരുപുറവുമുള്ള താരതമ്യേന ഒഴിഞ്ഞ പരപ്പുകളും ഇരുട്ടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചിത്രം മാതിരി ഉണ്ടായിരുന്നു. വിജനപ്രദേശത്ത് നിരത്ത് കടലിനോടടുത്തു നീങ്ങുന്ന ഒരിടത്ത് കാർ നിർത്തുവാൻ അബ്ദുള്ള അമ്മാവൻ കൽപ്പിച്ചു. കാർ നിന്നു. അവിടെ കാർ നിർത്തിയത് എന്തിനാണെന്ന് അതിശയിച്ചിരിക്കുകയായിരുന്നു അലാദീൻ. വരൂ, അമ്മാവൻ അവന്റെ കൈ പിടിച്ചു. അവരൊന്നിച്ച് പുറത്തിറങ്ങി. നമുക്ക് ഈ കടൽത്തീരത്ത് ഇത്തിരി നടക്കാം, നല്ല സുഖമായിരിക്കും. നേരത്തെ വെളിച്ചമുള്ള രാത്രിയുടെ പ്രാരംഭയാമങ്ങളിൽ വിജനമായ തീരത്ത് കുളിർക്കാറ്റ് കുടിച്ചു നടക്കുക എന്ന സുഖകരമായ അനുഭവം അലാദീനിൽ ഉണർന്ന ശംഖകളെ അമർത്തിവെച്ചു. ഇരുവരും കൈകോർത്ത് മണപ്പുറത്ത് നടക്കവേ അമ്മാവൻ അവരുടെ സമൃദ്ധമായ ഭാവി ജീവിതത്തെക്കുറിച്ചും അലാദീന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ നിറപ്പകിട്ടുള്ള വാങ്മയ ചിത്രങ്ങൾ വരക്കുകയായിരുന്നു. അയാളുടെ വാക്കുകളുടെ ലഹരി അലാദീനെ പൂർണമായി കീഴ്പ്പെടുത്തിയിരുന്നു. കുറെ നടന്നിട്ട് മണൽപ്പുറം വിട്ടൊരു തെങ്ങിൻ തോപ്പിലേക്ക് അവർ കടന്നു. ഉയരം കുറഞ്ഞ തൈത്തെങ്ങുകളുടെ ഓലകൾ കാറ്റിൽ സംഗീതമുതിർത്തിരുന്നു. മണൽപ്പരപ്പിന്റെ തെളിച്ചത്തിൽ നിന്ന് തെങ്ങിൻ തോപ്പിന്റെ ഇരുട്ടിലേക്ക് കടന്നപ്പോൾ അലാദീൻ അമ്മാവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മാവന്റെ ലക്ഷ്യം എന്താണെന്ന് സംശയപൂർവം ആലോചിച്ചു നിൽക്കവേ അലാദീന്റെ കാതുകളിൽ അമ്മാവന്റെ ശബ്ദം വന്നു പതിച്ചു. മോനെ, നമ്മൾ ഇവിടെ വന്നത് വെറുതെയല്ല, നമുക്ക് വലിയ ഭാഗ്യം കൈവരാൻ പോകുന്നു. അപ്പോഴേക്കും അവർ തെങ്ങിൻ തോപ്പിന് നടുവിലെത്തിയിരുന്നു. അമ്മാവൻ നിന്നു. അയാൾ തീപ്പെട്ടി ഉരച്ചു, സ്ഥല പരിശോധന നടത്തി. തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചത്തിൽ അപ്പോൾ കാണായി ഒരു ചെറിയ കോൺക്രീറ്റ് സ്ലാബ്. തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചത്തിൽ അമ്മാവന്റെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് തിളങ്ങുന്നത് അലാദീൻ കണ്ടു. മോനി, തീപ്പെട്ടി ഉരക്ക്, അയാൾ പറഞ്ഞു. അലാദീൻ സംശയത്തോടെ ലേശം ഭയത്തോടെയും തീപ്പെട്ടി ഉരച്ചു. ആ വെളിച്ചത്തിൽ അമ്മാവൻ സ്ലാബിന്മേലുള്ള ഒരു കൊളുത്തിന്മേൽ ഊക്കോടെ പിടിച്ചു വലിച്ച് സ്ലാബ് മാറ്റി. അവിടെ ചതുരാകൃതിയുള്ള ഒരു കിണർ പ്രത്യക്ഷപ്പെട്ടു. അമ്മാവൻ പറഞ്ഞു, നീ ഇതിനുള്ളിൽ ഇറങ്ങണം, താഴോട്ട് പടികളാണ്, എനിക്കിറങ്ങാൻ പറ്റില്ല, അത്ര ചെറിയ പടികളാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു മുറിയിലെത്തും, അവിടെ ഒരു ചെറിയ നിലവിളക്ക് ഇരിക്കുന്നുണ്ടാവും, അതെടുത്തു കൊണ്ടുവരണം. അത് കയ്യിൽ കിട്ടിയാൽ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ധനികരാവാം, പ്രതാപത്തിൽ ജീവിക്കാം. അലാദീൻ ശ്രദ്ധിച്ചു കേട്ടു. അവനിൽ ആഹ്ലാദത്തോടൊപ്പം ഭയവും ഉണർന്നു. അമ്മാവൻ തുടർന്നു, പേടിക്കാൻ ഒന്നുമില്ല, ഇതാ ഒരു മോതിരം. അമ്മാവൻ പോക്കറ്റിൽ നിന്ന് ഒരു ഡപ്പി എടുത്തു. ഈ ഡപ്പിയിലുണ്ട് മോതിരം, നീ ഇറങ്ങിയിട്ടേ ഡപ്പി തുറക്കാവൂ. മോതിരം ഇരുട്ടത്ത് പുറത്തെടുത്താൽ ഉഗ്രമായി പ്രകാശിക്കും. അതൊരു കൊച്ചു ടോർച്ച് പോലെ ഉപയോഗിച്ച് പടികളിറങ്ങാം, വിളക്കെടുത്ത് തിരികെ വരാം. ഈ മോതിരം അത്ഭുത സിദ്ധികളുള്ളതാണ്, അതിൽ തിരുമിയാൽ വിചാരിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും. ഇനി ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. വാ, ഞാൻ നിന്നെ എടുത്തിറക്കാം. ആദ്യം പടി തുടങ്ങുന്നിടം 4 അടി താഴെയാണ്, വാ. ഭയവും ആശങ്കയും അമർത്തിക്കൊണ്ട് അലാദീൻ അടുത്തു ചെന്നു. അമ്മാവൻ അവനെ എടുത്തിറക്കി. 4 അടി താഴ്ചയിൽ സിമെന്റിന്മേൽ കാലു പതിഞ്ഞു. അമ്മാവന്റെ ശബ്ദം മുകളിൽ നിന്ന് വന്നു. ഞാനീ സ്ലാബ് മുക്കാലും മൂടുകയാണ്, അല്ലെങ്കിൽ മോതിരത്തിന്റെ വെളിച്ചം വല്ലാതെ പുറത്തേക്ക് വരും. അവന്റെ മുകളിൽ സ്ലാബ് മൂടപ്പെട്ടു. അലാദീൻ ഇരുട്ടിലായി. പക്ഷേ ഒരു മൂലക്കൽ ത്രികോണാകൃതിയിൽ അവൻ ദിശാവ്യോമം കണ്ടു. പേടിക്കണ്ട, ഡപ്പി തുറന്ന് മോതിരം കയ്യിലിട്ടോളൂ, എന്നിട്ട് നടന്നിറങ്ങിക്കോളൂ. അലാദീൻ ഡപ്പി തുറന്നപ്പോൾ ചുറ്റിലും പ്രകാശം നിറഞ്ഞു. അവന് അത്ഭുതം തോന്നി. ആ പ്രകാശത്തിൽ താഴേക്കിറങ്ങുന്ന പടികൾ കണ്ട് അവൻ പടിയിറങ്ങി. അമ്മാവൻ പറഞ്ഞ മാതിരി ഒരറയിൽ ചെന്നു. കൽച്ചുമരുകളുള്ള ഒരു ചെറിയ അറ. അറയിൽ നിലവിളക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വിളക്കെടുത്തു, തിരികെ പടികൾ കയറി. അമ്മാവാ, അവൻ വിളിച്ചു. കിട്ടിയോ വിളക്ക്? പുറത്തു നിന്ന് ചോദ്യം. ഉവ്വ്. പെട്ടെന്ന് അമ്മാവന്റെ ശബ്ദം ഉത്കണ്ഠാകുലമായി. മോനെ, ആ വിളക്ക് ഇങ്ങോട്ട് തന്നിട്ട് മോതിരം പെട്ടെന്ന് ഡപ്പിയിലാക്കിക്കോളൂ, ദൂരനെന്ന് ആരോ വരുന്നത് പോലെ തോന്നുന്നു. ഇതാ, അലാദീൻ വിളക്ക് നീട്ടി. അമ്മാവന്റെ കൈ വിളക്ക് വാങ്ങി. മോതിരം ഡപ്പിയിലാക്കൂ, എന്നിട്ട് വേണം സ്ലാബ് നീക്കി നിന്നെ കയറ്റാൻ, അമ്മാവന്റെ ശബ്ദം. അലാദീൻ മോതിരം ഡപ്പിയിലാക്കി. പൂർണമായ ഇരുട്ട്. സ്ലാബ് ചലിക്കുന്നത് കേട്ട് അവൻ മുകളിലേക്ക് നോക്കി. മൂലയിലൂടെ നേരത്തെ ലഭിച്ചിരുന്ന ത്രികോണാകൃതിയിലുള്ള നിശാവ്യോമ ദൃശ്യം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി അലാദീൻ അറിഞ്ഞു. താൻ ഇരുട്ടറയിലാണ്, മുകളിൽ സ്ലാബ് മൂടി നിന്നിരുന്നു. സ്ലാബ് തലകൊണ്ടും കൈകൾ കൊണ്ടും തള്ളി അനങ്ങുന്നില്ല. അമ്മാവാ, അമ്മാവാ, അവൻ വിളിച്ചു. മറുപടിയില്ല. അവൻ ഉച്ചത്തിൽ അലറി, നിലവിളിച്ചു, കൂക്കി വിളിച്ചു. മറുപടിയില്ല. അവൻ ഡപ്പി തുറന്നു, മോതിരം പുറത്തെടുത്തു. അറയിൽ വെളിച്ചം നിറഞ്ഞു. അവൻ നോക്കി. മുകളിൽ കോൺക്രീറ്റ് സ്ലാബ്. 3 വശം കരിങ്കൽ ചുമരുകൾ. 1 വശം കൽപ്പടവുകൾ. ഇറങ്ങിച്ചെന്നപ്പോൾ നേരത്തെ കണ്ട അറ. കൽച്ചുമരുകളുള്ള ഏകാന്തമായ, ഭീതിതമായ, നിശൂന്യമായ അറ. അലാദീൻ പടികയറി മുകളിൽ വന്നു. പിന്നെ ഇറങ്ങി. ഭ്രാന്തി പിടിച്ച മാതിരി അവൻ അലറിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ ഓർത്തു, മോതിരം തിരുമ്മി ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്നത് നടക്കും. അവൻ മോതിരം തിരുമ്മി ആഗ്രഹിച്ചു. എനിക്ക് വീട്ടിലെത്തണം. ഒന്നും സംഭവിച്ചില്ല. അവൻ ഭയന്ന് വിറച്ചു. തനിക്ക് അപകടം പിണഞ്ഞിരിക്കുന്നുവെന്നും താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ തനിക്കാവില്ലെന്നും അറിഞ്ഞു. ആ അറിവുണർത്തിയ ഉൽക്കടമായ ഭയത്തിലമർന്ന് അവൻ ധരിച്ചിരുന്നു. ക്രമേണ മോതിരക്കല്ലിന്റെ വെളിച്ചം കുറഞ്ഞു. കുറഞ്ഞു കുറഞ്ഞ് അതില്ലാതായപ്പോഴേക്കും കൽച്ചുമരികൾക്കിടയിൽ അറയുടെ നിത്യനിശയിൽ കരഞ്ഞു തളർന്ന് അലറിത്തളർന്ന് കൽച്ചുമരികളിൽ തല്ലിത്തളർന്ന് അലാദീൻ വീണു കഴിഞ്ഞിരുന്നു. അറയ്ക്കുള്ളിലെ ശബ്ദരഹിതമായ അന്ധകാരം അവന്റെ മേൽ ചൂഴ്ന്നു നിന്നു. അബോധങ്ങളിൽ തന്നെ രക്ഷപ്പെടുത്താനെത്തുന്ന വിദൂര വിസ്മയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി ഇരുട്ടറിയിൽ അലാദീൻ കിടക്കുന്നു.
1: ഇപ്പോൾ കേട്ടത് കാക്കനാടന്റെ അലാദീൻ എന്ന കഥ. അവതരണം രമ്യ സന്തോഷ് പെർലശ്ശേരി.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലക്കാട് മാടമന ശങ്കരനാരായണൻ നമ്പൂതിരി പയ്യന്നൂർ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഒളപ്പമണ്ണിയുടെ കവിത എന്റെ വിദ്യാലയം, ആലപിക്കുന്നത് അധീന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജയ് ജവാൻ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാ വസന്തം. ഇതിൽ ഉറൂബിന്റെ വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന കഥ അവതരിപ്പിക്കുന്നത് ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600
1: CM വിസ്താര,
0: CM വിസ്താര നെല്ലൂന്നി.

0: सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचिका निधिः झाः। आदौ मुख्याः वार्ताः। प्रधानमन्त्रिणः नरेन्द्रमोदिनः इण्डोनेशिया देशस्य योग्यकर्ता नगरे युनेस्को वैश्विक सांस्कृतिक अभिलेख स्थलस्य प्रम्बानन् मन्दिरस्य ऐतिहासिकं भ्रमणम् प्रतिपादितं यत् मन्दिरस्य संरक्षणे भारतस्य सहभागिता द्वयोः देशयोः सांस्कृतिकन्यासं प्रकटीकरोति। केन्द्रीयगृहमन्त्री अमितशाहः जलाप्लावितेन प्रभावितानां राज्यानां मुख्यमन्त्रिभिः साकं दूरभाषेण सम्भाषणं विधाय केन्द्रसर्वकारपक्षतः सम्भाव्य सर्वविधसाहाय्यस्य आश्वासनम् अयच्छत्। भारतीय ऋतुविज्ञान विभागानुसारं देशस्य मध्य पूर्वीय भागेषु अतिवृष्टेः मेघगर्जनस्य च सम्भावना वर्तते। अमेरिकी राष्ट्रपति डोनाल्ड ट्रम्पः उदघोषयत् यत् ईरान देशेन साकं युद्धविरामाय कृतं सन्धिज्ञापनं सम्प्रति समाप्तिपदम् एति। वैश्विक भूराजनैतिक चिन्तन प्रभावात् भारतीय शेयर विपणौ भीषणः ह्रासः। सेंसेक्स निफ्टी सूचकांकौ सार्धद्विशतात्मिका अपचितिः दृश्यते। अपि च फीफा विश्वकप पादकन्दुक प्रतिस्पर्धायां स्विट्जरलैंड दलेन कोलंबिया दलं पराभूय प्रागुपान्त्य चरणे अर्जेंटीना दलेन सह क्रीडा सुनिश्चिता कृता। अथ वार्ताः विशदीकृत्य। प्रधानमन्त्री नरेन्द्र मोदी अद्य इण्डोनेशिया देशस्य योग्यकर्ता नगरे संस्थिते युनेस्को विश्व न्यास स्थले प्रम्बानन् मन्दिर परिसरे इण्डोनेशिया राष्ट्रपतिना प्रबोवो सुबियान्तो इत्यमुना साकं भ्रमणम् अकरोत्। तत्र पारम्परिक गैमेलिन संगीत ध्वनिभिः शास्त्रीय नृत्यैश्च प्रधानमन्त्रिणः अभूतपूर्वम् अभिनन्दनं विहितम्। नवमशताब्द्याः अस्य मन्दिरपरिसरस्य अवलोकनावसरे प्रधानमन्त्रिणा मुख्यशिवमन्दिरे विशेषपूजार्चना कृता। सहैव भारत इण्डोनेशिया देशयोः सहयोगेन मन्दिरस्य संरक्षणप्रयासाः दृष्टाः। एकस्मिन् संयुक्त वक्तव्ये राष्ट्रपतिना प्रबोवो इत्यमुना प्रतिपादितं यत् प्रम्बानन् मन्दिरं भारत इण्डोनेशिया देशयोः शतशः वर्षाणां प्राचीन सभ्यतायाः प्रतीकभूतं वर्तते। मन्दिरस्य पुनरुद्धाराय च तेन भारताय कार्तज्ञ्यम् आविष्कृतम्। अत्रावसरे प्रधानमन्त्रिणा निगदितं यदियं यात्रा अतीव आध्यात्मिकी अविस्मरणीया च अजायत। द्वादशशताब्देः अस्य न्यासस्य संरक्षणाय श्रीमोदी इण्डोनेशिया जनेभ्यः धन्यवादं विज्ञापितवान्।
1: योग्यकर्ता के इस भव्य मंदिर कॉम्प्लेक्स अब जब हम पुनर्निर्माण का काम करने जा रहे हैं और ये यूनेस्को का वर्ल्ड हेरिटेज है, दुनिया के दूर दूर क्षेत्रों में कहीं पर भी जाएं हमें कहीं न कहीं भारत की सांस्कृतिक विरासत के दर्शन होते हैं। ये पूरे साउथ ईस्ट एशिया का दूसरा सबसे बड़ा हमारी विरासत की पहचान है।
0: जकार्तायाम द्विपक्षीय वार्तानंतरम प्रेषिते संयुक्ते घोषणापत्रे भारत इण्डोनेशिया देशाभ्यां सर्वविध आतंकवादस्य तीव्रा निन्दा विहिता। द्वयोर देशयोः नेतृभ्यां अन्ताराष्ट्रिय नियमानुसारेण आतंकवादस्य सम्मुखं दृढ वैश्विक प्रयासस्य आह्वानं विहितम्। उभाभ्यां प्रमुखाभ्यां वैश्विक स्तरे प्रतिबंधितानां आतंकवादिनां संघटनानां च विरुद्धं कठोर कार्याचरणाय बलं प्रदत्तम्। उग्रवाद विरोधी सहयोगं च दृढीकर्तुं सहमतिः प्रकटिता। स्वस्य त्रिदेशीय प्रवासस्य द्वितीय चरणे प्रधानमन्त्री अद्यैव त्रीणि दिनानि यावत् ऑस्ट्रेलिया देशस्य मेलबर्न नगरं प्राप्स्यति। तत्र सः ऑस्ट्रेलिया प्रधानमन्त्रिणा एंथनी अल्बनीज इत्यनेन साकं तृतीय भारत ऑस्ट्रेलिया वार्षिक शिखर सम्मेलने भागं ग्रहीष्यति। अनेन साकमेव सः भारत ऑस्ट्रेलिया सीईओ फोरम इत्यस्मिन् उभय देशस्य शीर्ष उद्योगपतीन तथा च मेलबर्न नगरे प्रवासी भारतीय सभां च संबोधयिष्यति। केन्द्रीय गृह मंत्री अमित शाह अद्य अतिवृष्ट्या जलौघ सदृश परिस्थित्या सहैव भूस्खलनेन प्रभावितानां संकटग्रस्तानां अनेकेषां राज्यानां मुख्यमंत्रिभिः साकं दूरभाषेन संभाषणं विहितवान्। तेभ्यः केन्द्र सर्वकारस्य पक्षतः संभाव्य सर्वविध सहायस्य दृढ़ाश्वासनं च असौ अयच्छत्। श्रीशाहेन महाराष्ट्र राज्ये भीषण अतिवृष्ट्याः जलप्लावनस्य च स्थितेः समीक्षां कर्तुं महाराष्ट्रस्य मुख्यमंत्रिणा देवेन्द्र फडणवीसेन सह विशेष चर्चा अकारी। संवादावधौ गृहमन्त्रिणा मुख्यमन्त्रिणं प्रति संकटकाले महाराष्ट्र सर्वकारस्य सहयोगार्थं केन्द्रीय प्रशासनात् सर्वविध साहाय्य प्रदानस्य प्रतिश्रुतिः अभिव्यक्ता। अनेन सहैव गृहमन्त्रिणा गुजरात राज्ये अतिवृष्ट्या जल अवरोध स्थिति सन्दर्भे गुजरातस्य मुख्यमन्त्रिणा भूपेन्द्र पटेलेन साकमपि मन्त्रणा कृता। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चल दूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। भारतीय ऋतु विज्ञान विभागेन अद्य देशस्य मध्यम एवं पूर्वीय भागेषु अतिवृष्टेः मेघगर्जनस्य च कृते ऑरेंज अलर्ट इति नारंगवर्णीया संचेतना प्रसारिता। अनेन सहैव ऋतु विभागेन जम्मू कश्मीर लद्दाख हरियाणा चंडीगढ़ हिमाचल प्रदेशेषु अपि अतिवृष्टेः पूर्वानुमानं विहितम्। विभागेन अनेन संसूचितं यत् आगामिषु द्वित्रि दिनेषु प्रावृट उत्तर अरब सागरस्य अवशिष्टेषु क्षेत्रेषु तथा च राजस्थान हरियाणा पंजाब प्रान्तानां शिष्टेषु भूभागेषु अग्रे प्रवर्धमानः सन् सम्पूर्णे देशे पूर्णतः व्याप्तो भविष्यति। अमेरिका राष्ट्रपतिः डोनाल्ड ट्रम्पः उदघोषयत् यत् ईरान देशेन सह सैन्य संघर्षं निर्वापयितुं हस्ताक्षरितं सन्धिज्ञापनं सम्प्रति समाप्तिपदं सम्प्राप्तो विद्यते। तेन अग्रे प्रतिपादितं यत् अमेरिका सम्प्रति तेहरान प्रशासनेन सह संभाषणं कर्तुं नैव वांछति। राष्ट्रपतिः ट्रम्पस्य इदं वक्तव्यं तुर्की देशस्य राजधान्याम् अंकारा नगरे आयोजिते नाटो शिखर सम्मेलनस्य वार्ताहर सम्मेलने आगतम्। एषः घटनाक्रमः होमूर जलपोते त्रिषु तैलग्राहक पोतेषु अस्त्र प्रहारेण संजातस्य विवादस्य पश्चात् अमेरिका ईरान देशयोः मध्ये प्रवृत्तस्य प्रत्यक्ष सैन्य आक्रमणस्य परिणामो वर्तते। यद्यपि ईरानेन अस्य आक्रमणस्य उत्तरदायित्वं प्रत्यक्षतया नैव अंगीकृतम्। अद्य भारतीय शेयर विपणौ महती विक्रय प्रतिस्पर्धा दृष्टा यस्य प्रभावात् सेंसेक्स निफ्टी इत्येतौ उभावपि प्रमुख सूचकांकौ शत प्रतिशतं सार्ध द्वि प्रतिशतात्मिका अपचितिः अभवत्। जम्मू कश्मीर प्रशासनेन अद्य श्री अमरनाथ जी यात्रामुद्दिश्य एका नवीना निर्देशिका प्रसारिता यस्यां सर्वैः तीर्थयात्रिभिः पंजीकरण प्रक्रियायाः अथ सुरक्षा मार्गदर्शिकानां निष्ठापूर्वकं दृढतापूर्वकं च पालनं कर्तुं समादिष्टम्। आकाशवाण्याः जम्मू वार्ताहरैः विज्ञापितं यत् सर्वोच्च न्यायालयस्य निर्देशानुसारं निर्धारिता यात्रिणां प्रतिदिनस्य संख्या सीमा सम्प्रत्यपि पूर्णतो प्रवृत्ता वर्तते। श्रद्धालवः परामृष्टाः यत् यात्रा प्रारम्भात् पूर्वमेव अग्रिम पञ्जीकरणं करणीयम् अथ अनुमतिपत्रे उल्लिखिते दिनाङ्के एव यात्रा आरम्भणीया। प्रशासनेन स्पष्टीकृतं यत् अनुपदमेव पञ्जीकरणस्य सुविधा अत्यन्तं सीमित संख्यासु एव उपलब्धा वर्तते। फीफा विश्व कप फुटबॉल प्रतिस्पर्धायां फ्रांस मोरक्को नॉर्वे इंग्लैंड स्पेन बेल्जियम अर्जेंटीना स्विट्जरलैंड देशैः राउंड ऑफ 16 इत्याख्ये द्वंद्वे विजित्य अंतिमाष्टमेषु स्वस्थानं सुरक्षितम्। शुक्रवासरे तावत् प्रथमे प्रागुपान्त्यचक्रे रात्रौ सार्धैकवादने फ्रांस देशस्य स्पर्धा मोरक्को देशेन सह भविष्यति इति वार्ताः। ഇനി പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയ തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
2: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 ഒന്നര മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
2: കോഴിക്കോട് 2 തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മല ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
2: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
7: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
2: പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 സമ്മാനത്തുക 30 സർക്കാർ ഉത്തരവിറക്കി. 50 മൂന്നാം സമ്മാനം 25 ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച മുഖ്യമന്ത്രി വി സതീശൻ കാണാതായ 5 തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. സന്ധ്യഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്ല ഖദീജ, നീ എവിടെയാ നീ കത്തിയാളെ എടുത്തിട്ട് പോകുന്നത്?
1: ഞാനൊന്ന് അപ്പുറത്തെ കുമാരേട്ടനെ കാണാൻ പോന്നീനു.
0: എന്നാ കുമാരേട്ടൻ്റെ
1: ഓരോ വകയിൽ ഒരു ടില്ലർ വെപ്പുകാരനുണ്ട് പോലും. അവിടെ എനിക്ക് പറമ്പത്ത് ടില്ലർ വെച്ചിട്ട്
0: പറമ്പത്ത് ടില്ലർ വെക്കാനാ.
1: ആ എന്നിട്ട് എനിക്ക് കുറച്ച് തെങ്ങ് നടാൻ വേണ്ടിട്ട്.
0: നീ എന്താ ഈ കഥ പറയുന്നത്?
1: ആന്ന് എന്റെ കവുങ്ങെല്ലാം നശിച്ചുപോയി. ഇനി ആടെ എനിക്ക് കുറച്ച് തെങ്ങും തൈ വെക്കാൻ
0: വേണ്ടി. തെങ്ങ് വെക്കാൻ എനിക്ക് എന്താ പീരാന്ത് പോത്തുപോയി ടില്ലർ എടുത്തിട്ട് പറമ്പത്ത് പോയെ?
1: എല്ലടോ നീ എന്താ പറയുന്നത്? പണിക്കാർ കിട്ടുന്നുണ്ടാ?
0: എല്ലപ്പാ
1: എല്ലപ്പാ വയല് കളിച്ചിടുന്ന പോലെ ഈ ടില്ലറിനെ കൊണ്ട് പറമ്പത്തൊന്നും കളിച്ചിട്ടൂടാ.
0: കളിച്ചിടുന്നേ
1: എന്തായാലും കളിച്ചിടണം പറമ്പ്.
0: അതിന് നല്ല വലിയ ഹിറ്റാച്ചി പോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ടിടണം.
1: ഈ ടില്ലറിനെ കൊണ്ടാവൂല നീ പറയുന്നേ.
0: നീ കണ്ടില്ലേ ഇതുവരെ ടില്ലർ സാധനം ഇങ്ങനെ കറങ്ങുന്നല്ലേ?
1: എല്ല രാജ നീ എന്നാ പറയുന്ന? എന്റെ വയൽ തേച്ച് ഈ ടില്ലർ വെച്ചിട്ട് ഞാൻ ടില്ലർ കണ്ടിരുന്നാ.
0: എന്തൊന്നാ എന്നോട് പറയണ്ട്?
1: അല്ല രാജ ഈ ടില്ലർ എന്ന് പറഞ്ഞ വലിയൊരു തുമ്പിക്കൈ പോലത്തെ സാധനല്ലേ?
0: ആ അതന്നെ.
1: അല്ല ഇതിങ്ങനെ കോരി എടുത്തിട്ട് അല്ലടെ പറമ്പ് കളക്കൂലേ?
0: നീ ഒരു കാര്യം ചെയ്യണം, കോയന്റെ കൂടെ ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് കുട്ടികളെയും കൂടെ ഇരുത്തുക. എന്നിട്ട് ചിത്രം നോക്കിയിട്ട് ഓരോ സാധനത്തിന്റെ പേര് നീ പഠിക്കണം കേട്ടാ.
1: അപ്പൊ അതല്ലേ ടില്ലർ?
0: എന്റെ അപ്പാ എനിക്ക് ഇനിയും തിരിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ മാഷതാ വരുന്നത്? മാഷോട് എന്നെ ഇത് ടില്ലറാണോ ട്രാക്ടറാണോ അല്ല പിന്നെ JCB ആണോ എന്താ നോക്കാം.

0: എന്താ എന്താന്ന് തറക്കാൻ രണ്ടുപേരും കൂടി.
1: അല്ല മാഷേ, ഈ പറമ്പത്ത് എനിക്ക് കുറച്ച് തെങ്ങും തൈ കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടേ നടാൻ വേണ്ടിയിട്ട് ടില്ലർ അന്വേഷിച്ചു പോകുമ്പോ ഞാൻ രാജനെ കണ്ടേ. ഇന്നലെ രാജൻ പറയാ ടില്ലർ വെച്ചാല് നടക്കൂല എന്നാ പറയുന്നത്. അത് അങ്ങനെ നടക്കൂലേ?
2: പറ്റും മാഷേ. ഈ ഖദീജ പറയുന്ന ടില്ലർ വെച്ചാൽ നമുക്ക് തെങ്ങിന്റെ തടലെടുക്കാം, തെങ്ങിന്റെ കുഴിയെല്ലാം കുഴിക്കാം.
0: നമ്മളിപ്പോ ഈ യന്ത്രവൽക്കരണത്തിന് അതിന്റെ കൂടെ നിൽക്കേണ്ടി വരും, അതിനെ ആശ്രയിക്കേണ്ടി വരും. കാരണം തെങ്ങിൻ തടമൊക്കെ എടുക്കാനും പറമ്പ് കളിച്ചിടാനൊന്നും ആരെ കിട്ടുന്നില്ല, പണിക്കാരെ കിട്ടുന്നില്ല. നമ്മള് പണ്ട് ടില്ലർ ഒന്നും ഉപയോഗിച്ചിട്ട് വയലില് നമ്മൾ കളിച്ചിടാറ് ഇല്ലല്ലോ.
2: ഇല്ലല്ല.
0: അപ്പൊ അത് പുതിയ യന്ത്രങ്ങൾ വരും, അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിച്ചത് തീർത്തും തെറ്റൊന്നല്ല.
2: പക്ഷേങ്കിൽ നമ്മള് പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ അത്യാവശ്യ യന്ത്രത്തിന്റെ പേരല്ല അറിയണ്ടേ.
0: എന്ത് പറ്റി ടില്ലർ എന്നുള്ളൊരു യന്ത്രം ഉണ്ടല്ലോ നമുക്കല്ലേ.
2: ടില്ലർ എന്ന് പറയുന്ന യന്ത്രം ഉണ്ട്. ഖദീജക്ക് ടില്ലർ ഏതാന്ന് അറിയാം മാഷ്ക്ക്? നമ്മളെ തുമ്പിക്കൈ പോലെ കോരിയെടുക്കുന്ന സാധനമുള്ളത്.
1: എനിക്ക് പേര് കിട്ടിയിട്ടില്ല മാഷെ, അതാണ് ഇവർ കളിയാക്കുന്ന.
0: അതില് വലിയ അത്ഭുതമൊന്നുമില്ല. നമുക്കിപ്പം എന്താണെങ്കിലും ഒരു യന്ത്രമാണല്ലോ.
2: അതെ അതെ.
0: ഇറ്റാച്ചിയും ജെ സി ബിയും ടില്ലറൊക്കെ ഒരു കുടുംബക്കാരല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് ഇത് പറമ്പ് കളിച്ചിടാനാണോ ഇത് ആവശ്യപ്പെടുന്നത്?
1: ആന്ന്, ഞമ്മള് വയലിലെല്ലാം ഇങ്ങനെ കളിച്ചിടുന്നോണ്ട് ഞാൻ വെച്ച് പറമ്പത്തും കളിച്ചിട്ടിട്ട് പിന്നെ ഇത് തെങ്ങ് വെക്കാലോ, മഴക്കാലല്ലേ വരുന്നു.
0: പക്ഷെ അത് പറമ്പ് കളിച്ചിടാൻ ഈ വയൽ കളിക്കുന്ന ഇറ്റാച്ചിയും ജെ സി ബിയും ടില്ലറും ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. കാരണം പ്രത്യേകിച്ചും തെങ്ങിൻ തടത്തില് തെങ്ങിന്റെ വേര് എന്താണ് മേലെല്ലാം ഉണ്ടാവോ? അടിവേര് തായ് വേരല്ലോ, അതിന് പടർന്ന് പന്തലിക്കുന്ന വേരല്ലേ. അപ്പൊ വേര് മുറിയാൻ സാധ്യതയുണ്ട്.
2: അല്ലേ തന്നെ നമ്മള് കൈക്കോട്ട് പണിക്കാർ തടലെടുക്കുമ്പോ വേര് കാണുന്നിടത്ത് വരെയല്ലേ കളിച്ചെടുക്കുള്ളൂ.
0: ചില തെങ്ങിനാണെങ്കിൽ വളരെ അടിയിലായിരിക്കും വേരുകള്, മറ്റതിന് വളരെ മുകളിലായിരിക്കും. അപ്പോ ടില്ലറിന് അല്ലെങ്കിൽ ഈ ജെ സി ബിക്ക്
2: ഇതെല്ലാം വെച്ചിട്ട് അങ്ങ് പോലല്ലേ, മണര പോകുന്നുണ്ടോ വേര് പോകുന്നുണ്ടോ ഒന്നും നോക്കൂലല്ലോ.
0: അപ്പം പ്രത്യേകിച്ച് ചെടികളൊന്നും ഇല്ലാത്ത സ്ഥലം കളിച്ചിടാൻ നമുക്ക് ടില്ലർ തന്നെ ആവാം. തെങ്ങിൻ തടം എടുക്കാൻ ചിലരൊക്കെ ഇറ്റാച്ചി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ചെറിയൊരു ജെ സി ബി ആണല്ലോ ഇറ്റാച്ചി, എവിടെയും കയറി ചെല്ലണം അതിന്. പക്ഷെ അപ്പോഴും ആ ചെടിക്ക് കേടുകൂടാതെ അതിന്റെ വേര് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് മാത്രം.
2: അതെ.
0: അപ്പൊ എന്താണ് കൃഷിഭവനെന്ന് കിട്ടിയോ തെങ്ങ്? കിട്ടി.
1: ആ തെങ്ങും തൈ കുറച്ച് കിട്ടി മാഷെ.
2: തെങ്ങും തൈ കിട്ടിയിട്ടുണ്ട്. പഴയ തെങ്ങ് വീട്ടിലുണ്ട്. ഖദീജന്റെ വീട്ടിൽ നിറയെ തെങ്ങല്ലേ മാഷ് കണ്ടിട്ടില്ലേ?
0: അല്ല, നിറയെ കവുങ്ങല്ലേ അതിനിടയിലാണോ വെക്കുന്നത്?
1: കവുങ്ങെല്ലാം പോയി പോയി മാഷെ. എന്നിട്ട് അതെല്ലാം പൊരിച്ച് ചാടിയിട്ട് തെങ്ങും തൈ വെക്കാലോന്ന് വെച്ചിട്ട് എല്ലാം പോയി. കവുങ്ങിന് പണ്ടത്തെ പോലെ ഒന്നും കിട്ടുന്നില്ല എനിക്ക്.
0: അല്ല, കവുങ്ങൻ തൈ പോയ സ്ഥലത്ത് കവുങ്ങൻ തൈ തന്നെ വെച്ചൂടെ?
1: അത് അത്ര ലാഭം കിട്ടുന്നില്ല.
0: ലാഭമാണ് ഒരുപക്ഷെ, തെങ്ങിനേക്കാൾ കൂടുതൽ ലാഭം ഇപ്പം അതിന്റെ രോഗം നമ്മൾ ആദ്യം കണ്ടെത്തുക, ചികിത്സിക്കുക. മാത്രമല്ല ഇത് രണ്ടും തെങ്ങിന് വേണ്ടി കവുങ്ങ് ഉപേക്ഷിക്കുന്നു വേണ്ട. നമുക്ക് തെങ്ങിന്റെ ഇടവേളയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
2: അത് നല്ലൊരു പരിപാടിയാണ്. തെങ്ങിന്റെ ഇടയിലല്ല നമ്മളെന്താ പണ്ട് നടന്നല്ലേ?
1: അല്ല, ഈ കുരുമുളകിന് നല്ല വിലയല്ലേ ഇപ്പോ.
2: പോയിട്ടെ കവുങ്ങിന്റെ മേലെയാ കുരുമുളക് മുഴുവൻ.
1: അത് ശരിയാ.
0: തീർച്ചയായിട്ടും അതിന് നമുക്ക് ഈ കൃഷി വിജ്ഞാനത്തിൽ പറയാ ഈ മിശ്രവിള സമ്മിശ്ര കൃഷി എന്നൊക്കെ പറയും.
2: ഇതൊന്നും പറഞ്ഞാൽ ഖദീജക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല.
0: നമുക്കിപ്പോ പണ്ടത്തെ കാലം പോലെയല്ലോ, ഭൂമിയുടെ അളവ് വളരെ കുറവല്ലേ. ഭൂമിയുടെ അളവ് കുറഞ്ഞിട്ടല്ല, പല ഭൂമിയിലും നമ്മൾ എന്ത് ചെയ്തു?
1: വീടെടുത്ത് വെച്ചില്ല മാഷേ.
0: ഇപ്പൊ കൃഷി ചെയ്യാൻ എന്തില്ല? മണ്ണില്ല. അപ്പൊ ലഭ്യമായ കൃഷി സ്ഥലത്ത് നമ്മള് തെങ്ങിൻ തോപ്പ്, ഒരു തെങ്ങിൻ തോപ്പ്, മറ്റൊരു കവുങ്ങൻ തോപ്പ്, മറ്റൊരു കുരുമുളക് തോപ്പ്, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. ഇപ്പൊ ഒരു തെങ്ങിൻ തോപ്പ് തന്നെ എന്ത് ചെയ്യും? തെങ്ങിന് ചുറ്റും നാല് കവുങ്ങ് വെക്കും. ഈ കവുങ്ങിന് ചുറ്റിപ്പറ്റി കുരുമുളക് വളരും. തെങ്ങിൻ തടത്തിൽ പച്ചക്കറിയും പാവലും വെണ്ടയ്ക്കൊക്കെ നടും, ചീനിയൊക്കെ നടും. അപ്പൊ പ്രത്യേകം പ്രത്യേകം പ്ലോട്ടുകൾ ആവശ്യമില്ല. കുരുമുളകിന് നല്ല വിലയാണ്, കൊട്ടടക്കൊക്കെ നല്ല വിലയാണ്. അപ്പം തെങ്ങിന് നനക്കുന്ന നനവ് കൊണ്ട് ഇവരെല്ലാവരും ജീവിച്ചോളും.
2: അതല്ലേ നമ്മള് ഈ അടുക്കളത്തോട്ടം എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ ചെറിയ പച്ചക്കറി എല്ലാം നടുന്നത്. അല്ലേ മാഷേ,
0: അതെ.
2: അല്ല, ആകെ 10 സെന്റ് ഉണ്ടാവുക, അതിലൊരു വീട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളു.
1: ആ പൊരേന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഓരോ നട്ട് കൃഷിയെല്ലാം ഉണ്ടാക്കും.
0: അതെ, അടുക്കള തോട്ടത്തിന്റെ ഒരു ഗുണം അടുക്കള മാലിന്യങ്ങള് വളമാക്കി മാറ്റാം. അല്ലെ, നമ്മൾ വെറുതെ കളയുന്ന വെള്ളവും മറ്റ് മാലിന്യങ്ങളൊക്കെ ജൈവ അവശിഷ്ടങ്ങളൊക്കെ സസ്യങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമുക്ക് നല്ല സ്വാദിഷ്ടമായ പച്ചക്കറി വിളകൾ വിളയിച്ചെടുക്കാൻ പറ്റും.
2: അതിന് വേണ്ടിയിട്ടല്ലേ ഈ ജൈവ അവശിഷ്ടങ്ങളെല്ലാം സംസ്കരിക്കാനല്ലേ മറ്റേ മണ്ണര കമ്പോസ്റ്റും അത് ഇതെല്ലാം കൃഷി ആപ്പീസിനല്ലോ.
1: എല്ലാ ഈ അടുക്കള തോട്ടത്ത് നമ്മൾ പറിച്ചെടുക്കുമ്പോ എന്നാണ് അതിന്റെ രുചി? തക്കാളിക്കെല്ലാം പണ്ടത്തെ രുചിയാന്ന് കിട്ടുന്നു.
2: ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ, നമുക്ക് മരുന്നടിച്ചല്ലേ പറ്റുള്ളൂ.
0: നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂടുതല്, അത് എവിടുന്ന് വരുന്നു, ആര് കൃഷി ചെയ്യുന്നു, അല്ലെ, എന്ത് രാസവസ്തുക്കൾ അതിന് ചേർക്കുന്നു നമുക്കറിയില്ല.
2: ഇതിനൊരു കാര്യം എന്താ പറയാ, പക്ഷേ നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന അപ്പാടപ്പാട് ചീഞ്ഞു പോകുന്നു പറഞ്ഞിട്ടാണ് ഇത് നടാത്ത കാര്യവും. പീടിയ നിൽക്കുന്ന ഒരു ഒരാഴ്ചത്തേക്കെല്ലാം തക്കാളി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് ഒരു മാസം വരെ വെച്ചാലും പോകില്ല.
1: അത് പറഞ്ഞ ശരിയാ രാജേ. അല്ല, ഞാൻ ഈയിടക്ക് പീടിയക്ക് പോയരോ, പിന്നെ ഒരാള് ചോദിക്കുന്നത് ചീഞ്ഞ വെണ്ടക്ക ഉണ്ടോ ചീഞ്ഞ തക്കാളി ഉണ്ടോ കോട്ടു സൂട്ടിട്ടോ ഒരാളാ ചോദിക്കുന്നത്. അതിനോട് അവർക്ക് ചീഞ്ഞിയല്ലോ.
2: അല്ല,
1: ഇത് അവർക്ക് കമ്പോസ്റ്റിൽ ഇടാനായിരിക്കും. അതെല്ലാം എടുത്ത് കമ്പോസ്റ്റിൽ ഇട്ടിട്ട് നല്ല വളായിക്കൂടോ. അല്ലേ മാഷേ, ഇവർക്ക്
0: കമ്പോസ്റ്റിലാവണമെന്നില്ല. ഇപ്പൊ പൊതുവെ പറഞ്ഞു വരുന്നുണ്ട് അത് അല്പ അതിശയോക്തിയാണെങ്കിലും അപകടമില്ലാത്ത തക്കാളി അല്പം ചീഞ്ഞ തക്കാളിയാണെന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാലോ, നല്ല തക്കാളിയൊക്കെ വളരെ മിനുസമുള്ള മുഖം നോക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ തക്കാളികളൊക്കെ കാണും. പക്ഷെ അതിനകത്ത് അപകടങ്ങൾ പതിയിരിക്കും. ഒരു ഈച്ച പോലും ആ തക്കാളിക്ക് പുറത്ത് വന്നിരിക്കൂല. എന്തുകൊണ്ട്?
1: മരുന്നടിച്ചിട്ടുണ്ടാവും,
0: വിഷമുണ്ടാവും. അല്പം ചീഞ്ഞു പോയെങ്കിലും അതിൽ മരുന്ന് തളി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അല്പം മോശമായ ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന
2: സംഭവം എന്താ അറിയാ ഖദീജ? പണ്ടാണെങ്കിൽ 10 വണ്ടക്ക മുറിച്ചാൽ നമുക്ക് പുഴുവില്ലാത്ത എത്ര വണ്ടക്ക കിട്ടും? അതാലോചിച്ച് നോക്കിയ ഇപ്പൊ
1: വണ്ടക്കയിൽ പുഴുണ്ടാ? ഇല്ലല്ലോ. അല്ല മാഷേ,
0: അപ്പൊ ഒരു പുഴു എവിടെയെങ്കിലും വണ്ടക്കയുടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വണ്ടക്കയില് രാസവസ്തുക്കൾ തളിച്ചിട്ടില്ല.
1: ഇനിയിപ്പോ അയാള് പറഞ്ഞ പോലെ നമ്മളും പുഴുള്ള വണ്ടക്ക നോക്കി വാങ്ങേണ്ടി
2: വരുവാങ്ങനെ
0: വ്യാപകമായിട്ടൊരു ശീലമാക്കേണ്ടത് അതങ്ങനെ ചിലര് കണ്ടെത്തുന്നത് മാത്രം. അതവര് കൊണ്ടുപോയിട്ട് വളരെ അധികം കഴുകി വൃത്തിയാക്കി നോക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ വിഷയം അതല്ലല്ലോ, തെങ്ങ് നടണ്ടെ?
1: പിന്നെ തെങ്ങിന്റെ അത് അതിലേക്ക് വാമാശെ, തെങ്ങിന്റെ ആടെയെല്ലാം കുറച്ച് കളച്ചിടണം. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യാൻ നോക്കില്ലേ ഇന്ന്. അപ്പളക്കനക്ക് തെങ്ങും തയ്യെല്ലാം വെച്ചിട്ടൊരു ഉഷാറാവണേനു. മഴയത്തെ ഇനിയിപ്പോ ആവോ നമ്മ?
2: അല്ല, ശരിക്കും ഹിറ്റാച്ചുകൊണ്ട് കുഴിക്കാൻ പറ്റുമോ? പക്ഷെ തെങ്ങിൻ തടം
0: അല്ല, അത് പൂർണ്ണമായിട്ടും നല്ലതല്ല. നമ്മൾ ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. തെങ്ങില്ലാത്ത പൊതുവായ വെളി പ്രദേശങ്ങളിൽ നമുക്ക് ഈ ടില്ലർ കൊണ്ടുവന്ന് കിളച്ചിടുന്നല്ലേ. നമ്മളെന്തിനാണ് ഈ സമയത്തൊന്നും അല്പം ഒരു മഴ പെയ്ത് മണ്ണൊന്ന് കുതിർന്നിട്ടാകുമ്പം കിളച്ചിടുന്നെന്തിനാണ്? കിളച്ചിടുന്ന മണ്ണിലാണ് വെള്ളം കൂടുതൽ കുടിക്കുക. മണ്ണിനെ കൊണ്ട് കൂടുതൽ വെള്ളം കുടിപ്പിക്കണം. അപ്പം ആ വെള്ളം അവിടെ ഉണ്ടാകും. അതിൽ പ്രത്യേകിച്ചും ഈ തെങ്ങിൻ തൈ നടുമ്പോൾ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് നിളക്കിയിട്ട് അവിടെ കളകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെടികൾ വളരാൻ അനുവദിക്കണം. അത്തരം വിത്തുകൾ പാകിക്കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് പച്ചില വിത്ത് എന്ന് പറയും, പച്ചില ചെടികൾ ഉണ്ടല്ലോ, അതിന്റെ വിത്തുകൾ അവിടെ അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിലും മറ്റെവിടെ നോക്കും കൊണ്ട് അവിടെ വിതച്ചാൽ നന്നായിട്ട് വളർന്നോളും. ഈ പച്ചില വളമായിട്ട് നമുക്ക് തെങ്ങിന് ഏറ്റവും അധികം വേണ്ടത് ജൈവവളങ്ങളല്ലേ, അത് തുറന്നിട്ടാകുമ്പോൾ അതിൽ കുറെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഈ സമയം തന്നെയാണ് നല്ലത്. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞു, മണ്ണൽപ്പം നനഞ്ഞു, ഇനി വലിയ മഴ വരാൻ പോകുന്നതാണ്. ഈ മഴയത്ത് വെള്ളമൊക്കെ ഒഴുകി ഒലിച്ച് പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് കിളച്ചിടണം. അതോടൊപ്പം തന്നെ ആ കിളച്ച മണ്ണില് ഈ പച്ചില ചെടികളുടെ വിത്തുകൾ വിതയ്ക്കുക. അത് നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വന്നോളും. ആ ചെടികൾ മുറിച്ചെടുത്ത് നമുക്ക് തെങ്ങിന്റെ തടത്തിലിടുകയും ചെയ്യാം.
1: അല്ല, എന്റെ പറമ്പിങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ പറമ്പ് ചെരിഞ്ഞിട്ടല്ലേ മാഷെ, അതിൽ നിന്ന് വെള്ളം
2: മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുക.
0: നമ്മൾ അതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. ഭൂമിയുടെ കിടപ്പ് പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലകളിലെല്ലാം ചെരിഞ്ഞിട്ടാണ്, സമതലങ്ങളെയല്ല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എവിടെ പെയ്യുന്ന മഴയും വളരെ വേഗത്തിൽ പുഴയിലേക്ക് കടലിലേക്ക് പോവാൻ അനുവദിക്കരുത്. അവനെ തടഞ്ഞു നിർത്തണം.
1: അല്ല മാഷേ, ഇത് പണ്ടൊരു പാട്ട് പാടിയിട്ടില്ലോ, അച്ഛാ അച്ഛാ പോവല്ലേ. അതുപോലെ ഞാനിപ്പം പാണ്ടി വരും, മഴയെ മഴയെ പോവല്ലേ ഞാനും
2: പറയണ്ട.
0: അല്ല, മഴവെള്ളം പോവാതിരിക്കാൻ നമ്മൾ പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിന് തടയണം, തടയണ തടയണ കെട്ടുക. കോണ്ടൂർ ബണ്ടുകൾ എന്നൊക്കെ പറയും.
1: അല്ല, കോണ്ടൂർ ബണ്ട് എന്ന് പറഞ്ഞാല്
0: അതൊരു ഒരു പേര് അത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മള് ചെരുവിന് വിപരീതമായിട്ട് ഒരു വരമ്പ് വെക്കുക. അപ്പൊ വെള്ളം അവിടെ തങ്ങി നിൽക്കും.
2: കുഴി
0: കുഴിച്ചു വെക്കും. ഈ വരമ്പിന് ചുറ്റും അടുത്ത് വെള്ളം തങ്ങി നിൽക്കുമ്പോൾ മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളം ഭൂമി വലിച്ചു കുടിച്ചോളും. രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഇതുപോലെ ബണ്ടുകൾ കെട്ടി, കയ്യാലകൾ കെട്ടുക, നീർക്കുഴികൾ തയ്യാറാക്കുക, കോണ്ടൂർ ബണ്ടുകൾ തയ്യാറാക്കുക. അപ്പൊ നമ്മുടെ മണ്ണിന്ന് പരമാവധി വെള്ളം മണ്ണിൽ തന്നെ കുടിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നാല് അത് വേനൽക്കാലത്തും അതിന്റെ ഗുണം കിട്ടും.
2: അല്ല മാഷേ, ഇത് മാത്രല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം കാറ്റ ഒരു ക്ലാസ്സിൽ കൃഷി ആഫീസർ പറയുന്നുണ്ട് ഈ മേൽമണ്ണിലാന്ന് പോലും നമ്മളെ ജൈവ അംശം മുഴുവൻ ഇത് ഒഴുകി പോവാണ്ടിരിക്കാൻ ഇത് നല്ലതാണെന്ന് ഒരിക്കൽ പറയുന്ന കേട്ടന്.
0: ബണ്ട് കെട്ടില്ല. മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേനൽക്കാലത്ത് നമ്മുടെ മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഉണക്കിലകളൊക്കെ വീണ് അത് മണ്ണിലേക്ക് ലയിച്ച് മണ്ണിന്റെ ഒരു വളക്കൂറ് ഫെർട്ടിലിറ്റി എന്ന് പറയും, അത് സസ്യങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. മണ്ണിന് ഇളക്കം തട്ടും. അത് നമ്മൾ കിണറൊക്കെ കുഴിക്കുമ്പോൾ അടിയിലേക്ക് അടിയിലേക്ക് പോകുമ്പോൾ മണ്ണിന്റെ ഘടന മാറുന്നുണ്ടല്ലോ. അതിന് ഒരു സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമുള്ള ഒന്നും അതിനകത്തില്ല, മേൽമണ്ണ് തന്നെയുള്ളത്. മേൽമണ്ണ് വളരെ സമ്പുഷ്ടമായി തീരാൻ ഈ പച്ചിലകളും മറ്റൊക്കെ അടിഞ്ഞു കൂട്ടുന്നത് അവിടെ തന്നെ നിലനിർത്തുന്ന അത്യാവശ്യമാണ്. ഈ ഒഴുകിപ്പോകുമ്പോൾ ആരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകും, മേൽമണ്ണിനെയും കൂടി അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് അവശേഷിക്കുക എന്താണ്? വളമില്ലാത്ത ഗുണമില്ലാത്ത മണ്ണ് മാത്രമായിരിക്കും അവിടെ. നമ്മുടെ ചെടികൾ നട്ടാൽ വളരുകയില്ല. അപ്പൊ നമുക്ക് വെള്ളം മാത്രമല്ല ഒലിച്ചു പോവാതിരിക്കേണ്ടത്, മേൽമണ്ണ് കൂടിയാണ്. അത് നമുക്ക് ഈ മഴക്കാലത്ത് ബണ്ടുകൾ, പ്രത്യേകിച്ചും ചെരിവുള്ള ഭൂമിയിൽ ബണ്ടുകൾ കെട്ടി, കുഴികൾ കെട്ടി അവിടെ തന്നെ നിലനിർത്തണം.
2: ഇതെല്ലാം ആയിരിക്കും മറ്റ് ബണ്ടെല്ലാം കെട്ടിയിട്ട് അതിന്റെ മേലെല്ലാം സസ്യങ്ങളെല്ലാം നമ്മളെ ചീമക്കൊന്നയെല്ലാം വരമ്പിന് വെക്കുന്നില്ലേ?
0: അതെ.
2: ശീമക്കൊന്ന
0: ഒരു ചില്ലറ കൊന്നയൊന്നും അല്ലത്. നമുക്കിപ്പം കണിക്കൊന്നതിനെ കുറിച്ച് മാത്രം അറിയുള്ളൂ അല്ലേ, നിറയെ പൂക്കളെല്ലാം ഉണ്ട്. പക്ഷെ ശീമക്കൊന്ന കർഷകന് വളരെയധികം ബന്ധുവാണ്. ആ ശീമക്കൊന്നയുടെ ഇലകള് അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുക്കും, അതിന് വേരുകളടക്കം നൈട്രജന്റെ സമ്പന്നം. നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മള് യൂറിയ എന്ന് കേട്ടില്ലേ,
1: യൂറിയ, പൊട്ടാസ് ഇതെല്ലാം.
0: ഇതൊക്കെ നമുക്ക് എൻ പി കെ വളങ്ങൾ എന്നാണ് പറയുക, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇത് എല്ലാ ചെടികൾക്കും വിവിധ അനുപാതത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ യൂറിയ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സസ്യമാണ് ശീമക്കൊന്ന. അതൊരു വലിയ ഫാക്ടറിയാണ്. നമ്മുടെ ഈ അന്തരീക്ഷത്തിലുണ്ടല്ലോ വായുവിൽ ഈ മൂലകങ്ങളൊക്കെ പല തോതിലുണ്ട്. അന്തരീക്ഷത്തിലെ ഈ നൈട്രജൻ മൂലകത്തെ ഇലകൾ വലിച്ചെടുത്ത് സംഭരിച്ചു വെക്കും. ഈ ശീമക്കൊന്നയുടെ ഇലകളും തണ്ടൊക്കെ നമ്മളൊരു ചെടിക്കിട്ടാല് ആ ചെടിക്ക് എന്ത് കിട്ടി?
2: യൂറിയ
0: കിട്ടി.
1: അതൊരു പഞ്ചസാര പോലത്തെ വളല്ലേ?
0: അതെ, പഞ്ചസാര പോലത്തെ വളം നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങി സസ്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഗുണം എന്ത്
2: ചെയ്യും? അങ്ങനെ ശീമക്കൊന്ന വെച്ച് അത് നട്ടോ, വെറുതെ വളത്തിന് പൈസ കളയണ്ട.
0: അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഇത്ര ക്രൂരമായിട്ട് ശീമക്കൊന്ന വേരോടെ പിഴുതെടുത്ത് കളയരുത്.

0: മണ്ണെടുത്തതിന് ശേഷം കുറച്ച് ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ചേർക്കാം. അതിന്റെ സമയമാണ് ഇപ്പം മഴ പെയ്ത് തുടങ്ങുന്ന സമയമാണ്.
1: ജൂൺ മാസല്ലേ, സാധാരണ എല്ലാം ചെയ്യല്.
0: നമ്മളൊരു ആകെ ആവശ്യമുള്ള രാസവളത്തിന്റെ മൂന്നിലൊരു ഭാഗം ഇപ്പോഴാണ് ചേർക്കേണ്ടത്. രാസവളങ്ങളെ ഒന്നായി ചേർക്കാൻ പാടില്ലല്ലോ. മൂന്നിലൊരു ഭാഗം ഇപ്പൊ ചേർക്കാം. യൂറിയ 250 ഗ്രാം വേണം. രാജ്ഫോസ് എന്ന ഫോസ്ഫറസ് 280 ഗ്രാം ആണ്. MOP എന്ന ഒരു വള മിശ്രിതമാണ് 380 ഗ്രാം. അതുപോലെ ഈ ചില രോഗങ്ങൾ, ചെന്നീരൊലിപ്പ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ള തെങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയത്ത് 5 കിലോ വേപ്പിൻ പിണ്ണാക്ക്, മഗ്നീഷ്യം ഇല്ലാത്ത തോട്ടങ്ങളിലാണെങ്കിൽ 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് കൊടുക്കാം. ഇത് രോഗപ്രതിരോധ ശേഷി കുറക്കാനും തെങ്ങിന്റെ വളരെ നല്ല വളർച്ചക്കും കായ്പിടുത്തത്തിനൊക്കെ സഹായിക്കും.
1: ഇതെല്ലാം വളപ്പീടിയിൽ കിട്ടുന്ന
2: വളങ്ങളായിരിക്കും.
1: കുറിച്ച് വാങ്ങിക്കോ,
0: തെങ്ങിന് വേണ്ട വളം എന്ന് പറഞ്ഞാൽ മതി, അവർക്കൊക്കെ അറിയാം.
1: പിന്നെ ഇത് ജൈവവളം വേണ്ടി വരില്ലേ മാഷേ?
0: ജൈവവളം നമുക്ക് തീർച്ചയായിട്ടും വേണം. ജൈവവളം നമ്മളിപ്പോ വേപ്പിൻ പിണ്ണാക്ക് ജൈവവളമായിട്ട് കണക്കാക്കാം. മാത്രമല്ല തൊടികളിലെ ധാരാളം പച്ചിലകൾ വളരുമല്ലോ അപ്പോഴത്തേക്ക്.
1: അല്ല പക്ഷേ ഈ തെങ്ങിന് നമ്മളെ കുമ്മായം ഇട്ട് കൊടുക്കണം എന്ന് പറയുന്ന കാലം.
0: കുമ്മായം ഈ pH മൂല്യം എന്ന് പറയും, മണ്ണിന്റെ അമ്ലക്ഷാര ഗുണം. രണ്ട് ഗുണങ്ങളാണ് മണ്ണിന് ഉണ്ടാവുക, ഒന്ന് അമ്ല ഗുണവും മറ്റൊന്ന് ക്ഷാര ഗുണവും.
2: അതന്നെ
0: വെണ്ണീരന്. അപ്പൊ ഈ മണ്ണിന്റെ ഈ രണ്ട് ഗുണങ്ങള് ഒരു പ്രത്യേക അനുപാതത്തിൽ വേണം. എല്ലാ മണ്ണും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ ക്ഷാര അമ്ല ഗുണങ്ങളും എല്ലാ ചെടികൾക്കും ഒരുപോലെ ആവില്ല വേണ്ടി വരിക. അപ്പം മണ്ണിന്റെ അമ്ല ഗുണവും ക്ഷാര ഗുണവും പരിശോധിച്ച് അതിനെന്ത് വേണം, മണ്ണ് പരിശോധന നടത്തി നമ്മുടെ മണ്ണിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ അവര് പറയും ഇതിന് അമ്ല ഗുണം കുറവാണ്, ക്ഷാര ഗുണം കുറവാണ്, അല്ലെ ഇത് കൂടുതലാണെന്ന് പറയും. അപ്പൊ അങ്ങനെ അമ്ല ഗുണം കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ക്ഷാര ഗുണം കൂട്ടണം, അതിന് കുമ്മായം ഇടണം. അപ്പൊ എല്ലാ മണ്ണിലും ഒരേപോലെ കുമ്മായം ഇടരുത്.
2: എല്ലാ തെങ്ങിനും അതെ,
0: മണ്ണ് നോക്കിയിട്ട് അവിടെ അതിന്റെ അഭാവം ഉണ്ട് എങ്കിൽ മാത്രമേ
2: ഇടോ.
1: ഖദീജ, ഇത് എല്ലാം കൂടി ഇന്ന് നടക്കും തോന്നുന്നില്ല. തൽക്കാലം തെങ്ങ് നടാനുള്ള പരിപാടി നോക്കി
2: ഒന്ന് കളക്കാൻ വേണ്ടിട്ട് ടില്ലർ വേണ്ടെന്നാ പറയുന്ന. ഇപ്പൊ
1: ടില്ലർ അല്ല ഖദീജ,
2: JCB അല്ലേ? JCB
1: കുഴി കുത്താൻ JCB എല്ലാം പറ്റുമപ്പ. അല്ല, ഇങ്ങക്ക് പണിക്കാരില്ലാത്തോണ്ടല്ലേ ഈ ടില്ലറിൽ അന്വേഷിച്ച് നടക്കും നിങ്ങള്? എത്ര പണിക്കാരാണോ അവിടെ ബജാറിൽ പോയി നിന്നാലും അതിന്റെ ഏജന്റ് ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചോറായി ബാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവര്
2: വരൂല്ലേട്ടാ.
1: അവരോട് ചോറ് പറഞ്ഞാ ഓടു അയ്യാ. ഇത് ഹിന്ദിക്കാരാ, അവരോട് മലയാളം മാലും തന്നെ പറയണോ. നിങ്ങൾക്ക് അതെല്ലാം പഠിക്കാൻ അറിയാ?
2: എല്ലാ ഇവര് തെങ്ങ് ഓർക്കാനും വന്നാ.
1: ആ പിന്നെ ഇല്ലേ,
2: അവരെ കിട്ടിയാലും മതിയല്ലേ എനക്ക്?
1: മതി.
2: ഞാൻ ഇതൊന്നും അറിയുന്നില്ല, എന്നാ അവരെ വിളിക്കാൻ തോന്നുന്നു അല്ലേ, എന്നാ തെങ്ങിന്റെ തടവെടുക്കാൻ. അല്ല രാജാ, നീ ഒന്ന് ഏർപ്പാടാക്കി തരുവാ.

0: ഇരിട്ടി പേരാവൂർ സ്വദേശിയായ അനിൽ രാമൻ രചന നിർവഹിച്ച് ജിത്തു തമ്പുരാൻ ഈണം പകർന്ന് സിനി രഘുനാഥ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവ വികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവേ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: കേന്ദ്ര സർക്കാരിനെ ചുനൌത്തി കാ സാമന കരണിക്ക് തയ്യാറി അപ്രേൽ മെയ് ശുരൂ കർതി തി മേ ലഗാതാർ കൃഷി മന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മേ ഹൂ ഓർ ജോ ഹമാരി ടീം ഹൈ വോ ഭി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹൈ സചിവ് ഭി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹൈ അൽനിനോ മോണിറ്ററിംഗ് സെൽ ഓർ ട്രാപ് ബേദർ ബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൺ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ റഖേ ഹുവേ ഹൈ.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരി മുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. EPF പലിശ July 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന EPF അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13th സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട്, കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: പ്രിയ ശ്രോതാക്കളെ, ശാസ്ത്രവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ താപ്പാമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ഈ പാവം ജീവിക്ക് താപ്പാമ്പ് എന്ന് പേരിട്ടത് ആരായിരിക്കും? വെറും വിരയായ ഈ ജീവിക്ക് പാമ്പെന്ന പേര് ചേർത്തു എന്നത് മാത്രമല്ല, ഇതിന് കൊടും വിഷമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടി പ്രചരിപ്പിക്കപ്പെട്ടു. പാവങ്ങളായ ഹാമർ ഹെഡ് വേം എന്ന പേരുള്ള ഈ സാധു ജീവിയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. കരജീവിതം നയിക്കുന്ന ഇരപിടിയന്മാരായിട്ടുള്ള ഫ്ലാറ്റ് വേമുകൾ, നാടവിരകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഈ താപ്പാമ്പുകൾ. അതായത് വെറും വിര, ജിയോ പ്ലാനിഡ എന്നാണ് ഈ ഇവരുടെ കുടുംബത്തിന്റെ പേര്. പെട്ടെന്ന് കണ്ടാൽ ഇതൊരു തരം ഒച്ചാണോ, അതായത് കൂടില്ലാത്ത സ്ലഗ് വിഭാഗത്തിൽപ്പെട്ട ഒച്ചുകളാണോ എന്ന്, അല്ലെങ്കിൽ അട്ടയാണോ, കുളയട്ടയെ പോലെയുള്ള ഏതോ ജീവിയാണോ എന്നൊക്കെയുള്ള സംശയം വരും. എന്നാൽ ഒച്ചുകളുടെ തലയിലെ നീണ്ട സ്പർശിനികൾ ഇവർക്കില്ല. അതുപോലെ അട്ടയുടെയൊക്കെ ശരീരത്തിലുള്ള വലയങ്ങൾ, സെഗ്മെന്റുകളും ഇവർക്കില്ല. കൂടാതെ ഒച്ചുകളുടെയൊക്കെ അന്തകന്മാരുമാണ് ഇവർ. ചിലയിനം താപ്പാമ്പുകൾ ഒച്ചുകളെ തന്നെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൽ സാമർഥ്യമുള്ളവരുമാണ്. എന്തായാലും താപ്പാമ്പുകളുടെ ഭക്ഷണ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം മണ്ണിരകളാണ്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഇവയുടെ പരന്ന തല കണ്ടു കഴിഞ്ഞാൽ ഒരു ചട്ടുകം പോലെയാണ് തോന്നുക. അല്പം ഇടുങ്ങിയതായിരിക്കും കഴുത്ത്. കറുപ്പോ തവിട്ടോ നിറമുള്ളതായിട്ടുള്ള വഴുതുന്ന മിനുങ്ങുന്ന ശരീരമാണ് ഇവർക്കുള്ളത്. വയറുരച്ചാണ് പതുക്കെയുള്ള ഇവരുടെ സഞ്ചാരം. ചില ഇനങ്ങൾക്ക് കഴുത്തു മുതൽ നെടുനീളത്തിൽ മേൽഭാഗത്ത് കടും നിറത്തിലുള്ള വരകളുണ്ടാകും. അടിഭാഗം ഇളം ചാരനിറമോ മങ്ങിയ വെളുപ്പ് നിറമോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും ആദ്യ കാഴ്ചയിൽ ഇതൊരു മണ്ണിര കഷ്ണമാണെന്നൊക്കെ നമുക്ക് തോന്നൂ. എന്നാൽ ഉരുണ്ടതല്ല ശരീരം എന്നുള്ള പ്രത്യേകത മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലും പറമ്പിലും തൊടിയിലും മഴക്കാലത്ത് ഇവയെ ധാരാളമായിട്ട് കാണാം. 2018 പ്രളയത്തിന് ശേഷം വീടുകളിലൊക്കെ ചളിയൊക്കെ കയറിയപ്പോൾ അത് വൃത്തിയാക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ആരോ പ്രചരിപ്പിച്ച ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഈ താപ്പാമ്പിനെ കുറിച്ച്. അതായത് ഇത് ഭക്ഷണത്തിലൊക്കെ പെട്ടുപോയാൽ ഉടനെ മരിച്ചുപോകും, അത്ര മാരകമാണ് എന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ചുകൊണ്ട്. അത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. താപ്പാമ്പ്, ചെവിപ്പാമ്പ്, തേപ്പാമ്പ്, ചട്ടുകത്തലയൻ തുടങ്ങിയ പല പേരുകൾ ഈ ജീവിക്ക് പല നാടുകളിലുണ്ട്. ചോറ് കഞ്ഞിക്കലത്തിലേക്ക് വാർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരപ്പലക കൊണ്ട് നിർമ്മിച്ച, പ്ലാവിൻ്റെ ഒക്കെ പലക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അടച്ചൂറ്റി എന്നാണ് അതിന് പറയുക. അത്തരത്തിലുള്ള ഒരു അടച്ചൂറ്റിയുടെ രൂപമുള്ളതിനാൽ തന്നെ ഇതിനെ അടച്ചൂറ്റി പാമ്പ് എന്നും ചില പ്രദേശങ്ങളിൽ വിളിക്കാറുണ്ട്. പിക്കാസ് പോലെ രണ്ട് ഭാഗത്തേക്കും പരന്ന ഈ തലയുടെ ഭാഗമുള്ളതിനാൽ ഇതിന്റെ ജീനസ് നാമത്തിന് ബൈപ്പാലിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടൊന്നും, പാലിയം എന്ന് പറഞ്ഞാൽ കോരിക അല്ലെങ്കിൽ ഷവൽ പോലെയുള്ള സാധനം എന്നൊക്കെയാണ് ലാറ്റിനിൽ അർത്ഥം. അതായത് ബൈപ്പാലിയം എന്ന് പറഞ്ഞ ഇരട്ടക്കോരിക, അതാണ് ഇത്തരത്തിൽപ്പെട്ട വിരകളുടെ ജീനസ് നാമമായിട്ട് നൽകിയിരിക്കുന്നത്. നല്ല ശുദ്ധ മലയാളത്തിൽ വേണമെങ്കിൽ ഇരട്ടക്കോരിക തലയൻ വിര എന്ന് നമുക്ക് ഇതിന് പേരിടാം. എന്തായാലും പിക്കാസ് വിര എന്ന് ആരും വിളിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. അതുപോലെ ചുറ്റികയുടെ തല പോലെയാണ് ഇതിന്റെ തലഭാഗം എന്ന് തോന്നുന്നവരുണ്ട്. അതിനാൽ തന്നെ ചുറ്റിക വിര എന്ന പേരിട്ടവരുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പല പേരുകളുണ്ടായിട്ടും ഈ വിരയെ നമ്മളെല്ലാവരും കൂടി പാമ്പാക്കി കളഞ്ഞു. അതായത് ഓരോരോ നാട്ടിൽ ഓരോരോ രസികൻ പേരുകളാണ് ഭാവനാശാലികളായിട്ടുള്ള ആളുകൾ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതല്ലാത്ത പല പേരുകൾ പല നാടുകളിലുണ്ടാകും. നിങ്ങളുടെ നാട്ടിൽ ഈ ജീവിക്ക് ഏത് പേരാണ് വിളിക്കുന്നത് എന്ന് അറിയുമെങ്കിൽ അത് കമൻറ്റിൽ എഴുതുക. അതുകൂടി എല്ലാവരുടെ അറിവിലേക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മണ്ണിരകളാണ് ഈ പഹയരുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. ഇവരുടെ വലിപ്പത്തിന്റെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള മണ്ണിരയെ പോലും ഇവർ കീഴ്പ്പെടുത്തും. മണ്ണിര പോയ വഴികൾ തിരിച്ചറിഞ്ഞ് തന്ത്രപരമായിട്ടാണ് പിന്തുടരലും കീഴ്പ്പെടുത്തലും. ഇതിനൊക്കെ സഹായിക്കുന്നത് ഇഷ്ടംപോലെ ചലിപ്പിക്കാൻ പറ്റുന്ന ആ മുന്നിലെ പരപ്പൻ തലയാണ്. ഈ അർദ്ധചന്ദ്ര രൂപത്തിലുള്ള ഈ തലയിൽ കുഞ്ഞു കണ്ണുകൾ ഉണ്ടാവും. കണ്ണെന്ന് പറയാമെന്ന് മാത്രം, അതുപയോഗിച്ച് മണ്ണിരയെ കണ്ട് അതിന്റെ പുറകെ വെച്ച് പിടിക്കുന്നതൊന്നുമല്ല. പ്രകാശത്തിന്റെ തീവ്രതാ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനും ചലനങ്ങൾ മനസ്സിലാക്കാനും മുന്നിലെ തടസ്സങ്ങൾ അറിയാനും ഒക്കെ മാത്രമാണ് ഈ കണ്ണുകൊണ്ടുള്ള ഉപകാരം. മണ്ണിര പോയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്നത് ഇവയുടെ പരന്ന സ്കാനർ തല തന്നെയാണ്, അതിലെ സംവേദന സംവിധാനങ്ങൾ. മണ്ണിരയെ അടുത്ത് കിട്ടിയാൽ, ഈ ചട്ടുക തല കൊണ്ട് തൊട്ടറിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തമാണ്. വജ്രപ്പശ കൊണ്ട് ഒട്ടിയതുപോലെ വരുതിയിലാക്കും. വഴുതിപ്പിടയുന്ന മണ്ണിരയുടെ ശരീരം നീളത്തിൽ പിണച്ച് ചുരുട്ടി ഒരു തരം ധൃതരാഷ്ട്രാലിംഗനം. മസിൽ പവറിനാലും പശപശപ്പുള്ള ശരീരദ്രവങ്ങൾ കൊണ്ട് ഒട്ടിപ്പിടിപ്പിച്ചും രക്ഷപ്പെടാൻ പെടാപ്പാടുപെടുന്ന മണ്ണിരയെ ഇവർ വരുതിയിലാക്കും. ഇങ്ങനെ മണ്ണിരയെ ചുരുട്ടിക്കൂട്ടിയതിന്റെ ശേഷമാണ് അടുത്ത പണി. ഈ താപ്പാമ്പിന്റെ വായ തലയിലല്ല, തിന്നുന്നതും വിസർജിക്കുന്നതും ഒക്കെ ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വിള്ളിലൂടെയാണ്. ആ കീറുവ തുറന്ന് അണ്ണാക്ക് പുറത്തേക്ക് ഇട്ട് ഉള്ളിലെ ദഹനരസങ്ങളായിട്ടുള്ള എൻസൈമുകളൊക്കെ ഇരിയുടെ ദേഹത്തേക്ക് ഛർദ്ദിച്ചു കൂട്ടും. എന്നിട്ട് കുറച്ചു നേരം കാത്തു നിൽക്കും. അതായത് മണ്ണിരയുടെ സ്നിഗ്ധ ശരീരം ഈ എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഹിപ്പിച്ച് കുഴമ്പാക്കും. എന്നിട്ട് ആ വായ വിടവിലൂടെ ഈ സത്തൊക്കെയും ഉള്ളിലേക്ക് സീലിയ ചലനങ്ങൾ വഴി വലിച്ചെടുക്കും. നമ്മളൊക്കെ ഭക്ഷണം തിന്നതിന് ശേഷം ഉള്ളിൽ വെച്ചാണ് ദഹിപ്പിക്കുന്നതെങ്കിൽ ഇവർ ഭക്ഷണം പുറമെ നിന്ന് ദഹിപ്പിച്ചതിന്റെ ശേഷം വലിച്ചകത്താക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരു അരമണിക്കൂർ എടുക്കും ഈ ഒരു ഭീകര ശാപ്പാടിന്. ഒരു മണ്ണിരയെ തിന്നാൽ പിന്നെ 3 മാസം പട്ടിണിയായാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഈ താപ്പാമ്പിന് മറ്റ് ജീവികളെ അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഈ സ്രവങ്ങൾ മൂലം, അവയുടെ അരുചി മൂലം സാധാരണ ഇരപിടിയന്മാരൊക്കെയും താപ്പാമ്പിനെ കണ്ടാൽ ഒഴിവാക്കി വിടും. അതുകൊണ്ട് തന്നെ പക്ഷികളെ ഒന്നും പേടിക്കാതെ ഇവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. ആകെ പേടിക്കേണ്ടത് വെയിലും ചൂടും ഒക്കെ മാത്രമാണ്. ഇവർ സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെയും ഒച്ചുപോയതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ നിന്നുള്ള സ്രവം പുരണ്ടിട്ടുണ്ടാകും. എന്റെ കയ്യിൽ ഇങ്ങനെ ഇതിനെ നടക്കാൻ അനുവദിച്ചത് അത്ര നല്ല കാര്യമല്ല. ഇത് കണ്ട് ആരും അനുകരിക്കുകയും ചെയ്തത്. ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം താപ്പാമ്പുകളെ തൊടുന്നതാണ് നല്ലത്. അപൂർവമായിട്ട് ചിലർക്കൊക്കെ ഇവയുടെ സ്രവങ്ങളിൽ ചില അലർജികളൊക്കെ തൊലിയിലുണ്ടാക്കും. ഇനി മണ്ണിരകളെ ഭക്ഷണമായിട്ട് കിട്ടിയില്ലെങ്കിലും സ്വന്തം വർഗ്ഗക്കാരെ തന്നെ തിന്നുന്ന കനാബോളിക്ക് സ്വഭാവം ചിലയിനം ഹാമർഹെഡ് വേമുകൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇവരിൽ തന്നെ വളരെ നീളം കുറഞ്ഞവർ തൊട്ടിട്ട് 20 സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള ചട്ടുക തലയൻ സ്പീഷീസുകൾ അടക്കമുണ്ട്. ബ്രൗൺ നിറമോ കറുപ്പ് നിറമോ ആണ് ശരീരത്തിന് മൊത്തമായിട്ട് സാധാരണയായിട്ട് കാണുകയെങ്കിലും ഇവരുടെ ശരീരത്തിലെ നീളൻ വരകളിലെ നിറങ്ങളിലെ വ്യത്യാസങ്ങൾ പല സ്പീഷീസുകളിലും ഉണ്ടാവും. ഇവർ മാരകമായിട്ടുള്ള വിഷം ഉള്ളവരാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അരണ കടിച്ചാൽ ഉടനെ മരണം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ പണ്ട് മുതലേ പല നാടുകളിലും അത്തരത്തിലുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. താപ്പാമ്പ് അബദ്ധത്തിൽ കഞ്ഞിയിൽ വീണ് വെന്തതറിയാതെ ആ കഞ്ഞി കുടിച്ച പാവം ഒരു വീട്ടിലെ അമ്മയും 6 മക്കളും അടങ്ങിയ കുടുംബം മൊത്തമായിട്ടും മരിച്ചുപോയതായിട്ടുള്ള കഥകൾ പല നാടുകളിലും പറയാറുണ്ട്. ഇതേ കഥയുടെ ആവർത്തനം പല നാടുകളിൽ അതാത് നാടുകളിലും നടന്നതുപോലെയാണ് പലപ്പോഴും തലമുറകളായിട്ട് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത് വെറും അതിശയോക്തി കഥകൾ മാത്രമാണ്. ഇതുവരെയായിട്ടും കേരളത്തിൽ ഒരിടത്തും വൈപ്പാലിയം വിഷബാധ മൂലം ആരെങ്കിലും മരിക്കുകയോ അപകടം സംഭവിക്കുകയോ ചെയ്തതായിട്ട് ഒരു രേഖയുമില്ല. പേരിലൊരു പാമ്പുള്ളതിനാൽ കുറച്ച് വിഷവും കൂടി കിടക്കട്ടെ എന്ന് ആളുകൾ കരുതിയത് മാത്രമായിരിക്കില്ല. ടെട്രഡോടോക്സിൻ എന്ന് പറയുന്ന ശക്തിയേറിയിട്ടുള്ള ഒരു ന്യൂറോടോക്സിൻ വൈപ്പാലിയം അഡ്വന്റിറ്റിയം, വൈപ്പാലിയം ക്യുവൻസി എന്നീ ഇനങ്ങളിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ചെറിയ അളവിൽ മാത്രമേ അവയുടെ ശരീരത്തിലും അതുള്ളൂ. അതായത് ഇവയുടെ ഭക്ഷണമാകേണ്ട മണ്ണിരകളെയും ഒച്ചുകളെയും ഒക്കെ പടക്കുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അത്ര അളവ് മാത്രമാണ് ഈ ന്യൂറോടോക്സിൻ ഇവയിലൊക്കെ ഉള്ളത്. കൂടാതെ ഇവയെ പിടിച്ചു തിന്നുന്ന ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികൾക്കൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനും കൂടി അത് സഹായിക്കുമെന്ന് മാത്രം. അല്ലാതെ നമ്മളെപ്പോലെയുള്ള വലിയ മനുഷ്യർക്കോ വലിയ സസ്തനികൾക്കോ ഒന്നും പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിലുള്ള അളവിൽ ന്യൂറോടോക്സിൻ ഇവരിൽ ഇല്ല. അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങൾ, പശുവൊക്കെ പുല്ല് തിന്നുമ്പോൾ അബദ്ധത്തിൽ ഇതിൻ്റെ വയറ്റിൽ ഇത് എത്തിക്കഴിഞ്ഞാലും ചെറിയ അസ്വസ്ഥതകൾ മാത്രമേ കാണിക്കാറുള്ളൂ. അല്ലാതെ മാരകമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, തെളിവുകളൊന്നും ഇല്ലെങ്കിൽ കൂടി എത്രയോ തലമുറകളായിട്ട് പരമ്പരാഗതമായിട്ട് ചില ആദിവാസി സമൂഹങ്ങൾ ഇപ്പോഴും താപ്പാമ്പിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒച്ചുകളുടെ പോലെ തന്നെ ഇവയുടെയും അടിഭാഗത്ത് ഇഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന വിധത്തിലുള്ള സോള് പോലുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ നിന്നും മ്യൂക്കസ് പോലുള്ള സ്രവങ്ങളും കൂടെ ചില നാരുകളും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടാണ് ഇവ സുഖമായിട്ട് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ മ്യൂക്കസ് ആവരണമുള്ള ഇവയുടെ പുറന്തൊലിക്ക് പക്ഷെ ഉള്ളിലുള്ള ജലാംശം പുറത്തേക്ക് നഷ്ടപ്പെടുത്തുന്നത് തടയാനുള്ള കഴിവൊന്നുമില്ല. അതിനാൽ തന്നെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലല്ലാതെ കൂടുതൽ സമയം ഇവർക്ക് അതിജീവിക്കാൻ കഴിയില്ല. ഉപ്പുദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ജലാംശമൊക്കെ പുറത്തേക്ക് വന്ന് ഈ പാവം ചത്തുപോകും. ഇതിന് മൂക്കും ശ്വാസം കഴിക്കലും ഒന്നുമില്ല. ഡിഫ്യൂഷൻ വഴിയാണ് ശരീരത്തിനുള്ളിലേക്ക് ഓക്സിജൻ കൈമാറ്റമൊക്കെ നടക്കുന്നത്. പ്ലാനേറിയ ജീവവർഗങ്ങൾക്കൊക്കെയും ഒരു പ്രത്യേകതയുണ്ട്. മുറിഞ്ഞ് 2 കഷണമായാലൊന്നും ഇവർ ചത്തുപോകില്ല. അതായത് മുറിഞ്ഞ ഭാഗത്തിന് പുതിയൊരു ജീവിയായിട്ട് വളരാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതായത് ഇങ്ങനെയാണ് അവയുടെ എണ്ണം കൂട്ടുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി. കഷ്ണങ്ങളായി മുറിഞ്ഞാൽ തലയില്ലാത്ത ഭാഗത്തിന് ഉടനെ തന്നെ ഒരു തല വളർന്നു വരും. ഏതെങ്കിലും ഇരപിടിയനെ ഇവയെ കൊത്തിത്തിന്നാനൊക്കെ ശ്രമിക്കുമ്പോൾ കഷ്ണം കഷ്ണമായാലും ആ പീസുകളൊക്കെയും പുതിയ ജീവിയായിട്ട് മാറും. 7 മുതൽ 10 ദിവസമൊക്കെ വേണ്ടി വരും ഈ തല പൂർണ്ണമായിട്ടും പുതുതായിട്ട് ഉണ്ടായി വരാൻ. ബാക്കിയായ ഓരോ കഷ്ണവും പുതിയ ഒരു വിരയായിട്ട് മാറും എന്നർത്ഥം. മുറിച്ചിടുന്ന ഭാഗത്തെ പ്ലൂറിപൊട്ടൻ്റ് സ്റ്റെം സെല്ലുകളാണ് അതിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാഗത്തിൻ്റെ രൂപമായിട്ട് വീണ്ടും വളർത്തിക്കൊണ്ടുവരുന്നത്. തലയാണെങ്കിൽ തല, വാലാണെങ്കിൽ വാല്. അപ്പോഴിവയുടെ പ്രത്യുത്പാദനവും ഇത്തരത്തിൽ തന്നെയാണ്. ആവശ്യമുള്ളപ്പോൾ കഷ്ണങ്ങളായിട്ട് ഇവ മുറിയും, അതൊക്കെ പുതിയ ജീവികളായിട്ട് മാറും. ഇതുകൂടാതെ ലൈംഗിക പ്രത്യുത്പാദനവും ചില സ്പീഷീസുകളിലുണ്ട്. ആൺപെൺ ലൈംഗിക അവയവങ്ങൾ ഒരേ ജീവിയിൽ തന്നെ കാണപ്പെടുന്ന ഹെർമാഫ്രോഡൈറ്റിക് സ്വഭാവമാണ് ഇവർ പ്രകടിപ്പിക്കുക. അതായത് ചട്ടുക തലയന്മാർ അർദ്ധനാരീശ്വരന്മാരല്ല, പൂർണ്ണ നാരീശ്വരന്മാരാണ്. അത് ആണുമാണ്, അത് പെണ്ണുമാണ്. പരസ്പരം നേർ വിപരീത ദിശയിൽ ചേർന്ന് നിന്നാണ് ഇണചേരൽ. 2 ജീവികളിലെയും ആൺപെൺ ലൈംഗിക അവയവങ്ങൾ നേർക്കുനേർ വരികയും ബീജസങ്കലനം നടക്കുകയും ഇരുവരും മുട്ടകൾ നിറഞ്ഞ ഒരു കൂട് പൊഴിച്ചിടുകയും ചെയ്യും. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്നവയായിരുന്നു ഈ വൈപ്പാലിയം സ്പീഷീസുകൾ. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഇവ ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് എത്തിക്കഴിഞ്ഞു. പലതരത്തിലുള്ള ഓർണമെന്റൽ പ്ലാന്റുകളും ഒക്കെ നഴ്സറികൾ വഴി കൈമാറ്റം ചെയ്യുമ്പോഴാണ് ചെടിച്ചട്ടികളിലൂടെയാണ് ഈ ബൈപാലിയം സ്പീഷീസുകൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളിലെത്തുന്നത്. എന്തൊക്കെയായാലും ഇവയുടെ സാന്നിധ്യം ചില പ്രദേശങ്ങളിലെ സൂക്ഷ്മ കാലാവസ്ഥ, മണ്ണിൻ്റെ ജൈവഘടന, മണ്ണിരകളുടെ ലഭ്യത എന്നതിൻ്റെ ഒക്കെ സൂചകമാണ്. അതായത് ഇതൊരു വലിയ ഇൻഡിക്കേറ്ററാണ് എത്രമാത്രം ജൈവസമ്പുഷ്ടമാണ് ആ പ്രദേശം എന്നതിൻ്റെ. വളരെ ചെറിയ കാലാവസ്ഥ മാറ്റങ്ങൾ പോലും ഇവയൊക്കെ ഇല്ലാതാക്കും. അതിനാൽ തന്നെ ഒരു വിധത്തിലുള്ള താപ്പാമ്പുകളെയും നിങ്ങളുടെ പ്രദേശത്ത് കാണാനേ കിട്ടുന്നില്ലെങ്കിൽ സൂക്ഷിച്ചോളൂ, അത് ഒരു നല്ല ലക്ഷണമല്ല. ഇവരിൽ ചില സ്പീഷീസുകളൊക്കെ എത്തിയ നാടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂ ഗിനി ഫ്ലാറ്റ് വോം എന്നറിയപ്പെടുന്ന പ്ലാറ്റിഡമസ് മൊണക്കുവരി പോലെയുള്ള സ്പീഷീസുകൾ അധിനിവേശ ജീവികളായിട്ട് എത്തിയിട്ട് ആ പ്രദേശങ്ങളിലെ കൊച്ചുകളെ മുഴുവൻ കൊന്നെടുക്കിയിട്ടുണ്ട്. യാദൃശികമായിട്ട് എത്തിയത് മാത്രമല്ല, ചില അധിനിവേശ സ്പീഷീസുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മനഃപൂർവ്വം തന്നെ കൊണ്ടുവിട്ടിട്ടും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പസഫിക്കിലെ രണ്ട് ദ്വീപുകളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ബൈപാലിയം സ്പീഷീസിനെ തുറന്നുവിട്ടപ്പോൾ ആഫ്രിക്കൻ ഒച്ചുകളെ മാത്രമല്ല ഇവ കൊന്നൊടുക്കിയത്, അവിടെ തദ്ദേശീയമായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള പലതരത്തിലുള്ള സ്ലഗുകളെയും സ്നെയിലുകളെയും ഒക്കെ ഈ ചട്ടുകത്തലയന്മാർ കൊന്നൊടുക്കി.
0: താപ്പാമ്പിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തോർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: SSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

0: കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങൾ കേൾക്കാം.

അസാധ്യമായത് സാധ്യമാക്കിയവൻ, ഫുട്ബോളിനെ അടക്കിവാണ മദീരക്കാരൻ. പ്രതാപത്തിന്റെ നിഴലിൽ ലോക കിരീടമില്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ചില അസ്തമയങ്ങൾ അങ്ങനെയാണ്, അവ ആകാശത്തെ ചുവപ്പിക്കുക മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു കാർമേഘമായി പെയ്തിറങ്ങുകയും ചെയ്യും. ഡാലസിലെ ആ പുൽമൈതാനത്ത് ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഫുട്ബോൾ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കൈകൾ ഇടുപ്പിൽ കുത്തി ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയത് വെറുമൊരു തോൽവിയുടെ കണ്ണീരായിരുന്നില്ല, മറിച്ച് രണ്ട് പതിറ്റാണ്ടുകാലം താൻ സിംഹാസനത്തിൽ ഇരുന്നു ഭരിച്ച ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ഒടുങ്ങാത്ത പോരാട്ടങ്ങളുടെ ആത്യന്തികമായ വിരാമത്തിന്റെ നോവായിരുന്നു അത്. സ്പെയിനിന്റെ യുവത്വവും വേഗവും പോർച്ചുഗലിന്റെ സുവർണ സ്വപ്നങ്ങളെ തച്ചുടച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഗോളടി യന്ത്രത്തിന്റെ ലോകകപ്പ് കരിയറിനാണ് ഇവിടെ അന്ത്യമായത്. ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ മൈക്കൽ മെറീനോ തൊടുത്ത ആ ഗോൾ പോർച്ചുഗലിന്റെ വലയെ മാത്രമല്ല ഭേദിച്ചത്, 41-കാരനായ ഒരു മനുഷ്യൻ കാലത്തോട് പൊരുതി നേടാൻ ആഗ്രഹിച്ച ആ ഒരൊറ്റ കിരീടമെന്ന സ്വപ്നത്തെ കൂടിയായിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പേര് ഫുട്ബോൾ നിഘണ്ടുവിൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്നവൻ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഡാലസിലെ ആ ദിനം ആ മനുഷ്യൻ വെറുമൊരു മനുഷ്യനായി ചുരുങ്ങിപ്പോയി. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ റൊണാൾഡോയ്ക്ക് ഒടുവിൽ കാലത്തിന്റെ അദൃശ്യമായ കൈകളോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. മത്സരത്തിലുടനീളം അദ്ദേഹം ഒരു നിഴൽ പോലെയായിരുന്നു. വേഗമേറിയ സ്പാനിഷ് പ്രതിരോധ നിരയ്ക്ക് മുന്നിൽ ഒരു കാലത്ത് കാറ്റിനേക്കാൾ വേഗത്തിൽ കുതിച്ചിരുന്ന ആ കാലുകൾക്ക് ചലന സാധ്യതകൾ കുറവായിരുന്നു. വെറും 19 തവണ മാത്രമാണ് റൊണാൾഡോയ്ക്ക് പന്ത് തൊടാനായത്. സ്പെയിനിന്റെ ഫോർവേഡ് മൈക്കൽ ഒയാർസബാൽ പോലും ഇതിനേക്കാൾ എത്രയോ കൂടുതൽ തവണ കളിയിൽ ഇടപെട്ടു. മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്ത ഒരു ജനനായകൻ, തന്റെ കരിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ ഒരു കാഴ്ചക്കാരനായി മാറുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം മറ്റെന്താണ്? ഹൂസ്റ്റണിൽ വെച്ച് ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോളടിച്ച ശേഷം ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഓടിയെടുത്ത് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ റൊണാൾഡോയെ ലോകം പ്രത്യാശയോടെയാണ് നോക്കിയത്. 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടവും അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ പഴയ ആ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായിരുന്നു ഈ ടൂർണമെന്റിലുടനീളം കണ്ട ക്രിസ്റ്റ്യാനോ. ആരാധകരുടെ കണ്ണുകളിൽ അത് സ്നേഹത്തിന്റെ അന്ധതയായിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യം അതൊരു ടൂർണമെന്റ് അധികമായി പോയി എന്ന കഠിനമായ സത്യമായിരുന്നു. പോർച്ചുഗലിന്റെ തോൽവിക്ക് കാരണം റൊണാൾഡോ മാത്രമാണോ? അല്ല. എന്നാൽ റൊണാൾഡോ എന്ന വടവൃക്ഷത്തിന്റെ തണലിൽ പോർച്ചുഗീസ് ടീമിന്റെ യഥാർത്ഥ പ്രതിഭകൾ വാടിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ കോച്ച് ഫെർണാണ്ടോ സാന്റോസ് ഖത്തർ ലോകകപ്പിൽ കാണിച്ച ആർജവം ഇപ്പോഴത്തെ കോച്ച് റോബർട്ടോ മാർട്ടീനസിന് ഉണ്ടായില്ല. അദ്ദേഹം റൊണാൾഡോയെ അമിതമായി ആശ്രയിച്ചു, അല്ലെങ്കിൽ റൊണാൾഡോ എന്ന വലുപ്പത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുത്തു. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനിയയും ജോവ ഫെലിക്സും അടങ്ങുന്ന യൂറോപ്പിലെ ഏറ്റവും മികച്ച മധ്യനിര ഉണ്ടായിട്ടും പോർച്ചുഗൽ ഒരു കെട്ടുറപ്പില്ലാത്ത സംഘമായി കാണപ്പെട്ടു. പന്ത് കാലിൽ കിട്ടുമ്പോഴൊക്കെ റൊണാൾഡോയെ തിരയുന്ന ഒരു ടീമായി അവർ മാറി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും മാറ്റങ്ങൾ അനിവാര്യമായിരുന്നിട്ടും മാർട്ടീനസ് റൊണാൾഡോയെ പിൻവലിക്കാൻ തുനിഞ്ഞില്ല. പകരം വിറ്റീനിയയും ഫെലിക്സും പുറത്തേക്ക് പോയി. കോച്ചിന്റെ ആ അന്ധമായ ആരാധന അല്ലെങ്കിൽ ഭയം ഒടുവിൽ പോർച്ചുഗലിന് വലിയ വില നൽകേണ്ടി വന്നു. തനിക്ക് നേരെ വന്ന പാസുകൾ കൃത്യമല്ലാതിരുന്നപ്പോൾ ടീമംഗങ്ങളോട് ദേഷ്യപ്പെടുന്ന, കളിയിലെ താളം കണ്ടെത്താനാകാതെ ഉഴറുന്ന റൊണാൾഡോ ഒരു സങ്കട കാഴ്ചയായിരുന്നു. ഒരു കാലത്ത് സഹതാരങ്ങളെ തോളിലേറ്റി വിജയതീരത്ത് എത്തിച്ചിരുന്ന നായകൻ ഇന്ന് ടീമിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നുവോ എന്ന ചോദ്യം ക്രൂരമെങ്കിലും പ്രസക്തമായിരുന്നു. മറുവശത്ത് സ്പെയിൻ കളിച്ചത് തികച്ചും ശാസ്ത്രീയവും മനോഹരവുമായ ഫുട്ബോളായിരുന്നു. റോഡ്രിയും പെദ്രിയും ഡാനി ഒൽമോയും ചേർന്ന് മധ്യനിരയിൽ തീർത്ത പാസിംഗിന്റെ മണിമാളികകൾക്ക് മുന്നിൽ
പോർച്ചുഗൽ പലപ്പോഴും വഴിമുട്ടി. ലാമിൻ യമാൽ എന്ന കൗമാര വിസ്മയത്തിന്റെ വേഗവും പ്രതിരോധത്തിൽ പൗ കുബാർസിയുടെയും ലാപ്പോർട്ടയുടെയും അച്ചടക്കവും സ്പെയിനിന് കരുത്തായി. ടൂർണമെന്റിലുടനീളം ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാത്ത സ്പാനിഷ് പ്രതിരോധത്തെ ഭേദിക്കുക റൊണാൾഡോയ്ക്ക് അസാധ്യമായിരുന്നു. ഉനായ് സിമോൺ എന്ന ഗോൾ കീപ്പർ റൊണാൾഡോയുടെ ഒന്നോ രണ്ടോ മികച്ച ശ്രമങ്ങളെ തടഞ്ഞിട്ടു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് മെറീനോയുടെ ആ മാരക പ്രഹരം പോർച്ചുഗലിന്റെ ഹൃദയം തകർത്തത്. ഈ ലോകകപ്പിലെ പരാജയമോ കണ്ണീരോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ മഹത്വത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. 233 രാജ്യാന്തര മത്സരങ്ങൾ, 146 ഗോളുകൾ, 5 വാലന്റി ഓർ പുരസ്കാരങ്ങൾ, ഇതൊരു സാധാരണ മനുഷ്യന്റെ കണക്കുകളല്ല. ഫുട്ബോളിനെ ജനകീയമാക്കിയതിൽ ലയണൽ മെസ്സിക്കൊപ്പം ചേർന്ന് ഒരു സുവർണ ദശകം സൃഷ്ടിച്ചതിൽ റൊണാൾഡോയുടെ പങ്ക് സമാനതകളില്ലാത്തതാണ്. ഡാലസിലെ ആ രാത്രിയിലെ നിരാശ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിസ്മൃതിയിലാകും. എന്നാൽ വരും തലമുറകൾ ഓർക്കുക, പട്ടിണിയോടും പ്രതിസന്ധികളോടും പൊരുതി ലോകത്തിന്റെ നെറുകയിലെത്തിയ ആ മദീരക്കാരനായ പയ്യനെയായിരിക്കും. തോൽവികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത കഠിനാധ്വാനത്തിന്റെ പര്യായമായ CR7 ആയിരിക്കും. മത്സരശേഷമുള്ള മിക്സ്ഡ് സോണിൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ റൊണാൾഡോ സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലെ നനവ് ഉണങ്ങിയിരുന്നു. അവിടെ നമ്മൾ കണ്ടത് പക്വതയാർന്ന ഒരു തത്വചിന്തകനെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിനൊപ്പം ഞാൻ നേടിയ ഏറ്റവും വലിയ കിരീടം 2016 യൂറോ കപ്പാണ്. അതിന് ലോകകപ്പിനോളം തന്നെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്റെ മനസാക്ഷി ശുദ്ധമാണ്. ഞാൻ എന്റെയെല്ലാം ഈ രാജ്യത്തിന് നൽകി. നാളെ പുതിയൊരു ദിവസമാണ്. ജീവിതം മുന്നോട്ടു പോകും. അതെ, ജീവിതം മുന്നോട്ടു പോകും. ഫുട്ബോൾ ലോകം പുതിയ നായകന്മാരെ തിരയും. യാമിൻ യമാലുമാരും എംബാപ്പെമാരും പുതിയ ചരിത്രങ്ങൾ എഴുതും. എന്നാൽ ലോകകപ്പിന്റെ വലിയ വേദിയിൽ ഇനി ആ 7 നമ്പർ ജേഴ്സി കാണില്ല. തലയുയർത്തി പിടിച്ച് നെഞ്ചു വിരിച്ച് ഫ്രീ കിക്കുകൾക്കായി നിൽക്കുന്ന ആ ഗാംഭീര്യം ഇനി ലോകകപ്പുകളിൽ ഓർമ്മ മാത്രം. തന്റെ കരിയറിന്റെ സുപ്രധാനമായ അധ്യായം ക്രിസ്റ്റ്യാനോ അവസാനിപ്പിച്ചത് കണ്ണീരിലാണെങ്കിലും ആ കണ്ണീരിന് ഒരു ഇതിഹാസത്തിന്റെ വിശുദ്ധിയുണ്ടായിരുന്നു. വിട ക്രിസ്റ്റ്യാനോ, നീ തന്ന ഫുട്ബോൾ വസന്തങ്ങൾക്ക് ഈ ലോകം നിന്നോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഒരു ലോകകപ്പില്ലെങ്കിലും നീ എന്നും ഫുട്ബോൾ ചരിത്രത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, കായികത്തിലൂടെ നിങ്ങൾ ഇതുവരെ കേട്ടത് ഫിഫ വേൾഡ് കപ്പിലെ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ ചിത്രപരിചയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചിത്രപരിചയത്തിൽ കൂടെയുള്ളത് ഞാൻ രാജശ്രീ നാരായണൻ.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
0: സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ സിനിമയാണ് ഉദയനാണ് താരം. ഇന്ന് ഉദയനാണ് താരത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്.
2: എവരിബഡി ഗെറ്റ് റെഡി ഫോർ ദ ഷോട്ട്.
3: ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദുരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദുരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറകുമുളച്ച് പറന്നുയർന്നവരും ചിറകു കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മളറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ. ഈ കഥയിലെ നായകൻ ഉദയഭാനു 12 വർഷങ്ങളായി മദുരാശിയിലെത്തിയിട്ട് സഹസംവിധായകനാണ്. സ്വതന്ത്ര സംവിധായകനാകാനുള്ള പരിശ്രമത്തിലാണ് അയാൾ. സിനിമ അയാൾക്ക് മോഹമല്ല, അയാളുടെ ജീവിതം തന്നെയാണത്. ആദ്യ സിനിമയുടെ തിരക്കഥയെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.
0: റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഉദയനാണ് താരം. മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് ഹാസ്യാത്മകമായി പരാമർശിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ, ശ്രീനിവാസ്, മീന, മുകേഷ് തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്നു. 1999 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ബൗഫിംഗറിലേതിന് സമാനമായാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഉദയഭാനു എന്ന നായക കഥാപാത്രം ഒരു സഹസംവിധായകനായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ തന്റേതായ ഒരു ചിത്രം സംവിധാനം ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. നടനാവണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന തന്റെ കുരുട്ട് ബുദ്ധിക്കാരനായ സുഹൃത്ത് രാജപ്പൻ ഉദയഭാനുവിന്റെ സഹതാപം പിടിച്ചുപറ്റി കൂടെ താമസിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്.
4: ഒളിച്ചോടേണ്ടി വന്ന അതേ നാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് രവി തിരിച്ചെത്തുകയാണല്ലോ. വണ്ടിയിൽ നിന്നിറങ്ങി രവി സ്റ്റേഷന്റെ വെളിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇല്ലില്ല ക്ലൈമാക്സ് ഞാൻ പറയില്ല. പടം കാണുമ്പോൾ ഭാസ്കരന്റെ ത്രില്ല് നഷ്ടപ്പെടും. തിരക്കഥയിൽ അവിടെ അവിടെ ചില തിരുത്തലുകൾ ബാക്കിയുണ്ട്. പിന്നെ കാണാം, പിന്നെ കാണാം. ക്ലൈമാക്സ് കിട്ടി,
5: ക്ലൈമാക്സ് കിട്ടി. കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഇന്നാണ് അവൻ ഇത്രയെങ്കിലും നോർമൽ ആയത്. മുറിക്കകത്ത് എപ്പോഴും ഒച്ചയും പറയണമല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ട് പുറത്തു വരും, ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയും പറയും, പിന്നെ അകത്തേക്കോളും. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മട്ട്. ഇത്രയും വലിയ മരണമെപ്രകാരമാണോ ഈ സിനിമ കഥ എഴുത്ത്?
3: ഞാനിതുവരെ എഴുതി നോക്കിയിട്ടില്ല.
5: എന്നാലൊന്ന് എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് വല്ല വേഷം കിട്ടുമോ?
3: ഓ, നമുക്കതിന് വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലല്ലോ.
5: അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങനെ മദുരാശി കിടന്ന് കിടക്കുന്നത്? കുറേ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരും കൂടെ കഴിഞ്ഞൂടെ?
3: നിങ്ങളിവിടെ കുറെ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി അവർക്ക് സ്വയം കിട്ടാനായിട്ട് വല്ല കാശിയിൽ ഒരു രാമേശ്വരത്തോ പോയിക്കൂടെ?
5: വെറുതെ അല്ല നന്നാവാത്തത്.
3: ഓ, ഭയങ്കരമായിട്ട് നന്നായ ഒരാള്. ഭാര്യയും 3 പിള്ളേരും കൂടി ഒറ്റ മുറിയിലാ താമസം. അതേ മുറിയിൽ തന്നെ വെപ്പും കൂടി. എന്നിട്ടും ടാറ്റാന്നാ വിചാരം. ഒറ്റ മുറി ടാറ്റാ ഭാസ്കരൻ.
4: തലയിൽ മുഴുവൻ തിരക്കഥയായിരുന്നോണ്ട് രാജപ്പ നിന്നെ കണ്ടതേ ഓർത്തില്ല. അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുലുവയൊക്കെ ആയിട്ട്?
3: നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം.
4: എന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണ്.
3: അല്ല പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ? ഉദയ,
4: ആ കളി വേണ്ട. സൂചി കയറ്റ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തന്റെ വിചാരം. 6 മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു. എന്നിട്ട് താൻ എന്താ കാണിച്ച?
3: ഉദയൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോ നാട്ടിൽ നിന്ന് വന്ന രണ്ടുപേരെ അവിടെ കയറ്റി താമസിപ്പിച്ചു, അവരുടെ നിന്ന് വാടകയും വാങ്ങി.
4: എന്റെ മുറി കണ്ടവന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരധികാരം?
3: കണ്ടവന്മാരെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കണമായിരുന്നു.
4: ഈ കണ്ടവന്മാരെ കയറ്റി താമസിപ്പിക്കാൻ നിന്നോട് ആര് പറഞ്ഞു?
3: തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല പോരി.
4: ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം, പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും.
3: അത് ഉദയ, നമ്മളിപ്പോ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നതേ.
4: സിനിമയില് തനിക്ക് ആരാ നല്ല വേഷം തരാൻ പോകുന്നത്?
3: പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്.
4: അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഞാൻ ഇപ്പൊ നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പറ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും.
3: ഉദയ,
4: പിന്നല്ലാതെ ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? Huh?
3: Please. He was kept in 100 avaniya than ennodu prasangikkunnathu.
4: Innittu than endine nalloru vesham pradeshikkunnu Rajappa.
6: Udayan sir, Madhumathi amma setti nodi poi.
4: Arada amma?
6: Arude amma alla, Madhumathi amma. Sir nenne manasilayille. Production manager Vijayan Varkada. Director KP Nadappan setti nu varunnada. Oru athyavashya karyam. Sir onnu ingottu vannal. നാണപ്പം സാറ് സാങ് എടുത്തോണ്ട് നിക്കായിരുന്നു. മധുമതിയമ്മ പാടുന്നതായിട്ടാണ് സാങ്. സാങ് നല്ല പാത്തോസാ. പെട്ടെന്ന് മധുമതിയമ്മ അച്ഛനെ വിളിച്ച് പറയുവാ ഞാൻ പോണെന്ന്. ദിഗ്ഗൂരി എറിഞ്ഞാച്ച ആളുകാറിക്കേറി ഇങ്ങ് പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിക്കുവാ. എന്തോ ചെയ്യുമെന്ന് പറ.
4: എന്തോ ചെയ്യുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്?
6: അത് ഞാനൊരു ആത്മകഥം പറഞ്ഞതാ.
4: എന്നാ ഞാനൊരു ആത്മകഥം പറയാം. മധുമതിയമ്മ പോകുന്നതും പോകാതിരിക്കുന്നതും ആയമ്മയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയ മർക്കല സാറ് തൽക്കാലം പോ.
6: അയ്യോ എന്റെ പൊന്നു, ഉദയൻ സാറ് ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടം ക്രിസ്മസിന് ഇറക്കാൻ ഒക്കത്തില്ല.
4: ക്രിസ്മസ് അടുത്ത വർഷം വരുമല്ലോ.
6: അങ്ങനെ പറയല്ലേ സാറേ, ബാറ്റ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഭാര്യയുടെ മാലയും വളയും പണയും വെച്ചിട്ടാ.
4: സാരമല്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ തന്നെയല്ലേ
6: സാറേ.
4: തന്നെ പോലുള്ള ആളുകളല്ലടോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടാ. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പൻ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടു.
6: അയ്യോ, നാണപ്പൻ സാർ തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാറെന്ന്.
7: സാറ് റെക്കമെൻഡേറ്റാണല്ലോ മധുമതിയമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതിയമ്മ കേൾക്കും.
6: അല്ലാതെ സിനിമാ വാരികയോ ഗോസിപ്പോ ഇതൊന്നും നാണപ്പൻ സാറിന് അറിയുകയില്ല. നേര് പറഞ്ഞാ സാറിപ്പോ പറയുമ്പോഴാ ഈ ഞാൻ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയുന്നത്. ഒരു പിടിയില്ല, പക്ഷെ സെൽഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെ നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ച് ഉറപ്പായിട്ട് എടുക്കും.
4: ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്ക്.
0: എങ്ങനെ വന്നു?
4: ഭാസ്കരേട്ടന്റെ വണ്ടി എടുത്തു വന്നു. എന്ത് കാരണമായാലും പകുതിക്ക് വെച്ച് സെറ്റിന് ഇറങ്ങി വന്നത് ഒട്ട് ശരിയായില്ല. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് ഓർക്കണം, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർക്കണം. പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ സെക്കൻഡ് വില പിടിച്ചാണ് സംസാരിച്ച നേരങ്ങളെ സെറ്റിലേക്ക് അല്ലേ.
0: ഒരേ ഒരു മിനിറ്റ്, എനിക്ക്
4: ഷൂട്ട് ചെയ്യാൻ പറ്റാതെ അത്ര ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് അറിയില്ലേ മധു.
0: അപ്പൊ എന്റെ ഫീലിംഗ്സ് ഉദയത്തിന് പ്രശ്നമല്ലെന്നാണോ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ?
4: അതിപ്പോഴാണ് അന്വേഷിക്കുന്നത്.
0: അച്ഛന്റെ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ ഉദയത്തിനോട് പറഞ്ഞിട്ടില്ലേ? ഒന്നും നോക്കാതെ കിട്ടി നിർത്തുന്നൊക്കെ അവർ അഡ്വാൻസ് വാങ്ങാ. സിനിമയ്ക്ക് വേണ്ടി പുലികളെയും പാമ്പുകളെയും ഒക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ. അവയൊന്നും കഥയും ചോദിക്കില്ല, സംവിധായകൻ ആരെന്ന് അന്വേഷിക്കില്ല.
4: കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ അഭിനയിക്കുമെന്ന് പറയാമായിരുന്നില്ലേ?
0: 100 വട്ടം പറഞ്ഞു, ആര് കേൾക്കാൻ? ഡയറക്ടർ എന്റെ ചേട്ടന് കഥ പറഞ്ഞു കൊടുത്തത്രേ. ഗംഭീരമാണ്, സിനിമയിൽ ഇന്ന് വരെ വരാത്ത കഥയാണ് എന്നൊക്കെയാ പറഞ്ഞത്. ഒടുവിൽ ഇന്നലെ ഷൂട്ടിങ്ങിനും ചെന്നു, അപ്പോഴാ കഥ കേട്ടത്. ഞാൻ ബോധം കിട്ടി വീണില്ലെന്നേ ഉള്ളൂ. ആളുകളെ കൂവാനിടയുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ. ഉദയത്തിന്റെ സെല്ലിൽ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്ന് അറിയാമോ? എന്റെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലല്ലോ.
4: ഇന്നലെ ട്രൈ ചെയ്തോ? ഓ, ഇന്നലെ ഞാൻ പുറത്തു പോയപ്പോ ഞാൻ ഫോൺ എടുക്കാൻ മറന്നു.
0: തിരിച്ചു വന്നപ്പോ മിസ്ഡ് കോൾസ് നോക്കിയില്ല?
4: ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
0: കേൾക്കുന്നയാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ നുണ പറയാൻ ഉദയത്തിന് ഇപ്പോഴും പഠിച്ചിട്ടില്ല.
4: അങ്ങനെ പറയരുത്. മധുവിന്റെ ഫോൺ വരുമ്പോ ചിലപ്പോ ഞാൻ മനഃപൂർവ്വം എടുക്കാറില്ല. മുറിയിൽ ആരെങ്കിലും ഉണ്ടാവും. അവന്മാർക്ക് കഥ മെനഞ്ഞുണ്ടാക്കാൻ വെറുതെ ചാൻസ് ഉണ്ടാക്കുന്നത്.
0: പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും പറയാനും എനിക്ക്.
4: അത് ആ രീതിയിലല്ലോ മറ്റുള്ളവർ കാണുന്നത്. മധു ഇന്ന് പേരും പ്രശസ്തിയും ഉള്ള ഒരു താരമാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്.
0: അപ്പോ എന്നെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: അതാണോ അതിന്റെ അർത്ഥം?
0: എന്റെ പേരിലും പ്രശസ്തിയിലും ഉദയത്തിന് ഒരു പങ്കുമില്ലേ?
4: ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാ പ്രശസ്തിയും പേരും നേടാൻ കഴിയുന്നില്ല? എന്റെ ഗുരുവിന്റെ ചിത്രത്തിലേക്ക് മധുവിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും മധു സിനിമയിൽ വരുമായിരുന്നു. ബിക്കോസ് യു ആർ ബോൺ ഫോർ ദാറ്റ്.
0: അഭിനയത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ സിനിമയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും ദിനേശേട്ടനും
8: ചന്തയിൽ വിലപേശും പോലെ എന്റെ പ്രതിഫല തുകയ്ക്ക് വേണ്ടി നിർമ്മാതാക്കളോട് കടിപിടി കൂടുകയാണ്. ബഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. നല്ല സിനിമ വേണോ കൂടുതൽ പണം വേണോ? സത്യം പറഞ്ഞ ഒരു നല്ല സിനിമ പോലും ഈ വർഷം എനിക്കില്ല.
9: എന്തിനാണോ താൻ അവളുടെ മാനേജറാണ് പറഞ്ഞ് നടക്കുന്നത്? അവൾ സെറ്റിൽ ഇറങ്ങി പോകുമ്പോ താനല്ലേ തടയേണ്ടത്? ഫോൺ എടുത്തോ, എന്നിട്ട് ആ പ്രൊഡ്യൂസർ തരി താൻ കേട്ടോ. ഞങ്ങൾ ആരും ഇവിടില്ലെന്ന് പറഞ്ഞേക്ക്.
10: അത് കൊള്ളം, പെങ്ങളോടുള്ള ദേഷ്യം പിള്ളേരോടാ കാണിക്കുന്നത്. ഡേ, ബാബുവും ഭാമയും വന്നത് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞിട്ടാ.
9: എന്റെ കാഞ്ചനെ, നീ എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ? അഡ്വാൻസ് എണ്ണി വാങ്ങിച്ചത് ഞാനാ, മറുപടി പറഞ്ഞത് ഞാനാ.
11: അവള് വരുന്നുണ്ട് ദിനേശ, നീ എടുത്തു ചാടി ഒന്നും പറയാൻ പ്രവർത്തിക്കാൻ വേണ്ട. ഇന്ന് ഏതായാലും അവൾ ഷൂട്ടിങ്ങിന് പോലെ ലക്ഷണമില്ല. അവളുടെ സ്വഭാവം അറിയാലോ, വല്ലതും പറഞ്ഞ് തെറ്റിയാൽ ഈ പടമേ അവള് വേണ്ടാന്ന് വെച്ചുകളയും.
9: അതുകൊണ്ട് അവളെ പേടിച്ച് ഞാൻ മിണ്ടാൻ നടക്കണോ?
0: നേരത്തെ നമ്മള് കുരുട്ടു ബുദ്ധിക്കാരനായ ആ സുഹൃത്തിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ. സുഹൃത്തിന്റെ പേര് രാജപ്പൻ. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നടൻ ശ്രീനിവാസനാണ്. വലിയൊരു നടനാവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന രാജപ്പൻ ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ച് മറ്റൊരു സംവിധായകന് കൊണ്ടുകൊടുക്കുകയും ആ ചിത്രത്തിൽ താൻ തന്നെ നായകനാവണം എന്ന് ഷഡിച്ച് അങ്ങനെ നടനായി തീരുന്ന വ്യക്തിയാണ് രാജപ്പൻ.

0: ഞാൻ വിളിച്ചപ്പോ താൻ എന്തിനാ ഓടിയത്?
1: ആര് വിളിച്ചു? എപ്പൊ വിളിച്ചു?
0: രായപ്പ പൊട്ടംകളി വേണ്ട. ഞാൻ വിളിച്ചു, താൻ എന്നെ കണ്ടു, മരണാപ്രാളത്തിൽ ഓടുകയും ചെയ്തു. അതെന്തിനായിരുന്നു എനിക്ക് പറയണം? എന്തായിരുന്നു തന്റെ കയ്യിൽ ഒരു പൊതി?
1: പൊതി കണ്ടു അല്ലേ? അപ്പോ താൻ എന്നെ കണ്ടു എന്നുള്ളത് നേരാ. പൊതി തുണിയായിരുന്നു തേപ്പ് കടയിൽ കൊടുക്കാൻ. ഓടിയതും ശരിയാ. എന്റെ പഴയ മുറിയിൽ പൈപ്പ് പൊട്ടിയത് മാറ്റാൻ 100 രൂപ വാങ്ങിച്ച് മുങ്ങിയ പന്നീർശെൽവം എന്നെ കണ്ടപ്പോ ഓടി. അവരെ പിടിക്കാൻ ഞാനും ഓടി.
0: പന്നീർശെൽവം? ഏത് പന്നീർശെൽവം?
1: ഏതൊക്കെ പന്നീർശെൽവത്തെ തനിക്കറിയാം? തന്നെ കണ്ടിട്ടാണ് ഞാൻ ഓടിയതെങ്കിൽ ഇപ്പോഴും ഞാൻ ഓടണ്ടേ?
0: അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റി ഓടുന്നു.

0: ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു പ്രൊഡ്യൂസറെ ശരിയാക്കിയിട്ടുണ്ട്. ഉഗ്രം കാശുകാരനാ, ആള് ഗൾഫിലാ. താൻ എനിക്ക് റോള് തന്നില്ലെങ്കിലും തന്നെ പറ്റി ഞാൻ ആളോട് എന്തൊക്കെയാ പറഞ്ഞോ?
1: വല്ലാതെ പറഞ്ഞോ?
0: പൊക്കി അടിച്ചു. താൻ പക്ഷേ 6 മാസം വെയിറ്റ് ചെയ്യണം, അപ്പോഴേ ആൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റൂ.
1: പടാ, ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോവാ. ബേബിക്കുട്ടിനോട് കഥ പറയാൻ, അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ 2 മാസത്തിനകം ഞാൻ ഷൂട്ടിംഗ് തുടങ്ങും.
0: പുതിയ വേണ്ട, ഞാനാ പറയുന്നത്, നന്നായിട്ട് പടം എടുക്കണമെങ്കിൽ ആവശ്യത്തിന് പണമുള്ള നിർമ്മാതാവിനെ കിട്ടണം. ബേബിക്കുട്ടൻ്റെ കയ്യിൽ ഒലക്കയായിരിക്കുന്നത്. തനിക്ക് 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ? അയാളുടെ പേരെന്താന്നറിയോ? ഫ്രാൻസിസ്, കോലഞ്ചേരിക്കാരനാ.
1: അതെ, താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എന്റെ അപ്സ്റ്റെയർ വേക്കന്റ് അല്ല.
2: ഹലോ, ആ എന്താ മലമുള്ള വിശേഷം?
3: ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ ഒരു തിരക്കഥ എന്റെ കയ്യിൽ വന്ന് പെട്ടു, ഇപ്പൊ വായിച്ചു കഴിഞ്ഞുള്ളൂ. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, തിരക്കഥ ഞാൻ അവിടെ എത്തിക്കാം. ഇത് സിനിമയാക്കാൻ ഇന്നിപ്പോ മലയാളത്തെ പ്രതാപൻ സാറല്ലാതെ വേറെ ഒരുത്തനുമില്ല.
1: അങ്ങനെ അങ്ങ് തീർത്ത് പറയല്ലേ. അല്ല, ഇത് ആരെ എഴുതിയത്?
3: അതാണ് മറ്റൊരു അതിശയം. കുപ്പത്തൊട്ടിയിലെ മാണിക്കം ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? എല്ലാം നേരിട്ട് പറയാം. ആദ്യം ഞാൻ ഈ തിരക്കഥ അവിടെ എത്തിക്കാം. ഓക്കെ, നമസ്കാരം.
1: നമസ്കാരം.
3: വായിച്ചോ.
1: വായിച്ചു. സത്യം പറ ബാലമുള്ള, അഭിനയിക്കാൻ ചാൻസ് നിന്റെ കണക്കുന്ന രാജപ്പനാണോ ഇത് എഴുതിയത്?
3: വിശ്വാസം വരുന്നില്ല അല്ലേ പ്രതാപൻ സാറേ. ഇതോടെ ഞാനൊരു പാഠം പഠിച്ചു. ചാൻസ് ചോദിച്ചെടുക്കുന്ന ഒരുത്തരോട് മേലിൽ നമ്മൾ മോശമായി പെരുമാറാൻ പാടില്ല. ഈ കല എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനം തന്നെയാണ്. ഏത് തെണ്ടിയുടെ കയ്യിലാണ് അത് ഒളിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ.
1: പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ നായകനായിട്ട് അഭിനയിച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ പോവും.
3: നായകനാക്കിയില്ലെങ്കിൽ അവൻ തിരക്കഥായിരുന്ന പ്രശ്നമില്ല. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് പ്രഗത്ഭന്മാരെ കൊണ്ട് ജയിക്കാന്നേ.
1: അടിത്തറയ്ക്ക് ബലമില്ലെങ്കിൽ കെട്ടിടം പൊളിഞ്ഞു വീഴില്ലേ ബാലമ്പിള്ളേ?
3: നമ്മുടെ അടിത്തറ എന്ന് പറയുന്ന ഈ തിരക്കഥയാണല്ലോ.
1: ഓ, എന്നാ പിന്നെ ബാലമ്പിള്ള തന്നെ നായകനായിട്ട് അഭിനയിക്കും.
3: അല്ല, കാര്യമായിട്ട് പറഞ്ഞാണോ?
1: ഞാൻ അവനോട് സംസാരിക്കാം. വൈകുന്നേരം നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം.
3: നടക്കുന്ന കാര്യമല്ല അത്.
1: എങ്കിൽ സംവിധായകനായിട്ട് വേറെ ആളെ നോക്കി.
3: അല്ല, ഞാൻ പറയാം, ഓഫീസിലോട്ട് വരാൻ പറയാം സാർ.
0: അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങാം. എന്റെ തിരക്കഥ എങ്ങനെ തന്നേക്ക് സാറേ?
3: രാജപ്പനിരിക്കി.
0: ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കസേര ഉണ്ടിരിക്കാൻ.
1: ഒന്ന് ചോദിച്ചോട്ടെ, രാജപ്പൻ എഴുതിയ ഈ തിരക്കഥ നല്ലൊരു സിനിമയെ കാണാൻ രാജപ്പൻ ആഗ്രഹമില്ലേ?
0: എന്റെ തിരക്കഥയിലെ രവിയായി ഞാൻ അഭിനയിച്ച് അതൊരു നല്ല സിനിമയായി കാണാനാണ് എന്റെ ആഗ്രഹം.
1: രവി ചെറുപ്പക്കാരനല്ലേ, രാജപ്പന്റെ ഈ പ്രായം വെച്ച് ആ റോൾ എങ്ങനെ ചെയ്യും?
0: MGR 65 വയസ്സിൽ വിഗും വെച്ച് കാമുകന്റെ വേഷം ചെയ്തില്ലേ? എനിക്ക് അത്രയും പ്രായമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത്? ഞാൻ പോട്ടെ, എന്റെ തിരക്കഥ ഇങ്ങ് തരൂ ബാലൻ സാറേ.
1: രാജപ്പ, ഒന്നാന്തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. MTM വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ.
0: അതുകൊണ്ട്
1: ഇതെഴുതിയ രാജപ്പന് മലയാളത്തിലെ നമ്പർ 1 തിരക്കഥാകൃതാവാൻ പറ്റും. രാജപ്പൻ എഴുതുന്ന എല്ലാ തിരക്കഥയും ഞാൻ സിനിമയാക്കുകയും ചെയ്യും.
0: ഈ ഒരെണ്ണം തന്നെ ഒപ്പിച്ചെടുത്തതിന്റെ പാട് എനിക്കേ അറിയൂ. ബാല സാറ് തിരക്കഥ തരുന്നുണ്ടോ?
1: രാജപ്പൻ പറയുന്ന മനസ്സിലാക്ക, ഈ രവി ഒരുപാട് സങ്കീർണമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കഥാപാത്രമല്ലേ?
0: ആ സങ്കീർണത എഴുതി ഉണ്ടാക്കിയത് ഞാനല്ലേ, അപ്പൊ അത് അഭിനയിക്കാനും എനിക്ക് സാധിക്കും. ഐ നോ ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ് ഇറ്റ് ഈസ് ബിഹേവിംഗ്. യു നോ വാട്ട് സ്റ്റാനിസ്ലാവ്സ്കി സെഡ് അബൌട്ട് ആക്ടിംഗ്. ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാ ഞാനും ഈ പണിക്ക് ഇറങ്ങിയത്.
3: പ്രതാപൻ സാർ, ഒരു മിനിറ്റ് വന്നേ.
1: ഇവിടെ എന്ത് രഹസ്യം?
3: പ്ലീസ് സാർ,
0: എന്റെ തിരക്കഥ താ.
3: ഒന്ന് നിക്കരായപ്പ, എന്റെ പൊന്നു പ്രതാപൻ സാറേ, അഭിനയത്തിന്റെ ABCD അറിയാത്ത എത്രയോ പുതുമുഖങ്ങൾ അഭിനയിപ്പിച്ച് സൂപ്പർ താരങ്ങളാക്കിയിട്ടില്ലേ സാറേ.
1: എന്റെ ബാലമ്പിള്ള, ആ കഥാപാത്രത്തിന് വേണ്ടുന്ന നീളവും വണ്ണം ഉണ്ടോ? സൗന്ദര്യം ഉണ്ടോ? തിരക്കഥ നിങ്ങൾ വായിച്ചല്ലേ?
3: അങ്ങനെയാണെങ്കിൽ നമ്മുടെ സത്യമാഷൻ എന്ത് നീളമുണ്ടായിരുന്നു, എന്ത് നിറമുണ്ടായിരുന്നു?
1: മഹാനടനായ സത്യനെ ഇവനെയും തമ്മിൽ കമ്പയർ ചെയ്താലുണ്ടല്ലോ. മോന്തയ്ക്ക് തരും.
3: ദേഷ്യപ്പെടരുത്. നമ്മുടെ ആ പച്ചാളം ഭാസിയില്ലേ, കഥകളി നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന അയാളെ വരുത്താം. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കാം. മിടുക്കനയാള്, എല്ലാ ഭാവങ്ങളും കിറി കൃത്യമായി പറഞ്ഞു കൊടുക്കും.
1: എന്നിട്ട്
3: പിന്നെ അങ്ങനെ. പ്രതാപൻ സാർ, ആകെപ്പാടെ ഞാൻ കടപ്പെട്ട് നിൽക്കുക. രാജപ്പൻ അഭിനയിച്ചാൽ ഈ പടം ഹിറ്റാവുമെന്ന് എല്ലാ ജ്യോത്സ്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു.
1: ആണോ? എന്നാ പിന്നെ ജ്യോത്സ്യന്മാരെ കൊണ്ട് തന്നെ സംവിധാനം ചെയ്യും.
3: പ്രതാപൻ സാർ സംവിധാനം ചെയ്തില്ലെങ്കിൽ പടം 8 നിലയിൽപ്പെട്ടുവെന്നും ജ്യോത്സ്യന്മാർ പറഞ്ഞേ.
1: ബാലമ്പിള്ളേ, ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിലെല്ലാ ഘടകങ്ങളും നന്നാവണം. നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല.
3: ഒരു പ്രാവശ്യത്തേക്ക് ഒരു കോംപ്രമൈസ്. നേര് പറഞ്ഞാൽ അവന് അഡ്വാൻസ് കൊടുക്കാൻ ചെക്ക് എഴുതി പോക്കറ്റിലിട്ടാണ് ഞാൻ വന്നത്. രാഹു കാലത്തിന് മുമ്പ് ഞാനൊന്ന് കൊടുത്തോട്ടെ.
1: ഏ ബാലമ്പിള്ളേ,
4: ഉദയം കേരളത്തിലായിരുന്നല്ലേ?
0: ഞാൻ പ്രൊഡ്യൂസർ ബേബിക്കുട്ടിനെ ഒന്ന് കാണാൻ പോയായിരുന്നു. അവനെന്റെ തിരക്കഥ അസലായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രസാദ് എന്നെ ഡേറ്റ് ഉടനെ കിട്ടുന്നുമില്ല. പടം എപ്പോൾ തുടങ്ങാനും ബേബിക്കുട്ടൻ റെഡിയാണ്.
5: പ്രസാദ് ചന്ദ്രന്റെ അത്രക്ക് തിരക്കാണോ?
0: രണ്ടു മൂന്ന് പടങ്ങൾ തീരാനുണ്ട്, ഒന്നുകൂടെ പ്രസീദ് നോക്കണം.
5: വേറെ ഒരു കാര്യം പറഞ്ഞു, ഡയറക്ടർ പ്രതാപ് സാറല്ലേ, അങ്ങയുടെ പുതിയ പടത്തിലെ ഹീറോ ആരെന്നറിയോ? നമ്മുടെ രാജപ്പനാ.
0: രാജപ്പനെ? പ്രതാപ് സാറിന്റെ പടത്തിൽ?
5: ആ
0: ഓ, അതെങ്ങനെ സംഭവിച്ചു? സാറിന് പ്രതാപൻ സാറിന് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ലല്ലോ.
5: ശരിയാ, കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല, പക്ഷെ സംഭവം സത്യോ. രാജപ്പൻ അഡ്വാൻസ് വാങ്ങി ഗംഗയ്യ അമ്മൻ തെരുവിലൊരു വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ ഇപ്പൊ പച്ചാളം ബാസി രാജപ്പനെ അഭിനയം പഠിപ്പിക്കുക.
0: ഭഗവാനെ, എന്തൊക്കെ കേൾക്കുന്നത്? എന്തായാലും പാവം, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. ശരി.
6: മലയാള സിനിമയിൽ സഹസംവിധായകനായി തുടങ്ങിയ റോഷൻ ആൻഡ്രൂസിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഇത്. റോഷൻ ആൻഡ്രൂസിന്റെ മനസ്സിൽ ഈ സിനിമയുടെ ത്രെഡ് മുൻപേ ഉണ്ട്. എന്നാൽ പല നിർമ്മാതാക്കളും ഈ ചിത്രം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം സിനിമാ വ്യവസായത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ ക്ലിക്കാവില്ല എന്നാണ് അവരെല്ലാവരും കരുതിയിരുന്നത്. പിന്നീട് ഒരു സമയത്ത് തന്റെ മനസ്സിലുള്ള കഥ അദ്ദേഹം ശ്രീനിവാസിനോട് വിവരിച്ചു. ഇതൊരു തിരക്കഥയായി വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ സിനിമ സി കരുണാകരൻ എന്ന നിർമ്മാതാവുമായി ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 2005 ഉദയഭാനു എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്.
7: കരുണം, വീരം, ചൗത്.

0: രസങ്ങളിലേക്ക് കടക്കാം. രസം ഉണ്ടാകുന്ന എങ്ങനെയാണ്?
1: രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ലേ.
0: ആ രസം ഉണ്ടാക്കുന്ന എങ്ങനെയാണ്
1: എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം, ഒരു തക്കാളി ഇടാം, പിന്നെ കായവും കുരുമുളകും ചേർക്കണം, പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം.
0: അത്ര ബുദ്ധിമുട്ടണമെന്നില്ല, രസം ഉണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്.
1: ആ അത് കിട്ടും.
0: മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇയാളൊരു മാരി മാഡോ ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാടോ ശൃംഗാരത്തിന് ശരീരം മുഴുവനായിട്ട് ഇളക്കുന്നത്? നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? മംഗലശീലേ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്കു വേണ്ട.
2: കവി പുരികങ്ങൾ വിശേഷാൽ കണ്ണിണ ഇവതാൻ വേണം രസമുളവാക്കാൻ. അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. ഞാൻ അടുത്തു വരൂ. കരുണം
0: ഇതുപോലെ കാണിക്കൂ.
1: ഗുരുവിനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ.
3: ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ,
4: എന്താണ് വീണ്ടും ക്ലൈമാക്സ് കിട്ടിയോ?
3: അല്ല ഭാസ്കരേട്ടാ, ബേബിക്കുട്ടൻ ഇങ്ങോട്ട് വരുന്നു, ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു.
4: ഗോപികുട്ടനോ?
3: ഗോപികുട്ടൻ അല്ല, ബേബിക്കുട്ടൻ എന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ. അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല. ഭാസ്കരേട്ടൻ ഞങ്ങൾ ചായ ഉണ്ടാക്കി തരണം, അവൻ ഈ സ്ഥലം പരിചയമില്ല. ഞാൻ റോഡിലോട്ട് വരാം. ഓക്കെ.
4: ഹിറ്റാകാൻ പോകുന്ന ഒരു പടത്തിന്റെ സംവിധായകൻ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ചാ മതിയോ?
3: എന്റെ സിനിമ ഹാളുകൾ കണ്ടാ മതി, താമസ സ്ഥലം വിഷയമല്ല. അവിടെ താമസം.
4: എനിക്കിവിടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കല്യാണത്തിന് കൂടണം. പ്രസാദ് ലാബിൽ നിന്ന് കഴിഞ്ഞ പടത്തിന്റെ പ്രിന്റ് എടുത്ത് ദുബായിക്ക് വിടണം. അതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്തിയും വേണം.
3: തെറ്റാ?
4: എന്താ, ആ വാക്ക് നേരത്തെ കേട്ടിട്ടില്ലേ? തെറ്റല്ലെങ്കിൽ മിസ്റ്റേക്ക്.
3: ബേബിക്കുട്ടൻ ആരോട് തെറ്റ് ചെയ്യുന്നു
4: വാ പറയാം. ഈ തിരക്കഥാ എഴുത്തുകാർക്ക് നാടകീയത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. ഒരു നിർമ്മാതാവ്
3: സംവിധായകൻ.
4: മനസ്സിലായി ഗോപികുട്ടൻ.
3: ബേബിക്കുട്ടൻ അപ്പുറത്തെ വീട്ടിലെ ഭാസ്കരേട്ടൻ. പെട്ടെന്ന് സുഹൃത്തുക്കൾ വന്നാല് ചായ ഭാസ്കരേട്ടന്റെ വകയാണ്, അല്ല ചായക്കടക്കാരനൊന്നുമല്ല. ഭാസ്കരേട്ടാ, ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻ ഉണ്ട്.
4: മനസ്സിലായി മനസ്സിലായി.
3: അപ്പൊ എന്താ പറഞ്ഞ? ഒരു നിർമ്മാതാവ്?
4: അതെ, ഒരു നിർമ്മാതാവ് കഥ കേട്ടു, അയാൾക്കത് ഇഷ്ടപ്പെട്ടു, പടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അഡ്വാൻസ് കൊടുത്തില്ല. അത് തെറ്റല്ലേ? സത്യത്തിൽ ഓർമ്മിക്കാത്തതല്ല, നല്ല ദിവസവും സമയമൊക്കെ നോക്കണമല്ലോ. ദാ ഐശ്വര്യ ഏട്ടൻകൊണ്ട് വാങ്ങിച്ചേ.
3: നമ്മള് തമ്മിൽ അങ്ങനെ
4: സൗഹൃദം വേറെ, സിനിമ വേറെ. ഇതങ്ങോട്ട് വാങ്ങും.
5: കാമുകിയോടുള്ളതിനേക്കാൾ പ്രണയം സിനിമയോടുള്ളതിനാൽ തന്റെ പ്രണയം പറയാതെ അത് ഒളിച്ചു വെക്കുകയായിരുന്നു ഉദ്യാപാനു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മധുമതിയെ, തന്റെ പ്രണയിനിയെ, ഉദ്യാഭാനുവിന് വിവാഹം കഴിക്കേണ്ടി വരുന്നു. എന്നാൽ തന്റെ മനസ്സിനെ ബാധിച്ച വലിയൊരു നിരാശ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.
6: സാന്തോമിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയില ഞാൻ വിവരം അറിഞ്ഞത്. ഉദയേട്ടന് ഓർമ്മയുണ്ടോ അന്ന് ഈ സിനിമയുടെ പൂജ കഴിഞ്ഞ് മടങ്ങുമ്പോ നമ്മൾ റോഡിൽ വെച്ച് കണ്ടത്? ഞാൻ കഥ പറയാന്ന് പറഞ്ഞിട്ട് ഉദയേട്ടൻ നിന്നില്ല. അന്നത് കേട്ടിരുന്നെങ്കിൽ.
7: ഷൂട്ടിങ്ങിന് മുമ്പോ?
6: പൂജ കഴിഞ്ഞ് രണ്ടാഴ്ചക്ക് ശേഷമല്ലേ ഷൂട്ടിംഗ് തുടങ്ങിയത്.
7: അയ്യോ, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചെയ്ത് നടക്കില്ലായിരുന്നല്ലേ.
8: ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
6: പക്ഷേ അയാളെ പോയി തല്ലിയത് കൊണ്ട് എന്താ പ്രയോജനം?
8: അത് തന്നെയാണ് ഞാനും ഉദയനോട് ചോദിച്ചത്. ഒരു മോഷണം നടന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാ? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ പോകും.
3: ഭാസ്കരൻ എഴുതിയ തിരക്കഥ പോയപ്പോ അങ്ങനെയാണോ ചെയ്തത്? ഗാലറിയിൽ ഇരുന്ന് വിസിലടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. എന്റെ എത്രയോ മാസത്തെ ആലോചന, എന്റെ സ്വപ്നം, എന്റെ ആദ്യത്തെ സിനിമ എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ.
6: മോളെ, അച്ഛനും ചേട്ടനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്.
9: മടി, ഇനി നിന്റെ അഴിഞ്ഞാട്ടം ഞങ്ങൾ സമ്മതിക്കില്ലടി. മടി, വേണ്ട, അച്ഛൻ മിണ്ടരുത്. രാത്രി നേരത്തെ കണ്ട ചെട്ടകൾ താമസിച്ച നേരത്ത് ഇവക്ക് എന്താ കാര്യം എന്ന് എനിക്കറിയണം. മടി, കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ സഹിക്കില്ലടി. കേരടി ഇങ്ങോട്ട്.

0: എല്ലാം അവസാനിപ്പിച്ചു. ഒരു മനുഷ്യ ജീവിയാണ് ഞാനെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എന്നെ ദ്രോഹിച്ചു. അവരോടൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവിടുന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
1: എന്താണ് മധു ഇതൊക്കെ?
0: ചെയ്യാത്ത തെറ്റുകൾക്ക് ഞാൻ എത്ര കാല ശിക്ഷ അനുഭവിക്കണം? ഞാനും ഉദയേട്ടനും തമ്മിൽ പ്രേമമാണെന്ന് അവരുടെ ധാരണ.
1: വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ എങ്ങോട്ട് പോവാണെന്ന് അവർ ചോദിച്ചില്ലേ?
0: എങ്ങോട്ട് പോയാലും ആ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു.
1: പക്ഷെ മധുവിനെ അന്വേഷിച്ച് വീണ്ടും അവരിവിടെ വന്നാൽ, ഇന്നലെ രാത്രിയിലെ പോലെ വീണ്ടും ഒരു സീൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ തന്നെ ഒരു കാര്യമില്ലാതെ നമ്മളെ കുറിച്ച് പത്രക്കാർ എഴുതിവിട്ട ഗോസിപ്പുകൾ കാരണം പൊറുതി മുട്ടിയവനാ ഞാൻ. തകർന്നു കിടക്കുന്ന എന്നെ ഇനി തകർക്കണോ മധു?
0: സോറി, ഞാൻ അതൊന്നും ആലോചിച്ചില്ല.
1: മധുവിനറിയാലോ ഇനി എന്ത് എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവനാ ഞാൻ. അതിന്റെ കൂടെ മറ്റൊരാളുടെ വിഷമം കൂടി ഏറ്റെടുക്കാനുള്ള കെൽപ്പ് എനിക്കില്ല. എന്തൊക്കെയായാലും സ്വന്തം അച്ഛനും ചേട്ടനും അല്ലേ, തിരികെ വീട്ടിൽ ചെന്നാൽ കേറരുതെന്ന് അവർ പറയില്ലല്ലോ.
0: അതിലും ഭേദം മരിക്കുന്നതാ.
1: പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്ന പറയുന്നത്?
0: എനിക്കറിയില്ല, എനിക്കറിയില്ല.

0: ഹലോ, റോങ് നമ്പർ. വേണ്ട, എടുക്കണ്ട.
1: വാതിൽ തുറക്കുന്നത് വരെ അവന്മാര് ബഹളമുണ്ടാക്കും.
0: എന്നാ അച്ഛൻ പോയി തുറന്നോ. ഈ നാണക്കേടിനെ പറ്റി അവറ്റകളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല.
1: ആ നശിച്ചവളെ പോയി ഒരു ചെത്തെ കല്യാണം കഴിച്ചെന്ന് നമ്മളിപ്പോ എന്ത് പറയാനാ? ഈ ചാനലുകാരെ പത്രക്കാരെ എത്രയും പെട്ടെന്ന് മേലോട്ട് കെട്ടിയെടുക്കണേ എന്റെ ഭഗവാനെ. ഒരൊറ്റ എണ്ണിനകത്തേ കയറി പോരുത്. കഴുകന്മാരെ പോലെ ഇറങ്ങിക്കോളും. മനുഷ്യന് ശമം തിന്നാൻ എടോ. ആ ഇരട കെട്ടവള് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല.
2: ഈ സംഭവത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്?
1: പ്രതികരിച്ചില്ലെങ്കിൽ എന്താ ആകാശം ഇടിച്ചു വീഴുവോ? എടോ, ഒരു പെൺകുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചു കയറി വരുമ്പോ ഏതെങ്കിലും ഒരു നാറി അവളെ വന്ന് തട്ടിക്കൊണ്ട് പോവും. മലയാള സിനിമയിലെ സ്ഥിരം ഏർപ്പാടാണല്ലോ അത്. ആ

0: പേടിക്കണ്ട, ഞാനിങ്ങോട്ട് വരുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. ഒന്നും വരയ്ക്ക്.
1: കൊള്ളാം, സമ്മതിച്ചു. കോളിളക്കോല ഉണ്ടാക്കിയിരിക്കുന്നത്.
0: പക്ഷെ സ്ഥലം രഹസ്യമാക്കി വെച്ച നന്നായി.
1: അല്ലെങ്കിൽ പത്രക്കാരെ നിയന്ത്രിക്കാൻ മാത്രം എത്ര വണ്ടി പോലീസ് വണ്ടി വന്നേ. കൺഗ്രാജുലേഷൻസ്,
0: ഇത് വാങ്ങൂ, എന്റെ ഒരു സമ്മാനമാണ്.
2: എന്താണിത്?
0: എന്റെ വക ഒരു വിവാഹ സമ്മാനം.
2: എന്തിനെ? ഞാൻ അതേ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലല്ലോ.
0: അറിയാം, പക്ഷെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു സ്വഭാവം. ഒരു കല്യാണമാകുമ്പോ ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ.
2: രജിസ്റ്റർ ഓഫീസിൽ 250 രൂപയെ വേണ്ടി വന്നുള്ളൂ, അതെന്റെ കയ്യിലുണ്ടായിരുന്നു.
0: കല്യാണം എന്ന് പറയുമ്പോ രജിസ്റ്റർ ഓഫീസ് മാത്രമല്ലല്ലോ. ആണോ? ഇനിയിപ്പോ ഊട്ടിയിലോ കൊടൈക്കനാലോ ഹണിമൂണിന് പോണം, അത് ചെലവല്ലേ.
2: അവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ സാറിന്റെ വീട്ടിലോട്ട് വരാം.
0: സാറില്ലെന്നേ, ഇത് വാങ്ങൂ.
2: എന്റെ നാശത്തിന്റെ കാരണക്കാരായ ആരുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല.
0: ആരേത് മധുപതി ഞങ്ങളെന്നും അറിയിക്കാതെ പണിപെറ്റിച്ചല്ലേ. ഏതായാലും കൺഗ്രാജുലേഷൻസ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് മലയാളത്തിലെ മറ്റ് നടികളെ പോലെ സിനിമ ഉപേക്ഷിച്ചു കളയരുത്. മധുവിന്റെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വേണം. അയ്യോ, ചായയും കാപ്പിയും ഒന്നും ഞാൻ കുടിക്കാറില്ല. എല്ലാ മംഗളങ്ങളും നേരുന്നു. വരട്ടെ.
3: ഇയാൾ എങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു?
2: റഫിക്ക് ഒരു മിനിറ്റ് ഒന്നേ, ഈ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റ പാട് തനിക്കറിയാലോ. തൽക്കാലം വേറെ വഴിയില്ല. എന്റെ കയ്യിലുള്ള ഈ ക്യാമറ ആർക്കെങ്കിലും കൊടുത്തിട്ട് കുറച്ച് രൂപ റഫിക്ക് എനിക്ക് സംഘടിപ്പിച്ചു തരണം. ആരും അറിയണ്ട.
4: അപ്പൊ ഉദയാ, ഞങ്ങൾ സ്ഥലം മുടിയാണ്.
2: ഓക്കെ,
4: ഇനി നിങ്ങളായി നിങ്ങളെ പാട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം.
2: ഓ,
4: വരട്ടെ.
5: ഉദയേട്ടാ, പണവും സ്വർണ്ണവും ഒക്കെ അല്ലേ കള്ളന്മാർക്ക് മോഷ്ടിച്ചോണ്ട് പോകാൻ പറ്റൂ? ഒരാളുടെ കഴിവും ഭാവനയും ആർക്കെങ്കിലും തട്ടിയെടുക്കാൻ പറ്റുമോ? ഉദയേട്ടന് ഇനിയും എഴുതാൻ പറ്റും. എഴുതണം. ലോകമറിയുന്ന ഒരു ഫിലിം മേക്കർ ആവാൻ ഉദയേട്ടന് കഴിയും. കുറച്ചു ദിവസമായി ഞാനൊരു കാര്യം ആലോചിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ മാത്രം എന്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കണം?
2: അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് മധു തന്നെ ആയിരുന്നല്ലോ.
5: അത് മോശം വേഷങ്ങളിൽ അഭിനയിച്ച് മടുത്തിട്ടല്ലേ.
2: ഇപ്പൊ നല്ല വേഷത്തിന് ആരെങ്കിലും വിളിച്ചോ?
5: വിളിക്കാത്തത് ഞാൻ അഭിനയം നിർത്തിയെന്ന് തോന്നലുണ്ടാവാം. അല്ലെങ്കിലും നല്ലതും ചീത്തയൊന്നും നോക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എത്ര ചിത്രങ്ങളാ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കുന്നത്.
2: പെട്ടെന്നാണല്ലോ മധുവിന് തിരിച്ചറിവുണ്ടായത്. ഈ ചെറിയ ജീവിതം മടുത്തുവല്ലേ. ആരാധകർ, സ്തുതിപാഠകർ, ആജ്ഞാനുവർത്തികൾ, വർണ്ണശഫലമായ ആ ലോകത്തുനിന്നുള്ള വീഴ്ചയുടെ വേദന ഇപ്പോഴാണ് അറിയുന്നത്.
5: ഉദയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ ജീവിതം നമ്മുടെ രണ്ടുപേരുടെയാണ്. അതിൽ എന്റെ പങ്ക് ഞാൻ ചെയ്യണ്ടേ?
2: ഓ, അതുകൊണ്ടാണ്. അല്ലാതെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടല്ല. തുല്യ പങ്ക് വഹിക്കാൻ. തെളിച്ചു പറഞ്ഞാൽ എന്റെ മാത്രം വരുമാനം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മധു ഭയപ്പെടുന്നു.
5: തിരക്കഥ എഴുതാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം.
2: വേറെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് മധു എനിക്ക് പറഞ്ഞുതരൂ. ഇഷ്ടമില്ലാത്ത സീൻ അഭിനയിക്കാതെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് ഇപ്പൊ നല്ല വേഷവും ചീത്തവേഷവും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്.
5: ഓക്കെ, ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം.
2: അതും ഇപ്പൊ വേണ്ട. ഞാൻ വലിയൊരു സംവിധായകനായി കയ്യിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മധു ജോലിക്ക് പോയാൽ അതെന്റെ ഉള്ളിലുള്ള അപകർഷതാബോധം വളർത്തുകയുള്ളൂ.
5: ഉദയേട്ടൻ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളൊക്കെ ഉണ്ടോ?
2: ഉണ്ട്, തീർച്ചയായും ഉണ്ട്.
5: ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല.
2: ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഉള്ളിൽ കടന്ന് നീറുന്നത് മുഴുവൻ പുറത്തേക്ക് വലിച്ചെടരുത് മധു. ഇങ്ങനെ ആർഗ്യുമെന്റിന് വരാതെ കുറച്ച് സ്വൈര്യം തരൂ.
5: ആർഗ്യുമെന്റിന് ഞാൻ വന്നില്ലല്ലോ, അഭിപ്രായം ചോദിച്ചു.
2: ഇതാണ് ആർഗ്യുമെന്റ്, ഇത് തന്നെയാണ് ആർഗ്യുമെന്റ്.
6: നല്ല കീറാണല്ലോ, എത്രണമായി വരുമ്പോഴേ ഞാൻ കണ്ടു. പിന്നെ ചുമ്മാ നിങ്ങളുടെ പ്രൈവസി കയറി കാറ്റി വഹിക്കണ്ടെന്ന് വെച്ചു. എന്നെ മനസ്സിലായോ? ചുവന്നങ്കിയുടെ പ്രൊഡ്യൂസർ ജോ മോൻ കണ്ടത്തിൽ നമ്മള് 1-2 തവണ കണ്ടിട്ടുണ്ട്.
2: ഞാൻ ഓർമ്മിക്കുന്നില്ല.
6: പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുവോ? ഇയാള് ഭാഗ്യവാനല്ലേടോ, ഭാഗ്യവാൻ. മലയാളത്തിന്റെ താരസുന്ദരിയല്ലേ താൻ ഒറ്റക്ക് കൊണ്ടുപോയി ഷാപ്പിട്ട് കളഞ്ഞത്? സത്യത്തിൽ അവളെ നായികയാക്കി ഒരു പടമെടുക്കാനാ ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറുടെ വേഷം കിട്ടിയത് തന്നെ. ലേറ്റായിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതു സ്വത്താ. അവരെ ഇതുപോലെ അഭിനയിക്കാൻ വിടാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി അടയിരിക്കുന്നത് തോന്നിയാസാണ്. മധുമതി അഭിനയിക്കുമെങ്കിൽ ഞാൻ ഇനിയും പടം പിടിക്കും. അതെന്റെ ഒരു മോഹ പറയടോ, അവളെ താൻ ഇനി അഭിനയിപ്പിക്കും. ഇനി ഞാൻ വേറൊരു ഓഫർ തരാം, അവൾ അഭിനയിക്കുന്ന പടം താൻ തന്നെ വേണേ ഡയറക്റ്റ് ചെയ്തു.
7: നിർമ്മാതാവ് ബേബിക്കുട്ടന്റെ സഹായത്തോടെ ഉദയഭാനു മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള താരമായതിനാൽ രാജപ്പനെ തന്നെ നായകനാക്കാൻ ഉദയഭാനു നിർബന്ധിതനാകുന്നു. രാജപ്പൻ തന്റെ കരിയറിന്റെ ഒരു തട്ടകത്തിലായതിനാൽ ഈ ഓഫർ ഏറ്റെടുക്കുന്നു. പക്ഷേ സഹകരിക്കാൻ വിസമ്മതിക്കുകയും തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും സാധ്യമാകുമ്പോൾ പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
4: ബ്യൂട്ടിഫുൾ ഹൗസ്, ഇത് പണിതാണോ വാങ്ങിയതാണോ?
8: വാങ്ങിയതോ, കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ല് വരെ സരോജ് സാറിന്റെ സ്വന്തം ഐഡിയ
4: ആണല്ലേ. എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം.
9: ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്, ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിന്നാ, ഷാൻലിയർ തായ്ലൻഡ്, എല്ലാം തീപിടിച്ച വിലയാ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ?
8: സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട്, ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ, രാത്രി പിന്നെ ശിവശ്രീകൾ. ഒരെന്നൊഴിക്കട്ടെ,
4: ഇപ്പൊ വേണ്ട.
8: ആ ഓ, ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മന്ത്രി പുതുമരാമത്ത്.
9: എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, എന്ന്? അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ.
8: എന്ന്?
9: അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയേണ്ട കുട്ടാ, പറ.
10: ഓക്കെ ഓക്കെ, അതിനെന്താ? ആ പിന്നെ ആ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ, എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ.
9: ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. ആ പച്ചളം, ഇന്ന് തന്നെ 200,000 ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 crore വേണം.
8: ചില മാസങ്ങളിൽ രണ്ടു വരെ പോവും.
9: അതേത് മാസം?
8: ഏപ്രിൽ.
9: ആ അതാ പറയുന്നത്, ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. ആ പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് നേരം ഞാൻ കളയുന്നില്ല. ആ പച്ചളം, ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയും. നിങ്ങൾക്ക്?
4: ഞങ്ങൾ പിന്നെ കഴിച്ചോളാം.
9: ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊടുത്തയച്ച തിരക്കഥ എന്റെ പി എ വായിച്ചു. കുറേ തിരുത്തലുകൾ വേണ്ടിവരും. ഉദാഹരണത്തിന്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും.
4: അറസ്റ്റ് ചെയ്താലല്ലേ കഥ മുന്നോട്ട് പോകൂ.
9: എന്നാര് പറഞ്ഞു? എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് ഡി ജി പിയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് രണ്ട് കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതല്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല.
4: പോലീസിനെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മനുഷ്യനൊന്നും അല്ലല്ലോ.
9: പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? അതിരിക്കട്ടെ, ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്?
4: ഒരു 51 വരും.
9: അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ, ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ.
4: ഈ കഥാപാത്രം?
9: കഥാപാത്രത്തെ വിടൂ.
4: കഥാപാത്രത്തെ വിട്ടിട്ടുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
9: എങ്കിൽ അഭിനയിക്കാൻ വേറെ ആളിനെ നോക്കിക്കോളൂ.
4: എന്താ ഇത് ഉദയ, ഇതൊരു ചർച്ചയല്ലേ? ഇവിടെ കടുംപിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ?
9: എനിക്ക് ആവശ്യമുണ്ട്. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലം ഉള്ളതുകൊണ്ട്. അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. അല്ലാതെ ഞാൻ സ്റ്റാനിസ്ലോവിസ്കിയുടെ പുസ്തകം പഠിച്ചതുകൊണ്ടൊന്നല്ലോ. കോഴിക്ക് മുല വന്നു, മനസ്സിലായല്ലോ.
4: മിസ്റ്റർ സരോജ്, നമ്മൾ എന്തായാലും ഈ പടം ചെയ്യുന്നു, എല്ലാം നമുക്ക് ചർച്ച ചെയ്ത് വേണ്ട പോലെ ചെയ്യാം.
9: അല്ലല്ല അല്ലല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ സെറ്റിലെത്തിയാൽ പഴയ ഓർമ്മ വെച്ച് പഴയ പേര് വിളിക്കുക, അതൊന്നും നടക്കില്ല. എന്നെ എല്ലാവരും സാർ സാർ എന്ന് വിളിക്കണം, മനസ്സിലായല്ലോ. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ 50 flux വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അങ്ങനെ അങ്ങനെ അങ്ങനെ.
11: നിന്റെ തല നീ അഭിനയിക്കാൻ വാടാ, അപ്പൊ കാണാം.
9: എടാ സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാ, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ.
2: 17-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ ആർട്ടിന്റെ സെക്ഷൻ 1-ാം തീയതി മുതൽ സെറ്റിന്റെ പണികൾ ആരംഭിക്കണം.
11: 1-ാം തീയതി മുതൽ 3 മുറി ഞാൻ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു.
12: താമസം സ്റ്റുഡിയോക്കകത്ത് തന്നെയാണോ?
13: ശശി, റാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സമയം 10-ോ 15-ോ ഫിലിം ക്രൂസിനെ മുഴുവൻ താമസിപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഹൈദരാബാദ് സിറ്റി നിന്ന് അവിടം വരെ ദിവസേന കാർ ഓടിച്ചു പോകേണ്ട കാര്യമില്ല. 5-സ്റ്റാർ ഹോട്ടലുണ്ട്, സാധാരണ ഹോട്ടലുണ്ട്, ട്രാൻസ്പോർട്ടേഷന് ധാരാളം വാഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് എന്തൊക്കെ വേണം എല്ലാം അവിടെയുണ്ട്. ആ സരോജ് കുമാറിന്റെ കൂടെ 8 സഹായികളാണ് വരുന്നത്. ആ തോരപ്പം പച്ചാളം വാസി, 2 തിരുമുകാർ, മേക്കപ്പ്, അരിവെപ്പുകാർ, കുടപിടുത്തക്കാർ എന്ന് വേണ്ട, ഇതിനെയൊക്കെ എങ്ങനെ താങ്ങുമെന്ന് എനിക്കൊരു നിശ്ചയവും.
2: ഇവരൊക്കെ മലയാള സിനിമ തൊലച്ചയാണെങ്കിൽ ഉപയോഗിക്കൂട്ട. അല്ല, മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ അവനെ പോലുള്ളവന്റെ മൂഡ് താങ്ങുന്നത് നിങ്ങൾ തന്നെയാണല്ലോ.
13: നിവർത്തികേട്. ആ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ഹീറോയിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയായിട്ടില്ല. ഞാനൊന്ന് ട്രാവൽസ് വരെ പോയിട്ട് വരാം, അല്ലെങ്കിലും സെറ്റ് കാണാൻ ഞാൻ വരേണ്ട കാര്യമില്ല. ഉദയം നോക്കിയാ മതി.
10: ആദ്യം മുതൽ വായിക്ക് കേൾക്കട്ടെ.
2: ഈ സിനിമയുമായിട്ട് ബന്ധമില്ലാത്തവരുടെ മുമ്പിൽ ഇത് വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്.
10: ബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? സത്യത്തിൽ ഇവരെ ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെ എന്റെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ തിരക്കഥ തിരുത്താൻ വേണ്ടിയാ. എന്റെ പല ഹിറ്റ് സിനിമകളുടെയും തിരക്കഥ തിരുത്തിയത് ഇവരാ.
2: എങ്കിൽ പിന്നെ എന്തിനെ തിരുത്തൽ മാത്രമാക്കുന്നു? ഇയാളുടെ മൊത്തം തിരക്കഥകളും ഇവരെ കൊണ്ട് എഴുതിപ്പിച്ചാ പോരെ.
14: എന്താ വിളിച്ചത്? ഇയാളെന്നോ? ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ കയറി ഇയാളെന്ന് വിളിക്കാൻ താൻ ആരടോ?
2: ഞാൻ പിന്നെ വരാം.
10: താൻ പിന്നെ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇവരെ കൊണ്ട് തിരുത്തി എഴുതിച്ചിട്ടേ ഞാൻ ഇനി അഭിനയിക്കുന്നുള്ളൂ.
2: നല്ലതുപോലെ ആലോചിച്ചും ഉറക്കമിളച്ചും കഷ്ടപ്പെട്ടുമാണ് ഞാൻ ഇത് എഴുതി ഉണ്ടാക്കിയത്. അത് വഴിയെ പോകുന്നവരെ കൊണ്ട് തിരുത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
15: ആരാണോ വഴിയെ പോകുന്നവർ?
2: സുഹൃത്തെ, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്തിനാ നമ്മൾ തമ്മിലൊരു തർക്കം?
14: തന്റെ ആദ്യത്തെ സിനിമ അല്ലേ ഇത്? താൻ എഴുതി വെച്ചതൊക്കെ കറക്റ്റ് ആണെന്ന് ഞങ്ങൾ സമ്മതിക്കണമെങ്കിൽ താൻ നേരത്തെ പ്രൂവ് ചെയ്ത് ഡയറക്ടർ ആയിരിക്കണം.
2: ഞാൻ തർക്കത്തിനല്ലെന്ന് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായിട്ട് ഞാൻ കഷ്ടപ്പെടുക ഒരു സിനിമ എടുക്കാൻ, ഒരുപാട് അനുഭവിച്ചു. ഇനി എന്നെ ദ്രോഹിക്കാൻ വന്നാലോ?
14: ഞാനെന്താ ഭീഷണിപ്പെടുത്തണം? മര്യാദക്ക്.
2: വേണ്ട. ഒത്തിരി ഒത്തിരി സഹിച്ചാണ് ഞാൻ. ഇനി വയ്യ, ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കത്തിച്ചു കളയും.
13: എന്ത് പറ്റി, തുടങ്ങിയില്ലേ ഇതുവരെ?
2: എങ്ങനെ തുടങ്ങാനാ? 8 മണി മുതൽ എല്ലാ ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുക. സൂപ്പർ സ്റ്റാർ വരണ്ടേ? അനയിച്ചു കൊണ്ടുവരാൻ പോയ വിജയം വർക്കലയും കാണാനില്ല.
13: കർത്താവേ, 4-5 സീനിന്ന് തീർക്കണ്ടല്ലേ?
2: ബേബിക്കുട്ടനെന്ന് അവിടെ മരിച്ചല്ലേ? ഇനിയും വൈകിയാൽ എല്ലാം അവതാളത്തിലാകുന്നു. അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്.
13: എന്ത് ചെയ്യൂന്ന് പറഞ്ഞു.
16: സാറേ, കൊറേ നേരം ഞാൻ താഴെ വെയിറ്റ് ചെയ്തു, കാണാതായപ്പോ മുറിയിലോട്ട് ഫോൺ ചെയ്തു, ആരും ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ റിസപ്ഷനിൽ ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ഇന്നലെ രാത്രി തന്നെ ആര് സ്ഥലം വിട്ടെന്ന്.
17: സാറിന് തരാനൊരു കത്തെഴുതി കൊടുത്തിട്ടാണത്രേ പോയത്.
9: അഹങ്കാരി, സൂപ്പർ സ്റ്റാറുകളോട് കളിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല, മനസ്സിലായോ? എന്നെ കത്തിച്ചാൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞ സിനിമകളിൽ കൂടിയെങ്കിലും എന്റെ പേര് നിലനിൽക്കും. പക്ഷെ നീയോ, ആദ്യ ചിത്രം പുറത്തിറക്കാൻ കഴിയാത്തവനായി, ആരാലും അറിയപ്പെടാത്തവനായി നരകിച്ച് നരകിച്ച് ചാവും. ഗുഡ് ബൈ ഉദയഭാനു, ഗുഡ് ബൈ.

0: ആലോചിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അവൻ എവിടാ ഉള്ളതെന്ന് വെച്ചാ ഞാൻ ചെന്ന് കാണാം, കാല് പിടിക്കാം. വേറെ വഴിയില്ലല്ലോ.
1: അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ കടപ്പെട്ടു പോയാലും ഇവനെ പോലുള്ള തെമ്മാടികളുടെ കാല് പിടിക്കാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല.
0: പിന്നെന്ത് ചെയ്യും?
2: ഒരു തരത്തിലും ഉദയഭാനുവിന്റെ കഥയ്ക്കനുസരിച്ച് അദ്ദേഹം പെരുമാറുന്നതേയില്ല. ഉദയഭാനുവും അതുപോലെ തന്നെ രാജപ്പനും പരസ്പരം തല്ലുകൂടുകയാണ് സിനിമാ സെറ്റില്. പ്രശ്നങ്ങൾ വഷളായി വന്ന സമയത്ത് രാജപ്പൻ ഉദയഭാനുവിനെ വെല്ലുവിളിക്കുന്നു, ഉദയഭാനുവിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കും എന്ന്. പക്ഷേ ഉദയഭാനുവിന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു ആ ചിത്രം. ഉദയഭാനു സമർത്ഥമായ തന്ത്രങ്ങൾ മെനയുകയും തന്റെ സ്ക്രീൻ പ്ലേ വരെ അതിനുവേണ്ടി മാറ്റി എഴുതുകയും ചെയ്ത് രാജപ്പൻ പോലും അറിയാതെ രാജപ്പനെ തന്നെ വെച്ച് ആ സിനിമ ഉദയഭാനു പൂർത്തിയാക്കുന്നു.
1: എന്തെങ്കിലും ഐഡിയ കിട്ടിയോ?
0: വിശദമായി പറയേണ്ടതുണ്ട്. കഥ ഞാനൊന്ന് പൊളിച്ചെഴുതി. പേടിക്കണ്ട, പുതിയ ട്രീറ്റ്മെന്റ് ആദ്യത്തിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സരോജ് കുമാർ എന്ന നടൻ മരിച്ചു പോയിരുന്നെങ്കിലും നമുക്ക് ഈ സിനിമ പുറത്തിറക്കിയല്ലേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. അവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഷോട്ടും 3 സീക്വൻസുകളും ഉണ്ട്. അതവനെ വെച്ച് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും. 1 റഫീഖ് അവനെ തല്ലുന്ന ഒരേ ഒരു ഷോട്ട്, പിന്നെ ദേവിയെ കാണാൻ അവൻ ഫ്ലാറ്റിലെത്തുന്ന സീൻ. ദേവി താഴേക്ക് ചാടുന്നില്ലേ, അത്. പിന്നൊന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്, സമ്മതിക്കില്ലെന്ന് അവൻ ശാഠ്യം പിടിച്ചത് കാരണം മാറ്റിവെച്ച സീനില്ലേ അത്. പിന്നെ പേടിച്ചു വരേണ്ട, അവൻ സൈക്കിക്കാകുന്നത്.
1: ഇതൊക്കെ അവനെ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യും? ഞാൻ പലരെയും കൊണ്ട് പറയിപ്പിച്ചു നോക്കി, പക്ഷേ
0: അവന്റെ സമ്മതത്തോടെ നടക്കില്ലാന്ന് എനിക്കറിയില്ലേ.
1: പിന്നെങ്ങനെ?
0: അതിന്റെ പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് സാധിച്ചെടുക്കാൻ ഒരു വലിയ സന്നാഹം തന്നെ വേണ്ടിവരും. മിനിമം 4 ക്യാമറകൾ, ഒരു ഫ്ലോർ മുഴുവൻ ലൈറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം.
1: അതൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. 19 നമുക്ക് പടം റിലീസ് ചെയ്യാൻ പറ്റും.
0: അങ്ങനെ ഒരു ഉറപ്പ് എന്നോട് ചോദിക്കരുത്. അവനിവിടെ ഒരു പടം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ വി വിൽ ട്രൈ അവർ ബെസ്റ്റ്.
3: അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നിലയെ പൊട്ടി. ആരും ഫോൺ വിളിക്കുന്നില്ല, ഡേറ്റും ചോദിക്കുന്നില്ല. നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന എന്റെ പേടി. എക്സ്പോർട്ട് ചെയ്യാനെന്നും പറഞ്ഞുണ്ടാക്കിയ പൊറോട്ടയും പപ്പടവും ചാക്ക് കണക്കിനാ കെട്ടിക്കിടക്കുന്നു കോഴിക്കോട്. ഈ പോക്ക് പോയാൽ ഇനിയുള്ള കാലം ആ പൊറോട്ടയും പപ്പടവും തിന്ന് ജീവിക്കേണ്ടി വരും.
4: അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല രാജപ്പൻ. ഞാൻ പണം മുടക്കി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ അഭിനയിച്ച് പടം ഇറക്കാനും എനിക്കറിയാം.
3: ഈ പറഞ്ഞതിൽ ഒന്ന് മാത്രം അങ്ങ് വിട്ടേക്ക്, സംവിധാനം. അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. പിന്നെ നിർമ്മാണം. ഒരു പടം നന്നായിട്ട് പൊട്ടിയാൽ കടപ്പെട്ടു പോകാനുള്ള സ്വത്തെ ഇപ്പൊ രാജപ്പൻ്റെ ഉള്ളൂ. ബാക്കിയെല്ലാം ധൂർത്തടിച്ചും അറിഞ്ഞൂടാത്ത ബിസിനസ് ചെയ്ത് തൊലച്ചില്ലേ. ഈശ്വര, നല്ല പ്രൊഡ്യൂസറും ആയിരിക്കണേ.
4: ഹലോ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ഹിയർ. ഗായത്രി, എവിടെ നിന്ന് വിളിക്കുന്നു?
5: ഞാൻ ഫ്ലാറ്റിൽ നിന്നാ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത്, മധുമതി ഉണ്ടല്ലോ, ഉദയൻ സാറിന്റെ ഭാര്യയായിരുന്ന, അവരിപ്പോ എന്റെ കൂടെ ഉണ്ട്. അവർക്ക് സാറിനോട് എന്തോ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടത്രേ. സാറിന് ഒന്നിവിടെ വരെ വരാൻ കഴിയോ?
6: ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് താൻ മാറുമെന്നോ ജീവിതത്തിലെ പാഠങ്ങളെല്ലാം പഠിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്റെ മനസമാധാനത്തിന് ഇത് കൂടിയേ
0: തീരൂ. ഇനി രാജപ്പൻ വന്നിറങ്ങുമ്പോഴേ നീ മുഖം താഞ്ഞടിക്കണം.
1: ഓക്കെ,
0: ക്യാമറ അവിടെ സെറ്റ് ചെയ്തോളൂ.
1: ഓക്കെ,
0: കം ഓൺ ഫാസ്റ്റ്.
1: അവൻ വരുമെന്ന് ഉറപ്പാണോ? ഉദയ
0: വരാമെന്ന് ഗായത്രിയോട് അവൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ 1,
1: യെസ് സർ, റെഡി.
0: ക്യാമറ 2,
7: സർ.
0: നിങ്ങൾ റെഡിയല്ലേ? ഞാൻ പറയുമ്പോ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ, ഗെറ്റ് റെഡി.
1: ഓക്കെ സർ.
0: റഫീഖ്, അവൻ വിളിച്ചിട്ട് നിന്നില്ലെങ്കിലേ പിടിച്ചു വലിച്ച ക്യാമറ കാണുന്ന വിധം അടിച്ചോണം.
1: അവൻ അവന്റെ ഡ്രസ് ഇട്ടിട്ടല്ലേ വരിക?
0: ഡ്രസ് ചെയ്താലും കുഴപ്പമില്ല, അതേ ഡ്രസ്സിൽ തന്നെ നമുക്ക് ചേസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കണം.

0: റഫീഖ്.
1: രായ്പ
0: താനന്ത ഇവിടെ?
1: താനന്ത ഇവിടെ?
0: ഞാൻ ഇവിടെ അവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ.
1: അത് നന്നായി. താന ഉദയന്റെ പണം ചെയ്യില്ലല്ലേ?
0: അൻപഴകൻ, അവൻ വന്നു കഴിഞ്ഞു. ഫ്ലാറ്റിന്റെ ഡോറിൽ തട്ടുന്ന സമയത്ത് ക്യാമറ സ്റ്റാർട്ട് ചെയ്തോണം.
2: ഓക്കെ സർ. ഫ്ലാറ്റിൽ ഗായത്രിയും രാജപ്പനും സംസാരിക്കുന്ന ഡയലോഗ്?
0: ഡയലോഗ് പ്രശ്നമല്ല, അവൻ എന്ത് പറഞ്ഞാലും അവന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നവരെ കൊണ്ട് നമ്മൾ മാറ്റി ഡബ് ചെയ്യിക്കും. ഫോളിങ്ങും അവന്റെ റിയാക്ഷൻസും കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. യെസ്. ഓക്കെ ഗായത്രി, ഡോർ തുറന്നോളൂ.
3: ഹലോ. വരൂ സർ. സാറിരിക്കൂ.
0: താങ്ക് യു.
3: മധുമതി വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ.
0: എന്താണ്?
3: രണ്ടാഴ്ച മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചു. പത്രത്തിൽ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
0: ഓ മൈ ഗോഡ്, ഭർത്താവ് മരിച്ചെന്നോ? ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞതുപോലും എനിക്ക് അറിയില്ലായിരുന്നു.
3: പലർക്കും അതറിയില്ലായിരുന്നു. ഇറ്റ് വാസ് എ സൂയിസൈഡ്. ബാലകൃഷ്ണൻ എന്നായിരുന്നു പേര്. ഫിനാൻഷ്യൽ ആയിരുന്നു. ഒരു ഘട്ടം വരെ എല്ലാം സ്മൂത്ത് ആയിരുന്നു.
4: ആരോ പിന്നിൽ നിന്ന് കളിച്ചതാ. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ഒരുമിച്ച് വന്ന പണം.
0: ക്യാമറ 1 and 2 ഗെറ്റ് റെഡി.
4: അതുകൊണ്ടാ.
0: ബാഡ് ജൂനിയർ ആർട്ടിസ്റ്റ് എവരിതിങ് ഗെറ്റ് റെഡി.
3: ഞാൻ പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നെ അപായപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്റെ ബാലേട്ടൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. നീചനാണ് താൻ. താൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകം, എന്റെ ബാലേട്ടൻ ഇല്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട.
0: ഈ ഡയലോഗ് ഗായത്രിക്ക് ആള് മാറി എന്നാ തോന്നുന്നത്. ഞാൻ സൂപ്പർസ്റ്റാർ സരോജ് കുമാറാണ്.

0: എന്താ? ഞാൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അവൾ വിളിച്ചു വരുത്തിയതാണ്.
1: വേറൊരു പ്രശ്നമുണ്ട്. രായപ്പൻ ഇപ്പൊ നമ്മുടെ ഡമ്മി പോലീസിന്റെ കസ്റ്റഡിയിലാണല്ലോ. അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് അപ്പച്ചാളം ബാസിയെ മറ്റോ യഥാർത്ഥ പോലീസിന് കംപ്ലൈന്റ് കൊടുത്താ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് അവൻ സൈക്കിക്കായി മാറുന്ന ഷോട്ടുകൾ എത്രയും പെട്ടെന്ന് എടുക്കണം.
2: പറഞ്ഞോളൂ, എങ്ങനെയാണ് പ്ലാൻ?
1: കൃത്യം 7 മണിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റില് നമ്മുടെ കണ്ടിന്യൂറ്റി ഡ്രസ്സ് ഇടിച്ച് അവനെ കൊണ്ടുവന്ന് തള്ളിയിടണം.
2: പക്ഷേ സൈക്കിക്കായി മാറുന്നത് അവൻ അഭിനയിക്കണ്ടേ?
1: വേണ്ട, അവൻ യഥാർത്ഥത്തിൽ അങ്ങനെ ആവാനുള്ള പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൃത്യമായി നടന്നാൽ അവൻ നിന്ന് കിടുങ്ങും, ഭയന്ന് നിലവിളിക്കും, ഓടും. എല്ലാ ആംഗിളിലും ക്യാമറകൾ വെച്ച് അത് ഷൂട്ട് ചെയ്യും. നമ്മുടെ ആളുകളെ ഇപ്പൊ തന്നെ ഫോൺ ചെയ്തിട്ട് 7 മണിക്ക് അവനെ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടി.
2: ഓക്കെ.

0: ക്ലൈമാക്സിൽ ചിത്രം തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ബോക്സ് ഓഫീസ് വിജയമായി മാറുകയാണ് ഉദയഭാനുവിന്റെ ആ സ്വപ്നം. അത് രാജപ്പനെ തന്റെ നിരാശകരമായ കരിയറിൽ നിന്ന് രക്ഷിക്കുന്നു. രാജപ്പൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നു. താനല്ല യഥാർത്ഥ താരം, ഉദയഭാനു ആണ് എന്ന് പരസ്യമായി സമ്മതിക്കുകയാണ് അവസാന രാജപ്പൻ.
1: ഉദയൻ, ഞങ്ങൾ തിയേറ്ററിലെത്തി, ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട്.
2: ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള.
1: എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം.
2: അതൊക്കെ ശരിയാണ്, എന്നാലും
1: ഒരെന്നാലും ഇല്ല, താൻ വന്നേ പറ്റൂ. സരോജ് കുമാർ പടം കാണാൻ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് അത്രേ.
2: ആണോ? അതൊരു പ്രശ്നമാവല്ലോ, ആൾക്കാരുടെ ശ്രദ്ധ സിനിമയെന്ന് മാറി അവനിലേക്കാവോ?
1: ചുമ്മാതിരി, പടം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ജനം അവനെ ഒന്നും ശ്രദ്ധിക്കില്ല. ഒരു കാര്യം ചെയ്, അവിടെ എന്റെ കാറില്ലേ, അതെടുത്ത് ഉടനെ ഇങ്ങോട്ട് പോരുക. ഇല്ല, ഒന്നും പറയണ്ട. നമസ്കാരം. ഇതിലെ മധുമതിയെ ഞാൻ പടം കാണാൻ വിളിച്ച കാര്യം എന്തുകൊണ്ടോ ഉദയനോട് പറഞ്ഞില്ല.
3: തുടങ്ങുമ്പോഴേക്ക് ഫുള്ളാവോ സാർ?
1: നല്ലോണം പ്രാർത്ഥിച്ചു. ആ ഉദയ, പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു തള്ളിക്കയറ്റം ഇല്ലേ.
3: ആണല്ലേ.
1: ആ പടം ഇപ്പൊ തുടങ്ങും, നമുക്ക് മേളിലിരിക്കാം, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് താഴെ ഇരിക്കാം. വാ.

0: വിലക്കിയടാ. നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി.
1: ഗംഭീര പെർഫോമൻസ് ആണോ നടത്തിയിരിക്കുന്നത്? ഇത് സരോജ് കുമാറിന്റെ രണ്ടാം വരവായി കണക്കാക്കാമോ?
2: എന്റെ വരവും പോക്കൊന്നല്ല വിഷയം. എന്റെ ആദ്യ വരവ് തന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ചോണ്ടായിരുന്നു. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സ് ആണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല.
3: എല്ലാത്തിനും മാപ്പ്.

ಹೇಳ್ತೀನಿ.

0: ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭ്യമായിട്ടുണ്ട്. ഒന്ന് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡും മറ്റൊന്ന് മികച്ച കൊറിയോഗ്രാഫർക്കുള്ള അവാർഡും. നമുക്കിനി ഈ ചിത്രത്തിൽ വേഷങ്ങൾ ചെയ്ത കലാകാരന്മാരെ പരിചയപ്പെടാം. ഉദയഭാനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാലാണ്. ഉദയഭാനുവിന്റെ ഭാര്യയായി എത്തിയ മധുമതിയുടെ വേഷം ചെയ്തത് മീനയാണ്. രാജപ്പൻ തെങ്ങുമ്മോട് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറായി വേഷമിട്ടത് ശ്രീനിവാസനാണ്. ബേബിക്കുട്ടൻ എന്ന നിർമ്മാതാവായി എത്തുന്നത് മുകേഷാണ്. പച്ചാളം ഭാസിയായി ജഗദീഷ് ശ്രീകുമാർ. പച്ചാളം ഭാസിയെ കുറിച്ച് എടുത്തു പറയാതെ വയ്യ. കാരണം ചെറിയ ദൈർഘ്യത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുള്ളൂ എങ്കിലും വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഉദയനാണ് താരം എന്ന ചിത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പച്ചാളം ഭാസിയുടെ ക്യാരക്ടർ എപ്പോഴും എടുത്തു നിൽക്കുക തന്നെ ചെയ്യും. സലീം കുമാർ, എ കെ ലോഹിത ദാസ്, ജനാർദ്ദനൻ, കൊച്ചിനനീഫ, ഇന്ദ്രൻസ്, ആനന്ദ്, ടി പി മാധവൻ, ഭാവന തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ വേഷമണിഞ്ഞു. ഈ സിനിമയിലൂടെ സിനിമാക്കാരന്റെ നോവ് പറഞ്ഞ ഈ ചിത്രം എല്ലാ ശ്രോതാക്കൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ ജനറേഷൻസിലെ കുട്ടികൾ എത്ര പേർ ഈ ചിത്രം കണ്ടിട്ടുണ്ട് എന്നറിയില്ല. എങ്കിലും ചിത്രം കാണാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ചിത്രത്തിൽ 6 ഗാനങ്ങളാണുള്ളത്. കരളേ കരളിന്റെ കരളേ, ഈ ഗാനം പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ദീപക് ദേവ് ആണ്. അപ്പോൾ ദീപക് ദേവ് ഈ ഗാനം വിനീത് ശ്രീനിവാസൻ ആലപിക്കണം എന്ന് ശ്രീനിവാസനോട് പറഞ്ഞ സമയത്ത് ഒരിക്കലും അത് പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്റെ മകന് ഈ ഒരു അവസരം കിട്ടാൻ പാടില്ല. അവനെ തേടി വരുന്ന അവസരങ്ങളെല്ലാം അവന്റെ കഴിവ് കൊണ്ട് മാത്രമായിരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അവസാനം കരളേ കരളിന്റെ കരളേ പാടിയത് വിനീത് ശ്രീനിവാസൻ തന്നെയാണ്. ഇന്നത്തെ ചിത്രപരിചയം സിനിമയെ സ്നേഹിക്കുന്ന, അഭിനയത്തെ സ്നേഹിക്കുന്ന ഒരുപിടി ചലച്ചിത്ര പ്രേമികൾക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഉദയന് ഈ ചിത്രം എന്നും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു. ചിത്രപരിചയം ചിത്രപരിചയം
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഒരുപാട് പാട്ടുകളുമായിട്ട് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി രമിത ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: സുഖമായിട്ട് പോകുന്നു. പാട്ടുകൾ കരുതിയിട്ടുണ്ടാവില്ലേ? ആദ്യം നമുക്കൊരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് തന്നെ പരിപാടിയിലേക്ക് കടക്കാം അല്ലേ? ഏതാണ്?
1: മാണിക്യക്കല്ല് എന്ന സിനിമയിലത്തെ ചെമ്പരത്തി കമ്മലിട്ട്.
0: ഈ പാട്ട് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
1: ഇല്ല, വെറുതെ അതിന്റെ ലിറിക്സ് എന്റെ മനസ്സിൽ വന്നെയാണ്.
0: പാട്ട് ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്.
0: പാടുവോ?
1: ഇല്ല.
0: ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല?
1: സിനിമ കണ്ടിട്ടുണ്ട്.
0: പൃഥ്വിരാജും സമൃദ്ധ സുനിലും അഭിനയിച്ച സിനിമയാണ്. എക്സാമിന്റെ ഒക്കെ ടൈം ആവുമ്പോ എല്ലാരും ഓർത്തെടുക്കുന്ന സിനിമയാണ്. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
1: ഇപ്പൊ എക്സാമിന്റെ ടൈം അല്ലല്ലോ.
0: അല്ല, കഴിഞ്ഞു.
1: കഴിഞ്ഞില്ലേ?
0: ഇഷ്ടപ്പെട്ട പാട്ട്?
1: ഇഷ്ടപ്പെട്ട പാട്ട്.
0: ഓക്കെ.

0: റേഡിയോ മലബാറിൻ്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. രമിത ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. എവിടെയാണ് സ്ഥലം, എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ?
1: എന്റെ വീട് കോളാരി വമ്പടി.
0: ഇവിടെ അടുത്ത്
1: തന്നെയാണ്,
0: ഞങ്ങളുടെ അയൽക്കാരാണ് അല്ലേ. എന്നിട്ടും എന്ത് എത്ര വൈകി ഇവിടെ എത്താൻ?
1: അതൊന്നുമില്ല, എപ്പോഴും വിചാരിക്കും വരണം വരണമെന്ന്.
0: പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയം കാലം ഉണ്ടല്ലോ ദാസ എന്നാണല്ലോ. ഓക്കെ, ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കളും.
0: പേര് പറയാം അവരുടെയൊക്കെ.
1: പേര് ഹസ്ബൻഡ് രതീഷ് കുമാർ, മക്കള് മൂത്തയാള് പൃഥ്വിദേവ്, രണ്ടാമത്തെ ആള് ഗോവിന്ദ്.
0: പൃഥ്വിദേവ് എന്നുള്ള പേര് ആരുടെ സജഷൻ ആണ്?
1: അത് ഹസ്ബൻഡിന്റെ.
0: വെറൈറ്റി പേര് തപ്പി കണ്ടുപിടിച്ചു?
1: കണ്ടുപിടിച്ചെന്ന്.
0: ഇഷ്ടപ്പെട്ടിട്ട്? വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും?
1: വീട്ടിൽ നിന്ന് ഇപ്പൊ പൃഥ്വി എന്ന് വിളിക്കും. ചെറുതായപ്പോ 100 പേരുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി പൃഥ്വി തന്നെയായി.
0: അത് മാത്രമേ ഉള്ളൂ?
1: അത് മാത്രമേ ഉള്ളൂ.
0: അപ്പൊ മോന് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് അടുത്തായിട്ട് കേൾപ്പിച്ചാലോ?
1: സൂര്യാംശം ഓരോ വയൽപ്പൂവിനും. പക്ഷേ സിനിമയിലത്തെ
0: ആ സിനിമയാണോ പാട്ടാണോ ഇഷ്ടം?
1: രണ്ടും ഇഷ്ടമാണ്.
0: എങ്ങനെയുള്ള സിനിമകളോടാ കൂടുതൽ താല്പര്യം?
1: ആ ഒരിടക്കാലത്തെ സിനിമയില്ലേ,
0: 2000
1: ആ സമയത്തുള്ള സിനിമകളെല്ലാം ഒരുവിധം നല്ല ഇഷ്ടമാണ്.
0: എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? ഇപ്പോ സങ്കടമുള്ള സിനിമ, സന്തോഷമുള്ള സിനിമ, റൊമാൻറ്റിക് ആയിട്ടുള്ള ഫിലിം?
1: ഇല്ല, ഇപ്പൊ ഇറങ്ങുന്ന ലോ ബജറ്റ് സിനിമകളില്ലേ,
0: ആ
1: ഒരു അടിയില്ല, വേറെ ഒന്നും വയലൻസ് ഒന്നും കൂടുതലില്ലാണ്ട്
0: സാധാരണ
1: ഒറിജിനാലിറ്റി ഉള്ള സിനിമകളില്ലേ, അങ്ങനത്തെ സിനിമകളെ ഇഷ്ടം,
0: കൂടുതൽ ഇഷ്ടം. അപ്പൊ നമുക്ക് പക്ഷേ എന്ന സിനിമയിലെ ഒരു പാട്ട് ഇവിടെ കേട്ട് തിരിച്ചു തരാം.
1: ഓക്കെ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. അടുത്ത പാട്ട് ഏതാണ് രമിതേച്ചി?
1: അടുത്ത നമുക്കൊരു താരാട്ടു പാട്ടാണ്.
0: ഓക്കെ,
1: അതിരൻ എന്ന് പറഞ്ഞ സിനിമയിലത്തെ ആട്ടു തൊട്ടിൽ, അങ്ങനൊരു പാട്ടില്ല,
0: സായി പല്ലവിയും രഞ്ജി പണിക്കറും അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല, കണ്ടിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല.
0: സൈക്കോളജിക്കലി ഒക്കെ മൂവി
1: അങ്ങനത്തെ മനസ്സിലായി.
0: ഈ പാട്ടിന്റെ രണ്ടുപേര് വെറുതെ പാടി
1: നോക്കുന്നില്ല.
0: വീട്ടിൽ നിന്ന് വെറുതെ പാടി നോക്കാറുണ്ടോ?
1: വീട്ടിൽ നിന്ന് പാടും, ഭയങ്കര ഇഷ്ടമാണ് പാടാൻ, ഇഷ്ടമാണ്. പക്ഷെ പാടി ശരിയാവില്ല,
0: ഒന്ന് നോക്കുന്നതിലേ തെറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാലും പാടില്ല,
1: നല്ല രസം ഉണ്ടാവില്ല.
0: അതുകൊണ്ടാണ് കുഴപ്പമില്ല, നമുക്ക് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരു തവണ പാടാം ഈ പാട്ട്. അതിരെന്നുള്ള സിനിമയിലെ പാട്ട്
1: 2019 എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, വിനായക് ശശികുമാർ,
0: ഇവരുടെ കോമ്പിനേഷനിൽ
1: വന്നിട്ടുള്ള
0: പാട്ടാണ്. നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരമായിട്ടുള്ള പാട്ടുകൾ ഇനിയും നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. രമിതേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പം വർക്ക് ചെയ്യുന്നില്ല.
0: മുന്നേ
1: ഞാൻ 2 വർഷം പുറത്തുണ്ടായിരുന്നു, യൂറോപ്പിലായിരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പം നാട്ടിൽ തന്നെ.
0: എന്തായിരുന്നു യൂറോപ്പിൽ?
1: അവിടെ ഒരു കമ്പനിയിലായിരുന്നു.
0: അപ്പോൾ 2 വർഷം അവിടെ ഉണ്ടായിരുന്നു?
1: 2 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു.
0: നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള
1: ഫസ്റ്റിൽ അതിൻ്റെ ഫീലിംഗ് നല്ലോണം ഉണ്ടായിരുന്നു, കരയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇപ്പം ഇവിടെ വന്നേരത്ത് തിരിച്ച് പോയാൽ മതി എന്നുള്ളത്
0: തോന്നലാണ്. എവിടെയാണ് കൂടുതൽ ഇഷ്ടം? അവിടെയാണ്? ഇവിടെയാണ്
1: ഇപ്പം അവിടെയാ ഇഷ്ടം. പക്ഷേ എങ്കിലും ഇവിടെയും ഇഷ്ടമുണ്ട്, നമ്മുടെ ഫാമിലി എല്ലാം അടുത്ത് തന്നെയല്ലേ. അങ്ങനെ ഇഷ്ടമുണ്ട്.
0: രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ് രണ്ട്
1: സ്ഥലത്ത്.
0: ഇപ്പോ കേരളത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് അധികം വ്യത്യാസങ്ങളൊന്നും വരാനില്ല. പക്ഷേ ഇന്ത്യ വിട്ട് പുറത്തു പോകാന്ന് പറയുമ്പം ഭക്ഷണം മാറി, വസ്ത്രം മാറി, കൾച്ചർ മാറി, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു?
1: നല്ല ബുദ്ധിമുട്ടുണ്ടായിന്. ഫുഡിന്റെ ഉണ്ടായിനെ, കാലാവസ്ഥന്റെ ഉണ്ടായിനെ. കൾച്ചറൊന്നും അങ്ങനെ നമ്മളെ ബാധിച്ചിട്ടില്ല, എന്നാലും കൂടിയും ഫുഡിന്റെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഒക്കെ കുറഞ്ഞ്.
0: അപ്പോ എന്താ ചെയ്യാ അതിനെ മറികടക്കാനായിട്ട്?
1: ഒന്ന് ജയിലിൽ ഇടാൻ നേരത്തെ കുറച്ച് തടി വെച്ച
0: ഇവിടെ വന്ന് നന്നായി.
1: പക്ഷേ ഹെൽത്തി ആയിരുന്നു കേട്ടോ, അവിടെയുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാലുവേന, ആടവേന, ഇടവേന ഒന്നും ഉണ്ടായിട്ടില്ല.
0: ഇവിടുന്ന് ആകുമ്പോഴാണ് നമ്മൾ അധികം ഫുഡ്
1: കഴിക്കുന്നത്. ഒരുപാട് പണികള് അവിടെ നമുക്ക് വേഗം ഫുഡ് എല്ലാം വേഗം കഴിയും. നമ്മളെ ചോറാക്കിയിട്ടില്ലെങ്കിൽ, ചോറാകുമ്പോ ചോറ് കറി
0: എല്ലാം വേണല്ലോ, അതാകുമ്പോ സിംപ്ലി എല്ലാം
1: എല്ലാം കഴിയും.
0: അപ്പോ അടുത്ത പാട്ട്,
1: അടുത്ത പാട്ട് തങ്കത്തോണി തെന്മലയോരം.
0: നല്ല പാട്ട്, ഇച്ചിരി പഴയ പാട്ടാണ്.
1: പഴയ പാട്ട് അത് മഴവിൽ കവടിയിലെ
0: ജയറാം, ഉർവശി.
1: ഉർവശിയും ജയറാമുള്ള 1989 കൈതപ്ര എഴുതിയിട്ട് ജോൺസൺ മാഷ്
0: ഈണം കൊടുത്ത പാട്ട്, ചിത്രചേച്ചി പാടിയത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഓർക്കണം. പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും
1: എല്ലാവർക്കും
0: ഓക്കെ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായിട്ട് രമിത ചേച്ചി കൂടെയുണ്ട്. അടുത്തതായിട്ട് ഏതാണ് പാട്ട്?
1: മാനത്തെ വെള്ളിത്തേര് എന്ന് പറഞ്ഞ സിനിമയിലെ മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ
0: ആ
1: പാട്ട്.
0: ഈ പാട്ട് ചൂസ് ചെയ്യാൻ
1: അറിയില്ല, പണ്ട് തൊട്ടേ ഭയങ്കര ആ സിനിമയിലത്തെ എല്ലാ പാട്ടും നല്ല പാട്ടല്ലേ.
0: ടി വിയിലാണോ കണ്ടത്?
1: ടി വിയിലാണ് കണ്ടത്.
0: തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ടോ?
1: കാണാറുണ്ട്, ഇപ്പൊ മറ്റു കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ ഇഷ്ടമാണ്, കാണാറുണ്ട്.
0: തിയേറ്ററിൽ പോയിട്ട് കാണാൻ ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്.
0: ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ട മൂവി ഓർക്കുണ്ടോ?
1: മുത്തോട് മുത്ത്, അതാന്ന് തോന്നുന്നു. സന്ദർഭമാണോ മുത്തോട് മുത്താണോ? അതേറ്റിലോ ഇത് തോന്നുന്ന പേടിയായിരുന്നു അന്നത്തെ സിനിമ കാണാൻ. ഈ കൊല്ലമൊക്കെ ചെയ്യൂലേ, അതൊക്കെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ആ ഭാഗം വരുമ്പോൾ കണ്ണടച്ചിരിക്കും. അത് മാറിയത് ധ്വനി എന്ന് പറഞ്ഞ സിനിമയില്ലേ, അത് കണ്ട ശേഷം, അത് ടി വി എന്നാണ് കണ്ടത്, അത് കണ്ട ശേഷം ആ പേടി മാറിയത് സിനിമ കാണണ്ടേ.
0: ഈ വയലൻസ് ഒന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ടുള്ള മൂവി ഇഷ്ടം. അപ്പോ ആ പണ്ട് കാലത്ത് സിനിമ കാണാൻ പോയ ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് കൂടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: ഓക്കേ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഏതാണെന്ന് രമിത ചേച്ചി പറയും.
1: അടുത്തത് മൂന്നാം പക്കം സിനിമയിലെ താമര
0: അടുന്നേ. എന്തായാലും കണ്ടിട്ടുണ്ടാവും, അത് കണ്ടാൽ കരയാനുള്ള സാധ്യതയുണ്ട്.
1: അല്ലെങ്കിലേ കരയും. നമുക്ക് ഒരു ചെറിയ വിഷമമുള്ള ലൈൻസ് വായിച്ചാൽ കൂടെ സങ്കടം വരും. അപ്പൊ പിന്നെ ആ സിനിമയൊക്കെ കണ്ടാ പറയണ്ടല്ലോ,
0: പറയേണ്ട കാര്യമില്ല, കംപ്ലീറ്റ്ലി പോയി. ഏത് വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞത്?
1: 2006.
0: അതിനു മുന്നേ ആണോ ആദ്യമായിട്ട് ഫിലിം തിയേറ്ററിൽ നിന്ന് കണ്ട, അല്ല അതിന് ശേഷമാണോ?
1: സ്കൂളിൽ പഠിക്കുമ്പോൾ, കുഞ്ഞിതായിരിക്കുമ്പോൾ.
0: ഫാമിലിയുടെ കൂടെ വീട്ടിൽ നിന്ന് പോയത്?
1: വീട്ടിൽ നിന്ന് പോയത്.
0: ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് വന്നതിന് ശേഷം?
1: ഞങ്ങൾ കല്യാണം കഴിച്ച് വന്ന ശേഷം വയനാട്ടിൽ തന്നെയായിരുന്നു. ഒരു വയനാട്ടിൽ തന്നെ കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. എന്റെ വീട് വയനാട്ടിലാണ്.
0: ഓക്കേ. മാനന്തവാടിയില്ലേ? മാനന്തവാടി. അവിടുന്ന് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് വന്നതാണ്.
1: അല്ല, അന്നേരത്ത് എന്റെ ഹസ്ബൻഡ് അവിടെ തന്നെ ആയിരുന്നു.
0: ഓക്കെ.
1: പിന്നെ നമ്മളിവിടെ സ്ഥലം വാങ്ങിട്ട് വീട് വെച്ചാ. അപ്പം അവിടുന്ന് അന്നേരം ഒരേ സിനിമ ആണല്ലായിരുന്നു, എപ്പോഴും തിയേറ്ററിലായിരുന്നു. ഞങ്ങൾക്ക് ടി വി ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, എപ്പോഴും തിയേറ്ററിലായിരുന്നു. ഫസ്റ്റ് ഹിന്ദി ഫിലിം, സോറി, തമിഴ് ഫിലിം ഒക്കെ സംതിങ് സംതിങ് ജയൻ രവിന്റെ ഒക്കെ അന്നേരം കണ്ടതാ.
0: അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ സിനിമാ വിശേഷങ്ങൾ നമുക്ക് പറയാം ഈ പാട്ട് കൂടെ കേട്ട ശേഷം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മലബാറിന്റെ മധുരസ്വരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ പാട്ടുകൾ നമ്മളെ കത്തിരിക്കുകയാണ്. രമിതേച്ചിയാണ് കൂടെയുള്ളത്. അടുത്ത ഗാനം ഏതാണ്?
1: അടുത്തത് എയർ ഹോസ്റ്റസ് എന്ന സിനിമയിലെ ഒന്നാനം കുന്നിന്മേൽ കൂടുകൊട്ടം തത്ത.
0: അത് ഇച്ചിരിയും കൂടെ പഴയ സിനിമ അല്ലേ? അതും ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: അത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂസായിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല.
0: ഇവിടൊക്കെ എന്തൊക്കെ
1: അറിയാം.
0: ഇപ്പൊ യൂറോപ്പിലേക്ക് പോയ സമയത്ത് അവിടുന്ന് ഫിലിം കാണാറുണ്ടാവുമല്ലോ?
1: കുറച്ച് കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഇല്ല, കാണില്ല, കുറവാ.
0: എന്നിട്ട്
1: റീൽസ് കാണും. പിന്നെ ഫ്രീ ടൈം എന്ന് വെച്ചാല് ഇല്ല, അങ്ങനെ ഫോണിൽ ജസ്റ്റ് വിളിക്കും, വീട്ടിലോട്ട് വിളിക്കും, ഫ്രണ്ട്സിനെ വിളിക്കും, അത് തന്നെയായിരുന്നു.
0: അല്ലാതെ ഫിലിം കാണുന്ന പരിപാടി ഇല്ല?
1: ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ടുണ്ട്, ഇല്ലാന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഭ്രമയുഗമൊക്കെ അന്നേരം കണ്ടതാ.
0: അവിടെ പോയതിനു ശേഷം മലയാള ഭാഷ അല്ലാതെ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ള മൂവീസ്
1: ഇല്ല?
0: മലയാളം തന്നെ.
1: മലയാളം
0: എപ്പോഴും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാനം കൂടെ

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകളുടെ വിശേഷങ്ങൾ നമുക്ക് തുടരാം. രമിതേച്ചി, പാട്ടുകൾ പാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ പാട്ട് കേൾക്കാറുണ്ട്. എഴുതാറുണ്ടോ?
1: ഇല്ല.
0: ഡാൻസ് ചെയ്യാറുണ്ടോ?
1: ഡാൻസ് പണ്ട് ചെയ്യായിരുന്നു, ഇപ്പൊ ഇല്ല.
0: ഇപ്പൊ ഒന്നുമില്ല.
1: ഇപ്പൊ ഇല്ല. ഇപ്പൊ ചെയ്യുന്നതെന്നു വെച്ചാല് വായിക്കാൻ ഇഷ്ടമുണ്ട്. മീൻസ് വായിച്ച് റെക്കോർഡ് ചെയ്യാൻ അത് ഭയങ്കര ഇഷ്ടമാണ്.
0: എന്നിട്ട് കേൾക്കുക?
1: എന്നിട്ട് കേൾക്കുക.
0: ഇതൊരു വെറൈറ്റി ഹോബിയാണല്ലോ, അധികാരം പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ.
1: കഥയൊക്കെ വായിച്ച് റെക്കോർഡ് ചെയ്യും.
0: അല്ലാതെ വായിക്കാനായിട്ട് ഇഷ്ടമാണോ?
1: വായിക്കാൻ കുഴപ്പമില്ല, ഇഷ്ടമുണ്ട്.
0: വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ.
1: ആ ഉണ്ട്.
0: അപ്പം എന്താ ചെയ്യുന്നേ?
1: ഞാൻ പറഞ്ഞില്ല, ഞാൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തോട്ട്.
0: ആണോ? അതാണപ്പോ ഇപ്പോഴത്തെ മെയിൻ
1: പരിപാടി.
0: അപ്പോ അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്തത് ധനുമാസ പെണ്ണിന് പൂത്താലം. കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമയിലത്തെ
0: ജയറാമും ദിവ്യ ഉണ്ണിയും.
1: ദിവ്യ ഉണ്ണിയും
0: പേർ ചെയ്ത് അഭിനയിച്ച സിനിമ.
1: 97 സിനിമ. ഞാൻ ലിറിക്സ് എഴുതി, രമേശൻ നായർ, മോഹൻ സിതാര ഈണമിട്ട്, യേശുദാസ്
0: പാടിയ പാട്ട് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ട് ഏതാണെന്ന് നമുക്ക് രമിതേശിയോട് തന്നെ ചോദിക്കാം.
1: മധുരം ജീവാമൃതം ബിന്ദു, ചെങ്കോലിലെ പാട്ട്.
0: ആ, ഈ സിനിമയും കണ്ടിട്ട്.
1: ആ,

0: അത്
1: കരഞ്ഞിട്ടുള്ള വയലൻസ് അല്ലേ.
0: കരയുന്ന സിനിമകൾ കാണാൻ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണെന്ന് ചോദിച്ചാല് കാണും, പക്ഷേങ്കിൽ ആ ഒരു ഇത് വരുന്ന സമയത്ത് ഒന്നുകിൽ ചെവിയും കണ്ണും അടച്ചിരിക്കും.
0: മെയിൻ ഭാഗം മാത്രം കാണില്ല, ബാക്കിയുള്ളത്.
1: ഞാൻ പറഞ്ഞില്ലേ കഥ വായിച്ച് റെക്കോർഡ് ചെയ്യുന്നത്? അപ്പൊ ഇത്തിരി സങ്കടമുള്ളതൊക്കെ വരുമ്പം എനിക്ക് എന്റെ സൗണ്ടേ മാറിപ്പോവും,
0: കരഞ്ഞുകൊണ്ട്
1: ആ ഒരു കരച്ചൽ പോലെ വരും. അപ്പൊ ചിലപ്പോ അവിടെ പോസ് ചെയ്ത് വെക്കും, ചിലപ്പോ കണ്ടിന്യൂ ചെയ്തു പോകും.
0: സിനിമ ഒക്കെ കാണുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട നടൻ നടി അങ്ങനെയുള്ള ചോയ്സ് ഉണ്ടോ?
1: ഇല്ല, നമുക്ക് നമ്മളൊരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നൂല്ലേ ഇത് നല്ലൊരു കമാൻ കട്ട് സിനിമയാണ്,
0: കാണാൻ
1: പറ്റിയതാണ്, നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നുന്ന സിനിമ, ലോ ബജറ്റ് ഫിലിംസ്, ഹോംസ് ഒക്കെ പോലത്തെ
0: അങ്ങനെയുള്ളതൊക്കെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോ മക്കളുടെ കൂടെ ഫിലിമിന് പോയിട്ടുണ്ടോ?
1: ഇപ്പൊ പോയിട്ടില്ല, മുന്നേ പോലുണ്ടായിരുന്നു ഞങ്ങള്. ഇപ്പൊ ഇവന്റെ അടുത്ത് കുറെ പറഞ്ഞു പോകാം,
0: പക്ഷെ പോകുന്നില്ല,
1: പോകുന്നില്ല.
0: പ്രോഗ്രാം കഴിയുമ്പോഴേക്കെങ്കിലും ഒരു ഫിലിമിന് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് വിചാരിക്കാം അല്ലേ. ഇവിടെയാണെങ്കിൽ സൈനയിൽ പോയിട്ട് കാണാം. ഓക്കെ.

0: ரேடியோ மலபார் 89.6 FM கம்யூனிட்டி ரேடியோ எல்லோர் மட்டன்னூർ இது கேள்வியோட வசந்தம் கேட்கான் காது நீளமாய் மாறുന്ന ஒருപാട് പാട്ടുകളായിട്ട് രമിത ചീതയെ നമ്മുടെ മുന്നിലുണ്ട് അടുത്ത പാട്ട് ഏതാണ്
1: അടുത്തത് കളിയൂഞ്ഞല്ലേ മണിക്കുട്ടി കുറുമ്പുള്ളൊരു
0: മണിപ്പൂവാലി
1: നല്ല പാട്ടത്
0: പാടുന്നുണ്ടോ ചോദിച്ചിട്ട് കാര്യമില്ല എന്തായാലും പാടിത്തരില്ല പൊതുവെ മലയാളം പാട്ടുകളാണോ കേൾക്കുന്നത് പുറത്തേക്ക് പോയ സമയത്ത് ഏത് ലാംഗ്വേജ് അപ്പോൾ യൂസ് ചെയ്യുന്നത്
1: ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് തന്നെ അവർക്കെല്ലാം ലോക്കൽ ലാംഗ്വേജ് അറിയുള്ളൂ
0: ഓക്കെ
1: പിന്നെ ലിത്വാനിയയിൽ അല്പം ഇംഗ്ലീഷ് പോകും റൊമാനിയയിലും ഇറ്റലിയിലൊക്കെ ലോക്കൽ ലാംഗ്വേജ് പറ്റുമോ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹാപ്പി ബർത്ത് അത്ര പോലും അറിയില്ല ഇംഗ്ലീഷ്
0: അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി ബുദ്ധിമുട്ട്
1: ട്രാൻസ്ലേഷൻ വെച്ചിട്ട് തന്നെ
0: എത്ര സമയമെടുക്കും
1: ബാക്കി
0: ആംഗ്യ ഭാഷ ഉണ്ടല്ലോ അല്ലേ
1: പിന്നെ പിന്നെ കുറച്ച് കുറച്ചൊക്കെ പഠിച്ച് ഗ്രാമർ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും കുറച്ച് കുറച്ചൊക്കെ പഠിച്ച്
0: ആവശ്യമുള്ള കാര്യങ്ങൾ
1: വേർഡ്സും അങ്ങനെയൊക്കെ പഠിച്ച്
0: അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഈ ഒരു പാട്ട് കൂടി ശ്രോതാക്കളെ കേൾപ്പിക്കും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമുക്ക് അടുത്ത പാട്ട് ഏതാണെന്ന് നോക്കാം. രമിതേച്ചി, ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
1: വെണ്ണിലാ ചന്ദനക്കിണ്ണം.
0: അഴകിയ രാവണൻ മമ്മൂട്ടി ഒക്കെ അഭിനയിച്ച സിനിമയാണ്. സിനിമ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടോ?
1: സിനിമ കണ്ടിട്ടുണ്ട്, രണ്ടു മൂന്ന് തവണ കണ്ടിട്ടുണ്ട്.
0: ഈ പാട്ട്
1: ഫാമിലി ഫ്രണ്ട്സ് നിങ്ങളെല്ലാരും
0: എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന, ഇങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് ഇഷ്ടമാണോ?
1: കുറച്ച്
0: അത്യാവശ്യം. കുക്ക് ചെയ്യുമ്പോൾ പാട്ട് പാടാറുണ്ട്?
1: പാട്ട് പാടുവേ. എനിക്ക് ഇഷ്ടമുള്ള പാട്ടിൻ്റെ ലിറിക്സ് കണ്ടിട്ടുണ്ട്, ഞാനപ്പോൾ വെച്ചിട്ട് എൻ്റെതായിട്ടുള്ളത് ഞാൻ പാടും. ഇവർക്കൊന്നും പിടിക്കൂല. ഇളയാൾ പറയും നൃത്തമ്മേ പാട്ട് എന്ന് ഫോണിലോട് കേട്ടാൽ. അവനെൻ്റെ ഒരു ആക്ടിവിറ്റിയും പിടിക്കൂല. ഇവൻ പക്ഷെ എല്ലാത്തിനും സപ്പോർട്ടാണ്. മൂത്താളെ എന്ത് ചെയ്താലും സപ്പോർട്ടാ. റീൽസ് ഇട്ടാലും സപ്പോർട്ടാണ്. യൂട്യൂബിൽ അമ്മയുടെ എന്ന് പറഞ്ഞിടും, എല്ലാം സപ്പോർട്ടാണ്.
0: അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കൂടെ നമുക്ക് ഇഷ്ടങ്ങളുടെ ഇണങ്ങളിലൂടെ കേൾക്കാം.

0: മഞ്ഞണി
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാട്ട് വിശേഷങ്ങൾ പറഞ്ഞതും പാട്ടുകൾ ഏതാണെന്ന് പറഞ്ഞു തന്നതും രമിതേച്ചി ആയിരുന്നു. രമിതേച്ചി എന്ത് തോന്നുന്നു?
2: സന്തോഷം. ചാൻസ്
1: അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങളും അങ്ങോട്ടേക്ക് സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഈ ഒരു മണിക്കൂർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും നല്ല പാട്ടുകളെ ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചതിന് താങ്ക് യു.
2: വെൽക്കം.
3: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്ര

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 25, ഹിജറ വർഷം 1447, മുഹറം 23, ശകവർഷം 1948, ആഷാഢം 17, 2026 ജൂലൈ 9 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.